ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 19, കൊല്ലവർഷം 1202 കന്നിമാസം 25, 2026 ഒക്ടോബർ 11 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും, പ്രസാർ ഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: മഹാത്മാഗാന്ധിയെ പോലെ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു മഹാൻ അടുത്ത കാലത്തെങ്ങും ജീവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ നിദാനം പലതാണെങ്കിലും അവയ്ക്കെല്ലാം ആധാരമായത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതമാണ്. അദ്ദേഹം അനുഷ്ഠിച്ച സാമൂഹ്യ സാധനയാണ്. അതാണ് അദ്ദേഹത്തെ മഹാത്മാവാക്കിയത്. ഇക്കാലത്തേക്ക് ഏറ്റവും പ്രസക്തവും ആവശ്യവുമായ ഒരു സാധനാ രീതി, എല്ലാ മതവിശ്വാസികൾക്കും നാസ്തികർക്ക് പോലും അംഗീകരിക്കാവുന്നത്. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നു, ഞാൻ നേടാൻ ഇച്ഛിക്കുന്നത് നേടാൻ ഈ 30 കൊല്ലമായി നിരന്തരം യത്നിക്കുകയും തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആത്മസാക്ഷാത്കാരമാണ്, ഈശ്വരൻ്റെ മുഖത്തോട് മുഖം കാണാനാണ്, മോക്ഷം പ്രാപിക്കാനാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ സദാ ഇടപെട്ടതെന്തിന്? വല്ല കാട്ടിലോ ആശ്രമത്തിലോ ഇരുന്ന് തപസ് ചെയ്യുകയല്ലേ വേണ്ടിയിരുന്നത്? അല്ല തന്നെ, അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച ഈശ്വരൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളല്ല. പിന്നെ ആരാണ്? 1931 അദ്ദേഹം പറഞ്ഞു, ഈശ്വരന് ഒരു പൂർണ്ണ വിവരണം നൽകുന്നതിന് മനുഷ്യഭാഷയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ സത്യമാണ്. യാതൊന്നിന് മാത്രമാണോ അസ്തിത്വമുള്ളത്? അതാണ് സത്യം. എല്ലാ വസ്തുക്കളും യാതൊന്നിനാലാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതാണ് സത്യം. സത്യം ഒന്നു മാത്രമാണ് സനാതനം. മറ്റെല്ലാം നൈമിഷികമാണ്. അതിന് രൂപമോ ആകാരമോ വേണമെന്നില്ല. അത് ശുദ്ധമായ ബോധമാണ്, ശുദ്ധമായ ആനന്ദം. എന്താണ് ആ സത്യം എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം എന്താണോ പറയുന്നത് അതുതന്നെ സത്യം. തന്നെ ഉള്ളിലുള്ള സത്യത്തിൻ്റെ ശബ്ദം ഗ്രഹിക്കുക അത്ര എളുപ്പമല്ല. വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു അത്. അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം തുടങ്ങിയ യമനിയമാനുഷ്ഠാനങ്ങൾ ചിരകാലമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതിനാണല്ലോ. തികഞ്ഞ വിനയത്തോടെ തങ്ങളെ തന്നെ ശൂന്യമാക്കി തീർക്കാൻ കഴിയുന്നവർക്കെ യഥാർത്ഥ സത്യം കണ്ടെത്താൻ കഴിയൂ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാത്രമേ സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നാണല്ലോ ഭഗവത്ഗീത പറയുന്നത്. ഈ അഭ്യാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും സത്യദർശനം. അതുകൊണ്ട് ഓരോ വ്യക്തിയും തൻ്റെ അറിവിനൊത്ത് സത്യത്തെ പിന്തുടരുന്നതിൽ തെറ്റില്ല എന്നല്ല, അതാണ് അയാളുടെ കർത്തവ്യം. അങ്ങനെ സത്യത്തെ പിന്തുടരുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് താനേ തിരുത്തപ്പെട്ടുകൊള്ളും. ഈ ആപേക്ഷിക സത്യം നമ്മുടെ ഓരോ നിമിഷവുമുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നാൽ, ഉള്ളിൽ നിന്ന് വരുന്ന ഈശ്വര നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ നാം തയ്യാറായാൽ, നാം പടിപടിയായി ഉയർത്തപ്പെട്ട് സ്വസ്വരൂപമായ സത്യം സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാകുന്നു. ഊർജ്ജസ്വലമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ഗാന്ധിജി ഈ തപസ് അനുഷ്ഠിച്ചത്. കർമ്മനിവൃത്തിയും സത്യാന്വേഷണവും പരസ്പര വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യ സമൂഹത്തിൻ്റെ നടുക്ക് നിന്നുള്ള പ്രവർത്തനത്തിൽ കൂടി മാത്രമേ സത്യാന്വേഷണം സാധിക്കൂ. പ്രവർത്തനമില്ലെങ്കിൽ സത്യപാലനത്തിനോ സത്യധ്വംസനത്തിനോ അവസരമെവിടെ? ഒരു ഈശ്വരഭക്തൻ പരനന്മയ്ക്കായുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും വേണം. ഗാന്ധിജിയുടെ ഈ സത്യാന്വേഷണത്തിൽ എല്ലാ അന്യായങ്ങളോടുമുള്ള എതിർപ്പും അന്തർലീനമായിരുന്നു. അത് തന്നിലോ സഹധർമ്മിണിയിലോ കുടുംബത്തിലോ ഇന്ത്യക്കകത്തോ പുറത്തോ ആവട്ടെ, നിസ്സാരമാണെന്ന് സാധാരണ കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിലും ആ പ്രയോഗം കാണാം. മനുഷ്യരിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ഈശ്വരനാണെങ്കിൽ അവരിലുള്ള നീചത്വം കാണുന്നത് അസത്യമല്ലേ? ആ അസത്യത്തെ എതിർത്ത് അവസാനിപ്പിക്കാതെ അതുമായി പൊരുത്തപ്പെടുന്നത് സത്യധ്വംസനമല്ലേ? അയൽവാസിക്കും കൂടി അർഹതയുള്ള ജീവിതോപാധികൾ തൻ്റെ ജീവിത രീതി കൊണ്ട് അപകൃതമായാൽ അത് സത്യനിഷേധമല്ലേ? ഇങ്ങനെ ജീവിതത്തെ നേരിടുന്ന 100,000 കാര്യങ്ങളിൽ നാം സത്യവിരുദ്ധമായി വർത്തിക്കുന്നു, അസത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അസത്യാചരണം പോലെ തെറ്റാണ് അതിനെതിരായി പ്രവർത്തനവും, അതിനു വേണ്ടി വരുന്ന ജീവത്യാഗവും ഈശ്വരാരാധന തന്നെ. ഗാന്ധിജിയുടെ സത്യഗ്രഹം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഈ യുഗത്തിൻ്റെ സാധനയാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കെ ജനാർദ്ദനൻ പിള്ള.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത, ആലാപനം ഖാലിദ്.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത. ആലപിച്ചത് ഖാലിദ്.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: This is Akashvani. The news read by Neena Arikel. Prime Minister Narendra Modi will inaugurate projects worth 13,000 crore rupees.

മേഖലാ വാർത്തകൾ. റിയൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന മുട്ടറ ബി എൻ രവീന്ദ്രൻ, സംഗീതം നൽകി പഠിപ്പിച്ചത് വിജയൻ വി അമ്പലപ്പുഴ, പഠിച്ചത് കാഞ്ചന ശ്രീറാം. 9:00 ഓർമ്മിച്ചപ്പ്, 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. പെൺകുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വിവിധ പദ്ധതികളും അഡ്വക്കേറ്റ് അഖില എസ് ടി സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ബാലലോകം. പന്തിന് പിന്നാലെ പായുന്ന സ്വപ്നങ്ങൾ, ഹോക്കി താരം ആഗി വിശ്വനാഥുമായുള്ള അഭിമുഖം. 11:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ. 12:00 ഏകതാര ലളിത സംഗീത പരിപാടി. ആർ ബാലഗോപാലൻ തമ്പി പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മൂഡ് സ്വിംഗിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും നിധിൻ എ എഫ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 ലോക പോസ്റ്റൽ ദിനാചരണം റിപ്പോർട്ട്. സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി. വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം, അജിത് വെണ്ണിയൂർ നടത്തിയ പ്രഭാഷണം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 സായന്തനം പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ ജസ്റ്റിൻ പടമാടൻ പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവകൾ, ജനാധിപത്യ മൂല്യങ്ങൾ, കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണം. സൗഹൃദം, സാഹിത്യ ജീവിതം, തകഴി ശിവശങ്കർപിള്ള നടത്തിയ പ്രഭാഷണം. സംഗീത ജീവിതയാത്ര, സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തി പങ്കുവച്ച അനുഭവങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ, ട്രിനിറ്റി കൊയർ ഗ്രൂപ്പ് അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ISM 2.0. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, ഹോർട്ടികോർപ്പിന്റെ തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് പ്രവർത്തന ഉദ്ഘാടനം റിപ്പോർട്ട്. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്ര ഗാനം. 8:00 നാട്ടുചിന്ത്. കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിക്കുന്ന കൈമുട്ട് മാപ്പിളപ്പാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പി എം ജന്മൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. 10:00 രവി ഭാസ്രീയ അഖില ഭാരതീയ സംഗീതസഭ, ജഗദീഷ് ഹുഗാറിന്റെ തബലവാദനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, കെ ജനാർദ്ദനം പിള്ള അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ ഡൽഹിയിലെ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 20.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 4 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് കെ വി നാരായണസ്വാമി ആലപിക്കുന്ന ഉത്സവ പ്രബന്ധ കൃതികൾ കേൾക്കാം. ആദ്യമായി പങ്കജനാഭോത്സവ ആഘോഷം എന്ന് തുടങ്ങുന്ന കൃതി കേൾക്കാം.
2: സന്താപത്തെ ഒഴിപ്പ്

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.

91 വയസ്സായിരുന്നു. പുതുക്കോട്ടെ ശൈലിയിലെ മൃദംഗം വാദകരിലെ അതുല്യ പ്രതിഭ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. റഷ്യൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് US 100% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന ഭീഷണിക്കിടെ റഷ്യയിൽ നിന്ന് ഡീസൽ വാങ്ങാൻ തീരുമാനിച്ച US. നവരാത്രി പൂജകൾക്കായി തമിഴ്നാട്ടിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാരംഭിച്ച വിഗ്രഹ ഘോഷയാത്രയ്ക്ക് പുഷ്പവൃഷ്ടിയോടെ കളിയിക്കിയ വിളയിൽ സ്വീകരണം നൽകി. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ നടക്കും. രാത്രി 7 മുതലാണ് മത്സരം. ISL ഫുട്ബോൾ ആദ്യ മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ നേരിടും.

0: വാർത്താ അവലോകനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കേരള കൗമുദി സബ് എഡിറ്റർ കെ എസ് സുജിലാൽ.
1: വിവിധ വകുപ്പുകളിലായി സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന 2.76 ലക്ഷം ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ ജനസ്പർശം എന്ന പേരിൽ ഫയൽ അദാലത്തിന് സർക്കാർ. ഈ മാസം 15 മുതൽ ഡിസംബർ 31 വരെയാണ് അദാലത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫയൽ നീക്കത്തിലും തീരുമാനമെടുക്കുന്നതിലുമുള്ള പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ടാക്കും. യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ 100-ദിന കർമ്മപദ്ധതി പൂർത്തിയായതിന് പിന്നാലെയാണ് ഫയൽ അദാലത്ത് പ്രഖ്യാപിച്ചത്. അദാലത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നതും വേഗത്തിൽ തീർപ്പാക്കേണ്ടതുമായ ഫയലുകൾക്കാണ് മുൻഗണന. വകുപ്പ് തലത്തിലായിരിക്കും അദാലത്ത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പ്രധാന തസ്തികയിലേക്ക് പി എസ് സി നടത്തിയ പരീക്ഷയിലെ മൂല്യനിർണയ ക്രമക്കേട് പുറത്തുകൊണ്ടുവന്ന പരാതിക്കാരനായ കെ ശ്യാംകൃഷ്ണന് പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനം. ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ ചീഫ് തസ്തികയിൽ മുൻപ് 1-ാം റാങ്കോടെ ജോലിയിൽ പ്രവേശിച്ച അരുൺ ജെ പ്രതാപ് 5-ാം സ്ഥാനത്തായി. സമഗ്ര ആഗോള നിയമവ്യവസ്ഥയ്ക്കായി ധീരതയോടെ നിലകൊണ്ട ഇന്ത്യൻ വംശജയും യു എൻ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായിരുന്ന ദക്ഷിണാഫ്രിക്കൻ നിയമവിദഗ്ധ നവനീതം പിള്ളയ്ക്ക് ഇക്കൊല്ലം സമാധാന നോബൽ. നവിയുടെ മാതാപിതാക്കളുടെ കുടുംബം 1890 തമിഴ്നാട്ടിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിയവരാണ്. ഡർബനിൽ ജനിച്ചു വളർന്ന നവി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ ഫോർ റുവാണ്ട, ദക്ഷിണാഫ്രിക്കൻ ഹൈക്കോടതി തുടങ്ങിയ നിരവധിയിടങ്ങളിൽ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ മ്യാൻമാർ വംശഹത്യാ കേസുമായി ബന്ധപ്പെട്ട അഡ്കോക്ക് ജഡ്ജിയാണ്. വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അമേരിക്കയിലെ കാൾ ഡൈസറോത്ത്, ജർമ്മനിയിലെ പീറ്റർ ഹെഗമൻ, ജോർജ് നാഗൽ എന്നീ ഗവേഷകർ അർഹരായി. ന്യൂറോ സയൻസിൽ വിപ്ലവം സൃഷ്ടിച്ച ഒപ്റ്റോജെനറ്റിക്സ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിനാണ് അംഗീകാരം. രസതന്ത്രത്തിലെ ഏറ്റവും നിഗൂഢതകളിലൊന്നായ ഹോമോ കൈറാലിറ്റി എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന് പ്രായോഗിക പരിഹാരം കണ്ടെത്തിയ ഹെൻറി ബിഗഗനും കെൻസോ സോയിക്കും രസതന്ത്ര നോബൽ ലഭിച്ചു. ഭൗതിക ശാസ്ത്രത്തിൽ ബെൽജിയൻ അമേരിക്കൻ കണികാശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന് നോബൽ സമ്മാനം ലഭിച്ചു. റാഗിംഗ് തെളിഞ്ഞാൽ റാഗിംഗ് നിരോധന നിയമപ്രകാരം ശിക്ഷിക്കുന്നതിന് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കുകയും 3 വർഷത്തേക്ക് മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നിരോധിക്കാനും തീരുമാനം. ഇതുൾപ്പെടെ റാഗിംഗ് തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദേഹനിന്ദ അടക്കം റാഗിംഗിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കാദമിക് പ്രവർത്തനം സീനിയർ തടസ്സപ്പെടുത്തുന്നതിനും റാഗിംഗിൽ ഉൾപ്പെടുത്തും. ഡിജിറ്റൽ റാഗിംഗും ഗുരുതര കുറ്റമാക്കിയിട്ടുണ്ട്. ആലോചനയില്ലാതെ മുൻ സർക്കാർ നടപ്പാക്കിയ തദ്ദേശ പൊതു സർവീസ് സർക്കാർ പുനഃപരിശോധിക്കുകയാണെന്നും പോരായ്മ തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പദ്ധതി വേണ്ടെന്ന് വയ്ക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതു സർവീസിന്റെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്ന വാക്ക് സർക്കാർ പാലിക്കും. പങ്കാളിത്ത പെൻഷൻ, ലീവ് സറണ്ടർ തുടങ്ങിയ വിഷയങ്ങളും പരിഗണനയിലാണ്. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ കുത്തേറ്റിട്ടും ധൈര്യം കൈവിടാതെ പോരാടിയ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനും നഗര ശുചിത്വത്തിന്റെ കാവൽക്കാരായ ശുചീകരണ തൊഴിലാളികൾക്കുള്ള ആദരമായി പോസ്റ്റ് കവർ പുറത്തിറക്കി തപാൽ വകുപ്പ്. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗാണ് കവറുകൾ പുറത്തിറക്കിയത്. സമാനതകളില്ലാത്ത ധീരതയ്ക്കും നിസ്വാർത്ഥ സേവനത്തിനും അഭിവാദ്യം എന്ന പ്രമേയത്തിലുള്ളതാണ് പ്രത്യേക കവർ. നിക്ഷേപ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് വഴിയിൽ കിടക്കുന്നെന്നും തീരുമാനമാവാത്തത് എന്തുകൊണ്ടാണെന്നും അറിയാനുള്ള സംവിധാനം കൂടി ഡാറ്റ ഗ്രിവൺ ഗവേൺസിന്റെ ഭാഗമായി ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വകുപ്പുകളിൽ ഇതു സംബന്ധിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രി

മന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസുകളിൽ അറിയാനാവും. പദ്ധതികളിലെ കാലതാമസവും അറിയാം. തുറമുഖ സിറ്റി പദ്ധതിയിൽ രാജ്യത്തും വിദേശത്തു നിന്നും നിരവധി നിക്ഷേപകരെത്തുന്നു. പല സർക്കാരുകളും നിക്ഷേപ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ കമ്പനികൾ വരുമ്പോൾ ടെൻഡറോ താൽപര്യപത്രമോ വേണം. സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിലേതുപോലെ കൊച്ചിയിൽ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐയുടെ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. തുടരന്വേഷണം തള്ളിയ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് ചീഫ് ജസ്റ്റിസ് ജി ഗിരീഷിന്റെ നടപടി. അഡീഷണൽ എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഫോക്സിന്റെ 2026 ഇന്ത്യയിലെ 100 അതിസമ്പന്നരുടെ പട്ടികയിൽ വ്യക്തിഗത മലയാളികളിൽ ലൂലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഒന്നാമത്. 7 മലയാളികളാണ് ഇന്ത്യൻ അതിസമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെട്ടത്. ദേശീയതലത്തിൽ യൂസഫ് അലി 47 സ്ഥാനത്താണ്. ദേശീയതലത്തിൽ 5.75 ബില്യൺ ഡോളർ, അതായത് ഏകദേശം 55,200 കോടി രൂപയാണ് യൂസഫ് അലിക്ക്. ടെക്നോ പാർക്ക് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സച്ചിൻ കുമാർ യാദവ് ചുമതലയേറ്റു. കെഫോൺ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയുമുണ്ട്. ടെക്നോ പാർക്ക് സിഇഒ ആയിരുന്ന സന്ദീപ് കുമാർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് സച്ചിൻ കുമാറിന്റെ നിയമനം. 2020 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വയലാർ പുരസ്കാരം നോവലിസ്റ്റ് ആർ രാജശ്രീക്ക്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. ആത്രേയകം എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണക്കമ്പനിയായ നായാര എനർജി പെട്രോളിന് ഒറ്റയടിക്ക് 5 രൂപയും ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചു. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 118.89 രൂപയും ഡീസലിന് 105.50 രൂപയുമായി. സ്വകാര്യ എണ്ണക്കമ്പനികളായ ജിയോ ബി പിയും പൊതുമേഖലാ എണ്ണക്കമ്പനികളും വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരു തരത്തിലും മാനസാന്തരപ്പെടില്ലെന്ന് ഉറപ്പുള്ള കുറ്റവാളിക്ക് മാത്രമേ വധശിക്ഷ വിധിക്കാൻ പാടുള്ളൂവെന്ന് സുപ്രീംകോടതി. 2018 6-വയസ്സുകാരിയെ രണ്ടാനച്ഛൻ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലാണ് നിലപാട് വ്യക്തമാക്കിയത്. വായ്പാ നിരക്ക് കൂട്ടി റിസർവ് ബാങ്ക്. ബാങ്ക് വായ്പ എടുത്തവർക്കും എടുക്കാനിരിക്കുന്നവർക്കും വർധന ബാധിക്കും. 2023 ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ വർധനയാണിത്. ഭവന വായ്പ, വ്യക്തിഗത വായ്പകൾ അടക്കമുള്ള എല്ലാ റീറ്റെയിൽ വായ്പകളുടെയും പലിശ നിരക്ക് 0.25% വർദ്ധിക്കും. ശബരിമലയിൽ സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യം വിപുലീകരിച്ചു. തുലാം മാസ പൂജ മുതൽ ദിവസവും 400 മുറികൾ ഉപയോഗിക്കാനാകും. 190 മുറികളാണ് ഓൺലൈനായി നേരത്തെ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ബാക്കി മുറികൾ സന്നിധാനത്തെ അക്കോമഡേഷൻ ഓഫീസ് വഴിയാണ് ഇതുവരെ അനുവദിച്ചിരുന്നത്. 600 നീണ്ട അഭിനയ ജീവിതത്തിൽ കരുത്തുറ്റ കഥാപാത്രങ്ങളെ അഫ്രപാളിയിലെത്തിച്ച അതുല്യ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. 2013 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. മറാത്തി നാടകരംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം 1978 പുറത്തിറങ്ങിയ ഗമൻ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തിയത്. പ്രകാർ എന്ന ചിത്രത്തിനു വേണ്ടി സൈനിക പരിശീലനം നേടിയ അദ്ദേഹം കാർഗിൽ യുദ്ധകാലത്ത് അതിർത്തിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിലനിർണ്ണയ പട്ടികയിൽ പെടാത്ത ചില ക്യാൻസർ മരുന്നുകളുടെ വില 70% വരെ കുറഞ്ഞേക്കും. 110 ക്യാൻസർ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി 30% കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതോടെയാണിത്. രോഗികൾക്ക് വർഷം ഏകദേശം 2,500 കോടിയുടെ ലാഭമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വ്യോമയാന ഇന്ധന വിലവർദ്ധന കണക്കിലെടുത്ത് ഇൻഡിഗോയ്ക്ക് പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ് എയർലൈൻ എന്നിവയുടെ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളിൽ ചെലവേറും. ആഭ്യന്തര സർവീസിൽ ദൂരത്തിനനുസരിച്ച് 400 മുതൽ 1,200 രൂപ വരെ വർധനവാണ് ഉണ്ടാകുക. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടിയുടെ അധിക ഫണ്ട് അനുവദിച്ചു. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307.10 കോടിയുടെ അധിക അനുമതിയും കാരുണ്യ ബലവനൻ ഫണ്ടിന് 293.62 കോടിയുമാണ് അനുവദിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടിയുടെ ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെയാണിത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കോടികളുടെ പെൻഡിംഗ് ക്ലെയിം തീർപ്പാക്കാനും പദ്ധതി പ്രവർത്തനം സാധാരണ നിലയിലാക്കാനുമാണ് അധിക ഫണ്ട് വകയിരുത്തിയത്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന 2nd ഭൂപരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കും. ഇതിനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ രൂപീകരിച്ച 5-അംഗ സമിതിയുടെ ആദ്യ യോഗം റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നു. മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ.ടി. ജെയിംസ് ആണ് സമിതി ചെയർമാൻ. പകരം വയ്ക്കാനില്ലാത്ത രാജ്യാന്തര കരിയറിന് പൂർണ്ണ വിരാമം വിട്ട് ലയണൽ മെസ്സി പടിയിറങ്ങി. വിടവാങ്ങൽ മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച 39-കാരൻ മെസ്സി ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെ

0: അർജന്റീനയ്ക്ക് സമ്മാനിച്ചത് 3-0 എന്ന ആധികാരിക ജയം. 208 രാജ്യാന്തര മത്സരങ്ങളിലൂടെ 126 ഗോളുകൾ നേടി, 67 അസിസ്റ്റുമായി ടീമിനെ നയിച്ച് 11 ഹാർട്രിക് നേടിയിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ തൊട്ടു മുന്നത്തെ സീസണിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ വരെയെത്തി ചരിത്രം കുറിച്ച കേരള ടീം ഇന്ന് മുതൽ പുതിയൊരു സീസണ് ഇറങ്ങുകയാണ്. ഇന്ന് ജംഷഡ്പൂരിൽ തുടങ്ങുന്ന ആദ്യ മത്സരത്തിൽ ജാർഖണ്ഡാണ് എതിരാളികൾ. റണ്ണേഴ്സ് അപ്പായി കഴിഞ്ഞ സീസണിൽ ഇറങ്ങി ഗ്രൂപ്പ് റൌണ്ടിൽ ഒറ്റ മത്സരം മാത്രം ജയിച്ച് നോക്കൌട്ടിൽ കടക്കാതെ പുറത്തായതിന്റെ നിരാശ മാറ്റാൻ അലകം പിടികി മാറ്റി രാഗിമിനിക്ക് മൂർച്ച കൂട്ടിയ സംഘവുമായാണ് കേരളം എത്തുന്നത്. പരിചയസമ്പന്നനായ വിക്കറ്റ് കീപ്പർ ബാറ്റർ വിഷ്ണു വിനോദാണ് നായകൻ. 32 ടീമുകൾ 4 ഗ്രൂപ്പുകളായി മത്സരിക്കുന്ന പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് 8 ടീമുകൾ മത്സരിക്കുന്ന നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി.
1: വാർത്താവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് കേരള കൗമുദി സബ് എഡിറ്റർ KS സുജിലാൽ. വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
2: പ്രഭാതഭേരി സമാപിക്കുന്നു, വീണ്ടും നാളെ രാവിലെ 6:30.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: പറഞ്ഞു പറഞ്ഞു മടുത്തു.
3: എന്തുപറ്റി?
2: പുതിയ കിഡ് ബാഗ് വേണം.
3: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
2: കറക്റ്റ്.
3: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
4: RBI പറയുന്നു,
5: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റോഡ് വികസനം, തുറമുഖം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലെ പ്രമുഖ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
6: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കാവുന്ന അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങളും 3.7 കിലോമീറ്റർ നീളത്തിൽ ഡബിൾ ഡെക്കർ ഘടനയും പൂനമല്ലി പോരൂർ ഇടനാഴിയുടെ പ്രത്യേകതയാണ്. പഴനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. കാമരാജ് തുറമുഖത്ത് പുതിയ കൽക്കരി ബെർത്ത് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുകയും കണ്ടെയ്നർ ടെർമിനലിന്റെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. IIT മദ്രാസിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ചെന്നൈയിലെ ജയ്ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പോരൂർ തടാകത്തിന് സമീപത്തെ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും പൂജയും നിർവഹിക്കും.
5: ഫിറ്റ്നസ്, യുവജന ശാക്തീകരണം, ലഹരിമുക്ത ഇന്ത്യ എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ 94th പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി രാവിലെ 6 നമോഘാട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ ദീക്ഷാമണ്ഡപത്തിൽ സൈക്കിൾ റാലി അവസാനിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രാഹഗിരി ഫൌണ്ടേഷൻ, മൈ ഭാരത് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാരണാസിക്ക് പുറമെ സായി ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരേ സമയം സൈക്കിൾ റാലികൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച 6 വർഷത്തെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 ഉദ്ഘാടനം ചെയ്തത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. എത്യോപ്യയിൽ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണം തെറ്റാണെന്ന് PIB വസ്തുത പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 57-ാമത് GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 17% നിന്ന് 5% ക്രമീകരിച്ചതായി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് വ്യക്തമാക്കിയതായും PIB അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICR സ്വിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഡ്രോൺ പറത്തി നന്ദി അറിയിച്ച അദ്ദേഹം അടുത്ത വർഷം സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടത്തുന്ന കൊക്കൂണിന്റെ 20-ാം പതിപ്പിനെ സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജമാർഗ്ഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18-ാണ് പൂജവയ്പ്. 20-ന് മഹാനവമിയും 21-ന് വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടത്തും. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംഗീത നൃത്ത ചുവടുകളാലും അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകളാലും നഗരത്തിലെ വിവിധ കോവിലുകൾ ഈ മാസം 21 വരെ ശബ്ദമുഖരിതമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കലക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകുന്നേരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിന്റെ ഇനിയുള്ള രാവുകൾ വർണ്ണ വെളിച്ചത്താൽ പ്രകാശപൂരിതമാകും.
5: ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ വി സൌമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ CV ജയമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യ നിലയിലാണ്. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. 2-3 ബംഗളൂരുവിന്റെ ജയം. ഗോവ ചെന്നൈ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിൽ നടന്ന 6-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5-ാം പാദ മത്സരത്തിൽ പള്ളാതുരുത്തി മേൽപ്പാടം ചുണ്ടൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. വിയപുരം ചുണ്ടൻ 2-ാം സ്ഥാനവും നടുഭാഗം ചുണ്ടൻ 3-ാം സ്ഥാനവും നേടി. മന്ത്രി റോജി എം ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല രണ്ടാം സ്ഥാനവും പത്തനംതിട്ട ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17th തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല രണ്ടാം സ്ഥാനവും മട്ടന്നൂർ ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് സൌത്ത് മണ്ഡലം MLA ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയുള്ള സർവേയുടെ രണ്ടാം ഘട്ടം ഇന്ന് സൌത്ത് ബീച്ച് തീരപ്രദേശത്ത് നടത്തും. രാവിലെ പള്ളിക്കണ്ടി GLP സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.
7: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्. प्रवाचिका ऋचा झा. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अद्य तमिलनाडुराज्यस्य चेन्नैनगरे 13,000 कोटि रूप्यकाणां परियोजनानाम् उद्घाटनं करिष्यति. प्रधानमन्त्री चेन्नई मेट्रो रेल परियोजनायाः तस्य खण्डस्य मेट्रो रेल सेवायाः शुभारम्भं करिष्यति, यस्य निर्माणं प्रायः 49,00,000 कोटि रूप्यकाणां व्ययेन कृतमस्ति. श्रीमोदी पोरूर बायपास स्थानकात् पूनमल्ली बायपास स्थानक पर्यन्तं पुनश्च तत्रतः चेन्नई मेट्रो रेल यानेन यात्रामपि करिष्यति. पूनमल्ली पोरूर मार्गे उन्नत संकेत प्रणाली युक्ता 3.7 किलोमीटर मिता

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. മാറനെല്ലൂർ കൃഷിഭവൻ കേരഗ്രാമം പദ്ധതി പ്രകാരം തെങ്ങിന് മരുന്ന് തളിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരഗ്രാമം പദ്ധതി പ്രകാരം ഇതിനകം അപേക്ഷ തന്നിട്ടുള്ള

0: ർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ. ഒരു തെങ്ങിന് 60 രൂപ വെച്ച് ഗുണഭോക്തൃ വിഹിതം അടയ്ക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 13 ആരംഭിക്കും. ഈ മാസം 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ അഥവാ ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഈ മാസം 15 സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-237625. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നാളെ കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിപാലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-483-754. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ നാളെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-483-754. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഈ മാസം 15 ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 100 സീറ്റ്. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷാ ഫീസ് 1000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപ. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446713249. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 13-14 തീയതികളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1000 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-483-754. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം 15 ഒക്ടോബർ ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. കെ അക്ടക് ലോഞ്ച് പാട്ട് വെള്ളായനി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9995624888. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വില.

0: സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾ നേരിടുന്ന ലിംഗപരമായ വിവേചനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്താനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിവസം ആചരിക്കുന്നത്. 2011 ഡിസംബറിലാണ് ഇതു സംബന്ധിച്ച പ്രമേയം UN പാസാക്കിയത്. തുടർന്ന് 2012 ഒക്ടോബർ 11 ആദ്യമായി ഈ ദിനം ആഘോഷിച്ചത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യം, പോഷകാഹാരം, തുല്യാവകാശം, ബാലവിവാഹം തടയൽ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കാൻ ഈ ദിവസം വിനിയോഗിക്കുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചത് 2002 ഒക്ടോബർ 11. പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര തർക്കങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കാണുന്നതിനും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും അദ്ദേഹം നടത്തിയ സമാനതകളില്ലാത്ത ശ്രമങ്ങളെ മാനിച്ചാണ് നോർവീജിയൻ നോബൽ കമ്മിറ്റി അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. US പ്രസിഡന്റായിരിക്കെ 1978 ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിക്ക് മധ്യസ്ഥത വഹിച്ചത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ നയതന്ത്ര വിജയങ്ങളിലൊന്നാണ്. ഭൗതികശാസ്ത്രത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്തിയ ഊർജ്ജ സംരക്ഷണ നിയമം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷ് ഭൗതികശാസ്ത്രജ്ഞൻ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ അന്തരിച്ചത് 1889 ഒക്ടോബർ 11. യാന്ത്രികോർജ്ജം താപോർജ്ജമായി മാറ്റാമെന്നും ഇവ തമ്മിൽ കൃത്യമായൊരു അനുപാതമുണ്ടെന്നും അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു. ഇത് ജൂളിന്റെ നിയമം എന്നും ഈ അനുപാതം മെക്കാനിക്കൽ ഇക്വാലന്റ് ഓഫ് ഹീറ്റ് എന്നും അറിയപ്പെടുന്നു. ഈ കണ്ടെത്തലാണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ അടിത്തറ. രണ്ടാം ബോവർ യുദ്ധം ആരംഭിച്ചത് 1899 ഒക്ടോബർ 11. ദക്ഷിണാഫ്രിക്കയിലെ സ്വതന്ത്ര ബോവർ റിപ്പബ്ലിക്കുകളും ബ്രിട്ടീഷ് സാമ്രാജ്യവും തമ്മിലായിരുന്നു ഈ ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്നത്. ബ്രിട്ടീഷ് സൈന്യത്തെ അതിർത്തിയിൽ നിന്ന് പിൻവലിക്കണമെന്ന ബോവർ ഭരണകൂടത്തിന്റെ അന്ത്യശാസനം ബ്രിട്ടൻ നിരസിച്ചതിനെ തുടർന്ന് 1899 ഒക്ടോബർ 11 ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ഏതാണ്ട് 2 വർഷവും 7 മാസവും നീണ്ടുനിന്ന ക്രൂരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ 1902 May 31 ഒപ്പുവച്ച വെറിനിഗിംഗ് ഉടമ്പടി പ്രകാരം യുദ്ധം അവസാനിക്കുകയും ബ്രിട്ടൻ വിജയം വരിക്കുകയും ചെയ്തു. അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയവും ദീർഘകാലം നീണ്ടുനിന്നതുമായ ജനപ്രിയ ഹാസ്യ പരിപാടിയായ സാറ്റർഡേ നൈറ്റ് ലൈവ് ആദ്യമായി സംപ്രേഷണം ചെയ്തത് 1975 ഒക്ടോബർ 11. NBC ടെലിവിഷൻ നെറ്റ്വർക്കിലൂടെയായിരുന്നു ഈ ചരിത്ര പ്രസിദ്ധമായ തുടക്കം. പ്രശസ്ത കനേഡിയൻ അമേരിക്കൻ ടെലിവിഷൻ പ്രൊഡ്യൂസറായ ലോൺ മൈക്കിൾസ് ആണ് ഈ ഷോ രൂപകൽപ്പന ചെയ്തത്. അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എമ്മി അവാർഡുകൾ നേടിയ പരിപാടികളിൽ ഒന്നാണിത്. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് രൂപീകരണത്തിനുള്ള അന്തിമ തടസ്സങ്ങൾ നീങ്ങിയ നിർണായക ഉത്തരവ് വന്നത് 2019 ഒക്ടോബർ 11. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അന്തിമാനുമതിയുടെ വെളിച്ചത്തിൽ സംസ്ഥാന സർക്കാർ നടപടികൾ പൂർത്തിയാക്കി. കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖലയെ ആധുനികവൽക്കരിക്കാൻ ഈ തീരുമാനം വഴി തുറന്നു. സംസ്ഥാന സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഭരണനിർവഹണ വിപ്ലവങ്ങളിൽ ഒന്നാണിത്. ശിവഗംഗയിലെ റാണിയായിരുന്ന ബേലു നാച്ചിയാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ വിജയം നേടി ഭരണം വീണ്ടെടുത്തത് 1780 ഒക്ടോബർ 11. ബ്രിട്ടീഷ് പടക്കോപ്പുകൾ നശിപ്പിക്കാൻ ലോകചരിത്രത്തിലെ ആദ്യ ചാവിയർ ആക്രമണം ആസൂത്രണം ചെയ്തത് ഇവരാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്കെതിരെ പോരാടി വിജയം വരിച്ച ആദ്യ ഇന്ത്യൻ രാജ്ഞിയായി ബേലു നാച്ചിയാർ കണക്കാക്കപ്പെടുന്നു. തമിഴ്നാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വീരമംഗൈ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നു. ഹൈദരലിയുടെ സൈനിക സഹായത്തോടെയാണ് അവർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയത്. പ്രശസ്ത ഇന്ത്യൻ രസതന്ത്രജ്ഞനും കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ആദ്യ ഡയറക്ടർ ജനറലുമായിരുന്ന ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ അന്തരിച്ചത് 1955 ഒക്ടോബർ 11. ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ശാസ്ത്രരംഗത്തെ മികച്ച സംഭാവനകൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ പ്രമുഖ അവാർഡായ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയതാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ വിരാമം അഥവാ മെനോപോസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് യാസിനിയെ സംസാരിക്കുന്നു.
2: നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീകൾ തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പുറത്തു പറയാതെ സഹിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പ്രത്യേകിച്ചും 45 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണെന്ന് കരുതി അവർ അത് അവഗണിക്കുന്നു. എന്നാൽ ആർത്തവ വിരാമം ഒരു രോഗമല്ല, മറിച്ച് പ്രായപൂർത്തിയാകുന്നതുപോലെയോ ഗർഭധാരണം പോലെയോ ശരീരത്തിലുണ്ടാകുന്ന തികച്ചും സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമാണ്. എങ്കിലും ഈ മാറ്റം ശരീരത്തിലും മനസ്സിലും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്താണ് മെനോപോസ് സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നും അത് എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാമെന്നും നമുക്ക് നോക്കാം. തുടർച്ചയായി 12 മാസത്തോളം ആർത്തവം വരാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സാങ്കേതികമായി മെനോപോസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ശരാശരി 47 മുതൽ 50 വയസ്സിനിടയിലാണ് സ്ത്രീകൾക്ക് ഈ മാറ്റം സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഇത് സംഭവിക്കുന്നത്? സ്ത്രീകളുടെ ശരീരത്തിലെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം പ്രായമേറുന്തോറും കുറഞ്ഞു വരികയും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ പ്രധാന ഹോർമോണുകളുടെ ഉൽപ്പാദനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്യുന്നു. ഈ ഹോർമോണുകളിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. തലച്ചോറ് മുതൽ ഹൃദയം, എല്ലുകൾ, ചർമ്മം തുടങ്ങി ശരീരത്തിന്റെ സകല ഭാഗങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്നത് ഈസ്ട്രജനാണ്. പെട്ടെന്നൊരു ദിവസം ഈ കവചം ഇല്ലാതാകുമ്പോഴാണ് ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകളും തുടങ്ങുന്നത്. മെനോപോസ് സമയത്തെ ബുദ്ധിമുട്ടുകളെ പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ആ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ. 2, ദീർഘകാലം നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. പെട്ടെന്ന് ശരീരത്തിൽ ആവി പറക്കുന്നത് പോലെ കടുത്ത ചൂട് അനുഭവപ്പെടുക, അതിനെ തുടർന്ന് അമിതമായി വിയർക്കുക. ഇതിനെ ഹോട്ട് ഫ്ലാഷസ് എന്നാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രിയിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്നു. മറ്റൊന്ന് മാനസികമായ മാറ്റങ്ങളാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, കരയാൻ തോന്നുക, വിഷാദരോഗം, ഉത്കണ്ഠ എന്നിവ ഈസ്ട്രജന്റെ കുറവ് കൊണ്ട് തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ്. ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളിൽ പ്രധാനപ്പെട്ടത് യോനിയിലുണ്ടാകുന്ന വരൾച്ചയാണ്. ഇത് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടാം. കൂടാതെ മൂത്രാശയ സംബന്ധമായ അണുബാധകൾ ഇടയ്ക്കിടെ വരിക, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അറിയാതെ മൂത്രം പോയി പോകുക തുടങ്ങിയ പ്രശ്നങ്ങളും ഈ കാലയളവിൽ സാധാരണമാണ്. ഈ ലക്ഷണങ്ങളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞ് മാറിയേക്കാം. എന്നാൽ ഈസ്ട്രജൻ ഇല്ലാതാകുന്നതുകൊണ്ട് ഭാവിയിൽ വരുന്ന 2 വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി ഓസ്റ്റിയോപോറോസിസ് അഥവാ എല്ലുകളുടെ ബലക്ഷയം. കാൽസ്യം ആഗിരണം ചെയ്യാൻ എല്ലുകളെ സഹായിക്കുന്നത് ഈസ്ട്രജനാണ്. ഇത് കുറയുമ്പോൾ എല്ലുകൾക്ക് കട്ടി കുറയുകയും ചെറിയ വീഴ്ചയിൽ പോലും ഇടുപ്പലിനോ നട്ടലിനോ വലിയ ഒടിവുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി ഹൃദ്രോഗ സാധ്യത. 50 വയസ്സിന് മുൻപ് സ്ത്രീകൾക്ക് ഹൃദയാഘാതം വരുന്നത് താരതമ്യേന കുറവാണ്. കാരണം ഈസ്ട്രജൻ അവരെ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ മെനോപോസ് കഴിയുന്നതോടെ രക്തത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുകയും ഹൃദയാഘാതം വരാനുള്ള സാധ്യത പുരുഷന്മാരുടേതിന് തുല്യമാകുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ ശാസ്ത്രീയമായി നേരിടും? മരുന്നുകളെക്കാൾ പ്രധാനം ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ്. എല്ലുകളുടെ സംരക്ഷണത്തിനായി കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയ ഭക്ഷണം നിർബന്ധമാക്കുക. പാൽ, തൈര്, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രാവിലെ ഇളം വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യായാമമാണ്. പേശികൾക്കും എല്ലുകൾക്കും ബലം നൽകുന്ന ചെറിയ ഭാരം ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ, അല്ലെങ്കിൽ ദിവസവും 30 മിനിറ്റ് വേഗത്തിലുള്ള നടത്തം എന്നിവ ശീലമാക്കുക. ഹോട്ട് ഫ്ലാഷസ് കുറയ്ക്കാൻ എരിവ് കൂടിയ ഭക്ഷണങ്ങളും അമിതമായ കാപ്പിയുടെയും ചായയുടെയും ഉപയോഗവും കുറയ്ക്കുക. യോഗയും ധ്യാനവും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഇനി ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാത്തവരാണെങ്കിൽ തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ഈസ്ട്രജൻ കുറവ് പരിഹരിക്കാൻ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ശാസ്ത്രീയമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. അതുപോലെ യോനിയിലെ വരൾച്ചയ്ക്ക് ഈസ്ട്രജൻ അടങ്ങിയ ക്രീമുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. മെനോപോസ് ഒരു രോഗമല്ല, മറിച്ച് സ്ത്രീ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഈ മാറ്റങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്കും ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും മുഖ്യം, അത് ശ്രദ്ധിക്കാൻ മടിക്കരുത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ വിരാമം അഥവാ മെനോപോസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

0: തൊഴിൽ ദർശനം.
1: തിരുവനന്തപുരം ഉള്ളൂരിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുണ്ട്. ഒഴിവുകൾ ജനറൽ 2, ഭിന്നശേഷി വിഭാഗം 1. യോഗ്യത കുറഞ്ഞത് 55% ബിരുദാനന്തര ബിരുദവും എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡെമോഗ്രഫിയിലോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അനുബന്ധ വിഷയങ്ങളിലോ ഉള്ള PhDയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 30. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cds.edu/jobs. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cds.edu/jobs. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഫോർമാൻ സ്റ്റോഴ്സ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 ഒഴിവുണ്ട്. കാർവാർ കർണാടക, മിനികോയ് ലക്ഷദ്വീപ്, പിപാവാവ് ഗുജറാത്ത്, ഭുവനേശ്വർ ഒഡിഷ എന്നിവിടങ്ങളിലായിരിക്കും നിയമനം. യോഗ്യത എക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് സ്റ്റഡീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ എക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് സ്റ്റഡീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം, ഡിപ്ലോമയും, 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷാ ഫോം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പൂരിപ്പിച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കണം. വിലാസം: ദി ഡയറക്ടർ ജനറൽ, 4PD റിക്രൂട്ട്മെന്റ്, കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഡയറക്ടറേറ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്, C1 Phase 2, ഇൻഡസ്ട്രിയൽ ഏരിയ, സെക്ടർ 62, നോയിഡ, UP 201309. വിലാസം ഒരിക്കൽ കൂടി: ദി ഡയറക്ടർ ജനറൽ, 4PD റിക്രൂട്ട്മെന്റ്, കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഡയറക്ടറേറ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്, C1 Phase 2, ഇൻഡസ്ട്രിയൽ ഏരിയ, സെക്ടർ 62, നോയിഡ, UP 201309. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.indiancoastguard.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.indiancoastguard.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 3. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ CRPF ഹെഡ് കോൺസ്റ്റബിൾ, കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികകളിലേക്ക് കായിക താരങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഹെഡ് കോൺസ്റ്റബിളിന്റെ 182 ഒഴിവും കോൺസ്റ്റബിളിന്റെ 339 ഒഴിവും ഉണ്ട്. വിവിധ കായിക ഇനങ്ങളിലായാണ് ഒഴിവ്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. കായിക ഇനങ്ങൾ: അക്വാറ്റിക്സ്, സ്വിമ്മിംഗ്, ഡൈവിംഗ്, വാട്ടർ പോളോ, ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോഡി ബിൽഡിംഗ്, ബോക്സിംഗ്, ഫുട്ബോൾ, ജിംനാസ്റ്റിക്, ഹാൻഡ്ബോൾ, ഹോക്കി, ജൂഡോ, കബഡി, കരാട്ടെ, ഷൂട്ടിംഗ്, തേക്കോണ്ടോ, വോളിബോൾ, വാട്ടർ സ്പോർട്സ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, വുഷു, റെസ്ലിംഗ്, യോഗ. വിദ്യാഭ്യാസ യോഗ്യത: ഹെഡ് കോൺസ്റ്റബിളിന് +2 വിജയം അല്ലെങ്കിൽ തത്തുല്യവും, കോൺസ്റ്റബിളിന് 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യവും. കായിക യോഗ്യത: അന്തർദേശീയ, ദേശീയ, അന്തർ സർവകലാശാല, ഖേലോ ഇന്ത്യ, ചാമ്പ്യൻഷിപ്പുകൾ, കായിക മേളകൾ എന്നിവയിലെ പങ്കാളിത്തം അല്ലെങ്കിൽ മെഡൽ നേട്ടമാണ് പരിഗണിക്കുക. പ്രായം 2 തസ്തികയിലേക്കും 18-23 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്തഭടന്മാർക്കും അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 11. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rect.crpf.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rect.crpf.gov.in.
0: തൊഴിൽ ദർശനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ശ്രോതകളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ സലിൽ ചൗധരിയുടെ ഈണം. യേശുദാസൻ സംഘം പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഏതോ ഒരു സ്വപ്നം. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി വാർത്തകൾക്ക് ശേഷം 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭാ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ

0: 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽമുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച പളനി, വെല്ലൂർ കന്റോൺമെന്റ്, അംബാസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94-ാം പതിപ്പ് വാരാണസിയിൽ നടക്കുന്നു. രാവിലെ 6-ന് സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്നാരംഭിച്ച റാലി ദീക്ഷാമണ്ഡപിൽ സമാപിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടി നടക്കും. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലാണതെന്നും ഇന്ത്യ വ്യക്തമാക്കി. നിഷ്പക്ഷതയും വിവേചനരഹിതവുമായ സമീപനവും പാലിക്കണമെന്ന ഉത്തരവാദിത്തത്തിനനുസൃതമായി മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന വൻ പ്രതിഷേധങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്യോപ്യയിലെ അദിസ് അബാബയിൽ നടന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര ദൌത്യത്തലവന്മാരുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സൌത്ത് ഐക്യം, തന്ത്രപരമായ സ്വയംഭരണാധികാരം, പൊതുവായ വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മറ്റൊരു ചടങ്ങിൽ ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ആഫ്രിക്കയ്ക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പരിഷ്കരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: India and Africa cannot remain unrepresented in global decision making. This decade has seen the UN slide steadily into irrelevance, helpless in the face of major challenges. Our objective is to make global governance more democratic, more responsive, and more representative. And in doing so, make the United Nations itself more capable and more credible.
0: പ്രധാൻമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അയൽരാജ്യമായ യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ സൌദി നേതൃത്വത്തിലുള്ള സഖ്യം അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയാണിത്. വിമാനത്താവള ആക്രമണത്തെക്കുറിച്ച് ഹൂതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി

പതിനൊന്ന് ദിവസമാണ് ആഘോഷ പരിപാടികൾ. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ട്രേറ്റ് മൈതാനത്ത് നാളെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഐഎസ്എൽ ഫുട്ബോളിന്റെ 13-ാം സീസണിന് തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയിൻ ഫുട്ബോളും ക്ലബും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാഷിയെയും ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയെയും നേരിടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി സേവനങ്ങൾക്ക് പുതിയതായി 5% GST ഏർപ്പെടുത്തിയെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 57-ാമത് GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 18% നിന്ന് 5% ക്രമീകരിച്ചിട്ടുണ്ടെന്ന് PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പശ്ചിമ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി പോലീസ് ഗതാഗത സംബന്ധമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നിലവിലെ സാഹചര്യമനുസരിച്ച് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളും വഴിതിരിച്ചുവിടലുകളും ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിരുന്ന 45 മെട്രോ സ്റ്റേഷനുകളിലെയും കവാടങ്ങൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്നലെ രാത്രി 10 വരെ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു. എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ന് സാധാരണ സമയക്രമം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 ന്യൂഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തേണ്ടിയിരുന്ന മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കാൻ റെയിൽവേ നേരത്തെ തീരുമാനിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരും. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: കവിയും സംസ്കൃത പണ്ഡിതനുമായ പ്രൊഫസർ പി സി ദേവസ്യ എന്ന പി ചാക്കോ ദേവസ്യ 1906 മാർച്ച് 24 കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ ജനിച്ചു. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് മലയാളത്തിലും സംസ്കൃതത്തിലും MA ബിരുദം നേടി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ മലയാളം അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലും തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിലും ജോലി നോക്കി. MP പോളിന്റെ ഉടമസ്ഥതയിലുള്ള കേരളം മാസികയുടെയും ജയഭാരത മാസികയുടെയും പത്രാധിപരായും പ്രവർത്തിച്ചിരുന്നു. 1980 ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത മഹാകാവ്യത്തിലൂടെയാണ് പി സി ദേവസ്യ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായത്. ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കൂടാതെ 1993 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പണ്ഡിതരത്നം, വിദ്യാവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ, മികച്ച സംസ്കൃത പണ്ഡിതനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം, മഹാറാണി സേതു പാർവതിഭായി പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കഥ, ഉപന്യാസം, വ്യാകരണം എന്നീ വ്യത്യസ്ത മേഖലകളിൽ മലയാളത്തിലും സംസ്കൃതത്തിലുമായി നിരവധി രചനകൾ നടത്തി. ഭാരത ശില്പികൾ, വേതാള കഥകൾ, പോലീസ് കഥകൾ, ബാലനഗരം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 2006 ഒക്ടോബർ 10 തൻ്റെ 100-ാമത്തെ വയസ്സിൽ പ്രൊഫസർ പി സി ദേവസ്യ അന്തരിച്ചു. ഇന്ന് കാലം സാക്ഷിയിൽ പ്രൊഫസർ പി സി ദേവസ്യയുമായി ഡോക്ടർ ഡി ബെഞ്ചമിൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിലെ ഒരു ഭാഗം കേൾക്കാം.
2: മിക്കവാറും ക്രൈസ്തവമായ ഒരു പാരമ്പര്യത്തിൽ വളർന്നു വന്ന സാറ് സംസ്കൃതം ഐച്ഛികമായി

0: സംസ്കൃതത്തിൽ വൈദഗ്ധ്യം നേടുകയും സംസ്കൃതത്തിൽ ബൃഹത്തായ ഒരു കാവ്യം തന്നെ എഴുതുകയും ചെയ്തു എന്നതാണ്.
1: അതിന് പ്രധാനമായ ഒരു കാരണം കാളിദാസന്റെയും മറ്റുമൊക്കെ കൃതികൾ പതിവായിട്ട് വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തന്നെയല്ല, അക്ഷരശ്ലോക മത്സരത്തിന് വേണ്ടി അനേകായിരം ശ്ലോകങ്ങൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ എനിക്കെപ്പോഴും കവിതയോടൊരു കമ്പം തോന്നിയിരുന്നു. ക്രിസ്തു ഭാഗവതം എന്ന കൃതി എഴുതുന്നതിനെപ്പറ്റി ഞാൻ ഒഴിയേ പറയാം. ഇത് ഞാൻ ആരെയും മാനസാന്തരപ്പെടുത്താൻ വേണ്ടി എഴുതുകയല്ല. അഭ്യസ്തവിദ്യയിലെ അഭിജ്ഞരായ കേരളീയർക്കോ ഭാരതീയർക്കോ ഒക്കെ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ, രണ്ട് മതങ്ങൾ തമ്മിലല്ല, സംസ്കാരങ്ങൾ തമ്മിൽ വിനിമയം ചെയ്ത് രസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. അതിനുവേണ്ടി ഗോസ്പെൽസ് എന്ന് പറയുന്ന സുവിശേഷ ഗ്രന്ഥങ്ങൾ എല്ലാം ഞാൻ വായിച്ചു. ക്രിസ്തുവിൻ്റെ ജീവചരിത്രം സംബന്ധിച്ച വലിയ അതോറിറ്റീസൊക്കെ എഴുതിയിട്ടുള്ള റിച്ചിയോറ്റി, ഫുവാർഡ്, ഇങ്ങനെ അനവധി ആളുകൾ എഴുതിയിട്ടുള്ള കൃതികളൊക്കെ വായിച്ചു. എന്നിട്ട് തുടങ്ങുമ്പോൾ തന്നെ സംസ്കാര വിനിമയം എന്നുള്ളത് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ കാണാവുന്നതാണ്. ജഗൽപ്പതിം ഗോകുലജാതമർത്തിതും വിഭശ്ചിത സഞ്ചരതോ നിനായം പുനശ്ച കാവ്യാധ്വനിമേ വിരാജതം സമുജ്വല സൈവ ശുഭായ താരക. സമുജ്വലയായ ശുഭായ ആ താരക, ആ നക്ഷത്രം, പണ്ട് തൊഴുത്തിൽ പിറന്ന യേശുവിനെ കാണാൻ പുറപ്പെട്ട വിദ്വാൻമാർക്ക് വഴികാട്ടിയെന്ന് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടല്ലോ. അത് വീണ്ടും വന്ന് ഉദിച്ച് എനിക്ക് വഴികാട്ടിയായി തീരട്ടെ എന്നാണ് എൻ്റെ ലക്ഷ്യം.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പ്രൊഫസർ പി സി ദേവസ്യയുടെ ശബ്ദം.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കണ്ടതും കേട്ടതും
2: ദെല്ലാൾ വരാതെ വന്നിരിക്കുന്നു, അങ്ങോട്ടൊന്ന് ചെല്ലണം.
3: നമസ്കാരം ചേട്ടാ.
4: നമസ്കാരം. അപ്പോ ഇതെങ്കിലും ഒന്ന് ശരിയാക്കി തരണം കേട്ടോ. നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം. അല്ല, എത്ര ആലോചനകളാ കൊണ്ടുവന്നത്? ഒന്നെങ്കിലും
2: ബ്രോക്കറെ, നിങ്ങള് ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണല്ലോ.
3: ഡേ, ഞാനുണ്ടല്ലോ, വെറും ബ്രോക്കറല്ല, കവടി നിരത്തി ഗണിച്ച് ജാതകം കൂലങ്കഷമായി പഠിച്ച് ചേരേണ്ടതിനെ ചേരേണ്ട തരത്തിൽ ചേർക്കുന്നവനാ. നട്ടാകുരുക്കാത്ത കള്ളം പറയണ സാധാ ബ്രോക്കർമാരെ നിങ്ങൾക്കറിയാവൂ. ഈ ചക്രപാണി പറഞ്ഞ പറഞ്ഞതാണ്, എള്ളട അങ്ങോട്ടോ ഇങ്ങോട്ടോ.
4: ഏയ്, പിണങ്ങാൻ പറഞ്ഞതല്ല, ഞാൻ അല്പം ധൃതിയിലായത് കൊണ്ടാ. എന്നാ ചെറുക്കനെ കുറിച്ച് പറ.
3: പയ്യൻ പരമയോഗ്യൻ. പണ്ട് കാലത്തെ കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള പാമ്പുങ്കാവും കളരി ദൈവങ്ങളും ഈ പറക്കണക്കിന് പാടവും ഏക്കർ കണക്കിന് പറമ്പും ഒക്കെ ഉള്ള തറവാട്ടിലെ സന്താനമാ.
5: കേട്ടിട്ട് കോരി തരിക്കണം.
2: ഇളയത്ത് പെൺകുട്ടിയായിരിക്കുമല്ലേ?
3: ഇല്ല, ആണായിട്ടും പെണ്ണായിട്ടും ഇതൊന്നു മാത്രം. അതുകൊണ്ട് തന്നെ നാത്തവും പോരില്ലേ ഇല്ല. പിന്നെ തള്ളയ്ക്കൊരൽപ്പ പിള്ളവാദം ഉണ്ടെന്നല്ലാതെ ഒരു ദോഷവും കുടുംബത്തിനില്ലെന്ന്.
2: ഓ, തള്ളയുടെ വാദമല്ലേ, ഒരു കണക്കിന് അത് നല്ലത് തന്നെ. മരുമോളടുത്ത് ചുമ്മാ വഴക്കിനും വക്കാണത്തിനും ഒന്നും വരൂലല്ലോ. പിന്നെ ബാക്കി കാര്യം
3: പറയാം. ജ്യോതിഷവശാൽ അത്യുത്തമം.
4: കഴിഞ്ഞ ഒരാലോചന കൊണ്ടുവന്നപ്പോഴും നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി?
3: അന്ന് ലഗ്നാധിപന് ക്ഷീണം സംഭവിച്ചത് കൊണ്ടല്ലേ ഇതങ്ങനെയാണ്.
4: എന്തായാലും എനിക്ക് ക്ഷീണം കൂടിക്കൂടി അറിയ, നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ.
3: വേണ്ടെന്ന്, ഇത് തന്നെ നടത്താലോ. പുഷ്കല യോഗമുള്ളവനല്ലേ പയ്യൻ.
2: എന്തോന്ന്, പുഷ്കലയോ? അതാരാ?
3: അതാരും അല്ല, പുഷ്കല യോഗത്തിൽ ജനിച്ചവന് പണവും വസ്ത്രവും ആഭരണവും സൗന്ദര്യവും ആരോഗ്യവും ഒട്ടും കുറയില്ലെന്നാണ്. വലിയ സമ്പാദ്യക്കാരൻ.

0: കക്ഷി. മിക്കവാറും സമയം മുമ്പിൽ പണം കുമിഞ്ഞു കൂടിയിരിക്കും.
1: അവന് ബാങ്കിലാണോ ജോലി?
0: ബാങ്കിൽ പണം കുമിഞ്ഞുകൂടി കിടക്കുമോ? മാത്രമല്ല, ബാങ്കിലൊക്കെ ഒരു നേരവും റെസ്റ്റ് കിട്ടൂല. ഇതങ്ങനെയല്ല, ഇഷ്ടം പോലെ റെസ്റ്റ് എടുക്കാം, ഇഷ്ടം പോലെ പൈസ.
2: എന്റെ മോളുടെ ഭാഗ്യം,
0: മഹാഭാഗ്യം. ബ്യൂറോയിൽ നിന്നാണ് കേട്ടോ. ഹലോ, അതെ അതെ, 15%? അത്രയും വേണോ അല്ലേ? നമ്മളങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല കുലീനത്തോള കുടുംബമാ, കണ്ട് നിറഞ്ഞ ആളുകളാന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ചേട്ടാ, കമ്മീഷന്റെ കാര്യമാണ് കേട്ടോ. നിങ്ങളടുത്തൊക്കെ അങ്ങനെ അഡ്വാൻസ് ചോദിക്കാൻ പറ്റുമോ?
2: അഡ്വാൻസ് ഒക്കെ തരാം. പയ്യന്റെ ജോലി എന്താണെന്ന് പറഞ്ഞില്ല?
0: പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ആ, പൊതുജനാരോഗ്യം, പൊതുജനങ്ങളുടെ സുഖം ആശ്വാസം. അപ്പൊ ഞാൻ ഇനി നിൽക്കുന്നില്ല, പോകാൻ സമയമായി.
1: ഇതാ ഈ കാശ് കയ്യിലിരുന്നോട്ടെ.
0: ഞങ്ങള് അങ്ങനെ ഗഡുക്കളായിട്ട് ഫീസ് വാങ്ങാറില്ല.
1: അയ്യോ, ഇത് അതൊന്നും അല്ല, ഞാൻ സന്തോഷത്തോടെ തരുന്നതാ, വഴി ചെലവിനെന്ന് വിചാരിച്ചാ മതി.
0: ഓക്കെ ഓക്കെ, ചേട്ടാ സ്നേഹത്തോടെ തരുമ്പോ പിന്നെ.
1: ഇനി എവിടെ തപ്പാനാ? ആ പീസുകളെല്ലാം കയറി ഇറങ്ങി.
3: മാമനെ അയാൾ പറ്റിച്ചതായിരിക്കും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസറും നമ്മുടെ കയറിയില്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഓഫീസുകൾ കയറിയിട്ടും അങ്ങനെ ഒരുത്തിന്റെ പൊടി പോലും ഇല്ലല്ലോ. ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ, പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ, പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന ശൗചാലയം. അതാ അതിന്റെ മുന്നിലെ ചാരി ബെഞ്ചിൽ ചാരി കിടക്കുന്ന ആളെ കണ്ടോ? മാമന്റെ കയ്യിലെ ആ ഫോട്ടോ നോക്കിക്കേ. ഇത് അവൻ തന്നെയാണല്ലോ.
1: ശരിയാണല്ലോ, ആ ഇവൻ തന്നെ അവൻ. മുന്നിൽ മേശപ്പുറത്ത് കൊറേ നാണയങ്ങൾ കുമിഞ്ഞുകൂടി കിടപ്പുണ്ടല്ലോ.
3: അത് തന്നെ. ഒരു ചെറിയ ബോർഡ് കാണുന്നുണ്ടല്ലോ, എന്താണ്? ശൗചാലയം 5 രൂപ, മൂത്രപ്പുര 3 രൂപ. അമ്മാവോ, ഇതാ ബ്രോക്കർ പറഞ്ഞത് തന്നെ, 100%. കണ്ടില്ലേ പണം മുന്നിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത്? പൊതുജനത്തിന് സന്തോഷവും ആശ്വാസവും നൽകുന്ന പരിപാടി തന്നെ.
1: എനിക്ക് തല ചുറ്റുന്ന പോലെ. മോനെ, നിന്റെ പാക്കറ്റിൽ 5 രൂപ ചില്ലറയുണ്ടോ? എനിക്കാ, ഞാനേ ആ കൗണ്ടറിൽ കൊടുത്തിട്ട് അകത്തോട്ടൊന്ന് കയറിയിട്ട് വരാം.
3: ഇതാ മാമ 5 രൂപ. മാമൻ പെട്ടെന്ന് പോയിട്ട് വരണം.
4: രചന രാജ്മോഹൻ കുവളശ്ശേരി.
5: നമുക്ക് ചുറ്റും നവരാത്രി ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചതിൽ മുതൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം വരെ രാത്രി 8 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം. പള്ളിച്ചൽ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പള്ളിച്ചൽ കിള്ളിപ്പാലം ഒഴിവാക്കി ബൈപ്പാസ് വഴി പോകണം. നേമം പാപ്പനങ്കോട് ഭാഗത്തു നിന്നുകൊണ്ട് കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്നവർ കൈമനം, മരുതൂർക്കടവ്, കാലടി, ചിറപ്പാലം, ചിറമുക്ക്, മണക്കാട് വഴിയും കരമന തമ്പാനൂർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും കരമന, കുഞ്ചാലുമൂട്, പൂജപ്പുര, ജഗതി, മേട്ടുക്കട, തൈക്കാട് വഴി പോകണം. കരമനയിലേക്ക് പോകുന്നവർ പൂജപ്പുര, മേലാറന്നൂർ, CIT റോഡ്, PRS വഴിയും വലിയ വാഹനങ്ങൾ പൂജപ്പുര, ജഗതി, മേട്ടുക്കട, ഫ്ലൈഓവർ, കിള്ളിപ്പാലം വഴിയും നെയ്യാറ്റിങ്കര ഭാഗത്തേക്ക് പോകാനുള്ളവർ തിരുമല, മങ്കാട്ടുകടവ്, മലയംകീഴ് വഴിയും പോകണം. PRS ആശുപത്രി വഴി ഘോഷയാത്ര കടന്നു പോകുമ്പോൾ വലിയ വാഹനങ്ങൾ മണക്കാട്, തിരുവല്ലം ബൈപ്പാസ് വഴിയും ചെറിയ വാഹനങ്ങൾ കിഴക്കേക്കോട്ട, തമ്പാനൂർ വഴിയും പോകണം. ചാല ഗവൺമെന്റ് ITI ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ ട്രേഡിൽ നിലവിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ നാളെ ഉച്ചയ്ക്ക് 1:30 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ചാല ഗവൺമെന്റ് ITI പ്രിൻസിപ്പാൾ മുമ്പാകെ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 0471-245-9255. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കമലേശ്വരം വാർഡിൽ ജില്ലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സംഘടിപ്പിക്കുന്ന സൗജന്യ അസ്ഥിരോഗ സന്ധിവേദന നിർണയ ക്യാമ്പ് ഇന്ന് നടക്കും. രാവിലെ 10 മണി മുതൽ 1:30 വരെയാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7306560548. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽപ്പെടുന്നതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി നടപ്പിലാക്കി വരുന്ന വിദ്യാ സമുന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമപഠനം, കേന്ദ്ര സർവകലാശാല പഠനം എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷകൾ സിവിൽ സർവീസസ്, ബാങ്ക്, SSSC, PSC, UPSC, മറ്റിതര മത്സര പരീക്ഷകൾ, വിവിധ യോഗ്യതാ നിർണയ പരീക്ഷകൾ തുടങ്ങിയ പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ പരിശീലനത്തിനായുള്ള ധനസഹായമാണ് നൽകുന്നത്. വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹരായവരിൽ നിന്നും 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ബിരുദം, ബിരുദാനന്തര ബിരുദം, CA, CMA, CS, ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഗവേഷണ വിദ്യാർത്ഥികളുള്ള സ്കോളർഷിപ്പ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.kswcfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 7. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
6: ചരിത്രത്തിൽ ഇന്ന്
7: എന്നും രാവിലെ 7:13
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ചന്ദ്രോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഇടമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ, രചന ONV, സംഗീതം ഇളയരാജ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവേട്ടം സമാപിക്കുന്നു. പുലർവേട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞൊരു ദിനം ആശംസിക്കുന്നു.

0: By transforming coastlines into powerful economic engines, India's port-led development continues to navigate the country towards global maritime leadership and Viksit Bharat. Aparna Khunt, Akashvani News, Ahmedabad.
1: In Saudi Arabia, attack on the international airport in Riyadh has killed 12 people and injured more than 300 others. The strike, which hit a domestic flight terminal complex yesterday, killed 4 Saudi citizens, 2 Bangladeshi nationals, and 1 citizen each from the United States, Egypt, Jordan, Syria, Sudan, and Palestine. This incident is part of a sudden surge in attacks targeting Saudi airports, military infrastructure, and oil facilities following a recent offensive by a Saudi-led coalition against Iran-backed Houthi rebels in neighboring Yemen. While the Houthis claimed responsibilities for earlier airport strikes that killed 3 people, they have not yet reacted on the recent attack, though they did accuse Saudi Arabia of bombing the airport in the Yemeni capital of Sana'a. In men's cricket, India will face West Indies in the third T20 International at Holkar Stadium in Indore today. The match will begin at 7 p.m. Indian Standard Time. The 5-match series is level at 1-1 after West Indies defeated India by 6 wickets in the second T20 International in Ranchi on Friday evening. The match witnessed a run fest with 501 runs scored as West Indies chased down India's target of 250 with more than an over to spare. And now for a look at today's newspapers, it's over to Nina Arakal.
2: Thank you, Saira. NIA registers case begins probe into Fly Dubai Act attack, writes Hindustan Times, while Sunday Pioneer headlines NIA registers FIR to probe conspiracy in Fly Dubai cockpit attack. The Sunday Express writes, circumstances changed, U.S. trade pact to be finalized accordingly, says Commerce and Industry Minister Piyush Goyal. The Sunday Statesman reports, UP Chief Minister Yogi Adityanath accepts Akhilesh's challenge to contest from Ayodhya, asks him to follow suit. The Sunday Express writes, rupee near 97 versus dollar, RBI unveils measures to curb speculation. And finally, Lakme Fashion Week, returning to Delhi this week, will see designers experimenting with their signature regional craftsmanship. The Economic Times writes, Indian fashion set to put best looking foot forward. And with that, it's back to you, Saira.
1: Thanks, Nina. And now before we end the bulletin, the headlines once again. Prime Minister Modi to launch development projects worth over 13,000 crore rupees in Chennai, Tamil Nadu this afternoon. Pradhan Mantri Dhan Dhani Krishi Yojana completes 1 year today. Northern Railway says all train services to operate as per the normal schedule today. Navratri, 9-day-long festival to worship goddess Durga begins with religious fervor and gaiety. Saudi authorities say attack on Riyadh airport killed 12 people and wounded over 300. And in men's cricket, India to take on West Indies in third T20 International in Indore this evening. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a great day.
3: നോവൽ സഞ്ചാരം.
4: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: വിശ്വം പോകുന്നു, രാധ ചോദിച്ചു. ഏ, പോകുന്നോ? എവിടേക്ക്? ശാന്തയുടെ അടുത്തേക്ക്? ഇല്ല. എന്തുകൊണ്ട് എന്ന് അവൾ ചോദിച്ചില്ല. പിന്നെ അന്ന് രണ്ടാളും സംസാരിച്ചതുമില്ല. പിറ്റേന്ന് സുലൈമാൻ വന്ന് ചോദിച്ചു, വിശ്വം പോയില്ലേ? ഇല്ല. ഏ, പോകുന്നില്ലേ? ഇല്ല. വെളിച്ചസ്ഥിതിക്ക് ഒന്ന് പോകുന്നത് നല്ലതല്ലേ? എന്നെ നിർബന്ധിക്കരുത്. അതൊരു അപേക്ഷയായിരുന്നു. സുലൈമാന് ഒന്നും മനസ്സിലായില്ല. എങ്കിലും ഒന്നും ചോദിച്ചതുമില്ല. ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു. അതിനിടയിൽ കുഞ്ഞിരാമൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് വിചാരണയ്ക്ക് വെച്ചിരുന്നു. അടുത്ത ദിവസം സുലൈമാനെ വിളിക്കാൻ ശാന്തയുടെ അടുത്തുനിന്ന് ആൾ വന്നു. അയാൾ പോയി. വിശ്വനാഥൻ വന്നില്ലല്ലോ? ശാന്ത ചോദിച്ചു. വരുവായിരിക്കും, സുലൈമാൻ ഒരു തഞ്ചത്തിലങ്ങു പറഞ്ഞു.
6: പറഞ്ഞില്ലേ?
5: ഓവ്, എന്തേ മറുപടി പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. നിശബ്ദമായ ഒരു നിമിഷം. ഒന്നും സംഭവിച്ചില്ലെന്ന മുഖഭാവത്തോടെ അവൾ തുടർന്നു,
6: എന്റെ മേശപ്പലക എന്തായി?
5: അത് ചോദിക്കാനേ വിളിച്ചത്.

0: താനാണ് ആ വായ അടച്ചുകളഞ്ഞത്. തേജോമയമായ എന്തോ ഒന്ന് ഹൃദയത്തിലേക്ക് കടന്നുകൂടിയ പോലെ തോന്നി. നിഷ്ഠുരമായി ഹൃദയം തുളച്ച് കടന്നുവരുന്ന ഒരു നക്ഷത്രം, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ആ നക്ഷത്രം അവളെ കൊളുത്തിട്ടു വലിക്കുന്നു. നിൽക്കാനോ പോകാനോ വയ്യ. ഞെരിച്ചിൽ, പല്ലിറമ്മൽ, ഒരു ഈറ്റുനോവ്. പെട്ടെന്ന് നാഴികമണിയിലെ നീഗ്രോ ഒന്നലറി. നനഞ്ഞ കൺപീലികളോടെ ശാന്ത അവനെ നോക്കിക്കൊണ്ട് കിടന്നു. ടപ് ടപ് ടപ്. കോണിപ്പടിയിൽ നിന്ന് കാലടി ശബ്ദം. ആ കാൽപ്പെരുമാറ്റം സുപരിചിതമാണ്. ഒരു തടിയൻ പോർക്ക് അടുത്തുവരുന്നതായി അവൾക്കു തോന്നി. അവൾ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കമിഴ്ന്നു കിടന്നു. കാർത്തികേയൻ മുറിയിലേക്ക് കടന്നുകൊണ്ട് വിളിച്ചു.
1: ശാന്തേ.
0: നിശബ്ദം.
1: ഉറങ്ങുകയാണോ?
0: നിശബ്ദം.
1: ഇത്ര നേരത്തെ?
0: അനക്കമില്ല. അയാൾ കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് മധുര മനോരാജ്യത്തെ സൂചിപ്പിക്കുന്ന ചൂളം വിളിയോടെ നെക്ടൈ അഴിച്ചു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി സ്മൃതിമധുരം. ചലച്ചിത്രത്തിൽ ക്ഷേത്ര പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച നിരവധി ഗാനങ്ങളുണ്ട്. ചിത്രത്തിൽ കഥയുടെ ആവിഷ്കാരവുമായി നിരന്തരം ബന്ധം പുലർത്തി ചിത്രത്തിൻ്റെ ദൃശ്യചാരുത മികവുറ്റതാക്കുന്നതിൽ ആ രംഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നായകനും നായികയും ക്ഷേത്ര പരിസരത്ത് കണ്ടുമുട്ടുന്നതും അവരുടെ ആശയവിനിമയം എല്ലാം ചിത്രീകരിച്ച ഗാനങ്ങൾ. അത്തരത്തിലുള്ള രണ്ട് ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ.

0: തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് വേണുഗോപാലും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്.
1: ക്യൂആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഈ പാതിരാത്രി SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
5: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
0: MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഇനി. രചന കൈതപ്രം, സംഗീതം MG രാധാകൃഷ്ണൻ. ചിത്രം അദ്വൈതം.

0: ക്ഷേത്രവചനത്തിലത്തിൽ നായിക നായക സംഗമം ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ആകാശവാണി. ഗീതം സംഗീതം, ലളിത സംഗീത പാഠം.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ മുട്ടറ ബി എൻ രവീന്ദ്രൻ എഴുതിയ നവരാത്രി മണ്ഡപമുണർന്നു, നറു നെയ്ത്തിരി ദീപങ്ങൾ തെളിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വിജയൻ വി അമ്പലപ്പുഴ, പഠിച്ചത് കാഞ്ചന ശ്രീറാം.
4: കഴിഞ്ഞ ക്ലാസ്സിൽ പല്ലവി നമ്മൾ പഠിച്ചു. പല്ലവി ഒരിക്കൽ കൂടി പാടിയിട്ട് നമുക്ക് അനുപല്ലവിയിലേക്ക് പോകാം.

0: കാഞ്ചന, അനുപല്ലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ.
1: ശരി സർ.
0: നവരാവിതളിൻ
1: നവരാവിതളിൻ
0: രാഗവർഷിണിക്കായി.
1: രാഗവർഷിണിക്കായി.
0: നവരാവിതളിൻ രാഗവർഷിണിക്കായി.
1: നവരാവിതളിൻ രാഗവർഷിണിക്കായി.
0: നവരാഗ
1: നവരാഗ
0: മുകിലുകൾ ഉയരുമ്പോൾ.
1: മുകിലുകൾ ഉയരുമ്പോൾ.
0: ആ ഉയരുമ്പോൾ എന്നുള്ളത് ചേർത്ത് വേണം. മുകിലുകൾ ഉയരുമ്പോൾ.
1: മുകിലുകൾ ഉയരുമ്പോൾ.
0: നാദാത്മികയുടെ അടുത്ത വരിയാണ്. നാദാത്മികയുടെ
1: നാദാത്മികയുടെ
0: വരദാന
1: വരദാന
0: പുണ്യത്തിൽ
1: പുണ്യത്തിൽ.
0: നാദാത്മികയുടെ വരദാന പുണ്യത്തിൽ.
1: നാദാത്മികയുടെ വരദാന പുണ്യത്തിൽ.
0: നാദ
1: നാദ
0: സുധാരസമൊഴുകി.
1: സുധാരസമൊഴുകി.
0: ധീര
1: ധീര
0: ശങ്കരാഭരണ വർഷം.
1: ശങ്കരാഭരണ വർഷം.
0: പെയ്തിറങ്ങി
1: പെയ്തിറങ്ങി.
0: ചേർത്ത് മുഴുവൻ വായിക്കൂ.
1: നവരാവിതളിൻ രാഗവർഷിണിക്കായി നവരാഗ മുകിലുകൾ ഉയരുമ്പോൾ നാദാത്മികയുടെ വരദാന പുണ്യത്തിൽ നാദ സുധാരസമൊഴുകി ധീര ശങ്കരാഭരണ വർഷം പെയ്തിറങ്ങി.
0: ശരി, നമുക്ക്

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ മുട്ടറ ബി എൻ രവീന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വിജയൻ വി അമ്പലപ്പുഴ, പഠിച്ചത് കാഞ്ചന ശ്രീറാം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഒരു ഗാനം ശ്രദ്ധിച്ചിട്ടില്ലേ? സുഖമെവിടെ ദുഃഖമെവിടെ. ആ ഗാനം തുടരുന്നത് ഇങ്ങനെയാണ്: പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പല വട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ നീണ്ട പാതയിലൂടെ നാം കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നത്. തട്ടിത്തടഞ്ഞ് വീണും എഴുന്നേറ്റും പിന്നെയും വീണും ഒടുവിൽ നിവർന്ന് നടക്കാൻ നാം ആർജവമുള്ളവരായി മാറുന്നു. ഒന്ന് വീണു എന്ന് കരുതി പിന്നെ നടക്കാൻ മടിച്ചു നിന്നിട്ടില്ലല്ലോ. അറിയാതെ അറിയാതെ നാം സ്വായത്തമാക്കിയ കഴിവാണ് അത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട് എന്ന് സാധാരണ പറയാറില്ലേ? പക്ഷേ ഇറക്കം മാത്രമായാലോ? എവിടെയെങ്കിലും വീണ് ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഇറക്കമിറങ്ങുന്ന വേഗത ഒന്ന് നിയന്ത്രിക്കാൻ കയറ്റങ്ങൾ അനിവാര്യമാണ് താനും. വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ ഈ ഗാനം തന്നെ ഇന്നത്തെ ഓർമ്മിച്ചപ്പിൽ ആദ്യം കേട്ടാലോ?

ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് വെട്ടിക്കുളങ്ങരയിൽ നിന്നും ശ്രീലേഖ എസ്. കത്ത് വായിക്കാം. ഓർമ്മകൾക്ക് എന്ത് മാധുര്യമാണ്! അതുപോലെ ഓർമ്മച്ചെപ്പിലൂടെ കേൾക്കുന്ന ഗാനങ്ങളും മാധുര്യം നിറഞ്ഞതാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ നാല് കാലങ്ങളിൽ വാർദ്ധക്യം ഓർമ്മകൾ തലോടുന്ന കാലമാണ്. നമ്മൾ കണ്ടിട്ടുള്ളവരെ കാണാതെ വരിക നഷ്ടസ്വപ്നങ്ങൾക്ക് തുല്യമാണ്. ഓരോരുത്തരുമായുള്ള ബന്ധങ്ങൾ, ഓർമ്മകൾ മാത്രം ബാക്കിയാകും പിന്നെ. എപ്പോഴെങ്കിലും കാണുമ്പോഴുള്ള സന്തോഷമൊക്കെ ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ്. ജീവിതത്തോണിയിൽ കടക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും അർത്ഥവും പൊരുളും മനസ്സിലാകുന്നത്. അപ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും. ഈ അവസരത്തിൽ മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ സഹ്യാദ്രി സാനുകൾ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ എന്നാണ് ശ്രീലേഖ എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 1972 പുറത്തിറങ്ങിയ മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

കൊല്ലത്ത് നിന്നും ഡോക്ടർ എം എസ് സുചിത്ര ആകാശവാണിയുടെ വാട്സാപ്പിലേക്കാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശം വായിക്കാം. ഓർമ്മകൾക്ക് ചിറകം മുളയ്ക്കുമ്പോൾ കണ്ണീർ നിറയുകയും തൊണ്ടയ്ക്ക് കനം വയ്ക്കുകയും ചെയ്യും. മണമുള്ള മധുരമുള്ള കണ്ണീരിൻ്റെ ഉപ്പ് പുരണ്ട പഴയൊരോർമ്മ പങ്കുവയ്ക്കാം. സ്കൂൾ കാലഘട്ടത്തിലേതാണ് ആ പാട്ടോർമ്മ. കർക്കശക്കാരായ അച്ഛനമ്മമാരിൽ നിന്നും ഞങ്ങൾക്ക് പുറം ലോക കാഴ്ചകൾ പരിമിതമായിരുന്നു. ഞങ്ങളുടെ വലിയച്ഛനായിരുന്നു ആ വിടവ് നികത്തിയിരുന്നത്. നാട്ടിലെ ഉത്സവം മീനത്തിലെ അശ്വതിക്കാണ്. അന്ന് 4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇന്ന് 10 ദിവസത്തേക്കായി. അശ്വതിയുടെ അന്ന് കെട്ടുകുതിര, വള്ളങ്ങൾ, ഫ്ലോട്ടുകൾ അങ്ങനെയുള്ള ആറാട്ടുണ്ടാകും. ഞാനും അനുജത്തിയും അയൽപക്കത്തുള്ള അമ്മമാരും ചേച്ചിമാരുമൊക്കെയായി പായും കടലാസുമൊക്കെയായി യാത്രയാകും. രാത്രിയിൽ അശ്വതിയുടെ അന്നത്തെ ഗാനമേള കേൾക്കാനും നാടകം കാണാനും വല്യച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ എഴുകോൺ മാടൻകാവിലെ ഉത്സവത്തിന് അന്നാട്ടിൽ നിന്നും വിവാഹിതരായി പോയവരും ദൂരയിടങ്ങളിൽ ജോലിക്ക് പോയവരുമെല്ലാം മടങ്ങിയെത്തിയിരിക്കും ഉത്സവം കൂടാൻ. വല്യച്ഛൻ്റെ കൂടെ ലവ് ഇൻ സിംഗപ്പൂർ സിനിമ കാണാൻ 6:30 ഫസ്റ്റ് ഷോയ്ക്ക് വേലായുധ ടാക്കീസിൽ പോയതും വല്യച്ഛൻ്റെ കമൻ്റുകളുമൊക്കെ ഇന്നലത്തേതുപോലെ ഓർക്കുന്നു. റേഡിയോയോട് ഇഷ്ടം കൂടാനുള്ള അവസരമൊരുക്കി തന്നതും പണ്ടത്തെ ഇതളുകൾ പരിപാടി കേട്ട് രസിച്ചതുമൊക്കെ മറക്കില്ല. ആ കാലഘട്ടത്തിലെ ഒരു സംഗീതശില്പത്തിലെ വരികൾ ഞാൻ എന്നും ഓർക്കുന്നു. ഭീമസേനേക്കാളും രാമചന്ദ്രനേക്കാളും സ്നേഹസമ്പന്നൻ എൻ കണവൻ. ഇനി വിഷയത്തിലേക്ക് വരാം. റേഡിയോയിൽ എപ്പോഴും ആ സമയത്ത് കേട്ടിരുന്ന ഉത്സവപ്പറമ്പിലെ ഗാനമേളയിൽ കേട്ട ഗാനം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മഞ്ചാടിക്കുന്നിൽ. ആ ഗാനം ഇന്ന് കേട്ടാലും ഗൃഹാതുരമായ ഉത്സവ കാഴ്ചകളിലേക്ക് മനസ്സ് പറന്നു പോകും.

ഒപ്പം വലിയച്ഛനിലും. ആ പാട്ടാണ് എനിക്ക് ഇന്ന് കേൾക്കേണ്ടത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 35 വർഷമായി മറ്റൊരു ദേശത്താണ് താമസമെങ്കിലും എന്നെ മനസ്സിലാക്കിയ എൻ്റെ ഭർത്താവ് എല്ലാ വർഷവും മീനാശ്വതിയിൽ കെട്ടുകാഴ്ച കാണിക്കാനും തൊഴാനും കൊണ്ടുപോകും. കുടുംബ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ പഴയ നിറവില്ല, മനസ്സിന് കുളിർമയുമില്ല. പഴയ അമ്മമാരുമില്ല, ചേച്ചിമാരുമൊക്കെ ഓരോയിടങ്ങളിൽ വൃദ്ധകളായി. ഇത്രയും മാത്രമാണ് ഡോക്ടർ എം എസ് സുചിത്ര തൻ്റെ സന്ദേശത്തിൽ അയച്ചിരിക്കുന്നത്. പക്ഷേ എഴുതാതെ എഴുതിയ വരികൾ ഈ സന്ദേശത്തിൽ അവിടെ എവിടെയായി തങ്ങിക്കിടക്കുന്നുണ്ട്. പറയാതെ പറഞ്ഞ വിശേഷങ്ങളും ഈ സന്ദേശത്തിൽ അങ്ങനെ വിങ്ങി നിൽക്കുന്നുണ്ട്. കേട്ടോ, ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയാണ് ഈ ഗാനം എഴുതിയത്. ജെറി അമൽദേവ് ചിട്ടപ്പെടുത്തി. യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം. ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ.

നെടുമങ്ങാട് നിന്ന് ദിവാകരൻ നായർ. പ്രിയപ്പെട്ട ആകാശവാണിക്ക് എന്നേക്ക് 46 വർഷം മുമ്പുള്ള ഓർമ്മയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. സ്ഥലം സിംഗപ്പൂർ ടൗൺ. അവിടെ വർക്കല ഇടവക്കാരുടെ ഒരു ചായ പീടികയുണ്ട്. നല്ല കടുപ്പമുള്ള ചായ കിട്ടുന്ന ഇടമാണ് അത്. അവിടെ ഇരിക്കുമ്പോൾ ഒരു ഹിന്ദി പാട്ട് കേട്ടു. ആരാധന എന്ന ചിത്രത്തിൽ രാജേഷ് ഖന്നയും ശർമിള ടാഗോറും മത്സരിച്ച് അഭിനയിച്ച രംഗം. രാജേഷ് ഖന്ന ഡബിൾ റോളിൽ അഭിനയിക്കുന്നു. കുഞ്ഞിനെ അമ്മ താരാട്ടുപാടി ഉറക്കുന്ന രംഗം. ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ സിംഗപ്പൂർ ജീവിതത്തിന്റെ ഓർമ്മ മനസ്സിലിങ്ങനെ തെളിയും. ഈ ഓർമ്മ പങ്കുവച്ചുകൊണ്ട് അതേ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ്

നെടുമങ്ങാടുള്ള ദിവാകരൻ നായർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. 1969 പുറത്തിറങ്ങിയ ചിത്രമാണ് ആരാധന. ഈ ചിത്രത്തിന് വേണ്ടി ആനന്ദ് ബക്ഷി എഴുതി, എസ് ഡി ബർമൻ സംഗീതം നൽകി, ലതാ മങ്കേഷ്കർ പാടിയ വളരെ മനോഹരമായ ഗാനം.

ഓലകെട്ടി അമ്പലം ഓമശ്ശേരിയിൽ നിന്നും വിജികുമാർ എസ് അയച്ച കത്ത് ഇനി വായിക്കാം. സ്നേഹം നിറഞ്ഞ ആകാശവാണി, നിനക്കൊരായിരം നന്ദി. ഞാൻ ഓർമ്മച്ചപ്പിലേക്ക് അയച്ച കത്തുകളെല്ലാം വായിച്ച് കേട്ടതിൽ എനിക്ക് വളരെയധികം

സന്തോഷമുണ്ട്. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. തിരുവനന്തപുരം RCCയിലെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ. 2017 വന്നു. 2017 നവംബർ മാസത്തോടുകൂടി ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി. ഞാനിന്ന് ജോലിക്ക് പോകുന്നുണ്ട്. തൽക്കാലം കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ ചെക്കപ്പിനും കൃത്യമായി പോകുന്നുണ്ട്. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു യുവജന കലാസമിതി ഉണ്ടായിരുന്നു. അതിൻ്റെ വാർഷികം 1-ഉം 2-ഉം തീയതികളിലായിരുന്നു നടത്തിയിരുന്നത്. 1-ാം തീയതി കലാകായിക മത്സരങ്ങളും സന്ധ്യയ്ക്ക് ഫീൽഡ് പബ്ലിസിറ്റിയുടെ വക ഡോക്യുമെൻ്ററി പരിപാടികൾ വലിയ സ്ക്രീനിൽ കാണിക്കുമായിരുന്നു. അന്ന് കാണിക്കുമായിരുന്ന പ്രധാന പരിപാടികൾ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന മാരക രോഗങ്ങളുമായിരുന്നു. അതൊക്കെ കണ്ട് മറന്നുപോയി. ഞാൻ ശരിക്കും വെറ്റില മുറുക്കുമായിരുന്നു. ഇന്ന് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഇതൊന്നും ഉപയോഗിക്കരുതേ എന്ന്. തീർച്ചയായും അത്രയ്ക്ക് മാരകമാണ് ക്യാൻസറും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. നായാട്ട് എന്ന ചിത്രത്തിലെ കാലമേ കാലമേ എന്ന ഗാനമാണ് ഞാൻ ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കട്ടെ. കത്ത് വായിച്ചു കേട്ടുവല്ലോ. പ്രിയപ്പെട്ട ശ്രോതാവിന് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടതിൻ്റെ കാരണവും ഈ കത്തിൽ വിവരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഓർമ്മചപ്പിന് ഓർമ്മിപ്പിക്കാനുള്ളൂ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: പന്തളം ഉള്ളന്നൂർ നിന്ന് പുഷ്പകുമാർ എഴുതിയ കത്ത് ഇനി വായിക്കാം. ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മെഴുവേലി യൂണിറ്റ് പ്രസിഡന്റായി ദീർഘകാലമുണ്ടായിരുന്ന പി കെ രാജശേഖരൻ പിള്ള അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഞാൻ മെഴുവേലി പി എച്ച് എസ് എസിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് 1970 അദ്ദേഹം സ്കൂൾ ലീഡറായിരുന്നു. അവസാന കാലത്ത് തിരുവല്ലം DBHSSൽ നിന്ന് അധ്യാപകനായി റിട്ടയർ ചെയ്തു. എല്ലാ കാര്യത്തിലും നല്ലൊരു സംഘാടകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഗാനം കേൾപ്പിക്കുമോ? ഓർമ്മകളെ കൈവള ചാർത്തി എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹത്തിന് വേണ്ടി ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഗാനം കേൾപ്പിക്കും എന്ന് കരുതട്ടെ. സ്നേഹത്തോടെ, പുഷ്പകുമാർ, ഉള്ളന്നൂർ, പന്തളം. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പ്രതീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ONV കുറിപ്പ്, സംഗീതം സലിൽ ചൗധരി.

ഓർമ്മച്ചപ്പിന്. ഞാൻ ഇന്ദു ബി നായർ. വളരെ നാളായി ആഗ്രഹിക്കുകയാണ് ഓർമ്മച്ചപ്പിലേക്ക് ഒരു കത്തെഴുതാൻ. 50 വർഷമായി ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേൾക്കുന്ന ഒരാളുമാണ്. അദ്ദേഹത്തിന് ആകാശവാണി ജീവനായിരുന്നു. രാവിലെ തന്നെ റേഡിയോ ഓൺ ചെയ്യും. പാട്ടുകളൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു. മരിച്ചിട്ട് ഈ 17 25 വർഷം തികയുകയാണ്. എനിക്ക് 2 മക്കളാണ്. 2 പേർക്കും മക്കളും ചെറുമക്കളുമായി സുഖമായി കഴിയുന്നു. തിരുവോണം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചയ്ക്ക് 2:30.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: വെള്ളാവൂർ നിന്ന് ഓമന ബാബുരാജ് എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മകൾ വളരെ ദീർഘമായി കത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായ കൈയക്ഷരമാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ആകാശവാണിയിലേക്ക് ഒരു കത്ത് എഴുതുന്നത്. എൻ്റെ പേര് ഓമന ബാബുരാജ്.

കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. 2005 May 31 വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും DEO ആയി റിട്ടയർ ചെയ്തു. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയായി കഴിയുന്നു. സന്തോഷങ്ങളുടെ കാര്യങ്ങളിൽ ഒന്ന് ഓർമ്മച്ചപ്പാണെന്ന് എടുത്തു പറയേണ്ടതില്ലോ. September 20 ഓർമ്മച്ചപ്പ് പതിവ് പോലെ തന്നെ ധാരാളം ഓർമ്മകൾ ഉണർത്തുന്നതായിരുന്നു. അതിൽ ചെല്ലച്ചെറു വീട് തരാം എന്ന പാട്ടിൻ്റെ പേരിൽ എനിക്കും ഒരമളി പറ്റിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ വിവാഹത്തലേന്ന് രാത്രിയിലെ പരിപാടിക്ക് വെച്ച മൈക്കിലൂടെ ഞാനൊരു പാട്ടുപാടി. 1988 കേട്ടോ ഈ സംഭവം. അന്ന് ചിത്രയുടെ പാട്ടുകളോട് വല്ലാത്തൊരിഷ്ടമായിരുന്നു. റേഡിയോയിൽ നിന്നും കേട്ട് പഠിച്ചതാണ് ആ ഗാനം. പക്ഷേ പാട്ടിൻ്റെ അർത്ഥമൊന്നും അത്ര പിടിയില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കാർന്നോർമാരെല്ലാം എന്നെ വഴക്ക് പറഞ്ഞു. എന്തിനാണ് വഴക്ക് പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലായില്ല. പിന്നീട് കാലം അതൊക്കെ മനസ്സിലാക്കി തന്നു കേട്ടോ. ഇനി എനിക്ക് ഇന്ന് കേൾക്കേണ്ട പാട്ടിലേക്ക് വരാം. 40 മുമ്പുള്ള ഓർമ്മയിലേക്കാണ് ഈ പാട്ട് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ 1 മുതൽ 10 വരെ പഠിച്ച ഗവൺമെൻറ് HS കാഞ്ഞിരപ്പള്ളിയിൽ 2 പഠിക്കുന്ന കാലം. ക്ലാസ്സിലെ ശിവൻ എന്ന കുട്ടിയെക്കൊണ്ട് ടീച്ചർ പാട്ട് പാടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ക്ലാസ്സിലെ സ്ഥിരം പാട്ടുകാരനാണ് ശിവൻ. ഇതൊക്കെ മങ്ങിയ ഓർമ്മകളാണ്. വേറെ കുട്ടികളും പാടിയിട്ടുണ്ടാകാം. ശിവൻ ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന പാട്ട് പാടുന്നത് ഓർമ്മയുണ്ട്. അക്കാലത്ത് ആന്ധ്രയിൽ നിന്നോ മറ്റോ മണ്ണ് വെട്ടുന്ന പണികൾക്കായി മണ്ണാറക്കയം ഭാഗത്ത് വന്ന് താമസിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ടായിരുന്നു. ബോയന്മാർ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അക്കൂട്ടത്തിലുള്ള കുട്ടിയാണ് ശിവൻ. പിന്നെ അമ്മു, രാധ തുടങ്ങിയ കുട്ടികളും. ഇവരുടെയൊന്നും മുഖമൊന്നും അത്ര ഓർമ്മയില്ല. ഇവരിൽ ശിവനും രാധയും എൻ്റെ ക്ലാസ്സിലായിരുന്നു. അവർ തമ്മിൽ വേറെ ഏതോ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. തെലുങ്കായിരുന്നിരിക്കണം. ഇനി ശിവന്റെ പാട്ടിലേക്ക് വരാം. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന പാട്ട് ശിവൻ പാടുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് ക്ലാസ്സിലെ കുട്ടികൾ ആരൊക്കെയോ എന്നെ ശിവന്റെ പുറത്തേക്ക് തള്ളിയിടും. ഞാനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റോടും. ശിവൻ ബെഞ്ചിൽ തന്നെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ പലപ്പോഴും നടന്നിട്ടുണ്ട്, ഒരു റാഗിംഗ് പോലെ. ഇനിയാണ് രസം. വർഷങ്ങൾ കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന ഗാനം ഇഷ്ടഗാനങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. അതിൽ 2 എന്റെ പേര്, ഓമനെ നിൻ ശാലീനനാദം, ഓമനെ നിൻ പാവാട ഇളകി എന്നീ വരികളുണ്ട്. അതായിരിക്കണം അല്പസ്വല്പം റൊമാൻസൊക്കെ അറിയാവുന്ന സഹപാഠികൾ എന്നെ ശിവന്റെ പുറത്തേക്ക് തള്ളിയിട്ടുകൊണ്ടിരുന്നത് എന്നെനിക്ക് മനസ്സിലായി. എത്ര രസകരമായ ഓർമ്മയാണ് ഇത്! എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്കാലം. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ ബാല്യത്തിലേക്ക് മടങ്ങാൻ മനസ്സ് കൊതിക്കുന്നു. ശിവന്റെ കരയുന്ന മുഖമൊക്കെ അവ്യക്തമായ ഓർമ്മയിലുണ്ട്. പിന്നീട് ആ കുടുംബക്കാരൊക്കെ സ്വദേശത്തേക്ക് തന്നെ പോയെന്ന് തോന്നുന്നു. ഞങ്ങളും അവിടെ നിന്ന് സ്ഥലം മാറിപ്പോന്നു. ശിവൻ, രാധ, അമ്മു അവരൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? ഒരിക്കലും അവരെയൊന്നും ഈ ജീവിതത്തിൽ കണ്ടുമുട്ടുകയില്ല. എന്നെ അവരൊക്കെ ഓർക്കുന്നുണ്ടാകുമോ അതും അറിയില്ല. എങ്കിലും ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന ഗാനം കേൾക്കുമ്പോൾ എൻ്റെ 2 സഹപാഠിയായ ശിവന്റെ കരയുന്ന മുഖവും അന്നത്തെ നുറുങ്ങ് സംഭവങ്ങളുമൊക്കെ ഓർമ്മയിൽ കടന്നുവരും. ദയവായി ആ പാട്ട് കേൾപ്പിക്കുമോ? ഏറെ പ്രതീക്ഷയോടെ, ഓമന ബാബുരാജ്, വെള്ളാവൂർ. ഈ കത്ത് വായിക്കുമ്പോൾ ആ ഗാനം എങ്ങനെ കേൾപ്പിക്കാതിരിക്കും അല്ലേ? മനോഹരമായ ഓർമ്മകൾ കൂടി കോർത്തിണക്കിയ ഗാനം. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു. അയൽക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനം എഴുതിയത്. ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് ആലപിച്ചത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോഴത്തെ ചിലരുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടി ഇവിടെ പങ്കുവയ്ക്കട്ടെ. ജീവിതം അതൊരു വാഹനം പോലെയാണ്. ചുവന്ന സിഗ്നലും പാർക്കിംഗ് ഏരിയയുമില്ലാത്ത നഗരത്തിലൂടെ പായുന്ന വാഹനം, അല്പസമയം പോലും ഒന്ന് നിർത്തി വിശ്രമിക്കാൻ ഒരിടമില്ലാത്ത നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം. ചിലപ്പോൾ തോന്നും, എന്തിനാണ് ഇങ്ങനെ പരക്കം പായുന്നത്? തിരക്കുകൾ ഒന്ന് മാറ്റിവെക്കാൻ ഒരു ദിവസം പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് നമ്മൾ തന്നെയല്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് മടിപിടിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ജീവിതം ഒന്ന് റീചാർജ് ചെയ്യാൻ ഈ ചെറിയ അലസതയും മടിയും ഗുണം ചെയ്താലോ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ.

0: എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: ഈ പാതിരാത്രി SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
2: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം ഇപ്പോൾ കേൾക്കാം.

0: കുലം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും എം ജി രാധാകൃഷ്ണനും പാടിയ ഗാനമാണ് കേട്ടത്. രചന മധുസൂദനൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആകാശവാണി, സമയം 10 മണി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം.
1: പതിവ് പോലെ ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. കത്തുകൾ വായിക്കാം.
0: വെച്ചൂർ നിന്ന് ഗിരിജ അയച്ച കത്ത് വായിക്കാം. ആദ്യം 30-ാം തീയതി പ്രക്ഷേപണം ചെയ്ത വൈറ്റമിൻ ഡിയെ പറ്റിയുള്ള പ്രഭാഷണം കേട്ടു. അതിന്റെ ആവശ്യവും അതില്ലാതായാൽ ഉള്ള ബുദ്ധിമുട്ടും കേട്ടു. ഡോക്ടർ രാജശേഖരന് നന്ദി. അതോടൊപ്പം ആരോഗ്യരംഗം, പ്രകാശധാര തുടങ്ങിയവ അവതരിപ്പിക്കുന്ന ആകാശവാണിക്കും നന്ദി. എല്ലാ ചൊവ്വാഴ്ചയും ചുമട് താങ്ങി കേൾക്കാൻ സമയം കണ്ടെത്തും, അല്ലെങ്കിൽ ഗ്രാമരംഗത്തിൽ കേൾക്കും. അത് തീർന്നുപോയല്ലോ എന്നത് ഒരു നഷ്ടമായി തോന്നുന്നു. അതിൽ പങ്കെടുത്ത ഓരോ കഥാപാത്രവും വളരെയധികം അവരുടെ ഭാഗം അതിഗംഭീരമാക്കി. അത് അവസാനിപ്പിച്ചതോ വളരെ ഭംഗിയായിട്ട്. അതിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും 1000 ആശംസകൾ. ഇനിയും അതിന്റെ ബാക്കി ഭാഗമായി വീണ്ടും തുടങ്ങണമെന്ന് അപേക്ഷിക്കുകയാണ്. അതിൽ പെൺകുട്ടികളുടെ കല്യാണകാര്യം വളരെ നല്ല ആശയമായിട്ടാണ് നിർത്തിയത്. എല്ലാ ആശംസകളും, ഗിരിജ, വെച്ചൂർ.
1: പ്രിയപ്പെട്ട ആകാശവാണി, എല്ലാ പരിപാടികളും എന്നും എപ്പോഴും ആസ്വദിക്കാറുണ്ട്. 20-ാം തീയതി കവടിയാർ നിർമ്മല ഭവൻ സ്കൂളിലെ കുട്ടികളുടെ പരിപാടി വളരെ ഇഷ്ടമായി. കുഞ്ഞുങ്ങൾക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ബാലലോകം പരിപാടികളിൽ കുട്ടികളോടൊത്ത് അവതാരകയുടെ കൊച്ചു വർത്തമാനങ്ങൾ ഏറെ രസകരമാണ്. 24-ാം തീയതി 4:30 മുതൽ 5 മണി വരെ ഡോക്ടർ ജി വിജയരാഘവനുമായി ഡോക്ടർ ശിവശങ്കരൻ നടത്തിയ സംഭാഷണം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വളർച്ചയുടെ നാൾ വഴികൾ അറിയാൻ സഹായിച്ചതോടൊപ്പം മെഡിക്കൽ രംഗത്തു നിന്നുള്ള ഒത്തിരി അറിവുകൾ നേടുന്നതിനും സഹായകമായി. അതോടൊപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ ഡോക്ടറോടുള്ള ആദരവുമായിരുന്നു ആ പരിപാടി. ആകാശവാണിയെ ഇതിന് അഭിനന്ദിക്കുന്നു. 26-ാം തീയതി കൂട്ടുകാരിയിൽ പങ്കെടുത്ത പത്തനാപുരത്തു നിന്നുള്ള ലക്ഷ്മി എസ് നായർ മനസ്സിൽ ഇടം പിടിച്ചു. പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി കുഞ്ഞു കുഞ്ഞു പ്രവർത്തനങ്ങളിലൂടെ ഒരു വലിയ പരിസ്ഥിതി പ്രവർത്തകയായി മാറിയിരിക്കുന്നു. ഇത്തരക്കാരെ പരിചയപ്പെടുത്തുന്നതിലൂടെ മറ്റുള്ളവരിലേക്കും ഈയൊരു മനോഭാവം അല്പമെങ്കിലും ഉണ്ടായാൽ നമ്മുടെ ഭൂമി ഹരിതാഭമായി മാറും. ലക്ഷ്മിക്ക് അഭിനന്ദനങ്ങൾ. നേർവഴിയിൽ പങ്കെടുത്ത അഞ്ജന മിടുമിടുക്കിയാണ്, നന്നായി പാടുന്നു. എല്ലാ കഴിവുകളുമുള്ള ഇത്തരം മിടുക്കികൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നെഴുതിക്കൊണ്ടാണ് ഐവർഗാലയിൽ നിന്ന് ശ്രീദേവി കത്ത് ചുരുക്കുന്നത്.
0: അടുത്ത കത്ത് മനോജ് മാവേലിക്കര എഴുതിയതാണ്. നേർമൊഴിയിൽ ഡോക്ടർ ബി രാജേന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖം കേട്ടു. ടൂറിസം എഐയുടെ സഹായത്താൽ എന്നത്. അത് കേട്ടപ്പോൾ ആകാശവാണി പ്രഭാതഭേരിയിൽ കേൾപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർത്തു. ജലഗതാഗത വകുപ്പുകളിലെ ബോട്ടുകളിൽ നിന്നും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സൗകര്യങ്ങളില്ല എന്നത്.

0: ടൂറിസം ഹൗസ് ബോട്ടുകളിൽ ഈ സൗകര്യങ്ങളുണ്ടോ? നേർമൊഴി പരിപാടി നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു മനോജ് മാവേലിക്കര.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നാണ് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ. 2ാം തീയതി വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി ഏറെ ഹൃദ്യമായിരുന്നു. ബാലു ആർ പ്രയാർ അവതരിപ്പിച്ച കവിത, കാവ്യവിചാരം, പ്രമേയം നന്നായി. ആലാപനം ശ്രവണസുഖം നൽകുന്നതായിരുന്നു. സുമാ രാമചന്ദ്രന്റെ കഥ നിലാവിനെ തൊടുന്നവർ മനസ്സിനെ വേദനിപ്പിച്ചു. ആ രണ്ട് കൂട്ടുകാരികളും സംസാരശേഷി നഷ്ടപ്പെട്ട യുവാവും മനസ്സിൽ തങ്ങി നിൽക്കും. കുടിയല ശ്രീകുമാറിന്റെ അമ്മക്കനൽ കവിത ഹൃദ്യമായിരുന്നു. ഉള്ളടക്കം നന്നായി. അമ്മമാരോട് മക്കൾക്കുള്ള സ്നേഹം, സമീപനം എന്നിവ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു. 3ാം തീയതിയിലെ നാടകം ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ നല്ല നിലവാരം പുലർത്തി. അതിലെ ആതിര മനസ്സിൽ എന്നും മായാതെ നിൽക്കും. മക്കളായാൽ ഇങ്ങനെ വേണം, നല്ല സന്ദേശം. രചയിതാവിനും സംവിധായകനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: കാർത്തിക അണ്ടലൂരിന് 3ാം തീയതിയിലെ ഡോക്ടർ പ്രദീപ് ഇറവങ്കര തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ചിരി ഒരു അത്യാവശ്യ ഘടകമാണെന്നും ആ കഴിവ് മനുഷ്യർക്ക് മാത്രമുള്ളതാണെന്നും മനപ്രയാസമുണ്ടാക്കുന്ന സന്ദർഭങ്ങളെ നർമ്മബോധത്തോടെ നോക്കിക്കാണണമെന്നും സുഭാഷിത കർത്താവ് അഭിപ്രായപ്പെട്ടു. ചിരി ഒരു വരമാണ്, ഹൃദയം മറന്ന ചിരി ഒരു മരുന്നാണ്. 4ാം തീയതിയിലെ ഗീതം സംഗീതത്തിൽ കാഞ്ചന ശ്രീറാം പാടിയ നവരാത്രി മണ്ഡപമുണർന്നു എന്നുടങ്ങുന്ന ഗാനം ഹൃദ്യവും സന്ദർഭോചിതവുമാണ്. സ്മൃതിമധുരത്തിൽ നായകന്മാർ യാത്രാവേളയിൽ കൂട്ടുകാരോടൊത്ത് ആലപിക്കുന്ന ഗാനം കേൾപ്പിച്ചത് ഹൃദ്യവും ശ്രവണ സുന്ദരവുമായിരുന്നു. അക്കിത്തത്തിന്റെ മഹിഷാസുരമർദിനി എന്ന കവിത രഞ്ജിനി സുധീരന്റെ ശബ്ദത്തിൽ വളരെ ഹൃദ്യവും ശ്രവണ സുഭഗവുമായിരുന്നു. ഓർമ്മച്ചപ്പിലെ ഗാനങ്ങളും അതിന്റെ അവതരണവും സൂപ്പറായി. ഓർമ്മച്ചപ്പിന് ശേഷമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ശ്രവണ സൗകുമാര്യം പകരുന്നതായിരുന്നു. കാർത്തിക അണ്ടല്ലൂരിന്റേതാണ് ഈ അഭിപ്രായങ്ങൾ.
1: ചേർത്തലയിൽ നിന്ന് ഷീല കെവിക്ക് മറിച്ചൊരഭിപ്രായമാണ് ഉള്ളത്. 20ാം തീയതിയിലെ ഓർമ്മച്ചെപ്പിൽ ഒരാളുടെ ഓർമ്മ പിന്നെയും ആവർത്തിച്ചു പറഞ്ഞു എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു. 7:40 ഗുഡ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. നാടകഗാനങ്ങൾ ഇനിയും പ്രക്ഷേപണം ചെയ്യുമോ എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. നാടകഗാനങ്ങളുടെ കാര്യം തീർച്ചയായും അടുത്ത ഒരു സമയമാറ്റത്തിൽ പരിഗണിക്കുന്നതാണ്. 27ാം തീയതി കൊല്ലം ജില്ലയിലെ കുണ്ടയം GMLPS സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ ഉഷാറായിരുന്നു എന്നെഴുതുന്നു വെള്ളായണിയിൽ നിന്ന് കിരണസ്.
0: ശശി കെ വേട്ടൂർ ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ച സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ട് കത്തെഴുതിയിട്ടുണ്ട്. ഏവരും എന്നും ഓർത്തിരിക്കേണ്ട ഒരു സത്യം സുഭാഷിതത്തിലൂടെ കേൾക്കുവാൻ സാധിച്ചപ്പോൾ ആരും ആർക്കും സ്വന്തമല്ല എന്ന് മനസ്സിലായി. ഇത്തരം സുഭാഷിതങ്ങൾ ഏവരും കേട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഇത്തരം സുഭാഷിതങ്ങൾ എന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമാണ്. ശശി കെ വെട്ടൂർ മറ്റൊരു കത്തുകൂടി അയച്ചിട്ടുണ്ട്. സുഭാഷിതങ്ങളെ പറ്റിയേ ഞാൻ എഴുതാറുള്ളൂ എന്നതാണ് സത്യം. ഇത് കഴിഞ്ഞ എഴുത്തുവെട്ടിയിലത് സൂചിപ്പിച്ചിരുന്നു. ആകാശവാണി പരിപാടികളെല്ലാം കേൾക്കുവാൻ ഈ മുതിർന്ന പൗരന് പലപ്പോഴും സാധിക്കുന്നില്ല, ക്ഷമിക്കണം. ഡോക്ടർ ജോൺ കെ എബ്രഹാം അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായി. ഞാൻ ഒരു മുതിർന്ന പൗരനും വിമുക്ത പഠനമാണ്. എന്റെ പിൻതലമുറ ഈ സുഭാഷിതം കേട്ടെങ്കിൽ എന്നാശിച്ചു പോകുന്നു.
1: പുഞ്ചിരിയുടെ പ്രാധാന്യം വ്യക്തമാക്കി തുളസി കോട്ടുക്കൽ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി എന്ന അഭിപ്രായമാണ് പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള എഴുതുന്നത്. അതുകൂടാതെ ഷിജി ജോൺസൺ, എസ് ശാന്തി, ഡോക്ടർ ദേവദാസ് മേനോൻ, ഡോക്ടർ VS ശർമ്മ, ഡോക്ടർ ജോൺ കെ എബ്രഹാം, ഡോക്ടർ പ്രദീപ് ഇറവങ്കര എന്നിവരുടെ സുഭാഷിതങ്ങളും വിലപ്പെട്ടവയായിരുന്നു. പി കുഞ്ഞിരാമൻ നായരുടെ ജന്മദിനമായ 4ാം തീയതി ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ വൃന്ദാവനം എന്ന കവിത രവിശങ്കർ ആലപിച്ചതും ബാലാമണിയമ്മയുടെ ഓർമ്മദിനത്തിൽ വേണുനാഥം എന്ന കവിത സിജുകുമാർ ആലപിച്ചതും അവസരോചിതമായി. ഗാന്ധി ജയന്തി ദിനത്തിൽ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത യേശുദാസ് ആലപിച്ചതും ഹൃദ്യമായി. രാജ്മോഹൻ കൂവളശ്ശേരി രചിച്ച് സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രാജ്മോഹൻ കൂവളശ്ശേരി എന്നിവർ ശബ്ദം നൽകിയ കണ്ടതും കേട്ടതും കാലോചിതവും കുറിക്കുകൊള്ളുന്നതുമായിരുന്നു. 2ാം തീയതി സാഹിത്യവേദിയിൽ അവതരിപ്പിച്ച പരിപാടികളൊക്കെ ഏറെ ഇഷ്ടമായി. തിരുവനന്തപുരം നിലയത്തിന്റെ ശ്രദ്ധേയമായ പരിപാടിയാണ് പാട്ടും പൊരുളും. എന്നാൽ ഇപ്പോൾ ഏതാനും ആഴ്ചകളായി ആ പരിപാടിയുടെ ആകർഷണീയത നഷ്ടപ്പെടുന്നതിൽ അതിയായ ഖേദമുണ്ട് എന്നെഴുതുന്നു അദ്ദേഹം. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പാട്ട് പറയുമ്പോൾ തന്നെ ഞാൻ റേഡിയോ ഓഫാക്കി. എന്താണ് കാരണം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത തവണ ഈ പരിപാടിയെക്കുറിച്ച് എഴുതുമ്പോൾ കൂടുതൽ വ്യക്തമായി എഴുതുമല്ലോ.
0: ഈ കഴിഞ്ഞ വർഷത്തെ ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പിനുള്ള സമയമായിരിക്കും. കർഷകർ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് കാർഷിക കോളേജിലെ പ്രൊഫസർ സീമ എസ് നായർ പങ്കെടുത്ത വയലും വീടും പരിപാടി വളരെ മികച്ചതായി എന്നറിയിക്കുകയാണ് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള. വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴും വിത്തിടുമ്പോഴും വളപ്രയോഗം നടത്തേണ്ട സമയങ്ങളുമൊക്കെ പറയേണ്ടത് ചോദ്യങ്ങൾ ചോദിച്ച് വ്യക്തമാക്കി തന്ന ഷിബു ജോർജ് അഭിനന്ദനം അർഹിക്കുന്നു. ചലച്ചിത്ര ശബ്ദ സംയോജകനും നിരവധി സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡും കരസ്ഥമാക്കിയിട്ടുള്ള

0: എം ആർ രാജാകൃഷ്ണൻ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം വിജ്ഞാനപ്രദമായിരുന്നു. പ്രവർത്തന മേഖലയെപ്പറ്റിയുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വിശദമായ മറുപടി നൽകി ശ്രോതാക്കൾക്ക് ഹിതകരമാം വിധം പരിപാടി അവതരിപ്പിച്ച ആ സംഗീത കുടുംബാംഗത്തെ അഭിനന്ദിക്കുകയാണ് ചക്കുവരിക്കൽ രാമചന്ദ്രപിള്ള.
1: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് മാരാരിക്കുളത്ത് നിന്ന് പി ആർ ഓമനയാണ്. സുഭാഷിതം പരിപാടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ദേവദാസ് മേനോൻ, ഷിജി ജോൺസൺ, എസ് ശാന്തി, ഫാദർ ശാന്തൻ ചെരുവിൽ എന്നിവരുടെ സുഭാഷിതങ്ങൾ വളരെ നന്നായിരുന്നു. എൻ ജി ജോഷിലാൽ അവതരിപ്പിക്കുന്ന ഓർമ്മച്ചെപ്പ് വളരെ ഇഷ്ടമാണ്. പരിപാടിക്ക് മുൻപായി അദ്ദേഹം പറയുന്ന വാക്കുകൾ ആ പരിപാടിയുടെ മാറ്റുകൂട്ടുന്നു. പരിപാടി അവസാനിക്കുമ്പോഴും അങ്ങനെ തന്നെ. എങ്കിലും 20-ാം തീയതിയിലെ ഓർമ്മച്ചെപ്പ് ഒരു പുനഃപ്രക്ഷേപണം പോലെ തോന്നി എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. നോവൽ വായന, നാടകങ്ങൾ, കഥാപ്രസംഗം ഇതൊക്കെ എനിക്ക് ഏറെ ഇഷ്ടമാണ്. പിന്നെ ലളിതഗാനങ്ങൾ. ഒരു കാര്യം കൂടി, ചുമട് താങ്ങി കേട്ടു പണിക്കർ സാറും ജയചന്ദ്രൻ സാറും ഭാഗീരഥിയും ഒക്കെ ഒത്തുകൂടി പണിക്കർ സാറിന്റെ 84-ാം പിറന്നാളാഘോഷം പൊടി പൊടിച്ചു. റൂബി ബാബുവിന്റെ രചന ഉഗ്രനായി. അക്ഷരച്ചെപ്പ് ടീമിന് ഒരു വലിയ സല്യൂട്ട്. കാരണം സൂചനകൾ വളരെ രസകരമാണ്. ഹരിതവാണി, ശാസ്ത്രലോകം ഇവയൊക്കെ വിജ്ഞാനപ്രദമാണ്. തുടർന്നും നല്ല പരിപാടികൾക്കായി കാത്തിരിക്കുന്നു. മൊഴിയാമൊരു കഥ ഇഷ്ടമാണ്. ഇങ്ങനെ നിരവധി പരിപാടികളെക്കുറിച്ചാണ് പി ആർ ഓമന മാരാരിക്കുളത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്.
0: കണ്ണൂർ നിന്ന് അഭിലാഷ് പാറക്കാടി എഴുതിയിരിക്കുന്നു. 29-ാം തീയതി ആയിരാരോഗ്യത്തിൽ ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ നിത്യ പറഞ്ഞു തന്ന കാര്യങ്ങൾ അവസരോചിതമായി. 28-ാം തീയതി ഗ്രാമകേരളത്തിൽ കല്യാണ വീടുകളിലെ പലഹാരങ്ങളെക്കുറിച്ച് എൻ ജെ ജോഷിലാലിന്റെ ആഖ്യാനം അതിഗംഭീരമായി. 29-ാം തീയതിയിലെ ചുമട് താങ്ങി അവതരണ ഭംഗിയാൽ മികച്ചു നിന്നു.
1: തീവണ്ടി എന്ന ചിത്രത്തിലെ ബി കെ ഹരിനാരായണൻ രചിച്ച ജീവാംശമായി എന്ന ഗാനം പാട്ടും പൊരുളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏറെ ഇഷ്ടമായി എന്നെഴുതുന്നു രാജി മരത്തങ്കോട്. സാഹിത്യരംഗത്തിൽ അരുൺകുമാർ അന്നൂർ എഴുതിയ കവിത, സി എസ് മീനാക്ഷിയുടെ എന്റെ വായന, ജന്മനാടിനെക്കുറിച്ച് കല്ലറ അജയന്റെ കവിത എല്ലാം ഇഷ്ടപ്പെട്ടു. സ്മൃതികളിൽ മങ്ങാത്ത സൂര്യപ്രഭ, അന്തരിച്ച കലാകാരൻ സൂര്യ കൃഷ്ണമൂർത്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി അദ്ദേഹത്തിന് നൽകിയ ആദരാഞ്ജലികളായി. സെപ്റ്റംബർ 25-ാം തീയതി വയലാർ രാമവർമ്മയുടെ കല്യാണ സൗഗന്ധികം വിഷ്ണുമോഹൻ ആലപിച്ചത് ഇഷ്ടമായി.
0: കൊല്ലം കരിക്കോട് നിന്ന് സിന്ധു എഴുതുന്നു, എഴുത്തുപെട്ടിയിൽ ഇപ്പോൾ ധാരാളം കത്തുകൾ വരുന്നു എന്നറിയുമ്പോൾ സന്തോഷം തോന്നുന്നു. സെപ്റ്റംബർ 27-ന്റെ എഴുത്തുപെട്ടി നല്ല കേൾവിസുഖം നൽകുന്നതായിരുന്നു. അന്ന് വായിച്ചു കേട്ട കത്തുകളും മറുപടിയും ഒക്കെ ഇഷ്ടമായി. ആകാശവാണിയുടെ ഓരോ പരിപാടിയും മികച്ചതാക്കാൻ അവതാരകർക്ക് ഒരു വലിയ പങ്കുണ്ട്. ഇപ്പോഴത്തെ അവതാരകരെല്ലാവരും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. അത് പരിപാടി കേൾക്കാൻ കൂടുതൽ പ്രചോദനം നൽകുന്നു. ഗാനസല്ലാപം, പുലർവെട്ടം, രഞ്ജിനി എന്നിവയുടെ അവതരണം ചില ദിവസങ്ങളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര മനോഹരമാവുന്നു. സെപ്റ്റംബർ 20-ാം തീയതി നദീർഷ അവതരിപ്പിച്ച രഞ്ജിനി ഒരുപാട് ഇഷ്ടമായി. ഗാനസല്ലാപത്തിൽ ഓരോ ആഴ്ചയും ചിലർ പതിവായി വിളിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. വിളിച്ചിട്ട് കിട്ടാത്ത 100 കണക്കിന് ശ്രോതാക്കളുണ്ട്. ഗാനസല്ലാപത്തിൽ വിളിക്കുന്നവരിൽ പാടാൻ അറിയുന്നവർ മാത്രം പാടുക, മറ്റ് ശ്രോതാക്കളുടെ ക്ഷമ പരിശോധിക്കാതിരിക്കുക. ഇത് വലിയ പ്രൊഫഷണൽ ഗായകരൊന്നും ആയിരിക്കില്ല പലപ്പോഴും വിളിക്കുന്നത്. വീട്ടില് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മൂളിപ്പാട്ട് പാടുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് 2, 3, 4 പേര് പാടുന്നു. അത് പല്ലവിയിൽ തന്നെ ഒതുക്കാൻ അവതാരകർ പലപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. ശ്രോതാക്കളും കൂടി ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ കൊള്ളാം.
1: കീഴാവൂരിൽ നിന്ന് ജി ജ്ഞാനശേഖരൻ എഴുതുന്ന കത്താണ് അടുത്തത്. സെപ്റ്റംബർ 4-ാം തീയതി രാവിലെ ക്രിസ്തീയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉദയഗീതം വളരെ നന്നായിരുന്നു. അന്ന് തന്നെ 10:20 നിയമരംഗത്തിൽ ഓട്ടിസത്തെക്കുറിച്ച് രേഷ്മ എസ് ജി പറഞ്ഞ കാര്യങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. സെപ്റ്റംബർ 6 രാത്രി 9:30 കാഥികൻ ഭരതന്നൂർ സി സോമശേഖരൻ അവതരിപ്പിച്ച ശ്രീമദ് ഭഗവത്ഗീത എന്ന കഥാപ്രസംഗം ഇഷ്ടപ്പെട്ടു. പരിപാടി വളരെ നന്നായിരുന്നു.
0: തൃശൂർ ചാവക്കാട് നിന്ന് ആചാരി തിരുവത്ര അയച്ച കുറെ കത്തുകളുണ്ട്. അതിൽ 1-2 വായിക്കാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് വല്ല പ്രശ്നങ്ങളുമുണ്ടോ എന്നറിയാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു നൂതന മാർഗം നമ്മുടെ മുൻപിലുണ്ട്. നവജാത ശിശുക്കളുടെ കേൾവിയാണ് ഒരു പ്രധാന കാര്യമായി എല്ലാവരും കണക്കാക്കുന്നത്. ഇന്ന് എല്ലാവിധ പോരായ്മകൾക്കും ഉടനടി ശാശ്വതമായ പരിഹാരവുമുണ്ട്. 27-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ നവജാത ശിശുക്കളുടെ കേൾവിയുടെ ആവശ്യകതയെക്കുറിച്ച് എൽ സി സെബാസ്റ്റ്യൻ നടത്തിയ പ്രഭാഷണം പുതിയൊരു അറിവ് പകർന്നുതന്നു. നല്ലൊരു അവലോകനമായിരുന്നു. പേവിഷബാധ മനുഷ്യരിലേക്ക് പടരുന്നത് അവയുമായുള്ള സമ്പർക്കവും മൃഗങ്ങളുടെ ഉമിനീരിൽ കൂടിയുമാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒന്നാണ് പേവിഷബാധ. പേവിഷബാധയുടെ കാരണങ്ങളും പ്രതിവിധികളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജിത എസ് നടത്തിയ പ്രഭാഷണം ഓരോരുത്തരും സശ്രദ്ധം കേൾക്കേണ്ട നല്ലൊരു അവലോകനമായിരുന്നു.
1: അടുത്ത കത്ത് പന്തളത്ത് നിന്ന് പുഷ്പകുമാർ അയച്ചിരിക്കുന്നതാണ്. 3 പരിപാടികളെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ആദ്യത്തേത് ചരിത്രത്തിൽ നിന്ന്. ഈ പരിപാടി ചരിത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന

0: എല്ലാവർക്കും ഉപകാരപ്രദമാണ്. രണ്ടാമത്തെ പരിപാടി കാലം സാക്ഷിയാണ്. മൺമറഞ്ഞുപോയ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ശബ്ദം കേൾക്കാൻ ഈ പരിപാടിയിലൂടെ സാധിക്കുന്നു. അവരെ ഓർക്കാൻ ആകാശവാണി ശ്രോതാക്കൾക്ക് ഒരുക്കുന്ന ഒരവസരവുമാണിത്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മൂന്നാമത്തെ പരിപാടി ഓർമ്മച്ചെപ്പാണ്. ഞായറാഴ്ച രാവിലെ നമ്മുടെ ബാല്യ കൗമാര യൗവന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഈ പരിപാടി സഹായകമാകുന്നു എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്.
1: ചരിത്രത്തിൽ നിന്ന് കാലസാക്ഷി ഈ രണ്ട് പരിപാടികളെ കുറിച്ചാണ് എം ജി ധരൻ തൃക്കരിപ്പൂർ രണ്ട് കാർഡുകൾ അയച്ചിട്ടുള്ളത്. ആകാശവാണി പ്രക്ഷേപണം ചെയ്തു വരുന്ന ചരിത്രത്തിൽ ഇന്ന് അഭിനന്ദനാർഹമാണ്. അതിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന സംഭവങ്ങൾ നോട്ട് ചെയ്ത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്ററായി പോസ്റ്റ് ചെയ്തു വരുന്നു. അതിന് നല്ല പ്രതികരണം ലഭിച്ചു വരുന്നു. ഇതിനു മുമ്പ് ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ സ്കൂളുകളിൽ എത്തിക്കുന്ന ഒരു കർമ്മം കൂടി അദ്ദേഹം ഏറ്റെടുത്തിരുന്നു എം ജി ധരൻ തൃക്കരിപ്പൂർ. അത് അഭിനന്ദനാർഹമാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ കാലസാക്ഷിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രഭാഷണത്തിന്റെ അല്പഭാഗം കേട്ടു. അത് പൂർണ്ണമായും കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണമായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിനെ ആസ്പദമാക്കിക്കൊണ്ട് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കി അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ഏറെ ശ്രദ്ധേയമായി. 27-ാം തീയതി യഥാർത്ഥ സുഹൃത്തുക്കൾ ആര്, ഡോക്ടർ ദേവ്ദാസ് മേനോൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ശക്തമായി. പി ഭാസ്കരൻ എഴുതിയ ഓർക്കുക വല്ലപ്പോഴും ആരോമൽ പാരായണം ചെയ്തത് ശ്രദ്ധേയമായി.
1: ചന്ദ്രദാസ് ലാക്കാട്ടൂർ അയച്ച കത്താണ് ലോക അൾഷൈമസ് ദിനമായ സെപ്റ്റംബർ 21-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പ്രത്യേക പരിപാടികളെല്ലാം മികച്ച നിലവാരം പുലർത്തി. മുൻപൊക്കെ ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2:15 നാടകഗാനങ്ങൾ കേൾപ്പിക്കുമായിരുന്നു. ഇപ്പോൾ എന്താണ് നാടകഗാനങ്ങൾ കേൾപ്പിക്കാത്തത്? ആകാശവാണി നാടകഗാനങ്ങളെ അവഗണിക്കുകയല്ല, നേരത്തെ പറഞ്ഞിരുന്നു. പുതിയ സമയമാറ്റം വരുമ്പോൾ ഈ കാര്യം സജീവമായി പരിഗണിക്കുന്നതാണ്. ചന്ദ്രദാസ് ലാക്കാട്ടൂർ കത്ത് തുടരുന്നു. ഗ്രാമകേരളത്തിൽ 28-ാം ഓണത്തെക്കുറിച്ച് വിവരിച്ച് കേട്ടത് പുതിയ അനുഭവമായി തോന്നി. നല്ല മലയാളം പരിപാടിയുടെ ഭംഗി കുറയുന്നു. കാരണം ഇപ്പോൾ തീരെ പ്രാധാന്യമില്ലാത്ത, വലിയ ഉപയോഗമില്ലാത്ത കാര്യങ്ങളാണ് നല്ല മലയാളത്തിൽ കേൾക്കുന്നത്.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മലയാളപ്പുഴയിൽ നിന്ന് ബിജു, സുനിത ബിജു എന്നിവരാണ്. സെപ്റ്റംബർ 26-ാം തീയതി ശനിയാഴ്ച രാവിലെ എസ് ശാന്തി നടത്തിയ സുഭാഷിതം വളരെയേറെ ഇഷ്ടമായി എന്നാണ് ഇവരെഴുതുന്നത്.
1: ഷീജ മുരളി മുണ്ടപ്പള്ളി 2 ഒക്ടോബർ രാവിലെ 6:15 പ്രക്ഷേപണം ചെയ്ത ഉദയഗീതത്തിൽ ഡോക്ടർ കെ ജെ യേശുദാസ് ആലപിച്ച വള്ളത്തുൾ കൃതി എന്റെ ഗുരുനാഥൻ രാഷ്ട്രപിതാവിനോടുള്ള ബാഷ്പാഞ്ജലിയായി കരുതട്ടെ. രാത്രി 9:16 പ്രക്ഷേപണം ചെയ്ത വിദ്യാഭ്യാസ രംഗത്തിലും ഈ പ്രതിപാദ്യം തന്നെ കേട്ടു. അതിനുശേഷം ഐശ്വര്യ അവതരിപ്പിച്ച മൊഴിയാമൊരു കഥയിലെ ഉറൂബിന്റെ കഥ എത്ര അയത്ന ലളിതമായി പറഞ്ഞു കേൾപ്പിച്ചു. ശേഷം ഉണ്ടായിരുന്ന ചലച്ചിത്ര ഗാനവും ഹൃദയാവർജകമായി. അടുത്ത ഒരു കത്തിൽ എഴുതിയിരിക്കുന്നത് 2 ഒക്ടോബർ രാത്രി 10 മുതൽ ഉണ്ടായിരുന്ന സംഗീത സ്മൃതിയിൽ കർണാടക സംഗീത ലോകത്തെ ഗുരുശ്രേഷ്ഠൻ ശ്യമാങ്കുടിയുടെ കറയറ്റ ശാരീരം, നാട്ട, കാമവർദ്ധനി രാഗം ഒക്കെ കർണാമൃതമായി. 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 പ്രക്ഷേപണം ചെയ്ത വാർത്താ തരംഗിണി ഏറെ ഹൃദ്യമായി.
0: പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ പൊതുസേവനങ്ങളെ ആസ്പദമാക്കി കേന്ദ്ര വാർത്താ വിതരണ വിഭാഗം തയ്യാറാക്കിയ പരിപാടി ഏറെ ഇഷ്ടമായി എന്നെഴുതുന്നു കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് വക്കം വാഹിദ്. ഇതുകൂടാതെ വിവിധ ദിവസങ്ങളിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം, ഉഷമരതി, ഉദയഗീതം എന്നിവ ആസ്വദിച്ചു എന്നുകൂടി അദ്ദേഹം എഴുതുന്നുണ്ട്.
1: നമുക്ക് കത്തുകളിൽ നിന്ന് മെയിലിലേക്ക് കടന്നാലോ?
0: അതെ, aartvmpm@gmail.com എന്ന ഇമെയിലിലേക്ക് ശ്രോതാക്കൾ അയച്ച അഭിപ്രായങ്ങൾ വായിക്കാം. ഇനി
1: വിജയലക്ഷ്മി അമ്മ അയച്ച മെയിൽ നോക്കാം. 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രൊഫസർ KRC പിള്ള നൂർനാട് അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത KJ യേശുദാസ് പാരായണം ചെയ്തതും ആ ദിവസത്തിന്റെ മാറ്റുകൂട്ടി കാലം സാക്ഷിയിൽ ഗാന്ധിജിയുടെ പ്രസംഗത്തിന്റെ ഭാഗം കേൾപ്പിച്ചതും ആ മഹാത്മാവിന്റെ ഓർമ്മകൾ മനസ്സിൽ നിലനിർത്തി.
0: ഗാന്ധി ജയന്തി ദിനത്തിൽ അവതരിപ്പിച്ച ഗ്രാമകേരളം പരിപാടി അവസരോചിതമായി എന്നഭിപ്രായപ്പെടുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. 3-ാം തീയതി കിസാൻ വാണിയിൽ പശു, ആട്, കോഴി, മീൻ, പച്ചക്കറി, നെൽകൃഷി, താറാവ്, തേനീച്ച, മുയൽ വളർത്തൽ തുടങ്ങി സമ്മിശ്ര കൃഷി രീതി വിജയകരമായി ചെയ്തുവരുന്ന കുളത്തൂർ സ്വദേശി ചന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായി. മാതാപിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് നിയമപരമായ രക്ഷാകർത്തൃത്വം ഉറപ്പാക്കാൻ ലോക്കൽ ലെവൽ കമ്മിറ്റികൾക്ക് അധികാരം നൽകുന്നതും ഭിന്നശേഷിയുള്ളവർക്ക് സമൂഹത്തിൽ അന്തസ്സോടെയും സ്വതന്ത്രമായും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന നാഷണൽ ട്രസ്റ്റ് ആക്ടിനെക്കുറിച്ച് 4-ാം തീയതി നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് രേഷ്മ HG നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളും സ്ത്രീപക്ഷ ചിന്തകളും അടയാളപ്പെടുത്തുന്ന കൃതികളിലൂടെ ശ്രദ്ധേയയായ പ്രവാസി എഴുത്തുകാരി സോണിയ റഫീഖ് തന്റെ സാഹിത്യ പ്രവാസി ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച 4-ാം തീയതിയിലെ അക്ഷര സൗരഭം ശ്രദ്ധേയമായി. പ്രകൃതിയെ കാക്കാൻ മാലിന്യം കുറയ്ക്കാം,

0: എന്ന ചിത്രീകരണം വളരെ പ്രസക്തവും ശ്രദ്ധേയവുമായിരുന്നു എന്നൊരഭിപ്രായം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു.
1: ദിലീപ് വി മുഹമ്മദ് അയച്ച സന്ദേശം: കേരളത്തിലെ പ്രധാന ജലസ്രോതസ്സുകളായ കായലുകൾ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് മലീമസമാകുന്നത് എത്രയോ അപകടകരമാണ്. ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രഭാതഭേരി അത്യന്തം ഗൗരവമുള്ളതായി. മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വയ്ക്കുന്ന സർക്കാരിന്റെ നിർമ്മലം പരിപാടിയെക്കുറിച്ച് അവതരിപ്പിച്ച പ്രഭാതഭേരി ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ചും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന ദിനത്തോടനുബന്ധിച്ചും അവതരിപ്പിച്ച വാർത്താ വീക്ഷണം പരിപാടി ആ ദിവസങ്ങളുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായി. ഉഷമലരിയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിത വൃന്ദാവനം രവിശങ്കർ ആലപിച്ചത് ശബ്ദസൗകുമാര്യം കൊണ്ടും ആലാപന ഭംഗി കൊണ്ടും ഏറെ ആസ്വാദ്യകരമായി. പുഞ്ചിരിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് തുളസി കോട്ടുക്കൽ നടത്തിയ സുഭാഷിതം വളരെ പ്രസക്തമായിരുന്നു. വയോജന ദിനത്തിൽ ജോൺ ടി എബ്രഹാം അവതരിപ്പിച്ച സുഭാഷിതം നാം പ്രായമായ മാതാപിതാക്കളോട് പെരുമാറുന്നത് എങ്ങനെയോ അതുതന്നെ വയസ്സാകുമ്പോൾ നമുക്കും തിരിച്ചു കിട്ടും എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നതായി. ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും സൂക്ഷ്മതയോടെ ആയിരിക്കണമെന്നും അല്ലാത്ത പക്ഷം പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുമെന്നും സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച പ്രഭാതഭേരി ഉജ്ജ്വലമായി. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ചവർക്ക് നന്ദി. വീണ്ടും കത്തുകളയക്കുക. വിലാസം:
0: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
1: സന്ദേശങ്ങൾ ഇമെയിൽ അയക്കേണ്ട വിലാസം aartvmpm@gmail.com.
0: ഇമെയിൽ അയക്കേണ്ട വിലാസം ഒരിക്കൽ കൂടി പറയാം, aartvmpm@gmail.com.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. ഒക്ടോബർ 11 ലോക ബാലികാ ദിനമായി ആചരിക്കുന്നു. പെൺകുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളും വിവിധ പദ്ധതികളും, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അഖില എസ് ടി സംസാരിക്കുന്നു.
2: ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ അവകാശങ്ങൾ, സുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യം, തുല്യ അവസര ശാക്തീകരണം എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ പെൺകുട്ടിക്കും സുരക്ഷിതമായ ബാല്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, തുല്യ അവസരങ്ങൾ വിനിയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് അന്താരാഷ്ട്ര ബാലികാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു പെൺകുട്ടിയുടെ അവകാശം നിറവേറ്റുന്നത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് ഇത്. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപിക്കുക എന്നതാണ് 2026 അന്താരാഷ്ട്ര ബാലികാ ദിനത്തിന്റെ പ്രമേയം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു നിയമപരമായ ബാധ്യത മാത്രമല്ല, അത് ഭരണഘടനാപരമായ സമത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും സാമൂഹിക നീതിയുടെയും ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 14 പ്രകാരം എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണ് എന്ന് വിളിച്ചോതുന്നു. അനുച്ഛേദം 15 ഉപവകുപ്പ് 1 പ്രകാരം ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. അനുച്ഛേദം 15(3) സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരം നൽകുന്നു. അനുച്ഛേദം 21 അനുസരിച്ച് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഏതൊരാൾക്കും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നു. അനുച്ഛേദം 21(a) അനുസരിച്ച് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം 2009 നിലവിൽ ഉണ്ട്. ഈ നിയമം സാമ്പത്തികമോ സാമൂഹികമോ ആയ കാരണങ്ങളാൽ ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്ന തത്വം ഉറപ്പാക്കുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം

വിദ്യാഭ്യാസത്തിൽ തുല്യ അവസരം ലഭിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും ശാക്തീകരണവും ഉറപ്പാക്കുന്നതിനും ഈ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. ബേഠി ബച്ചാവോ, ബേഠി പഠാവോ, ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ് തുടങ്ങിയ സർക്കാർ പദ്ധതികളും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമതിക്ക് വേണ്ടി ഉള്ളവയാണ്. പെൺകുട്ടികളുടെ ജനന നിരക്കിലെ കുറവ് പരിഹരിക്കാനും അവരുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ദേശീയ പദ്ധതിയാണിത്. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 24 കുട്ടികളെ അപകടകരമായ തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുത്തുന്നത് നിരോധിക്കുന്നു. അനുച്ഛേദം 39 കുട്ടികളുടെ ആരോഗ്യവും ശക്തിയും ദുരുപയോഗം ചെയ്യപ്പെടാതെയും കുട്ടികൾക്ക് വളർച്ചയ്ക്കുള്ള അവസരങ്ങളും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനുള്ള നയനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. അനുച്ഛേദം 47 പോഷകാഹാരവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിൽ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം വ്യക്തമാക്കുന്നു. അതിനാൽ ബാലിക സംരക്ഷണം ഒരു ക്ഷേമ പദ്ധതി മാത്രമല്ല, ഭരണഘടനാപരമായ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അവകാശ പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടനയെ കൂടാതെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി വന്ന പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ബാലവിവാഹ നിരോധന നിയമം 2006. ഈ നിയമം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം ബാലവിവാഹമായി കണക്കാക്കുന്നു. ബാലവിവാഹം തടയുന്നതിനും കുട്ടികളെ അതിന്റെ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുമുള്ള പ്രധാന നിയമമാണിത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012 പോക്സോ. ഈ നിയമം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അശ്ലീല ചൂഷണം തുടങ്ങിയവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നു. കുട്ടി എന്നത് 18 വയസ്സിന് താഴെയുള്ള വ്യക്തി എന്നാണ് നിയമം കാണുന്നത്. കുട്ടികളുടെ പരിചരണവും സംരക്ഷണവും സംബന്ധിച്ച ജുവനൈൽ ജസ്റ്റിസ് നിയമം 2015. ഈ നിയമം സംരക്ഷണം ആവശ്യമായ കുട്ടികൾക്കും നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾക്കും പരിചരണം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നു. ഇന്ത്യയിൽ കുട്ടികളെ തൊഴിൽ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അപകടകരമായ തൊഴിൽ മേഖലകളിൽ കുട്ടികളെ ഏർപ്പെടുത്തുന്നത് തടയുന്ന പ്രധാന നിയമമാണ് ശിശു കൗമാര തൊഴിൽ നിരോധനവും നിയന്ത്രണവും സംബന്ധിച്ച നിയമം. ഇന്ത്യയിൽ പെൺ ഭ്രൂണഹത്യ നിരോധിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് ഗർഭധാരണത്തിന് ശേഷവും പ്രസവത്തിന് മുമ്പുമുള്ള ലിംഗനിർണയ നിരോധന നിയമം PCPNDT Act 1994. ഈ നിയമം ഭ്രൂണത്തിന്റെ ലിംഗനിർണയവും ലിംഗ തിരഞ്ഞെടുപ്പും നിരോധിക്കുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2005 പ്രകാരം ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ നിയമം കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വ്യത്യസ്ത കമ്മീഷനുകൾക്ക് നിയമപരമായ അടിത്തറ നൽകുന്നു. കൂടാതെ ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം പെൺകുട്ടികൾക്ക് അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും നേരിടുന്ന ശാരീരിക, മാനസിക, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. അനധികൃത മനുഷ്യക്കടത്ത് തടയൽ നിയമം 1950. മനുഷ്യക്കടത്തും വേശ്യാവൃത്തിയുമായി ബന്ധപ്പെട്ട ചൂഷണവും തടയുന്നതിനുള്ള നിയമം. പെൺകുട്ടികൾക്ക് നേരെയുള്ള ചൂഷണം തടയുവാൻ ഈ നിയമം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കൂടാതെ വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നിലവിൽ ഉണ്ട്. അവയിൽ പ്രധാനമാണ് പെൺകുട്ടികളുടെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ സാമൂഹിക സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ബാലിക സമൃദ്ധി യോജന. ഇതനുസരിച്ച് വാർഷിക സ്കോളർഷിപ്പ് നൽകി വരുന്നു. കൂടാതെ പെൺകുട്ടി ജനിക്കുമ്പോൾ അമ്മയ്ക്ക് പ്രസവാനന്തര ധനസഹായവും ലഭ്യമാക്കുന്നു. കേരള സർക്കാർ പെൺകുട്ടികളുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭാഗ്യലക്ഷ്മി പദ്ധതി. അനാഥരായ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളെ കുടുംബ അന്തരീക്ഷത്തിൽ വളർത്താൻ സഹായിക്കുന്ന

0: പദ്ധതിയാണ് സനാഥ ബാല്യങ്ങൾ ഫോസ്റ്റർ കെയർ പദ്ധതികൾ. കേരള ന്യൂനപക്ഷ വികസന വകുപ്പ് ന്യൂനപക്ഷ പെൺകുട്ടികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു. ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്നതിലൂടെ അവളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുകയാണ്. ബാലവിവാഹം തടയുന്നത് ഒരു വിവാഹം തടയുന്നതല്ല, മറിച്ച് അവളുടെ ബാല്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ആത്മാഭിമാനം എന്നിവ സംരക്ഷിക്കുകയാണ്. 2026 അന്താരാഷ്ട്ര ബാലികാ ദിനം വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് പറയുന്നത്. ബാലവിവാഹം അവസാനിപ്പിക്കുക, ബാലികകളുടെ അവകാശങ്ങളിൽ നിക്ഷേപിക്കുക. ഒരു കുട്ടിക്കെതിരെ അതിക്രമം നടന്നാൽ ഇരയെ കുറ്റപ്പെടുത്താതെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കപ്പെടാതെ പോകുമ്പോൾ അവളുടെ ശബ്ദത്തിന് ഇടം നൽകിയും നിയമം അറിയാത്ത കുടുംബങ്ങൾക്ക് നിയമം പരിചയപ്പെടുത്തിയും ബാലികയുടെ സുരക്ഷയെ അവളുടെ ഉത്തരവാദിത്തം എന്ന് പറയാതെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി കാണാം.
1: പെൺകുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളും വിവിധ പദ്ധതികളും, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അഖില എസ്ടി.
2: നിയമരംഗം സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഷിബു ചക്രവർത്തി എഴുതിയ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം ഒരു മുത്തശ്ശി കഥ.

ഹരിചരണും മൃദുല വാര്യരും പാടിയ ഗാനമാണ് കേട്ടത്. 916 എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രന്റെ സംഗീതം അനിൽ പരച്ചൂരാൻ എഴുതിയ വരികൾ. ചലച്ചിത്രഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി

0: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, കയ്യിലൊരു സ്റ്റിക്കുമായി മിന്നൽ വേഗത്തിൽ പായുന്ന ആ ഹോക്കി മാജിക് നിങ്ങൾക്ക് ഇഷ്ടമാണോ? മൈതാനത്ത് പന്തിനൊപ്പം മിന്നൽ വേഗത്തിൽ കുതിച്ചു പാഞ്ഞ് എതിരാളികളുടെ വലയിലേക്ക് കൃത്യമായി പന്തെത്തിക്കാൻ വേഗതയും കരുത്തും ഒത്തുചേർന്ന ഒരു മനസ്സ് വേണം. അത്തരമൊരിനമാണ് ഹോക്കി. നമ്മുടെ ഭാരതത്തിന് ലോകത്തിന് മുന്നിൽ എക്കാലവും അഭിമാനിക്കാൻ ഒരുപാട് നിമിഷങ്ങൾ ഹോക്കി സമ്മാനിച്ചിട്ടുണ്ട്. ധ്യാൻചന്ദിന്റെ മാന്ത്രിക സ്റ്റിക്കിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം PR ശ്രീജേഷിലൂടെ കേരളത്തിന്റെ പെരുമ ഒളിമ്പിക്സ് വേദിയിൽ ഉയർത്തിക്കാട്ടിയ പോരാട്ട വീര്യത്തിന്റെ ഗെയിമാണിത്. ഇതൊരു വെറുമൊരു ഗെയിമെന്നതിലുപരി ഒത്തൊരുമയും അച്ചടക്കവും ലക്ഷ്യബോധവും ഓരോ നിമിഷത്തിലും ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ കായിക വിനോദം. ഇന്ന് ബാലലോകത്തിൽ ഹോക്കി വിശേഷങ്ങളുമായി നമ്മളോടൊപ്പമുള്ളത് ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നിന്നും നാഷണൽസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൊച്ചു ഹോക്കി താരം ആഗി വിശ്വനാഥാണ്. നമുക്ക് ആ വിശേഷങ്ങൾ കേൾക്കാം.
1: നമസ്കാരം ആഗി.
2: നമസ്കാരം.
1: വാഷിയർ ഒരു ഗെയിം കഴിഞ്ഞ് ഇഞ്ചറി ഒക്കെ പറ്റിയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. നെറ്റിയിൽ വേദനയൊക്കെ ഉണ്ടോ? വേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വിജയം കിട്ടിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അല്ലേ?
2: അതെ.
1: നേരത്തെ തന്നെ ഈ ഒരു സ്പോർട്സ് രംഗത്ത് ഉണ്ടായിരുന്നോ?
2: ആ ഉണ്ടായിരുന്നു. മെയിനായിട്ട് അത്ലറ്റിക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കളിച്ച് വന്നപ്പോ കൊക്കോ ഗെയിം വന്നു. അപ്പം ടീമില്ല, അപ്പം അത്ലറ്റിക്സിലുള്ള പിള്ളേരെടുത്ത് കൊക്കോയും കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് വന്നപ്പോ അതിന്റെ അകത്തും ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അത്ലറ്റിക്സും കൊക്കോയും ഒരുമിച്ച് കൊണ്ടുപോയി.
1: ആകെ പഠിച്ചത് ഏത് സ്കൂളിലാ?
2: നെയ്യാറ്റിങ്കര ഗേൾസ്. അങ്ങനെ ഇത് കൊണ്ടുപോയിക്കൊണ്ട് നിന്നപ്പോഴാണ് ഹോക്കി സ്കൂളില് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സെലക്ഷൻ ഉണ്ട്, താല്പര്യമുള്ള കുട്ടികൾക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ PT ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു.
1: ടീച്ചറിന്റെ പേരെന്താ?
2: മിനി. അപ്പൊ പോയി ട്രയൽസ് നോക്കി. വേറെ പുറത്തുനിന്നൊരു കോച്ചാ വന്ന ട്രയൽസ്. അപ്പൊ നോക്കി, സെലക്ഷൻ കിട്ടി. അപ്പൊ പിറ്റേ ദിവസം തൊട്ട് വർക്ക്ഔട്ടിന് വരാൻ പറഞ്ഞു. അങ്ങനെ പോയി.
1: ഈ ഗെയിമി വരുന്നതിന് ശേഷമല്ലേ ഹോക്കി സ്റ്റിക്ക് കാണുന്നത്?
2: ഇത് കണ്ടപ്പോ ഈ ബാറ്റ് എന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നെ, ഇത് എങ്ങനെയാ കളിക്കുന്നത് എന്നുള്ളത്. ഒരു ചെറിയ ബോളാണ്, ഈ ചെറിയ ബോളും ഈ സ്റ്റിക്കും ഇത് എങ്ങനെയാ കളിക്കുന്നെ, പിന്നെ ഇത് എവിടെയാ കളിക്കുന്നെ, ഇത് കളിച്ചാ വല്ലയിടത്ത് എത്തുവോ, അങ്ങനത്തെ
1: ഒരുപാട്
2: ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരുന്നപ്പം ചോദിച്ചു, അച്ഛാ ഈ കുന്തോട്ട് എങ്ങനെയാ കളിക്കുന്നേ,

0: ഈ കുന്നം വെച്ചിട്ട് ആ കുഞ്ഞു കോള് വിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേ.
1: അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു പറഞ്ഞാൽ, ഒരു ഡൗട്ടും ഇത് എങ്ങനെയാ കളിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. കോച്ചിങ് തുടങ്ങി കഴിഞ്ഞപ്പോ ഇൻട്രസ്റ്റ് ആയി, അത് പിന്നൊരു പാഷനായി.
0: കോച്ചിങ് തുടങ്ങി കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് സാർ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്?
1: ബോൾ കൺട്രോളിങ് ആയിരുന്നു മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ, ബോളും നമ്മളും സ്റ്റിക്കും ആയിട്ടുള്ള ഒരു കൺട്രോൾ വരണം, എന്നാലേ ഇത് നമുക്ക് കയ്യിൽ വഴങ്ങത്തുള്ളൂ. അല്ല ഇതൊന്നും ഇല്ലാതെ അങ്ങനെ തട്ടി തട്ടി ഇന്ന് നമ്മളെ കൺട്രോൾ നിൽക്കത്തില്ല. നമ്മളത് പഠിക്കുന്നതിൽ ഓരോ മൂവ്മെന്റ്സും സ്കില്ലും ഒക്കെ ഇട്ടാലാണ് കളിക്കുന്നതും പിന്നെ കളിയിൽ സെലക്ഷൻ കിട്ടുന്നതും ഓരോ സ്കിൽസ് ഒക്കെ കാണിക്കുമ്പോഴാണ്. മെയിൻ ആയിട്ടുള്ളത് പാസിങ്ങും മൂവിങ്ങും ആണ് മെയിൻ ആയിട്ടുള്ളത്.
0: നമ്മൾ ആദ്യം ട്രൈ ചെയ്തോ നമുക്ക് ഇതിനെ കൊണ്ട് പറ്റുമോ ഇത്, അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ. പിന്നെ അതിനെ ബീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു തോന്നൽ ആക്ച്വലി എത്ര ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്? അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കുറച്ചൊക്കെ ചെയ്തപ്പോ വന്നോ? എന്തായിരുന്നു തോന്നല്?
1: ഫസ്റ്റ് ഒരാഴ്ചയൊക്കെ ചെയ്തപ്പോ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതെങ്ങനെയാ ചെയ്യേ, പിന്നെ അച്ഛനും താല്പര്യമുണ്ട്, പിന്നെ അച്ഛനെ വിഷമിപ്പിക്കാനും പറ്റത്തില്ല, കേറി പോയേം ചെയ്ത് എന്ത് ചെയ്യും, ഇനി എന്തായാലും എന്തേലും വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാ. പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോ ഇൻട്രസ്റ്റ് ആയി. ഒരു 8 മാസം കഴിഞ്ഞപ്പോ സ്കൂൾസിന്റെ ഗെയിംസ് വന്നു, അങ്ങനെ വന്നു കളിച്ചു. ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ കളിച്ചത്. കളിച്ചപ്പോ അതിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ ഉണ്ട്. എന്റെ സ്കൂളിൽ നിന്ന് എനിക്കും വേറൊരു കുട്ടിക്ക് അണ്ടർ 40 സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി.
0: ആ സെലക്ഷൻ കിട്ടിയ ടൈം ഓർമ്മയുണ്ടോ?
1: അത് നല്ല ഓർമ്മയുണ്ടായിരുന്നു, കാരണം എന്റെ അപ്പാപ്പൻ മരിച്ച സമയമായിരുന്നു ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. എന്റെ അപ്പാപ്പന് സ്ട്രോക്ക് ഒക്കെ വന്ന് ഇങ്ങനെ സീരിയസ് ആയിരുന്നു. അപ്പൊ അപ്പാപ്പന് സ്പോർട്സിലൊക്കെ അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സിൽ ചെയ്യണത്. പിന്നെ മെഡൽ കൊണ്ട് കാണിക്കുമ്പം ഭയങ്കര സന്തോഷമായി, നാഷണൽസ് ഒക്കെ നല്ലപോലെ കളിക്കണം, ഇന്ത്യൻ പ്ലെയർ ആവണം എന്നൊക്കെ അപ്പാപ്പ നല്ല മോട്ടിവേഷൻ തരും.
0: അപ്പാപ്പന്റെ പേരെന്താ?
1: സോമൻ. അപ്പൊ അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ മെഡലൊക്കെ കാണിക്കുമ്പോൾ, ആ നന്നായിട്ടുണ്ട്, ഇനി അടുത്ത ലെവലിലോട്ട് പോണം എന്നിങ്ങനെയൊക്കെ മോട്ടിവേഷൻ ചെയ്യും. എന്നിട്ട് ഇത് വാങ്ങാനുള്ള പൈസയൊക്കെ അപ്പാപ്പൻ തരും. അങ്ങനെ അപ്പാപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഇങ്ങനെ അപ്പാപ്പ മരിക്കും ഇങ്ങനെ അവസാനത്തൊക്കെ ആയപ്പോ എനിക്ക് അപ്പോഴാണ് സ്റ്റേറ്റ്സിന്റെ അണ്ടർ 14 കളി വരുന്നത്. അപ്പൊ അപ്പാപ്പ പറഞ്ഞ് എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, നീ അത് കളിക്കണം, കളിച്ച് ജയിക്കണം, ഞാൻ പോയാലും കുഴപ്പമില്ല, നീ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പോയാലും വിഷമൊക്കെ ഉണ്ടായിരുന്നു,
0: പക്ഷെ എന്നാലും അപ്പാപ്പൻ തന്ന ആ മോട്ടിവേഷൻ അപ്പാപ്പൻ അദൃശ്യമായിട്ട് കൂടെ ഉണ്ട് എന്ന് തന്നെ തോന്നി അല്ലേ? ആ ഗെയിം എവിടെ വെച്ചാ നടന്നേ?
1: അത് ജീവരാജ് വെച്ചാണ് നടന്നത്. അതില് നമ്മള് കപ്പടിക്കുകയും ചെയ്തു. ഫസ്റ്റ് ആണ്
0: കിട്ടിയത്. ഒരുപാട് സന്തോഷമായി അല്ലേ?
1: സന്തോഷമായി, നന്നായിട്ട് അവിടെ സങ്കടം ഉണ്ടായിരുന്നു, ഇല്ലാണ്ടായിരുന്നു.
0: വിൻ ചെയ്തു, സ്റ്റേറ്റ് ടീമില് വന്നു. അതിനുശേഷം സായിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
1: സായിലേക്ക് വരുന്നു ഇങ്ങനെ കളിച്ചു, സ്റ്റേറ്റിന്റെ സെലക്ഷൻ കിട്ടി, സ്റ്റേറ്റ് വിന്നായി. അപ്പോ സാറ് വരുന്നു.
0: സാറിന്റെ പേരെന്താ?
1: ശ്രീനാഥ് സാർ. സാറ് പറഞ്ഞു സായി എന്ന് പറഞ്ഞ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അത് ഇന്ത്യ മൊത്തത്തിലുള്ളതാണ്, അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭാവി കാണും, നല്ല കോച്ചിങ്ങും എല്ലാം എക്യുപ്മെന്റ്സും അക്കോമഡേഷനും എല്ലാം ഉണ്ട്, അപ്പൊ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്ക്, കിട്ടാണെങ്കിൽ പോവാം, നല്ലതാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. ആലോചിച്ച് നോക്കിയപ്പോഴും അച്ഛനും പറഞ്ഞു, ആ നല്ലതാണല്ലോ, അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി.
0: അതിനുവേണ്ടി സെലക്ഷൻ പ്രോസസ് എവിടെയാ നടന്നേ?
1: കൊല്ലത്ത് വെച്ച്. അവിടെ സ്റ്റേഡിയം ഉണ്ട്.
0: എത്ര പേരുണ്ടായിരുന്നു അന്ന് സെലക്ഷൻ ഓർമ്മയുണ്ടോ?
1: ഒഡീസയിൽനിന്നും ഉത്തർപ്രദേശിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, ഓരോ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നൊക്കെ 100
0: പ്ലെയേഴ്സ്
1: ഉണ്ടായിരുന്നു.
0: ഈ സെലക്ഷൻ എങ്ങനെയായിരുന്നു മെയിൻ ആയിട്ട് അവരെ എന്തായിരുന്നു ടെസ്റ്റ് ചെയ്യുന്നത്?
1: ഫിറ്റ്നസ് ആണ് നോക്കുന്നത്, ഫിറ്റ്നസ്സും പിന്നെ ഗെയിമിലുള്ള സ്കിൽസും ഇതൊക്കെയാണ് നോക്കുന്നത്. ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മളെ സ്പീഡ് ടെസ്റ്റ് ചെയ്യും. ഇപ്പം 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, നമ്മള് എത്ര സ്പീഡിലാണ് ഓടി ആ മീറ്റർ കവർ ചെയ്യുന്നതിന് സെക്കൻഡ്സ് നോക്കും. പിന്നെ ഷട്ടിൽ റൺ ഉണ്ട്, 6 പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്ത് വരണം, അത് എത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നു. പിന്നെ പുഷപ്സ് നോക്കും, സിറ്റപ്സ് നോക്കും, അത് നമ്മളുടെ കോറിന്റെ പവർ എത്രയുണ്ട്. പുഷപ്സ് എന്ന് പറയുമ്പം നമുക്ക് റിസ്റ്റിന് എത്ര പവർ ഉണ്ട്.
0: അപ്പൊ ഇതൊക്കെ ആക്ച്വലി നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ് ആയിട്ടാണ് പോയത് അങ്ങോട്ട്?
1: ഞാൻ ഈ ഓട്ടത്തില് വന്നത് തന്നെ തേരി കേറത്തില്ലേ ബൈക്കില്, ഇങ്ങനെ ലോഡ് വെച്ചിട്ട് കേറാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛൻ പറയും നിങ്ങള് ഇറങ്ങി ഓടാൻ പറയും, അങ്ങനെ ഓടി ഓടിയാണ് ഓട്ടം വന്നത്.
0: അപ്പോ അച്ഛൻ കേറ്റം കേറാൻ പാടായിട്ട് നിങ്ങള് ഓടിക്കേറെന്ന് പറഞ്ഞ അച്ഛന്റെ ആ ഒരു കാര്യം ആക്ച്വലി വളരെയധികം ഉപകാരപ്പെട്ടു അല്ലേ ഈ ഒരു ഇതിലെത്താൻ വേണ്ടി.
1: അതെ. അതുപോലെ വീട്ടിൽ നിന്ന് കുറെ ട്രാവൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ സ്കൂളിലോട്ട് ഒരു 25 മിനിറ്റ് ഉണ്ട് ട്രാവല്. അപ്പം രാവിലെ

0: സാറ്റർഡേ സൺഡേയിലൊക്കെ പ്രാക്ടീസ് വെക്കും. അവിടെ 6 മണിക്ക് തുടങ്ങും. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു 5:30
1: ഇറങ്ങണം.
0: ഇവിടെ നിന്ന് ഇറങ്ങിയാലേ അവിടെ എത്തത്തുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് അച്ഛനെ വിളിക്കും, അച്ഛാ വാ പോവാൻ വർക്കൗട്ടുണ്ട് കൊണ്ടുവിടച്ചാന്ന് പറയും. തോന്നുന്നു ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോ അച്ഛനെ പിന്നെ ഞാൻ തന്നെ വിളിച്ച് എണീപ്പിച്ച് ഞാൻ കുട്ടപ്പനാക്കി അങ്ങ് കൊണ്ടു. അച്ഛ അവിടെ കൊണ്ടാക്കി പിന്നെ തിരിച്ച് വിളിച്ചോണ്ട് വരും.
1: കൊറേ നാളത്തെ ഒരു പവർ ആണ് നമ്മൾ ഫിറ്റ്നസിൽ അവിടെ തെളിയിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗെയിമിൽ അവരെ മെയിൻ ആയിട്ട് എന്താണ് അന്ന് നോക്കിയത്?
0: നമ്മളെ ഓരോ പൊസിഷൻ ഇട്ട് കളിപ്പിക്കും. അങ്ങനെ പൊസിഷൻ ഇട്ടപ്പോ തന്നെ ഫോർവേഡ്സ് കൂടുതലുണ്ട്. ഫോർവേഡ്സ് തന്നെ ഒരു 60-65 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ച് കിട്ടത്തില്ല, അപ്പം കിട്ടണ ഏതെങ്കിലും പൊസിഷനിൽ കളിച്ചാല് നടപടി ആവത്തുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ പൊസിഷന്റെയും എന്ന് പറഞ്ഞാൽ ഈ മിഡ്ഫീൽഡ് എങ്ങനെ കളിക്കണം, ഫുൾ ബാക്ക് എങ്ങനെ കളിക്കണം എന്നുള്ള ക്ലാസ് നമുക്ക് നമ്മളെ കോച്ച് എടുത്തു തന്നിട്ടുണ്ട്. ആ ഒരു ഇതില് ചെന്ന് കളിച്ചു, കിട്ടുന്ന പാസ് റിട്ടേൺ കൊടുത്തു, വാങ്ങിച്ച് ഫ്രണ്ടിലോട്ട് കൊടുത്ത് സ്കോർ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്ത് ഡിഫൻസിന് വേണ്ടി സപ്പോർട്ട് ഇറങ്ങി. അങ്ങനെയൊക്കെ നിന്ന് കളിച്ചപ്പോ കിട്ടി. പിന്നെ അവര് വേറെ ഇതും കൂടെ ടെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മളിപ്പോ മെയിൻ ആയിട്ട് കളിക്കും, ഇപ്പൊ ഫോർവേഡ് ആയിരിക്കും മെയിൻ ആയിട്ട് കളിക്കുന്നത്. പിന്നെ ഫോർവേഡ് അല്ലാതെ വേറൊരു പൊസിഷനിലിട്ട് കളിപ്പിക്കും. അപ്പൊ എങ്ങനെ കളിക്കണേന്ന് നോക്ക്. ഇപ്പൊ ഒരു ഹോക്കി പ്ലെയർ എന്ന് പറയുമ്പോൾ എല്ലാ പൊസിഷനും അറിഞ്ഞിരിക്കണം, എല്ലാ പൊസിഷനും കളിക്കാനും പറ്റണം. അല്ലാതെ ഈ പൊസിഷൻ മാത്രമേ ഞാൻ കളിക്കാവൂ എന്ന് പറഞ്ഞു നിന്നാ ഹോക്കി കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാ പൊസിഷനും കളിക്കണം.
1: ഹോക്കി ഗെയിമിൽ ആക്ച്വലി പല മൂവ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഏറ്റവും ഇഷ്ടം ഏതാണ്? ആഗിക്ക്
0: ഡ്രിബ്ലിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ അടിച്ചടിച്ച് ബോളും സ്റ്റിക്കും ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. സ്പീഡില് ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ടും ബോളും സ്റ്റിക്കും കൂടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത്
1: അങ്ങോട്ടും ഇങ്ങോട്ടും
0: വലിക്കുന്നത്,
1: വലിച്ച് വലിച്ച് വലിച്ച് നമ്മൾ മൂവ് ചെയ്ത് വലിച്ച് വലിച്ചോണ്ടിരിക്കും, കൂടെ ഓപ്പണന്റ് വന്നോണ്ടിരിക്കും.
0: അങ്ങനത്തെയാണ് ഇഷ്ടം.
1: വേറെ മെയിൻ ആയിട്ടുള്ള ഇതിലെ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് ഹോക്കിയിൽ വരുന്നത്?
0: സ്കിൽസ് കൊറേ ഉണ്ട്, ഡോഡ്ജിങ് ഉണ്ട്. ഇപ്പൊ ഓപ്പോണന്റ് ഡിഫൻസിങ് വരുന്നു, അപ്പൊ നമ്മൾ ആ ഡിഫൻസിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഡോഡ്ജിങ്. പിന്നെ അല്ലാതെ ഡിഫൻസ് ഇങ്ങനെ വരുമ്പം അയാളെ കട്ട് ചെയ്ത് മാറ്റുന്ന ഓരോ സ്കിൽസ് ഉണ്ട്, എയർ ടാപ്പിംഗ്.
1: അന്നത്തെ ആ ഒരു സെലക്ഷൻ പ്രോസസ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ എത്ര സമയം എടുത്തു? റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, എങ്ങനെയായിരുന്നു? ഒരു
0: ചെയ്തൊന്നിരുന്നിട്ടില്ല, കൊറേ പിള്ളേരുണ്ടായിരുന്നു, അല്ല എന്നെയും കാട്ടുന്ന സ്കില്ലുണ്ടായിരുന്നതും ഇത് ചെയ്തിട്ടുള്ള പിള്ളേരുണ്ടായിരുന്നു. വരാണെങ്കി വരട്ടെ, ഞാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളത് വെച്ചാ സന്തോഷിക്ക.
1: അപ്പൊ കിട്ടിയപ്പോ എന്താ തോന്നി?
0: കിട്ടിയപ്പം വണ്ടറായി പോയി.
1: പിന്നെ എപ്പോഴാ ജോയിൻ ചെയ്തത് സൈല്?
0: May 19, 2025.
1: അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന ആദ്യത്തെ ഗെയിം ഏതായിരുന്നു?
0: അസോസിയേഷൻ കാസർഗോഡ് വെച്ച് നടന്നത്.
1: ആദ്യമായിട്ടാണ് കാസർഗോഡ് പോകുന്നത്?
0: അതെ.
1: അപ്പൊ സ്ഥലവും കണ്ടു?
0: സ്ഥലവും കണ്ടു, പക്ഷെ ക്ലൈമറ്റ് ഭയങ്കര മഴയായിരുന്നു. അവിടെ ആണെങ്കിൽ മഡിലായിരുന്നു നമുക്ക് ഗെയിം, ചെളിയും മഴയും വെള്ളവും
1: എല്ലാം
0: കൂടെ സൂപ്പർ ആയിരുന്നു. അങ്ങനെ 2 മാച്ച് നമ്മൾ അങ്ങനെ കളിച്ച്, പിന്നെ ക്ലൈമറ്റിൻ്റെത് ഹെവി ആയതുകൊണ്ട് പിന്നെ കൊല്ലത്തോട്ട് തന്നെ കളി മാറ്റി. ആ കളിയിൽ നമ്മൾ തന്നെ ജയിച്ചു.
1: സായിൽ ആക്ച്വലി ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്?
0: രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റ് ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ യാത്രയുണ്ട് ടർഫിലോട്ട്. അപ്പം രാവിലെ എണീറ്റ് സൈക്കിളിൽ ടർഫിൽ ചെല്ലും, അവിടെ വാമപ്പ് ചെയ്ത് ഫിറ്റ്നസിൽ ഓട്ടം ചാട്ടം അങ്ങനത്തെ എല്ലാം, പിന്നെ ബോൾ കൺട്രോളിങ് എക്സസൈസ്, ഡ്രിബ്ലിങ്ങും സിക്സാഗ് മൊമെന്റ്സും ബോളും കൊണ്ടുള്ള മൂവ്സും അങ്ങനെ എല്ലാം ചെയ്യും. അതൊരു 8:30 കാണും. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വരും, ഫുഡ് കഴിക്കും, ഫ്രഷ് ആയി സ്കൂളിൽ പോകും. ഒരു 9:30 സ്കൂളിലെത്തും. 10-ാം ക്ലാസ് ആയതുകൊണ്ട് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, 4:30 വരെ.
1: അതിനുശേഷം വീണ്ടും
0: ഈവനിങ്ങും പ്രാക്ടീസ് ഉണ്ട്, അത് ഫുള്ള് ഫിറ്റ്നസ് ആണ് നോക്കുന്ന. എൻട്രൻസ് ജിമ്മും ഉണ്ട് അതിന്റെ കൂടെ. അങ്ങനെ ഓരോ ദിവസം ഓരോ സെക്ഷൻ വെച്ചാണ് നമുക്ക് ചെയ്യുന്നത്. തിങ്കളാഴ്ച ഓട്ടത്തിന് ചെയ്ത ചൊവ്വാഴ്ച ജിമ്മായിരിക്കും.
1: അങ്ങനെ
0: മാറി മാറി ഓരോ ഇത് ചെയ്യും.
1: 10-ാം ക്ലാസ്സിലാണ് പഠിത്തമൊക്കെ എങ്ങനെയാണ് ഈ ഗെയിമിന്റെ കൂടെ കൊണ്ടുപോകുന്നത്?
0: നൈറ്റ് സ്റ്റഡി അവർ ഉണ്ട്, സ്റ്റഡി അവറിൽ നോട്ട്സ് എഴുതുകയും അന്നു പഠിപ്പിക്കുന്ന പോർഷൻസ് അന്ന് തന്നെ കവർ ചെയ്ത് പോകും.
1: എന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത്
0: പോകും.
1: ഇപ്പൊ അടുത്ത് തന്നെ ഗെയിംസിന്റെ ഇത് വരുന്നു, അപ്പൊ കണ്ടിന്യൂസ് ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുവേണ്ടി പോകുമ്പോഴൊക്കെ പഠിക്കാനുള്ള കുറച്ച് പോർഷനൊക്കെ ലാഗ് ഒക്കെ വരുമ്പോ അതെങ്ങനെയാണ് കവർ ചെയ്യുന്നത്?
0: ഇപ്പം നമുക്കിപ്പോ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പം ഗെയിം കളിക്കാനായിട്ട് പോകുന്നത്. അപ്പം ട്രെയിനിലോ ട്രാവലിംഗോ ആയിരിക്കും. അപ്പൊ കയ്യില് ഫോണുണ്ടെങ്കിൽ ഫോണിൽ ക്ലാസ് നോക്കി പഠിക്കും, ആ പോർഷൻസ് അങ്ങനെ കവർ ചെയ്യും.
1: അവിടെ നിൽക്കുമ്പോ ഹോസ്റ്റലിലാണല്ലോ,
0: അതെ,
1: ഹോം സിക്നെസ് ഉണ്ടായിരുന്നോ? ഗെയിമിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് എന്തായാലും ഇനി കുഴപ്പമില്ല, ഇതിനെ

0: മാനേജ് ചെയ്യുന്നുള്ള ഒരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്.
1: ഇത് മാനേജ് ചെയ്യുന്നുള്ള ഒരു തോട്ടാണ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്യാമ്പിനൊക്കെ വിടും, അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കണ വിഷമമില്ലായിരുന്നു. ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ എല്ലാവരുമായിട്ട് അങ്ങ് മിംഗിളായി എന്ന് പറഞ്ഞാൽ, ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന പിള്ളേർക്ക് അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് പഠിക്കാനും നമ്മളാ ലാംഗ്വേജ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാനും ഓരോരുത്തരുടെ വിഷമം ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനും എല്ലാം കൂടെ ആയപ്പോൾ അങ്ങ് എല്ലാം മിംഗിളായിപ്പോയി.
0: വേറെ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നുള്ളവരുണ്ട് മെയിൻ ആയിട്ട് ഇപ്പം ടീമില്?
1: തെലങ്കാന, ആന്ധ്ര, ഒഡീസ.
0: അപ്പോ ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ തെലുങ്കൊക്കെ കുറച്ചൊക്കെ പഠിച്ചു. അവരെ മലയാളം പഠിപ്പിച്ചോ?
1: ആ പഠിപ്പിച്ച്. അവർക്കും അറിയാം മലയാളം, നമുക്കും അവരറിയണ തെലുങ്ക് മനസ്സിലാവും. ഒഡീസയെന്നൊക്കെ ഉണ്ട്.
0: ഒഡിയ ലാംഗ്വേജ് ഒക്കെ പഠിച്ചോ? അപ്പൊ
1: ഒഡിയായിട്ട് പഠിച്ചില്ല, ഹിന്ദി.
0: ഹിന്ദി പഠിച്ചു.
1: ഹിന്ദി പഠിച്ചു.
0: പല ഗെയിംസിലും നമ്മുടെ ഒപ്പോണൻസിന് അവര് ചിലപ്പം തോറ്റു പോവാം, എന്നാൽ അതില് നന്നായി കളിച്ചു എന്നൊക്കെ തോന്നുന്ന അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ പലരെയും?
1: അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് മലപ്പുറം ടീമിലെ, മെഹജിബിൻ, പിന്നെ ജീവരാജെ പഠിക്കുന്ന അമ്മു.
0: അവരിലൊക്കെ എന്താണ് ഇഷ്ടം തോന്നിയത് മെയിൻ ആയിട്ട്?
1: അമ്മു എന്ന് പറയുമ്പം ഫുള്ള് ഷട്ടിൽ അടിക്കും എന്ന് പറഞ്ഞാൽ, നിൽക്കുന്ന നിപ്പില് ഫാസ്റ്റ് ആയിട്ട് ബോളും കൊണ്ട് മൂവ് ചെയ്ത് പോവും, പിന്നെ നന്നായിട്ട് ഡോഡ്ജും ചെയ്യും, നല്ലപോലെ സ്കോർ ചെയ്യും. മെഹജിബിൻ ഒരു ക്യാപ്റ്റനാണ്, നന്നായിട്ട് ടീമിനെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കളിപ്പിക്കും, പിന്നെ നല്ലപോലെ ഹിറ്റ് അടിക്കും, മൂവ്മെന്റ്സ് എല്ലാം കൊള്ളാം.
0: ടീം ഇവന്റ്സിൽ പങ്കെടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ആഗിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്?
1: ടീമായിട്ട് കളിക്കുമ്പോൾ കോർഡിനേഷൻ വേണം, പിന്നെ നമുക്ക് ഇത് പറ്റും എന്നുള്ള ടീം സ്പിരിറ്റ് നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും വേണം. അല്ലാതെ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ടീം സ്പിരിറ്റ് ഉണ്ടായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ആ കളി നമ്മൾ തോറ്റോ. എല്ലാവർക്കും ടീം സ്പിരിറ്റ് വേണം, എന്നിട്ട് നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ വേണം.
0: ഇപ്പോ നമുക്കറിയാം നമ്മൾ കളിക്കാനായിട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന ഒരു സമയം, ആ സമയത്ത് ഒരു ഫീൽ എങ്ങനെയാണ് നിങ്ങളുടെ?
1: നമ്മള് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ സൈലന്റ് ആയിട്ട് ഇറങ്ങുന്നത്, ഒച്ച ഒച്ച ബഹളം വെച്ച് ഇങ്ങനെ ഇറങ്ങുന്ന മിക്ക ടീമും പൊട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള്
0: സൈലന്റ്
1: ആണ് കളിക്കും.
0: അപ്പൊ നമ്മള് ഗ്രൗണ്ടിലാണ് അധികം ശബ്ദം ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ഇതില് എങ്ങനെയാണ് ചെയ്യുന്നത്? കോർഡിനേഷൻ
1: ഇറങ്ങുമ്പോ സൗണ്ട് ഇല്ലാതെ ഇറങ്ങും, പക്ഷെ കളി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ പ്ലേയേഴ്സിന്റെ സൗണ്ട് മാത്രം കേക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പാസ്ത അവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്ക്, ഇവിടെ ഫ്രീ, അവിടെ ഫ്രീ ആണ്, കൊടുക്ക്, കളിച്ച് കയറിപ്പോ, അങ്ങനെ ഷൗട്ട് ചെയ്ത് ഉറക്കെ വിളിച്ച് പറഞ്ഞാലേ കേക്കത്തുള്ളൂ, അല്ലാതെ പയ്യെ പറഞ്ഞ കേക്കത്തില്ല അവിടെ.
0: അപ്പൊ ഉറക്കെ തന്നെ
1: പറയും.
0: നമ്മളൊരു ഗെയിമിന് ഇറങ്ങുമ്പോ ചെറിയൊരു പേടിയും പിന്നെ ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ആകെ അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്?
1: ഞാൻ കൂടുതലും പ്രേയർ ചെയ്തിട്ടാ എന്ത് കാര്യത്തിനും ചെയ്യാൻ പോണത്. പിന്നെ അച്ഛന്റെ അടുത്തും ഇങ്ങനെ പറയും, അച്ഛ പ്രാർത്ഥിക്കണം ഇങ്ങനെ പോവാണ്. അപ്പം വീട്ടുകാരും നാട്ടുകാരും എല്ലാരും വിളിച്ചങ്ങ് പറയുന്നു.
0: ഇതുവരെ കളിച്ചതില് ഇപ്പൊ പല ഗെയിംസ് കളിച്ചിട്ടുണ്ടാവല്ലോ പല സമയത്ത്, അത് ഏറ്റവും മറക്കാതെ നമ്മൾ മനസ്സിലിങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും?
1: അണ്ടർ 17 ഈ കഴിഞ്ഞ ഗെയിംസ്, അതിലാണ് ഈ ഇഞ്ചറി പറ്റിയത്.
0: എവിടെ വെച്ചായിരുന്നു നടന്നത്?
1: ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പൊ അതില് നമ്മളെ കൂടെ നമുക്ക് അറിയാന്നുള്ള ഒരു 10 പേരാണ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പുറത്തുനിന്ന് എടുത്ത കുറച്ച് പിള്ളേരായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊല്ലത്തുനിന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസിനിരുന്ന പിള്ളേരെയാണ് എടുത്തത്. അവര് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഫൈനൽ വരെ എത്തുമെന്ന്. ഫസ്റ്റ് കളി നമ്മള് അതേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാരും ഡിഫൻസും അറ്റാക്കും സപ്പോർട്ടായിട്ട് നിന്ന് ഫസ്റ്റ് കളി ജയിച്ചു. സെക്കൻഡ് സെമീസിലായിരുന്നു, സെമീസിൽ കയറി ഫസ്റ്റ് ടൈമേ അവർ ഗോൾ അടിച്ച് 1-0 ഡൗൺ ആയിപ്പോയി. സാധാരണ കളിയിലൊക്കെ എല്ലാരും 1-0 ഡൗൺ ആവുമ്പോ ഇനി പറ്റത്തില്ല, പക്ഷെ നമ്മളെ ടീമില് ഫുള്ള് പോസിറ്റീവ് ആയിരുന്നു. ആ ടൈം ഉണ്ട്, ഫസ്റ്റ് ക്വാർട്ടറെ ആയിട്ടുള്ളൂ, ഇനിയും കളി കയറാം പറ്റും എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ആ ഒരു മോട്ടിവേഷൻ കിട്ടി. എവിടെ നിന്നില്ല ഒരു മോട്ടിവേഷൻ കിട്ടി, എല്ലാരും ടൈം ഉണ്ട് കളിച്ച് പിടിച്ച് ഈക്വലാവാം തിരിച്ചങ്ങോട്ട് അടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിച്ചു നിന്നപ്പോ അതും നമ്മള് ജയിച്ചു. പക്ഷെ നമ്മളെ ഗോൾ കീപ്പറിന് ഇഞ്ചറി ആയിരുന്നു ഡിസ്കില്, അവള് എന്നിട്ടും മാക്സിമം ട്രൈ ചെയ്തു. നമ്മള് എന്നിട്ട് ഡ്രോ ആയി, 1-1 ഡ്രോ ആയി. അപ്പം 8 സെക്കൻഡ്സ് എടുത്തു. 8 സെക്കൻഡ്സ് എടുത്തപ്പോ നമ്മള് വിചാരിച്ചു അവള് അവളെ മാക്സിമം നോക്കട്ടെ, നമ്മളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ്. അവക്ക് ബാക്ക് ഇഞ്ചറി ആയിരുന്നു. അപ്പൊ ഒരു സേവ് ചെയ്തപ്പം കാലങ്ങ് സ്ട്രെച്ച് ആയി പോയി. നമ്മൾ വിചാരിച്ചിട്ട് പിന്നെ ബാക്ക് ഇഞ്ചറി ആയി, പെയിൻ ആയി കാണും. പക്ഷെ അവളത് പിടിച്ചു നിന്ന് ജയിച്ചു. സെമീസും കഴിഞ്ഞ് ഫൈനൽസിലെത്തി. ഫൈനൽസിലെത്തിയപ്പം ഫസ്റ്റ് ടൈമേ 2 ഗോളും കിട്ടു. നേരത്തെ പോലെ മോട്ടിവേഷൻ ചെയ്യാൻ എല്ലാരും അങ്ങ് ഡൗൺ ആയിപ്പോയി.
0: വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമുള്ള ഗെയിം, എത്ര ചിലപ്പോ ആ ഒരു സമയത്തെ കുറെ കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യല്ലോ. നിങ്ങളുടെ ടീമിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്?
1: എല്ലാരും എൻകറേജ് ചെയ്യും,

0: കുഴപ്പമില്ല,
1: നമുക്ക് പഠിക്കാം.
0: പിടിക്കാം എന്നുള്ളൊരു എൻകറേജ്മെന്റ് ആയിരുന്നു ടീംമേറ്റ്സ് എല്ലാവരും. പിന്നെ കൂടെ വന്ന മാനേജറും
1: എല്ലാരും
0: സാറന്മാരും പിന്നെ പാരന്റ്സും ഉണ്ടായിരുന്നു കൂടെ. അവരും പറഞ്ഞു ആ പിടിക്കാം, പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ, ഇങ്ങനെ എൻകറേജ് ചെയ്തോണ്ടിരുന്നു.
1: നേരത്തെ പറഞ്ഞല്ലോ 1-0 ആയിരുന്നപ്പോ പിടിക്കാൻ പറ്റി, 2-0 ആയപ്പോ ഡൗൺ ആയി പോയി. കോർഡിനേഷൻ
0: മിസ്സായി പോയി. ബാക്കിൽ നിന്ന് ഡിഫൻസ് അറ്റാക്കിനൊക്കെ ബോൾ കൊടുക്കുമ്പം അറ്റാക്സ് ബോൾ പിടിക്കാതെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ അങ്ങ് പ്രഷർ ഡിഫൻസിന് വന്ന്.
1: സക്സസ് ഓർ ഫെയിലിയർ എന്താണെങ്കിലും അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോ സ്വന്തമായിട്ട് നമ്മളെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്തിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോ. ഓക്കെ, കുഴപ്പമില്ല, ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ? അത് നിങ്ങൾ ടീമായിട്ടിരുന്നിട്ട് അങ്ങനത്തെ ഒരു
0: കാര്യം, എന്ത് മിസ്റ്റേക്കാ പറ്റിയത്, എന്ത് കൊണ്ടാ നമുക്ക് ഫസ്റ്റ് കിട്ടാതെ പോയത്, അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തു. മിസ് കോർഡിനേഷൻ ആയത് എന്ത് കൊണ്ടാ, ആരുടെയൊക്കെ മിസ്റ്റേക്ക് കൊണ്ടാ, അങ്ങനെയൊക്കെ ടീമിൽ തന്നെ അങ്ങനെ ഡിസ്കസ് ചെയ്യും.
1: ഇപ്പോ ആസ് എ സ്പോർട്സ് പേഴ്സൺ എന്താണ് ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത്?
0: ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ച് ഒരു ടൈം ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ
1: വരുമോ പിന്നെ ഒരു ആങ്സൈറ്റിയും കൂടെ വരും അതിന്റെ പുറത്ത് ഇങ്ങനെ പറ്റുമോ എന്നുള്ളത്.
0: ഇപ്പം ഒരാൾക്ക് ഇപ്പൊ ഷോൾഡർ ഇഞ്ചുറി ആണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ ആ ഷോൾഡറിൽ തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോ സ്റ്റിക്ക് പിടിക്കാനോ തിരിക്കാനോ പിന്നെ ഒരു തട്ട് കിട്ടിയ ഷോൾഡർ തിരിഞ്ഞു പോയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അത് റിക്കവർ ആവണോ വരെ നമ്മള് പേഷ്യൻസോടെ അത് നോക്കി കെയർ ചെയ്തില്ലെങ്കിൽ ഷോൾഡർ ഒരു തട്ട് കിട്ടുമ്പോ തന്നെ ഇങ്ങനെ ഊരി വീശും. അപ്പം ഇഞ്ചുറീസ് ഒരു
1: പേടിയുള്ളൊരു കാര്യം. നമ്മൾ ഏതൊരു ഗെയിം ആയിക്കോട്ടെ, ഇപ്പൊ ഒരു കല ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും അതില് നമ്മുടെ പേരന്റ്സിന്റെ സപ്പോർട്ട് ഒരു വലിയ കാര്യമാണ്. ആഗിയുടെ പേരന്റ്സ് ഗെയിമിൽ പങ്കെടുക്കണോന്നൊക്കെ പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അതിനെ റിസീവ് ചെയ്തത്?
0: അച്ഛന് സ്പോർട്സ് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സ്പോർട്സിന്റെ കാര്യം പറഞ്ഞപ്പോ ആ നീ പൊക്കോ ഒക്കെ മനസ്സിലാണെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിച്ചു തരാം എന്നങ്ങനെ പറഞ്ഞു. അപ്പം അച്ഛനും സപ്പോർട്ട് ഉണ്ട്, അങ്ങനെ പോയതാ, അങ്ങനെ പോയി പോയി ഇപ്പൊ ഇത് നാഷണൽസ് വരെ എത്തി.
1: ഇതില് കണ്ടിന്യൂസ് മോട്ടിവേഷൻ തരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുടെ പേരായിരിക്കും പറയുന്നേ? അച്ഛന്റെ പേരെന്താ?
0: വിശ്വനാഥൻ.
1: വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
0: അമ്മ, ചേച്ചി, അനിയൻ. അമ്മയുടെ പേര് പുഷ്പേന്ദു, ചേച്ചിയുടെ പേര് ക്രിസ്റ്റി, അനിയന്റെ പേര് മാനുവൽ.
1: ചേച്ചിയും അനിയനും ഒക്കെ സ്പോർട്സ് ഫീൽഡിലുണ്ടോ?
0: ചേച്ചി അത്ലറ്റിക്കിലും റെസ്ലിംഗിലും ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുള്ള റെസ്ലിംഗ് ആയിരുന്നു. ആസ്മയുടെ ഇതുണ്ടായിരുന്നപ്പോ 10-ാം ക്ലാസ്സിൽ വെച്ച് അങ്ങ് നിർത്തി. അനിയുണ്ട്, അവൻ കബഡിയിലുണ്ട്, ഫുട്ബോളിലുണ്ട്.
1: കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ?
0: അതെ.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോടായിട്ട് എന്താ പറയാനുള്ളത്?
0: ഇപ്പം നമുക്ക് ഏതിലാണ് കൂടുതലും താല്പര്യം, ഇപ്പം ചിലവർക്ക് സ്പോർട്സിൽ ആർട്സിലായിരിക്കും, എന്തിനായിരുന്നാലും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഇതൊക്കെ വേണം, സപ്പോർട്ട്സും വേണം. പിന്നെ അതൊക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുവന്നാലേ ഈ സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ബോൾഡ്നെസ്സും ഇതൊക്കെ വേണം, എന്നാലേ സ്പോർട്സ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.
1: ഏറ്റവും വലിയ ഡ്രീം എന്താണ് ആഗിയുടെ?
0: ഇന്ത്യൻ ടീമിൽ കയറി കളിക്കണം.
1: ആഗിയുടെ ആഗ്രഹം പോലെ തന്നെ ഇന്ത്യൻ ടീമിൽ കയറാൻ സാധിക്കട്ടെ. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു മാം.
2: ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നിന്നും നാഷണൽസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹോക്കി താരം ആഗി വിശ്വനാഥുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് അഭിനവ് എജെ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

ഏതാനും നൂറ്റാണ്ടിന് മുൻപ് ഈറോഡിനടുത്തുള്ള ജമ്പൈ എന്ന ഗ്രാമത്തിലെ ബ്രാഹ്മണ കുടുംബം കേരളത്തിലേക്ക് കുടിയേറി. അന്ന് അവർ ഗ്രാമത്തിൻ്റെ പേരും സംഗീത പൈതൃകവും തങ്ങൾക്കൊപ്പം കൊണ്ടുപോന്നു. താമസം ആരംഭിച്ച ഗ്രാമത്തിന് പഴയ പേര് തന്നെ നൽകി. കാലക്രമത്തിൽ ഗ്രാമം ചെമ്പൈ ആയി മാറി. ഒപ്പം കർണാടക സംഗീതത്തിൻ്റെ പര്യായവും അസാധാരണ ശബ്ദവൈഭവത്തിന് ഉടമയായ ഘനചക്രദാനം സുബ്ബയ്യരിൽ തുടങ്ങി തലമുറകൾക്കിപ്പുറം വൈദ്യനാഥനിൽ എത്തിയതോടെ സംഗീതവേദികളിലെ അനിഷേധ്യ സാന്നിധ്യമായി ചെമ്പൈ എന്ന നാമധേയം. 1896 ഓഗസ്റ്റ് മാസം 28 തീയതിയാണ് വൈദ്യനാഥൻ ജനിച്ചത്. വയലിൻ വാദകൻ അനന്തരാമൻ്റെ മകന് അച്ഛൻ തന്നെയായിരുന്നു ആദ്യ ഗുരു. 9 വയസ്സിൽ അനുജനൊപ്പം അരങ്ങേറ്റം. ഒളപ്പമണ്ണമനയിലെ കച്ചേരിയോടെ ചെമ്പൈ സഹോദരന്മാരെ ആസ്വാദകർ ശ്രദ്ധിച്ചു തുടങ്ങി. വായ്പാട്ടിനൊപ്പം വയലിനിലും വൈദ്യനാഥൻ പ്രാവീണ്യം നേടിയിരുന്നു. എന്നാൽ അസാധാരണമായ വെങ്കലനാദം, ഇടർച്ചയോ പതർച്ചയോ ഇല്ലാതെ ശ്രുതിശുദ്ധമായ ആലാപനം, കടുകിട പിഴയ്ക്കാത്ത താളം, മനോധർമ്മം, ഇതൊക്കെ ചേർന്നതോടെ വൈദ്യനാഥൻ പാട്ടിലൂടെ ഒരു കാലഘട്ടം തൻ്റേതാക്കി മാറ്റുകയായിരുന്നു. അനുജന്റെ അകാലത്തിലുണ്ടായ വേർപാട് വൈദ്യനാഥനെ സംഗീതവുമായി കൂടുതൽ അടുപ്പിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഇതിഹാസ സമാനനായി മാറുകയായിരുന്നു. കർണാടക സംഗീതവേദികളിൽ ബ്രാഹ്മണ മേൽക്കോയ്മ നിറഞ്ഞു നിന്ന സമയത്താണ് ചെമ്പൈ വ്യത്യസ്തനായത്. ജാതിമത ചിന്തകൾക്കതീതമാകണം സംഗീതം എന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ അബ്രാഹ്മണരായ ശിഷ്യരെ ചെമ്പൈ വേദികളിൽ എത്തിച്ചു. ജ്വലിച്ചു നിന്ന ചെമ്പൈയുടെ തീരുമാനങ്ങൾക്ക് വിലങ്ങുതടിയാകുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. കാരണം ആ സംഗീതം തന്നെ. തൻകാര്യം മാത്രം എന്ന് ചിന്തിക്കുന്ന സംഗീതജ്ഞർക്കിടയിൽ ചെമ്പൈ വേറിട്ടു നിന്നു. വലിപ്പച്ചെറുപ്പമില്ലാതെ അദ്ദേഹം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചു. കലാകാരന്മാരെ മാത്രമല്ല, ലളിതാദാസരെ പോലുള്ള വാഗേയകാരന്മാരുടെ കൃതികൾക്കും അദ്ദേഹമേറെ പ്രചാരം നൽകി. ഒരു ദിവസം ഒന്നിലധികം സദരികൾ അവതരിപ്പിക്കുന്നതിൽ ഒരു ക്ലേശവും ചെമ്പൈക്കുണ്ടായില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ GNB സംഗീതാസുരൻ എന്നാണത്രേ സ്നേഹപൂർവം ചെമ്പൈയെ വിശേഷിപ്പിച്ചത്. മൃദംഗ ചക്രവർത്തി ദക്ഷിണാമൂർത്തിപ്പിള്ള ലയബ്രഹ്മാവ് എന്നാണ് ചെമ്പൈയെക്കുറിച്ച് പറഞ്ഞത്. പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ആ സംഗീത വഴികളിൽ അംഗീകാരങ്ങളായി നിറഞ്ഞു. ചെമ്പൈയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരുന്നു ഇഷ്ടദേവൻ ഗുരുവായൂരപ്പനിലുള്ള അചഞ്ചല വിശ്വാസം. സുദീർഘമായ സംഗീതയാത്രയ്ക്കൊടുവിൽ 1970

ഇന്നീ പരിപാടിയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ: നാട്ടുരാഗത്തിലുള്ള രക്ഷമാം ശരണാഗതം, മീനാക്ഷി സുധന്റെ കൃതി ആദിതാളം,

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: ആകാശവാണി, സമയം 12:00.
0: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ R. ബാലഗോപാലൻ തമ്പി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ദേവഗായികേ ദേവഗായികേ ഭാവസംഗീതദായികേ എന്ന് തുടങ്ങുന്നു. ഗാനമെഴുതിയത് AP ഗോപാലൻ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

അടുത്ത ഗാനം എഴുതിയത് കളർകോട് ചന്ദ്രൻ. ചാരുലതെ നിൻ നീൽമിഴികൾക്ക് ചാരുതയാരു പകർന്നു. ഗാനത്തിന് സംഗീതം നൽകിയത് മുരളി സീതാരാം.

അടുത്ത ഗാനം നിലാവുറങ്ങുന്ന രാവിന്റെ മുറ്റത്ത്, നിഴലുകൾ പുണരുന്ന രാവിന്റെ മുറ്റത്ത്. ഗാനമെഴുതിയത് റോബിൻ പി ജെ, സംഗീതം നൽകിയത് മുരളി സീതാര.

അടുത്ത ഗാനം എഴുതിയത് ശശി കെ ആർ പേരൂർ, സംഗീതം നൽകിയത് കോട്ടയം ജോയ്. ഓർമ്മകളിൽ എൻ്റെ പൂമുഖമുറ്റത്ത് പൂക്കളമുണ്ടായിരുന്നു.

അവസാനമായി ശ്രാവണ പൗർണമി നീലനിഷീധിനി പൂനില പാലൊളി തൂകി നിന്നു. ഗാനമെഴുതിയത് എസ് സതീദേവി. സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: എ പി ഗോപാലൻ, കളർകോട് ചന്ദ്രൻ, റോബിൻ പി ജെ, ടി ശ്രീകല, ശശി കെ ആർ പേരൂർ, എസ് സതീദേവി എന്നിവർ ഗാനങ്ങളെഴുതി. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, മുരളി സിത്താര, ബോംബെ എസ് കമാൽ, കോട്ടയം ജോയ് എന്നിവർ സംഗീതം നൽകി. ആർ ബാലഗോപാലൻ തമ്പി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. പെൺകുട്ടികളെ ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരാനും ആവശ്യപ്പെട്ട് ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാവിലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും മന്ത്രിസഭാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പോരൂർ മുതൽ പൂനമല്ലി വരെയുള്ള മെട്രോ റെയിൽ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച 5 റെയിൽവേ സ്റ്റേഷനുകളുടെ സമർപ്പണവും വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. ഐഐടി മദ്രാസിലെ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94th പതിപ്പ് വാരാണസിയിൽ നടന്നു. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ട് മുതൽ ദീക്ഷാ മണ്ഡപ് വരെയായിരുന്നു റാലി. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ് ഒരു റിപ്പോർട്ട്.
3: വനിതാ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള രാജ്യത്തെ സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. നശാമുക്ത് യുവ അഭിയാന്റെ വിജയകരമായ 1 മാസത്തിനുശേഷം 2 മാസത്തിൽ ഫിറ്റ് യൂത്ത്, ആസക്തിരഹിത യുവത്വം എന്ന പ്രമേയത്തിൽ ശാരീരിക ക്ഷമതയിലും കായിക വിനോദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിനൊപ്പം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും വിദേശകാര്യ മന്ത്രാലയം

0: അന്താരാഷ്ട്ര ദിനം. പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു. സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നവരാത്രി പൂജ കഴിഞ്ഞ് ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളിത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിജയദശമി ദിനത്തിൽ പുലർച്ചെ പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: അക്ഷരത്തിന്റെയും കലോപാസനയുടെയും കേന്ദ്രമായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ഉത്സവനാളുകളിൽ 3000-ൽ കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡപത്തിൽ തുടർച്ചയായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 18-ാം തീയതി വൈകിട്ട് 6:30 ഗ്രന്ഥമെഴുന്നള്ളത്തും പൂജവെപ്പും നടക്കും. തുടർന്ന് 19 ദുർഗാഷ്ടമിയും 20 മഹാനവമി ദർശനവും മൂകാംബിക സംഗീതോത്സവവും നടക്കും.
0: കോഴിക്കോട് കേസരി ഭവനിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി സർഗോത്സവം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന മാധ്യമ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മാസം 13 തന്നെ അരവണ നിർമ്മാണം ആരംഭിക്കുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം മണ്ഡലത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ഹെൽത്തി കുന്ദമംഗലം പദ്ധതിക്ക് തുടക്കമായി. കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കുന്ദമംഗലം മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷി ക്ഷേമം, മുതിർന്ന പൌരന്മാരുടെ സുരക്ഷ, ജീവിതശൈലി രോഗപ്രതിരോധം, ശുചിത്വം എന്നിവയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഇടപെടലുകളാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച NSS വിദ്യാർത്ഥികൾ വഴി സോഫ്റ്റ്വെയർ മുഖേന വാർഡ് തലത്തിൽ വിവരശേഖരണം നടത്തി ഡിജിറ്റൽ ഡാഷ്ബോർഡ് തയ്യാറാക്കുകയും കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിച്ചുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും.
0: ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5 പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7 മത്സരം. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരിച്ചു. ഇന്ന് പുലർച്ചെ 2 ഉണ്ടായ അപകടത്തിൽ വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സുള്ള്യ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ സുഹേൽ സജീവ് മദ്യപിച്ചിരുന്നതായി ആലുവ DYSP പറഞ്ഞു. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. പ്രതിയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 നടക്കുന്ന വലിയ കാണിക്കും 19 നടക്കുന്ന പള്ളിവേട്ടയ്ക്കും ശേഷം ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഈ മാസം 26 മുതൽ നവംബർ 2 വരെ നടക്കുന്ന പരുമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. പരുമലപ്പള്ളി സെമിനാരി ഹാളിൽ ചേർന്ന യോഗത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ

0: ബോധവൽക്കരണം നൽകിയത് യുവജനകാര്യ കായിക മന്ത്രാലയം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. പെൺകുട്ടികളെ ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനും ആവശ്യപ്പെട്ട് ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: മൂഡ് സ്വിംഗിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിഥിൻ AF സംസാരിക്കുന്നു.
3: ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്ലി കൂടുതൽ ടൈം എൻഡ്യൂറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വൈകാരിക അവസ്ഥയാണ് ആക്ച്വലി മൂഡ് എന്ന് പറയുന്നത്. ഈ മൂഡ് സ്വിങ്സ് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റാണ് അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് മൂഡ് സ്വിംഗ് എന്ന് നമ്മൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതായത് ഹാപ്പിയിൽ നിന്ന് പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക, കാമിൽ നിന്ന് ആങ്ഷ്യസിലേക്ക് ആവുക, അല്ലെങ്കിൽ എനർജറ്റിക്കിൽ നിന്ന് ഡൗൺ ആവുക. ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്റ്റേണലായിട്ടോ അല്ലെങ്കിൽ ഇന്റേണലായിട്ടോ ഉള്ള റീസണൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചിനെയാണ് മൂഡ് സ്വിങ്സ് എന്ന് സാധാരണ പറയുന്നത്. ഇപ്പം മൂഡ് സ്വിങ്സ് നമ്മുടെ നാട്ടിൽ കൂടുതലും ആൾക്കാർ പറയുന്നത് നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നോർമലിൽ നിന്ന് മുകളിലേക്കും താഴേക്കും വൈകാരിക സ്ഥിതി ചേഞ്ച് ചെയ്യുന്നതിനാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാരുടെ മനസ്സിലൊക്കെ തന്നെ ഈ വൈകാരിക സ്ഥിതി ഒരു ആവറേജ് ലെവലിലായിരിക്കും ഉണ്ടാവുക. ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഇവന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷിക്കും, അതേസമയം ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമിക്കും. പക്ഷെ അതേസമയം മൂഡ് ലോ ആണെങ്കിൽ, അതായത് നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ സാധാരണ ഡിപ്രസീവ് അവസ്ഥയിലേക്ക് എത്തുന്നത്. മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് ഒരു മാനിക് സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഇതിനിടയിലുള്ള ഒരു ചേഞ്ചാണ്, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ സ്വിങ് ചെയ്യുന്നതിനാണ് ആക്ച്വലി മൂഡ് സ്വിങ്സ് എന്ന് പൊതുവിൽ വിലയിരുത്തി വരുന്നത്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സിനുണ്ടാകുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രധാനമായും മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത് അവരുടെ ഒരു ആങ്കർ ഇഷ്യൂസ് ആയിട്ടാണ് പൊതുവിൽ കാണുന്നത്. പ്രത്യേകിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഇടയിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഈ മൂഡ് സ്വിങ് കാരണം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മൂഡ് സ്വിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ മൂഡ് പ്രത്യേകിച്ച് ഡിപ്രസീവ് അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ മൂഡ് നോർമലിൽ നിന്ന് താഴേക്കായിട്ടാണ് വരുന്നതെങ്കിൽ അവരിൽ കൂടുതലായിട്ടും സാഡ്നെസ് അല്ലെങ്കിൽ ഒരു ഹോപ്ലെസ്നെസ് ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇത് എക്സ്റ്റേണലായിട്ടുള്ള ട്രിഗറുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ആക്ച്വലി മൂഡ് സ്വിങ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ എക്സ്റ്റേണലായിട്ടുള്ള ട്രിഗേഴ്സ് കൊണ്ടും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരാം. അപ്പോൾ പ്രധാനമായിട്ടും മൂഡ് സ്വിങ് ഉള്ള ഒരാൾ ആദ്യം വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലും മൂഡ് സ്വിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം എക്സ്റ്റേണലായിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് സൈക്കോസോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വാണ്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റാൻഡം ആയിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതലും നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ തന്നെ മാനേജ് ചെയ്യേണ്ടുന്നത് മൂഡ് സ്വിങ് മാനേജ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സും ആവാം, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് ആകും. ഈ ആങ്കർ ഇഷ്യൂസ് തന്നെയാണ് ഒരു പരിധിവരെ കൂടുതലായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ക്രൈയിങ് സ്പെൽസ് എന്ന് പറയും, പെട്ടെന്ന് കരയുക, അങ്ങനത്തെ സാഹചര്യങ്ങളും ഈ മൂഡ് സ്വിങ്സിൽ ധാരാളമായി കാണാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോർമലി ഫങ്ഷനിങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റോണിക് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ബ്ലെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ സാഹചര്യത്തിലും നമുക്ക് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം, വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് റെസ്പോണ്ട് ചെയ്യുന്ന രീതികളെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നോർമലായിട്ടുള്ള മൂഡ് സ്വിങ്ങുകളും ഉണ്ട്,

0: അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം നോർമൽ മൂഡ് സ്വിങ്സുകളൊക്കെ തന്നെ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ഒന്നും ബാധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബാധിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആങ്കർ ഇഷ്യൂ അത്തരത്തിലൊന്നും വരാറില്ല. അതേസമയം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകൾ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ആയിട്ടും വളരെ ഇന്റൻസ് ആയിട്ടും സംഭവിക്കുന്ന മൂഡ് സ്വിങ്ങുകളാണ്. അത് കൂടുതലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവന്റുകളൊന്നും ഉണ്ടാവില്ല, ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കാം കൂടുതലും മൂഡ് സ്വിങ്സുകൾ ഉണ്ടാവുന്നത്. അങ്ങനത്തെ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടുതലായിട്ടുള്ള ഹിസ്റ്ററി ടേക്കിംഗ് വഴിയും അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും വഴിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലൂടെയാണ് ആക്ച്വലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയുക. അതിനകത്ത് പല ഫാക്ടേഴ്സും ഉണ്ടാവാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ജനറലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഒക്കെയാണ്. പല ആൾക്കാരിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ഹൈജീൻ ഇല്ലാതെയാണ് പലരും കാണുന്നത്. ചിലർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലർ അവരുടെ ജീവിതത്തിന്റെ ഒരു റൂട്ടീന്റെ ഭാഗമായിട്ട് ഉറക്കത്തിന്റെ ഒരു സ്ലീപ്പ് സൈക്കിളൊക്കെ മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടുന്നത് നമ്മുടെ ഉറക്കം ശരിയാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അത് നമ്മുടെ മൂഡ് കുറെ കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഉറക്കക്കുറവുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പകൽ സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉറക്കക്കുറവുള്ളവർ വൈകുന്നേരം 6 മണിക്ക് ശേഷം ടീ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക, ഡിന്നറ് 7 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, 8 മണിക്ക് ശേഷം സ്ക്രീനിലേക്ക് നോക്കുന്ന ആക്ടിവിറ്റികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, അതായത് മൊബൈലോ ടിവിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. 9 മണിക്ക് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉറക്കക്കുറവുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഉറക്കം വരാതെ നിങ്ങൾ ബെഡിൽ പോയി കിടക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉറക്കം വരാതെ നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാൽ മറിഞ്ഞും തിരിഞ്ഞും കിടക്കും, ഉറക്കം വരില്ല, ഉറക്കം വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ആങ്സൈറ്റി കാരണം തന്നെ ഉറക്കം വരുന്നത് വീണ്ടും തടസ്സമാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് ഉറക്കം വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബെഡിൽ കിടക്കാവൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഉറക്കത്തിൻ്റെ ഒരു ടെൻഡൻസി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ബെഡിൽ കിടക്കേണ്ടുന്നത്. അതുപോലെ ഉറക്കത്തിൽ ഇടയ്ക്ക് ഞെട്ടി ഉണരുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് കൂടുതലും പകൽ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന എന്തെങ്കിലും സ്ട്രെസ്സറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കൺസേൺഡ് ആയിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ഓൾറെഡി ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിന് ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ആ ഒരു പാറ്റേണും ആ ഒരു രീതിയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യസമയത്ത് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണുകൾ എൻസൈമുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ടൈം ടു ടൈം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 8:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്കൊരു 1:00-2:00 ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക, രാത്രി ഒരു 7:30 ഡിന്നർ കഴിക്കുക. ഇതൊരു ഫിക്സഡ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ നിങ്ങളുടെ മൂഡ് നോർമലൈസ് ചെയ്യുന്നതിന് സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം എക്സർസൈസ് വലിയ രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. അത് ഒരു ടൈം ഫിക്സ് ചെയ്തതിന് ശേഷം ആ സമയത്ത് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് കറേജിയസ് ആയിട്ട് ഫേസ് ചെയ്യുന്നതിനും ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സസിനെയൊക്കെ കുറെ കൂടെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിനും സഹായിക്കും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഡിപ്രസീവ് അതായത് മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഡിപ്രസീവ് ഡിസോർഡർ ആവാം, ബൈപോളർ ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരിലൊക്കെ തന്നെ വലിയ രീതിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മൂഡ് കൂടുതലും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അതായത് ഒരു നോർമൽ ലെവലിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അതിനുവേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം, അതുപോലെ തന്നെ എക്സർസൈസ്, ഫുഡിന്റെ സമയങ്ങളെല്ലാം ക്രമീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ലൈഫിനെ കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ റിയാലിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡിഫറൻസ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു ഡിഫറൻസ് വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ നിലനിൽക്കാനും ലൈഫ് ഒരു ഫുൾഫിൽഡും സാറ്റിസ്ഫൈഡും അല്ലാത്ത അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓവർ ദ ടൈം നമ്മുടെ ഉള്ളിലൊരു മൂഡ് സ്വിങ്സിന് കാരണമാകുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക.
1: മൂഡ് സ്വിംഗ്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാംഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാംഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബോയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. അഭിജിത് ദീപ്കെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലായിരുന്ന CJP നേതാക്കളെ ഡൽഹിയിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൌരഭ് ദാസ് എന്നിവരെ ഉപാധികളോടെ വിട്ടയക്കുകയായിരുന്നു. അതേസമയം അഭിജിത് ദീപ്കയുടെ മുത്തശ്ശിയുടെ മരണവാർത്ത അർഹമായ പരിഗണനയോടെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനത്ത് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂഡൽഹിയിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓഫീസ് നടത്തിയ പരാമർശങ്ങളെ ഇന്ത്യ തള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ശക്തമായ സ്ഥാപനങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ പിന്തുണയോടെ സമാധാനപരമായ ഒത്തുചേരലിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാധാരണ ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാ ട്രെയിനുകളും ഇന്ന് സർവീസ് നടത്തുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ന്യൂഡൽഹിയിലും ഹസ്രത് നിസാമുദ്ദീനിലുമെത്തുന്ന എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദു ചെയ്തിരുന്നു. അതേസമയം 45 മെട്രോ സ്റ്റേഷനുകളുടെയും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ചാണ്. 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും അതേവർഷം ഓഗസ്റ്റ് 1 ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. തലമുറകളായി നിലനിന്നിരുന്ന അനീതിയാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ അവസാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടു.
2: തീൻ തലാഖ് കിത്നെ ഉതാർ ചഢാവ് സേ ഹമാരി മുസ്ലിം ബഹനേ ഇന്തജാർ കർ രഹി തീൻ തലാഖ് സേ മുക്തി കാ ബഹുത് മഹത്വപൂർണ ഔർ നാരി ശക്തി കേ സമ്മാൻ കാ കാം 17th ലോക്സഭാ നെ കിയാ ഹൈ സഭി മാന്യ സാംസദ് ഉൻകെ വിചാർ കുഛ് ഭീ രഹേ ഹോ ഉൻകാ നിർണയ

0: कुछ भी रहा हो, लेकिन कभी न कभी तो कहेंगे कि हाँ, इन बेटियों को न्याय देने का काम भी करने के समय हम वहां पीढ़ियों से होता है अन्याय हमने पूरा किया है और वो बहनें हमें आशीर्वाद दे रही हैं।
1: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94-ാം പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വികസിത ഭാരതത്തിനായുള്ള നഷാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് പരിപാടി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസം സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കട്ടെ എന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5-ന് പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരു റിപ്പോർട്ട്.
2: നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തുനിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപരമായ വരവേൽപ്പ് നൽകും. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കെരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരണം. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്ന് ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ അവകാശങ്ങളെ സമഗ്രമായി അംഗീകരിക്കുന്നതിനും അവയ്ക്കായി നിലകൊള്ളുന്നതിനുമുള്ള ബോധവൽക്കരണത്തിന് ദിനാചരണം പ്രാധാന്യം നൽകുന്നു. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരൈക്കൽ എന്നിവിടങ്ങളിൽ നാളെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലും ഇതേ കാലാവസ്ഥ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരദേശ കർണാടകം, കൊങ്കൺ മേഖല, ഗോവ എന്നിവിടങ്ങളിൽ ചൂട് അനുഭവപ്പെടാൻ ഇടയുണ്ടെന്നും IMD അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ 8-ാമത് ഈ ലേലം ഈ മാസം 31 വരെ നീട്ടിയതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. 30 വ്യത്യസ്ത സ്മരണികകളാണ് ഇത്തവണ ഈ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോട്ടോ ഫ്രെയിമുകൾ, വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ pmmementos.gov.in ൽ ലഭ്യമാണ്. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി

0: അവലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങൾ കത്തുകളിലൂടെ പങ്കുവച്ച വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനീത വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു നദീർഷ. ആദ്യ കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് കോട്ടയം മാഞ്ഞൂർ സൗത്ത് നിന്ന് പി എം കൃഷ്ണനാണ്. കത്തിങ്ങനെയാണ്: പ്രിയ രഞ്ജിനിക്ക്, രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് കേൾപ്പിക്കണം. മൃഗയ എന്ന ചിത്രത്തിലെ ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും എന്ന പാട്ടാണ്. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. ഈ പാട്ട് ആകാശവാണി കേട്ടിരിക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു എന്നും ശ്രോതാവ് കത്തിലെഴുതിയിട്ടുണ്ട്. മൃഗയ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ശങ്കർ ഗണേശ് സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ശ്രോതാവിന്റെ ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ.

അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, നടൻ നെടുമുടി വേണു നമ്മെ വിട്ടുപോയിട്ട് ഇന്ന് 5 വർഷമായി. വന്ദനം എന്ന ചിത്രത്തിൽ നെടുമുടി വേണുവും സുജാതയും ചേർന്ന് പാടിയ പാട്ട് വെച്ചു തരുമോ? പാട്ടിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: മേഘങ്ങളെ പാടിയുറക്കാം. കത്തയച്ചിരിക്കുന്നത് കല്ലമ്പലം ഞെക്കാട് നിന്നും ടൈലർ സുരേഷ്. സുരേഷ് ആവശ്യപ്പെട്ട ഗാനം വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി നെടുമുടി വേണുവും സുജാതയും പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. പ്രിയനടൻ നെടുമുടി വേണുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ശ്രോതാവിനൊപ്പം നമുക്കും കേൾക്കാം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: രഞ്ജനിയിലെ മൂന്നാമത്തെ കത്ത്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് പി.വി. മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ രഞ്ജിനി എന്ന പരിപാടിയിൽ കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി വീണ്ടും സിനിമയിലെ ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ എന്ന ഗാനം ഒന്ന് കേൾപ്പിച്ചു തരുമല്ലോ. പ്രതീക്ഷയോടെ പി.വി. മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഉറപ്പായും ഗാനം കേൾപ്പിച്ചു തരാം. ഷിബു ചക്രവർത്തി വരികളെഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ചിത്രം വീണ്ടും. രഞ്ജിനിയിലെ മൂന്നാമത്തെ ഗാനമായി ഇതാ കേട്ടോളൂ.

പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ശനിയും ഞായറും മുടങ്ങാതെ കേൾക്കുന്ന പരിപാടിയാണ് തിരുവനന്തപുരം ആകാശവാണിയുടെ രഞ്ജിനി. ഹൃദയസ്പർശിയായ കത്തുവായന തന്നെയാണ് ഇത് കേൾക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഒപ്പം ശ്രോതാക്കളുടെ മനസ്സിൽ പതിഞ്ഞ ഇഷ്ടഗാനങ്ങളും. എനിക്ക് കാലാൽപ്പട എന്ന ചിത്രത്തിലെ ഏതോ കടിഞ്ഞൂൽ കിനാവിൻ്റെ ചില്ലയിൽ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ എന്ന് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലമ്പടിയിൽ നിന്ന് അനീഷ്. ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം കാലാൽപ്പട എന്ന ചിത്രത്തിനു വേണ്ടി ജേക്കബ് സി അലക്സാണ്ടറുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് വിച്ചു തിരുമലയാണ്. അനീഷിനൊപ്പം നമുക്കും ഈ ഗാനം ആസ്വദിക്കാം.

രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കത്ത് വായിക്കാം. മലയാളപ്പുഴ കോഴിക്കുന്നം എന്ന സ്ഥലത്ത് നിന്ന് ബിജു, സുനിത ബിജു ഇവർ പ്രിയപ്പെട്ട രഞ്ജിനിക്ക് എഴുതുന്നു. അകലങ്ങളിലെ അത്ഭുതമേ, അറിയുമോ നീ അറിയുമോ, ഈ ഗാനം കേൾക്കാൻ കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കും. 1000 ആശംസകളോടെ ശ്രോതാക്കൾ ബിജു, സുനിത ബിജു, കോഴിക്കുന്നം, മലയാളപ്പുഴ. പ്രിയ ശ്രോതാക്കൾ, ആവശ്യപ്പെട്ട ഗാനം മണ്ണ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഡോക്ടർ പവിത്രൻ, സംഗീതം എ ടി ഉമ്മർ.

രഞ്ജനിയിലെ ആറാമത്തെ കത്ത് വായിച്ചാലോ? കത്തിങ്ങനെയാണ്: പ്രിയ ആകാശവാണിക്ക്, ഹായ് രഞ്ജിനി. ഒത്തിരി ഇഷ്ടമുള്ള പ്രിയഗാനം രഞ്ജിനിയിൽ കേൾക്കാൻ റേഡിയോ കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ചിത്രം കരുമാടിക്കുട്ടൻ, ഗാനം നെഞ്ചുടുക്കിൻ്റെ താളത്തുടുപ്പിൽ. മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുന്നിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ, നൈഹ എന്നിവരാണ് ഈ ഗാനത്തിനായി രഞ്ജിനിയിലേക്ക് കത്തെഴുതിയിരിക്കുന്നത്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി യൂസുഫലി കേച്ചേരി വരികൾ എഴുതി മോഹൻ സിത്താര സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഗാനമിതാ കേട്ടോളൂ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പന്തളത്ത് നിന്നും പുഷ്പകുമാർ എഴുതിയ കത്താണ് രഞ്ജിനിയിൽ അടുത്തതായി. പ്രിയപ്പെട്ട രഞ്ജിനി, കൈതപ്പുറം ദീപക് ദേവ് കൂട്ടുകെട്ടിലെ 6 സുന്ദരികളുടെ കഥ എന്ന ചിത്രത്തിലെ ഒരു പാട്ട് വെച്ച് തരണം. പൊന്നു ഉഞ്ചലിൽ അമ്മ മോൾക്കായി എന്റെ താരാട്ടുകൾ, ചിത്ര പാടിയത്. മകളുള്ള അമ്മമാർക്കായി വിശ്വസ്തയോടെ സമർപ്പിക്കുന്നു. സ്നേഹപൂർവം, പുഷ്പകുമാർ, പന്തളം. ഈ ഗാനം 6 സുന്ദരികളുടെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും കല്യാണി മേനോനും പാടിയതാണ്. ഗാനരചന കൈതപ്പുറം, സംഗീതം ദീപക് ദേവ്. രഞ്ജിനിലെ അടുത്ത ഗാനമായി നമുക്കും ഈ ഗാനം ആസ്വദിക്കാം.

അടുത്ത കത്ത് തളിക്കുളത്ത് നിന്നും സുബ്രഹ്മണ്യൻ വി ജി എഴുതിയതാണ്. കത്ത് വായിക്കാം. സെപ്റ്റംബർ 26 എന്റെ മകൻ സ്വാസ്തികിന്റെ ജന്മദിനമാണ്. പിരിയില നാം എന്ന സിനിമയിലെ മുന്നാഴി മുത്തുമായി മണ്ണിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം. ഈ ഗാനം ജന്മദിനാശംസകളോടെ വെച്ചു കൊടുക്കണം. ഈ ഗാനം മിന്നു, മിൻസാര, മിഥുൻ, ലക്ഷ്മി, ലിയാം, ലീന, ബൈജ, പ്രദീപ് ഇവർക്ക് കൂടി സമർപ്പിക്കുന്നു എന്ന് സുബ്രഹ്മണ്യൻ വി ജി, തളിക്കുളം. ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം പിരിയില നാം എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി കെ വി മഹാദേവൻ സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയതാണ്. സെപ്റ്റംബർ 26 ജന്മദിനം ആഘോഷിച്ച സ്വാസ്തിക്കിന് രഞ്ജിനിയുടെയും ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം ഗാനവും കേൾക്കാം.

പ്രിയ രഞ്ജിനിക്ക്, ചന്ദ്രകാന്തം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി MS വിശ്വനാഥൻ സംഗീതം നൽകി ആലപിച്ച ഹൃദയവാഹിനി ഒഴുകുന്നു നീ എന്നു തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമെന്ന വിശ്വാസത്തോടെ കായംകുളം കണ്ടല്ലൂർ തെക്ക് നിന്നും കെ പുഷ്പദാസ് എഴുതിയിരിക്കുന്നു. ഈ ഗാനം എന്റെ സുഹൃത്തിനും അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതത്തിലേക്ക് നടന്നെടുക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നും അദ്ദേഹം കത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ചന്ദ്രകാന്തം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി MS വിശ്വനാഥൻ സംഗീതം നൽകി ആലപിച്ചതാണ്. ഈ ഗാനം രഞ്ജിനിയിലൂടെ നമുക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി.

0: മാത്രം.
1: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് പവിത്രേശ്വരത്തു നിന്നും സുരേന്ദ്രനാണ്. കത്ത് വായിക്കാം. സ്നേഹമുള്ള രഞ്ജിനി മോൾക്ക്, ഞായറാഴ്ച മാത്രമേ എനിക്ക് രഞ്ജിനി കേൾക്കാൻ കഴിയൂ. ഞായറാഴ്ചത്തെ രഞ്ജിനിക്കായി എന്നും കൊതിയോടെ കാത്തിരിക്കാറുണ്ട്. മികച്ച രീതിയിൽ രഞ്ജിനിയിൽ കത്തുകൾ വായിച്ച് പാട്ടുകൾ കേൾപ്പിക്കുന്ന അവതാരകർക്ക് നന്ദി അറിയിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞുപോയാലും ആകാശവാണിയിലെ ഏറ്റവും നല്ല പരിപാടികളിൽ ഒന്നാണ് രഞ്ജിനി. ഇന്ന് രഞ്ജിനിയിലൂടെ ഒരു പാട്ട് വേണം. മഹസറിലെ പാട്ട് മതി, ദാസേട്ടൻ പാടിയത്. ഈ പാട്ട് എന്റെ ഭാര്യ ഗീതാഞ്ജലിക്കും മകൻ സുഗീതിനും മകൾ സുരഭിക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഹരി കുടപ്പനക്കുന്നിനും ഈ ഗാനം പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞായറാഴ്ച പാട്ട് കേൾപ്പിക്കണേ എന്ന് പവിത്രേശ്വരത്ത് നിന്നും സുരേന്ദ്രൻ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. മഹസർ എന്ന ചിത്രത്തിന് വേണ്ടി കുടപ്പനക്കുന്ന് ഹരി വരികൾ എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

രഞ്ജനയിൽ ഒരു ഗാനം കൂടെ കേൾക്കാം. നെടുമുടി വേണുവിന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് എസ് രാമചന്ദ്രൻ നായർ കളത്തിപ്പറമ്പിൽ നെടുമുടി എന്ന ശ്രോതാവ് ഗാനം ആവശ്യപ്പെട്ട് കത്ത് എഴുതിയിട്ടുണ്ട്. സമയക്കുറവ് മൂലം കത്ത് മുഴുവനും വായിക്കാൻ സാധിക്കില്ല, ശ്രോതാവ് ക്ഷമിക്കുമല്ലോ. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്ക് കേൾക്കാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ വരികളെഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനായി കത്ത് എഴുതിയത് എസ് രാമചന്ദ്രൻ നായർ കളത്തിപ്പറമ്പിൽ നെടുമുടി.

0: ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി സമാപിക്കുന്നു. പരിപാടി കേട്ട് കൂടെ ഉണ്ടായിരുന്നവർക്കും രഞ്ജിനിയിലേക്ക് കത്തുകൾ അയച്ചവർക്കും ഏവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും കത്തുകൾ അയക്കുക. വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ്, തിരുവനന്തപുരം 14. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവം, നദീർഷ. ഇനി അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Abhishek Mukhopadhyay with the Midday News.

0: ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ദേശീയ പോസ്റ്റൽ വാരാഘോഷത്തിനും തുടക്കം കുറിച്ചു. കേരള പോസ്റ്റൽ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ലോക പോസ്റ്റൽ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ പോസ്റ്റൽ വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ 6 പ്രധാന മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന അഷ്വേറ്റ് നെക്സ്റ്റ് ഡേ ഡെലിവറി ANDD സംവിധാനത്തിനും തുടക്കം കുറിച്ചു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ സേവനത്തിന് അംഗീകാരമായി കേരള പോസ്റ്റൽ സർക്കിൾ പുറത്തിറക്കിയ സഫായി മിത്രങ്ങൾ ശുചിത്വത്തിന്റെ കാവൽക്കാർ എന്ന പ്രമേയത്തിൽ പ്രത്യേക പോസ്റ്റൽ കവർ കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷ് പ്രകാശനം ചെയ്തു. മേയറുടെ പ്രസംഗത്തിലേക്ക്.
1: And in their team, I think that not only our country but the entire world who love peaceful life, they are totally respecting the family of Mitmacha. We are very proud that such a brave, such an intelligent, such a dynamic son Mitmacha is with us. നമ്മുടെ രാജ്യത്തിന്റെ മുഴുവനും അഭിമാനമായിട്ട് പ്രത്യേകിച്ചും ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും അഭിമാനമാണ് സ്മിത്തും അദ്ദേഹത്തിന്റെ കുടുംബവും. തീർച്ചയായിട്ടും ചെറിയൊരു നിമിഷം, ആ നിമിഷത്തെ ഒരു മനസ്സിന്റെ ഒരു ശക്തി, സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത, ഇതൊക്കെ തന്നെയാണ് ഇന്ന് ലോകം ഭാരതത്തെ നയിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോകം മുഴുവനും തന്നെ ഭാരതത്തെ വളരെ പ്രതീക്ഷയോടെയാണ്. സ്മിത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഒക്കെ തന്നെയും ഈ ധീരത, അതായത് ഇത്രത്തോളം രാജ്യസ്നേഹമുള്ള, ഇത്രത്തോളം വിൽപ്പവറുള്ള ഒരു പുത്രനെ, ഒരു ധീരനെ സമ്മാനിക്കാൻ വേണ്ടി അത്രത്തോളം പശ്ചാത്തലമുള്ള ഒരു ഇക്കോസിസ്റ്റത്തിന് വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള ധീരന്മാരെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. അത് പൈലറ്റ് എന്നുള്ള നിലയ്ക്കല്ല, ഏതൊരു മേഖലയായാലും നമ്മൾ ചെത്തിപ്പെടുന്ന മേഖലയിലാവട്ടെ, ആ മേഖലയിൽ ഏത് ക്രൈസിസ് വന്നാലും അതിനെ ഏറ്റുപോറിയാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ഇപ്പോ ആ ഒരു മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു നെറ്റ്വർക്കുള്ള, ഒരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമുള്ള ഒരു സംവിധാനം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റാണ്. റെയിൽവേ പോലും ചില സ്ഥലങ്ങളിൽ ഇനിയും എത്തേണ്ടായിട്ടുണ്ട്. പോലീസ് സിസ്റ്റം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു നെറ്റ്വർക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റാണ്. ഇതുണ്ടായത് 1-2 വർഷത്തെയല്ല, പതിറ്റാണ്ടുകളുടെ വലിയൊരു ജനതയുടെ ഒരു അധ്വാനമാണ് ഇതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നോളജി സ്വാഭാവികമായിട്ട് വളരാറുണ്ട്. അത് നമുക്ക് ആർക്കും തടയാൻ സാധിക്കില്ല, തടയേണ്ട ആവശ്യമില്ല, തടയാനും പാടില്ല. കാരണം കാലം മാറുന്നതനുസരിച്ച് സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടേ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് ഇത്രയും നെറ്റ്വർക്കുള്ള ത്രൂഔട്ട് അവർ കൺട്രി, ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഇസ് വിത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഏത് തരത്തിൽ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡെവലപ്പ് അവർ സിസ്റ്റം ഓൾസോ. നമുക്ക് ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ ലോകം മുഴുവനും നമുക്ക് മെസ്സേജ് എത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജനങ്ങൾ വരുന്ന തരത്തിലേക്ക് ആക്കാം എന്ന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സംസാരിച്ചിരുന്നു. കോർപ്പറേഷന്റെ ചില വികസന പദ്ധതികളൊക്കെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് സുകന്യാ സമൃദ്ധി യോജന ഉൾപ്പെടെയുള്ള പദ്ധതികൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി വി ഹാഡ് എ ഡിസ്കഷൻ ദി പ്രീവിയസ് ഡേ റിഗാർഡിംഗ് ഹൗ ടു ഇംപ്ലിമെന്റ് ദ സുകന്യാ സമൃദ്ധി യോജന ലൈക് പ്രോജക്ട് ത്രൂ കോർപ്പറേഷൻ ആൻഡ് ടൈം വിത്ത് കോർപ്പറേഷൻ ആൻഡ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ, ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം, ആരും ഏതൊരു കാര്യത്തിനും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സ്വീകരിക്കുന്ന തലത്തിലേക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ജീവനക്കാർ ഒരുപാട് പേരുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിന്റെ പ്രസക്തി കുറയുമ്പോഴേക്കും ജീവനക്കാർക്കും കുറച്ച് ആശങ്കയുണ്ടാവും. ജോലി ചെയ്യാനുള്ള അവസരം ഞങ്ങൾ കുറയുന്നു, ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ ആവശ്യമില്ല എന്ന് ആർക്ക് തോന്നിയാലും, ഇപ്പൊ കോർപ്പറേഷൻ ആർക്കും വേണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് വേറായിട്ട് എന്ത് കാര്യം? അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ റിലവൻസ് നിലനിർത്തണം. നേച്ചർ ഈസ് പവർഫുൾ, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് തിരിച്ചു കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നാഗ്രോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാടിന്റെ ബസ് വരെയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറും കണ്ടക്ടറും കൂടെ ഇറങ്ങി എന്നാണ് ആളിനെ വിളിച്ച് കയറ്റുന്നത്. അതുകൊണ്ട് ആ സിസ്റ്റം നിലനിന്ന് പോവുകയാണ്. അപ്പൊ അതുപോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ നമുക്ക് മോഡേണൈസ് ചെയ്യാനായിട്ട്, ആരും എന്തിന് വന്നു കഴിഞ്ഞാലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ആ സൗകര്യം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾ വരുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഏത് തരത്തിൽ മാറ്റാൻ തയ്യാറാണ്. ഞങ്ങളെപ്പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് പരിഗണന പോസ്റ്റ് ഓഫീസുമായി സഹകരിക്കാൻ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും സഹകരിക്കാൻ വേണ്ടി തയ്യാറാണ്. ദ ലാർജസ്റ്റ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഈസ് ഇൻ അവർ സിറ്റി, പത്മനാഭ സ്വാമി ടെമ്പിൾ. ദ ഡീപ്പസ്റ്റ് പോർട്ട്, നാച്ചുറൽ പോർട്ട് ഈസ് ഇൻ അവർ സിറ്റി, വിഴിഞ്ഞം പോർട്ട്. ഇത്രയും ഒക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് തിരുവനന്തപുരത്തെ ലോകത്തിന്റെ അഭിമാനമാക്കി മാറ്റാൻ സാധിക്കും. സ്മിത്ത് മച്ചാർ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ ഏത് തരത്തിലുള്ള ഡൈനാമിസമാണോ കാണിച്ചത്, നമ്മൾ അതേ ഡൈനാമിസം നമ്മൾ

0: ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൽ കാണിച്ചത് ഒരു സംശയവും വേണ്ട. ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശുചീകരണ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചുകൊണ്ട് ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് ജി എസ്.
2: ഇന്ന് വേൾഡ് പോസ്റ്റൽ ഡേ ആണ്. ആദ്യമൊക്കെ തന്നെ നമ്മൾ ആശയവിനിമയത്തിന് വേറെ ഒന്നും ഒരു മാർഗവും ഇല്ലാതിരുന്ന സമയത്ത് കത്തുകൾ തന്നെയായിരുന്നു ആശ്രയം. ഒരു കത്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാൻ്റെ സൈക്കിൾ ചവിട്ടിയുള്ള ഒരു സൈക്കിളിൻ്റെ ബെല്ല് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും അതിൽ അതിലൊരു സ്നേഹമുണ്ടായിരുന്നു. ആ കത്തിനൊരു കാത്തിരിപ്പിൻ്റെ ഒരു സ്നേഹമുണ്ടായിരുന്നു. ഒരു അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോൾ അറിയിക്കുന്നതൊക്കെ തന്നെ ആ കത്തിലൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ആശയവിനിമയത്തിന് വേണ്ടി മാത്രമല്ല, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റോട് എല്ലാവരും ഒരു വികാരപരമായിട്ടുള്ളൊരു സ്നേഹം കൂടി ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗമാണ്, ഒരുപാട് മാറ്റങ്ങളുണ്ട് ആശയവിനിമയത്തിലൊക്കെ തന്നെ, മൊബൈലും ഇമെയിലും ഒക്കെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ അതേ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സുകന്യാ സമൃദ്ധി യോജന നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി തന്നെയാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഫലപ്രദമായിട്ട് ഇപ്പോൾ വാർഡ് തലത്തിൽ വരെ ക്യാമ്പുകൾ തപാൽ മേള എന്ന രീതിയിൽ കണ്ടക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ വാർഡിലും കഴിഞ്ഞ 2-3 ദിവസം ഉണ്ടായിരുന്നു. ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ ഏകദേശം എല്ലാ വാർഡുകളിലും ഈ തപാൽ മേള കണ്ടക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നതും സുകന്യാ സമൃദ്ധി യോജന തന്നെയാണ്. കാരണം അത് ഞാൻ ഒരു സ്റ്റാഫിനോട് എൻ്റെ വാർഡിൽ ക്യാമ്പിൽ വന്ന ഒരു സ്റ്റാഫാണ് പുള്ളി പറഞ്ഞത്, നമ്മുടെ ആ ഒരു ഏരിയ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആഹ്വാനമാണ് അത്ര, എല്ലാ കുട്ടികളും സുകന്യാ സമൃദ്ധി യോജനയുടെ അക്കൗണ്ട് ഹോൾഡർ ആവണം എന്നൊരിതുണ്ട് എന്നിട്ട്. അപ്പോൾ അവർ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അതുപോലെ സഫായി വാലകൾക്ക് അംഗീകാരമെന്ന്, നമ്മുടെ ചേച്ചിമാർക്കൊന്നും സഫായി വാല എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണത്തില്ല ആദ്യം. ഞാനത് സാറിനോട് പറഞ്ഞു, നമ്മളൊക്കെ തന്നെ ഒരു സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ തുമ്പൂർമൊഴി ജീവനക്കാർ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ചേച്ചിമാരും. നമ്മൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ടുള്ള റോഡുകളും പരിസരമൊക്കെ തന്നെ കാണുന്നതൊക്കെ തന്നെ ഇവരുടെ സമയവും അധ്വാനവും ഒക്കെ തന്നെ നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്കൊരു അംഗീകാരം കൊടുക്കുവാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തതിന് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പലരും പറയും ഇവരുടെ ജോലി തന്നെയല്ലേ അത്, അവർ ചെയ്യുന്നതിൽ എന്താ കുഴപ്പമെന്ന് പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ കഷ്ടപ്പെട്ട് ഒരു 2-3 മണിക്കൂർ നമ്മൾ വെയിലത്ത് നിൽക്കുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ അവർ കഷ്ടപ്പെട്ട് രാവിലെ 7 മണി മുതൽ 12 മണി വരെ വെയിലത്ത് നിന്ന് ക്ലീൻ ചെയ്താലും പല രീതിയിലും പല സ്ഥലത്തുനിന്നും കംപ്ലയിൻസുകളാണ്. അവർക്ക് നല്ല വാക്കുകൾ കേൾക്കുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതൊരു അംഗീകാരം നമുക്ക് കിട്ടുമ്പോഴാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി തോന്നുകയുള്ളൂ.
1: കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ശ്രീ അമിതാഭ് സിംഗ് മുഖ്യ പ്രഭാഷണം നടത്തി.
3: ഓൺ ബിഹാഫ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഭാരതീയ ഡാക് ഐ എക്സ്റ്റെൻഡ് വാം ഗ്രീറ്റിംഗ്സ് ഓൺ വേൾഡ് പോസ്റ്റൽ ഡേ. വേൾഡ് പോസ്റ്റൽ ഡേ ഈസ് സെലിബ്രേറ്റഡ് ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് ഇൻ 1854 ദിസ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ വാസ് ക്രിയേറ്റഡ്. ഫ്രണ്ട്സ്, 150 ഇയേഴ്സ് അഗോ ലെറ്റേഴ്സ് വർ ദി ഓൺലി മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഈവൻ ഇൻ ദോസ് ഡേയ്സ് ദേ ഡിസൈഡഡ് that there will be a treaty so that even if there is war, there is some calamity, the postal movement of letters will be seamless like one territory. And that was a very noble thought. And over the years, over the centuries, the postal service has transformed. India Post today, not just letters, but we have transformed ourselves into a major financial and banking institution. Also, I would like to mention that with the growth of e-commerce, our parcel business is growing. We are serving every citizen for parcels. And I would like to mention, madam, that Kerala is the highest parcel handling state by India Post in the country. And that is an example of the trust which the citizens of our great Kerala place on the postal department. In fact, today, as was mentioned, we are introducing an assured next day delivery service between all the corporations so that the parcels are delivered within 24 hours within Kerala. Also, as we mentioned, our esteemed health and sanitation workers we would like to honor today with the release of a special cover. And going forward, we will also be honoring the great valor and heroism of Captain Smith Machar. And we took permission from his father for today's function, and hopefully he'll be joining us online for the release. So once again, welcome for today's function, and wish you all a very happy post day. Thank you. Jai Hind, Jai Kerala.

0: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എം ആർ ഗോപൻ.
1: ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയും അതുപോലെ ഇപ്പോൾ തന്നെ ഡിജിറ്റൽ ഇന്ത്യ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് വന്ന ശേഷം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ കൂടുതൽ അവർ പക്ഷേ മറ്റ് ആശ്രയിക്കുന്നുണ്ട് എങ്കിലും പഴമക്കാരായിട്ടുള്ള ആളുകൾ ഒരു കത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വന്തം മക്കളും ഒക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു കാശ് പോസ്റ്റ്മാൻ കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിലേറെ നമുക്ക് പ്രാധാന്യത്തോടെ ചിന്തിക്കപ്പെടേണ്ടതായിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഏതോ സൈന്യത്തിൻ്റെ ഏതെങ്കിലും കോണിലിരുന്ന് പണിയെടുക്കുമ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും അവരുടെ കയ്യിലേക്ക് ഒരു രണ്ടാഴ്ചക്കോ ഒരു മാസത്തിനകത്തായിരിക്കും ഒരു ലെറ്റർ കിട്ടും. ആ ലെറ്റർ കിട്ടാൻ നമ്മുടെ രാജ്യത്തെ സേവിക്കുന്ന ജവാന്മാരുടെ സന്തോഷം എത്ര വലുതായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും അതിന് ഉത്തമമായിട്ടുള്ള മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സംവിധാനം അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. നമുക്കതിന് ശേഷം എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ തരത്തിലുള്ള സേവനത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സേവനം പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഒരുപക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അതിൻ്റെ ആവശ്യകതകളും അവൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് ലഭ്യമാക്കുന്നു സാധാരണക്കാർ. അതാവണം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഓരോ പോസ്റ്റൽ ഡേ എന്ന ദിനത്തിൽ നമുക്ക് രാജ്യത്തിൻ്റെ പഴയകാല ചരിത്രങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓർമ്മിപ്പിക്കാനും ഒക്കെ ഈ പരിപാടി ഉതകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയ്പാലി.
0: ആകാശയാത്രാ മധ്യേ സഹപൈലറ്റിന്റെ ആക്രമണത്തെ സധൈര്യം അതിജീവിച്ച് യാത്രക്കാരെയും വിമാനത്തെയും രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആദരിച്ചുകൊണ്ട് കേരള പോസ്റ്റൽ സർക്കിൾ പുറത്തിറക്കിയ സ്പെഷ്യൽ കവറിന്റെ പ്രകാശനവും പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സാമ്പത്തിക സുരക്ഷ നൽകുന്നതിന്റെ ഭാഗമായി സുകന്യാ സമൃദ്ധി അക്കൌണ്ടിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. കേരള സർക്കിൾ വ്യാഴാഴ്ച വരെ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് പോസ്റ്റൽ ഹെഡ്ക്വാർട്ടേഴ്സ് കേരള സർക്കിൾ ശ്രീ എൻ ആർ ഗിരി, ഡെപ്യൂട്ടി ഡയറക്ടർ അക്കൌണ്ട്സ് പോസ്റ്റൽ ശ്രീമതി വൈഷ്ണവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോക തപാൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
4: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
5: ആകാശവാണി, ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞ്. കേൾക്കാം സ്പോൺസർ പരിപാടി സ്പൈസ്.

അണിമുറ്റത്തൊരു കോടി റാവിൻ മണിവിള തെരിയാറാ.

ഹരിതവാണിയിൽ ഇന്ന് വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ.

0: നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഒക്ടോബർ 2 മുതൽ ഒരാഴ്ച കാലം ഭാരതം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഗാന്ധിജയന്തി ആചരിക്കുകയാണല്ലോ. അതേ കാലയളവിൽ തന്നെ രാജ്യമൊട്ടാകെ വന്യജീവി വാരവും ആചരിക്കുന്നു. ഇത് കേവലമൊരു യാദർച്ഛികതയല്ല. നമുക്കറിയാം 2007 മുതൽ ഗാന്ധിജയന്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ആചരിച്ചു വരികയാണ്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ ദർശനത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തിനും ലഭിച്ച ആഗോള അംഗീകാരത്തിൻ്റെ പ്രതീകമാണ് ഈ ദിനാചരണം. ഗാന്ധിജിയുടെ അഹിംസ മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. എല്ലാ ജീവജാലങ്ങളോടും പ്രകൃതിയോടും കരുണയും സഹാനുഭൂതിയും പുലർത്തുന്ന ഒരു ജീവിത ദർശനമായിരുന്നു അത്. ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ധാർമ്മിക പുരോഗതി മനുഷ്യർ പരസ്പരം എങ്ങനെ പെരുമാറുന്നു എന്നതിൽ മാത്രം അളക്കാനാവില്ല. നിസ്സഹായരായ ജീവികളോടും പ്രകൃതിയോടും നാം എങ്ങനെ പെരുമാറുന്നു എന്നതും അതിൻ്റെ അളവുകോലാണ്. ഗാന്ധിജിയുടെ ലളിത ജീവിതവും ഇതേ സന്ദേശമാണ് നൽകുന്നത്. പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിക്കുക, ആവശ്യവും ആഗ്രഹവും അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക, പ്രകൃതിയുടെ വിഭവങ്ങൾ അനന്തമല്ലെന്ന് മനസ്സിലാക്കുക. ഇന്ന് ലോകം സുസ്ഥിര വികസനം എന്ന ഭാഷയിൽ പറയുന്ന പല ആശയങ്ങളോടും ഈ ഗാന്ധിയൻ ചിന്തയ്ക്ക് ആത്മബന്ധമുണ്ട്. വന്യജീവികളോടുള്ള കരുണയും പ്രകൃതി വിഭവങ്ങളുടെ മിതമായ ഉപയോഗവും തമ്മിലും ആഴത്തിലുള്ള ബന്ധമുണ്ട്. പ്രകൃതിയെ കീഴടക്കേണ്ട ഒരു വസ്തുവായി കാണാതെ അതിനൊപ്പം ജീവിക്കേണ്ട ഒരു സഹജീവിത വ്യവസ്ഥയായി കാണുക, ഇതാണ് വന്യജീവി സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന ചിന്ത. അതുകൊണ്ട് തന്നെ വന്യജീവി സംരക്ഷണം കാട്ടിലെ മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കുക എന്നതല്ല, അവയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ്. അതിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും ഒടുവിൽ മനുഷ്യൻ്റെ തന്നെ ഭാവിയും സംരക്ഷിക്കപ്പെടുന്നു. ഭാരതത്തിലെ വന്യജീവി വാരാചരണത്തിന് 7 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 1952 ഭാരത സർക്കാർ ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് രൂപീകരിച്ചതോടെയാണ് അതിനുള്ള ആലോചന തുടങ്ങിയത്. വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി 1955 വന്യജീവി ദിനാചരണം ആരംഭിച്ചു. 1957 അത് വന്യജീവി വാരമായി വികസിച്ചു. രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനത്തിൽ അതിന് തുടക്കം കുറിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. വന്യജീവി വാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ ലളിതമാണ്. 1, ജനങ്ങളിൽ വന്യജീവികളോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവും വളർത്തുക. 2, വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. 3, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുക. 4, അതിലൊക്കെ ഉപരി വന്യജീവി സംരക്ഷണം സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരനും അതിൽ പങ്കാളിയാകേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വന്യജീവി വാരം ഒരു ആഘോഷകാലം മാത്രമല്ല, ഒരു അവബോധ നിർമ്മാണ വാരം കൂടിയാണ്. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ചിന്തിക്കാനുള്ള അവസരം. നാം കാടിനോട് എന്താണ് ചെയ്യുന്നത് എന്നതിനേക്കാൾ വലിയൊരു ചോദ്യം കൂടിയുണ്ട്. കാടില്ലാതായാൽ നമ്മൾ എന്തു ചെയ്യും? ഈ ചോദ്യം സാങ്കല്പികമല്ല. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യ സമൂഹം നേരിടുന്ന യാഥാർത്ഥ്യമാണത്. വനങ്ങൾ ചുരുങ്ങുന്നു, സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ തകരുന്നു, കാലാവസ്ഥ മാറുന്നു, ജലസ്രോതസ്സുകൾ സമ്മർദ്ദത്തിലാകുന്നു, മനുഷ്യവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും റോഡുകളും വ്യവസായ മേഖലകളുമൊക്കെ വികസിക്കുമ്പോൾ വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാതകൾ പലതും മുറിഞ്ഞുപോകുന്നു. അതിൻ്റെ ആഘാതം വന്യജീവികൾക്ക് മാത്രമല്ല, മനുഷ്യനും അത് അനുഭവിക്കുന്നു. ഭാരതത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതൽ ശ്രദ്ധ നേടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണത്. ആനകൾ കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇറങ്ങുന്നു. ചില പ്രദേശങ്ങളിൽ പുലികളും പുള്ളിപ്പുലികളും ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമെത്തുന്നു. കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയവയുമായുള്ള സംഘർഷവും കർഷകരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. എന്നാൽ ഓരോ സംഘർഷത്തിൻ്റെയും പിന്നിൽ ഒരു വന്യജീവിയുടെ തെറ്റ് മാത്രം അന്വേഷിച്ചാൽ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാകില്ല. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, വനമേഖലകളുടെ വിഘടനം, സഞ്ചാരപാതകളുടെ തടസ്സപ്പെടുത്തൽ, ജല ഭക്ഷ്യലഭ്യതയിലെ മാറ്റങ്ങൾ, മനുഷ്യവാസത്തിൻ്റെ വനാതിർത്തിയിലേക്കുള്ള വ്യാപനം, ഇവയെല്ലാം ചേർന്നാണ് സംഘർഷത്തിൻ്റെ സങ്കീർണമായ ചിത്രം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വന്യജീവി സംരക്ഷണത്തിൻ്റെ പുതിയ സമീപനം ഒരു പ്രധാന സത്യം ഓർമ്മിപ്പിക്കുന്നു. വന്യജീവിയെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, വന്യജീവിക്ക് ജീവിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥ കൂടി സംരക്ഷിക്കണം.

ഒരു ആനയ്ക്ക് ഒരു വനമേഖല മാത്രം മതിയാകണമെന്നില്ല. അതിൻ്റെ ജീവിതത്തിനാവശ്യമായ ജലം, ഭക്ഷണം, പ്രജനന മേഖല, സഞ്ചാരപാത, ഇവയെല്ലാം ചേർന്നതാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ. ഇവിടെയാണ് വന്യജീവി ഇടനാഴികളുടെ പ്രാധാന്യം. ഒരു വനമേഖലയെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്ന സ്വാഭാവിക പാതകളാണ് ഇവ. വന്യജീവികൾക്ക് സുരക്ഷിതമായി ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാനും ഭക്ഷണവും വെള്ളവും തേടാനും പ്രജനന മേഖലകളിലെത്താനും ഇത്തരം ഇടനാഴികൾ ആവശ്യമാണ്. ഒരു റോഡോ റെയിൽപാതയോ മനുഷ്യവാസ മേഖലയോ വലിയ നിർമ്മാണ പദ്ധതിയോ ഈ സ്വാഭാവിക ബന്ധം മുറിച്ചു കളഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ദുരവ്യാപകമായിരിക്കും. വികസനം പാടില്ലെന്നല്ല അതിനർത്ഥം. വികസനവും സംരക്ഷണവും തമ്മിൽ സന്തുലിത ബന്ധം വേണമെന്നതാണ്. സംരക്ഷിത വനമേഖലകൾ മാത്രം സംരക്ഷിച്ചാൽ മതിയാകില്ല, അവയ്ക്കിടയിലെ നൈസർഗിക ബന്ധങ്ങളും സംരക്ഷിക്കപ്പെടണം. വനാതിർത്തികളിലുള്ള ജനങ്ങളെയും സംരക്ഷണത്തിൻ്റെ പങ്കാളികളാക്കി മാറ്റണം. മനുഷ്യ വന്യജീവി സംഘർഷത്തെ വെറും ദുരന്തമായി കണക്കാക്കാതെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സംരക്ഷണ പ്രശ്നമായി കാണേണ്ടതുണ്ട്. ഇതിനായി കേന്ദ്രതലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തന്ത്രവും പ്രവർത്തന പദ്ധതിയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തുക, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, ദ്രുത പ്രതികരണ സംഘങ്ങളെ സജ്ജമാക്കുക, സംസ്ഥാന ജില്ലാതല ഏകോപന സമിതികൾ രൂപപ്പെടുത്തുക, നഷ്ടപരിഹാരവും അടിയന്തര സഹായവും വേഗത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയ നടപടികൾക്ക് ഇതിൽ പ്രാധാന്യമുണ്ട്. കേരളത്തിലും ദ്രുത പ്രതികരണ സംഘങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വനത്തിന് പുറത്തേക്ക് വന്യജീവികൾ എത്തുമ്പോൾ വേഗത്തിൽ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും മനുഷ്യജീവനും സ്വത്തിനും ഉണ്ടാകാവുന്ന നഷ്ടം കുറയ്ക്കാനും ഈ സംഘങ്ങൾ ശ്രമിക്കുന്നു. എന്നാൽ സംഘർഷമുണ്ടായതിനു ശേഷം പ്രതികരിക്കുന്നതിലുപരി സംഘർഷമുണ്ടാകാനുള്ള സാഹചര്യം തന്നെ കുറയ്ക്കുകയാണ് ദീർഘകാല പരിഹാരം. ഇവിടെയാണ് മുൻകരുതലിൻ്റെ സംരക്ഷണം പ്രസക്തമാകുന്നത്. കാട്ടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്നതും വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപഥങ്ങൾ സംരക്ഷിക്കുന്നതും സംഘർഷം കുറയ്ക്കാനുള്ള പ്രധാന മാർഗങ്ങളാണ്. കേരളത്തിൽ ഇതിനായി മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ തുടങ്ങിയ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട്. കുളങ്ങളും ചെക്ക് ഡാമുകളും ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക, അധിനിവേശ സസ്യങ്ങളെ നിയന്ത്രിക്കുക, തദ്ദേശീയ ഫലവൃക്ഷങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. വന്യജീവികളുടെ സഞ്ചാരവും സാന്നിധ്യവും നിരീക്ഷിക്കാൻ ക്യാമറകൾ, സെൻസറുകൾ, GPS അധിഷ്ഠിത സംവിധാനങ്ങൾ, തത്സമയ വിവരശേഖരണം തുടങ്ങിയ സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിൽ നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കാനും ഇവ സഹായിക്കുന്നു. എന്നാൽ സാങ്കേതികവിദ്യയ്ക്ക് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല. പ്രകൃതിയെ അറിയുന്ന മനുഷ്യരുടെ അറിവും അനുഭവവും അത്ര തന്നെ പ്രധാനമാണ്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും പ്രാദേശിക അറിവും കൈകോർക്കുമ്പോഴാണ് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സഹജീവിതത്തിന് കൂടുതൽ സുരക്ഷിതമായ വഴിയൊരുങ്ങുക. വനാതിർത്തികളിൽ തലമുറകളായി ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്കും തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കും കാടിനെയും വന്യജീവികളെയും കുറിച്ച് വളരെ വിലപ്പെട്ട അറിവുകളുണ്ട്. കേരളത്തിൽ ഗോത്രവിജ്ഞാനം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ഇത്തരം പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തുകയും ശാസ്ത്രീയമായി പഠിക്കുകയും മനുഷ്യ വന്യജീവി സഹജീവിതത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രമങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വന്യജീവി സംരക്ഷണം കാടിനുള്ളിൽ മാത്രം നടക്കുന്ന പ്രവർത്തനമല്ല. അത് ഗ്രാമങ്ങളിലും കർഷകൻ്റെ വയലിലും ആദിവാസി സമൂഹങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഉപഭോഗശീലങ്ങളിലും യാത്രകളിലും വിനോദസഞ്ചാരത്തിലും നയരൂപീകരണത്തിലുമൊക്കെ പ്രതിഫലിക്കേണ്ടതാണ്. വന്യജീവി സംരക്ഷണത്തിന് ആശയങ്ങളും അഭ്യർത്ഥനകളും മാത്രം പോരാ, നിയമവും സ്ഥാപനങ്ങളും ശാസ്ത്രീയ ഇടപെടലുകളും വേണം. ഭാരതത്തിലെ വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രധാന നിയമാധാരം 1972 വന്യജീവി സംരക്ഷണ നിയമമാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. വേട്ടയാടലും അനധികൃത വ്യാപാരവും നിയന്ത്രിക്കുക, സംരക്ഷിത പ്രദേശങ്ങൾ പ്രഖ്യാപിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുക തുടങ്ങിയവയ്ക്ക് ഈ നിയമം ഒരു പ്രധാന അടിസ്ഥാനമായി. 2022 ഭേദഗതി 2023 April 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. നിയമം മാത്രം പോരാ, അത് നടപ്പാക്കാനുള്ള സ്ഥാപനങ്ങളും വേണം. അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് പ്രോജക്ട് ടൈഗർ. 1973 9 കടുവാ സങ്കേതങ്ങളിലായി ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് രാജ്യത്തെ കടുവാ സംരക്ഷണത്തിൻ്റെ പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ നിലവിലുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ 18 സംസ്ഥാനങ്ങളിലായി 58 കടുവാ സങ്കേതങ്ങളുണ്ട്. കടുവയെ സംരക്ഷിക്കുന്നതിലൂടെ അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും അതിനോടൊപ്പം നിലനിൽക്കുന്ന മുഴുവൻ ജൈവ വ്യവസ്ഥയെയും സംരക്ഷിക്കുകയാണ് പ്രോജക്ട് ടൈഗറിൻ്റെ വലിയ സംഭാവന. ഇതുതന്നെയാണ് പ്രോജക്ട് എലിഫൻ്റ്

0: ഇതിൻ്റെയും അടിസ്ഥാന സമീപനം. 1991-92 ആരംഭിച്ച ഈ പദ്ധതിയിൽ ആനകളുടെ ആവാസ വ്യവസ്ഥയും സഞ്ചാരപാതകളും സംരക്ഷിക്കുന്നതിനും മനുഷ്യ ആന സംഘർഷം കുറയ്ക്കുന്നതിനും പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ 2002 മുതൽ 4 ആന സംരക്ഷണ പ്രദേശങ്ങളുണ്ട്: വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. രാജ്യത്തെ വന്യജീവി സംരക്ഷണം ഇന്ന് ആനയിലും കടുവയിലും മാത്രം ഒതുങ്ങുന്നില്ല. 2025 വന്യജീവി വാരാചരണത്തിൽ കേന്ദ്ര സർക്കാർ പ്രോജക്റ്റ് ഡോൾഫിൻ 2ാം ഘട്ടം, പ്രോജക്റ്റ് സ്ലോത്ത് ബിയർ, പ്രോജക്റ്റ് ഹരിയാൽ, മനുഷ്യ വന്യജീവി സംഘർഷ പരിപാലനത്തിനുള്ള മികവിൻ്റെ കേന്ദ്രം, കടുവ സങ്കേതങ്ങൾക്ക് പുറത്തുള്ള കടുവകളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടെ 5 ദേശീയതല പദ്ധതികൾ ആരംഭിക്കുകയുണ്ടായി. നദീ ഡോൾഫിൻ, കടുവ, മഞ്ഞുപുലി, ബെസ്റ്റാർട്ട് എന്നിവയുടെ ജനസംഖ്യാ കണക്കെടുപ്പിനും നിരീക്ഷണത്തിനുമായി 4 ദേശീയ പ്രവർത്തന പദ്ധതികളും ഫീൽഡ് ഗൈഡുകളും കേന്ദ്ര സർക്കാർ പുറത്തിറക്കുകയുണ്ടായി. 2026 ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നദീ ഡോൾഫിനുകളുടെ 2ാം ഘട്ട രാജ്യവ്യാപക കണക്കെടുപ്പ് 2026 ജനുവരിയിൽ ആരംഭിച്ചു. ഗംഗാ, സിന്ധു, ബ്രഹ്മപുത്ര, സുന്ദർബൻസ്, ഒഡീഷ എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ ഗംഗാ നദീ ഡോൾഫിൻ, സിന്ധു നദീ ഡോൾഫിൻ, ഇറാവടി ഡോൾഫിൻ തുടങ്ങിയ ഇനങ്ങളെ കണക്കെടുപ്പിൽ പരിഗണിക്കുന്നുണ്ട്. ഇതിനൊപ്പം വന്യജീവി ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നതിനുമായി കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സ് എന്ന കേന്ദ്ര സഹായ പദ്ധതിയും അതിൽ പ്രധാനമാണ്. CAMPA, കാമ്പ, ഗ്രീൻ ഇന്ത്യ മിഷൻ പോലുള്ള പ്രധാന ഇടപെടലുകളും വനാവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും പിന്തുണ നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, രാജ്യത്തിൻ്റെ വന്യജീവി സമ്പത്തിൽ കേരളത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യ സമ്പന്നമായ ഭൂപ്രകൃതിയുടെ ഭാഗമായ കേരളത്തിൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും കടുവ സങ്കേതങ്ങളും സമൂഹ സംരക്ഷിത പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു സംരക്ഷണ ശൃംഖലയുണ്ട്. ഇവിടെ സംരക്ഷണം എന്നത് കാടിന് ചുറ്റും അതിരുകൾ വരയ്ക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, വനത്തിനും ജനവാസ മേഖലകൾക്കും ഇടയിലുള്ള ബന്ധവും സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിനുദാഹരണമാണ് നവകിരണം പദ്ധതി. മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന വനാന്തരങ്ങളിൽ നിന്ന് സ്വമേധയാ മാറി താമസിക്കാൻ തയ്യാറാകുന്ന അർഹരായ ആദിവാസി ഇതര കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയാണ് നവകിരണം പദ്ധതി. 2019 നവംബർ 14 ആരംഭിച്ച പദ്ധതിയുടെ 2024 മാർച്ച് 20 വരെയുള്ള വനം വകുപ്പിൻ്റെ കണക്കിൽ 507 കുടുംബങ്ങൾ പൂർണ്ണമായി പുനരധിവസിക്കുകയും 275 കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പദ്ധതികളെ വെറും പുനരധിവാസമായി കാണരുത്. മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനും ഒരേ സമയം മനുഷ്യരുടെ ജീവിത സുരക്ഷയും വനത്തിൻ്റെ തുടർച്ചയും ഉറപ്പാക്കാനുള്ള ശ്രമമായാണ് അവയെ നാം കാണേണ്ടത്. 2026 വന്യജീവി വാരത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന സന്ദേശം ഒരു വാചകത്തിൽ പറയേണ്ടി വന്നാൽ അത് ഇതാണ്: കാടിനെ സംരക്ഷിക്കുക, ജീവിതത്തെ സംരക്ഷിക്കുക. കാരണം കാട് സംരക്ഷിക്കപ്പെടുമ്പോൾ വന്യജീവികൾക്ക് അഭയം ലഭിക്കുന്നു, വന്യജീവികൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ഒരു മുഴുവൻ ജൈവവ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നു. ആ ജൈവവ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് മനുഷ്യജീവിതത്തിനും സുരക്ഷിതമായി ഭാവിയുണ്ടാകുന്നത്.
1: വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് പെണ്ണിയൂർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൊന്നും പൂവും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്, പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

0: ജനപഥം സ്പോൺസേർഡ് പ്രോഗ്രാം ശനിയാഴ്ച വൈകുന്നേരം 4:45.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ.

0: സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നന്ദിനിയോപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തി, യേശുദാസും ചിത്രയും പാടിയത്.
2: ഇന്നല്ലോ പൂത്തിരുനാൾ, മകം പിറന്നൊരു

മോഹൻ സിത്താരയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

രാജീവ് ആലുങ്കലിന്റെ ഗാനവരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം. ചിത്രം ആമയും മുയലും. പാടിയത് എം ജി ശ്രീകുമാറും നയനയും.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെറീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രയം.

എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികളെഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാർ പാടിയത്.

ആർ ഉഷ പാടിയ ഗാനം കേൾക്കാം. ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയത്. ചിത്രം മരിക്കുന്നില്ല ഞാൻ.

ചിത്രം എന്നോടിഷ്ടം കൂടാമോ, ഗായകർ യേശുദാസ്, സുജാത. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി, എസ് ജാനകി പാടിയത്. ചിത്രം തറവാട്ടമ്മ.

0: പ്രിയ ശ്രോതാക്കളെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ജസ്റ്റിൻ പടമാടനാണ്
1: ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
2: സായന്തനം പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രമുഖ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീ ജസ്റ്റിൻ പടമാടനാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ കുട്ടിക്കാലം അതുപോലെ ജനിച്ച സ്ഥലം അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നോ സ്വന്തം സ്ഥലം?
3: ഇല്ല, ഞാൻ ഒറിജിനലി എറണാകുളംകാരനാണ്. ഞാൻ ജനിച്ചതും വളർന്നതും 16 വയസ്സ് വരെ എറണാകുളത്തായിരുന്നു പറയാം.

0: പ്രൈമറി സ്കൂളിൽ പഠിച്ചത് അവിടുത്തെ ഒരു പള്ളിക്കൂടത്തിൽ. അവിടെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച്, അതിനുശേഷം മിഡിൽ സ്കൂളിൽ പഠിച്ച്, അതിനുശേഷം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഡിഗ്രി ചെയ്തു. ഡിഗ്രി ചെയ്തത് വാസ്തവത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സൊക്കെ ആയിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് ആൾക്കാരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആൾക്കാർ എന്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നു, ചിലരെന്തുകൊണ്ട് ദേഷ്യം പിടിക്കുന്നു, കാർ ഓടിച്ചു പോകുമ്പോൾ വെള്ളം തെറിച്ച് വീഴണമെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് സോറി പറയുമ്പോൾ ദാറ്റ്സ് ഓൾ റൈറ്റ്, ഞാനും ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പെഡസ്ട്രിയൻ പറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയത്ത് വെള്ളം തെറിപ്പിച്ച് ആ മാന്യൻ അയാളും കാർ നിർത്തി അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഐ എം സോറി ഞാൻ കണ്ടില്ലെന്ന് പറയുമ്പോൾ മനുഷ്യന് വഴി കൂടി നടക്കണ്ടേ, ആനപ്പുറത്തിരിക്കുന്നവർക്ക് ആരെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇത് എൻ്റെയും കൂടി ടാക്സ് കൊടുത്തിട്ടാണ് ഡോറുണ്ടാക്കിയിരുന്നത്, ഇങ്ങനത്തെയുള്ള വൃത്തികെട്ട മനുഷ്യനെ ഞാൻ കണ്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ആൾക്കാർ പലതരത്തിലല്ലേ പെരുമാറുന്നത്. അപ്പം ഞാൻ ചിന്തിച്ച് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന പ്രകൃതമുള്ളവർ, ഇറ്റ് ടേക്സ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ ടു മേക്ക് ദ വേൾഡ്. കൾച്ചർ എന്ന് പറഞ്ഞ കൺസേൺ ഫോർ ദ അതർ പേഴ്സൺ.
1: കുട്ടിക്കാലത്ത് തന്നെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചില്ല,
0: ഇല്ല, ഒരു അഡോളസന്റ് ഏജിലാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഫാദർ ഒരു ഗ്ലാസ് ഫാക്ടറിയുടെ കൺസൾട്ടൻ്റൊക്കെ ആയിരുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത് പഠിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം 10-15 വയസ്സല്ലേ ഉള്ളൂ, അങ്ങനെയാണ് ഞാൻ അത് എടുത്തത്. അതിനുശേഷമാണ് എനിക്ക് ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ തോന്നിയത്. ലോകത്തിൽ കോടാനുകോടി
1: ജനങ്ങളുണ്ടായിരുന്നു,
0: അങ്ങനെ ഇല്ലായിരുന്നു വാസ്തവത്തിൽ.
1: സാധാരണ നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില അധ്യാപകര് നമ്മളെ ചില കാര്യങ്ങൾ പറഞ്ഞത് നല്ലതാണ്, അങ്ങനെയൊക്കെ നമുക്കൊരു പ്രേരണ
0: അക്കാലത്ത് അങ്ങനെ അക്കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷന് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് എഴുതി ഗവൺമെന്റ് ജോലിക്ക് പോകും. എന്റെ ഫാദറിന്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യും, പഠിക്കാനുള്ളതിന് അങ്ങേറ്റം താല്പര്യം എടുക്കും. എന്റെ മൂത്ത ബ്രദർ പറയുമായിരുന്നു, ഇഫ് ഐ ഹാഡ് സം ഗൈഡൻസ് ഐ വുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ എന്നുള്ളത്. ബട്ട് ഈ ബിക്കം ആൻ എക്കണോമിസ്റ്റ് ആൻഡ് ഈസ് ഗുഡ് അറ്റ്. അതിനുശേഷം ഞാൻ സൈക്കോളജിയിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു. നമ്മുടെ അഞ്ച് പേരിലും അഞ്ച് തരത്തിലാണ്, അതിന് ഓരോന്നിനും അതിൻ്റെതായുള്ള കഴിവുകളും പരിമിതികളും ഉണ്ട്. മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു, വാട്ട് ഈസ് മനസ്സ്, മനസ്സെന്ന് പറഞ്ഞൊരു മരീചികയല്ലേ. ഞാൻ ഈ ഇടയ്ക്ക് കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈയിടയ്ക്ക് ഒരു ടോക്ക് കൊടുക്കാൻ പോയപ്പോൾ കുട്ടികളോട് ചോദിച്ചു വാട്ട് ഈസ് മൈൻഡ് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് നെവർ മൈൻഡ് എന്ന്. അവർ പറയുന്ന മൈൻഡ് എന്ന് പറഞ്ഞ എന്താണ് നെവർ മൈൻഡ് എന്ന് പറഞ്ഞത്? വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞ് വി ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞ്. വി ഡോണ്ട് മൈൻഡ് എന്നുള്ളത് ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കത് വളരെ അതെന്നെ സ്ട്രൈക്ക് ചെയ്ത്. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അധികം മനസ്സിലാക്കുന്നില്ല. ഞാൻ എങ്ങനെയുള്ള ഒരാളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണോ, ഞാനൊരു പാവത്താനാണോ, എനിക്ക് പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണോ, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമായിട്ട് ആർക്കും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്ത്, അവിടെ സൈക്കോളജി സ്റ്റുഡൻസൊക്കെയാണ് ബി എ കഴിഞ്ഞവർ വരുന്നത്. ബട്ട് ഐ ഗോട്ട് അഡ്മിഷൻ. അങ്ങനെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചു.
1: ഏത് കോളേജിലാണ് പഠിച്ചത്?
0: ഇവിടെ കാര്യവട്ടത്ത്, കേരള സ്റ്റേറ്റ്. അങ്ങനെയാണ് ഞാൻ
1: തിരുവനന്തപുരത്ത്
0: വരുന്ന അന്നേരമാണ് അങ്ങനെ എനിക്ക് ഭാഗ്യത്തിന് പോസ്റ്റ് ഗ്രാജുവേഷന് കേരള സ്റ്റേറ്റിൽ റാങ്ക് കിട്ടി. അപ്പോൾ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നിംഹാൻസ് ബാംഗ്ലൂർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്. അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടി ക്ലിനിക്കൽ സൈക്കോളജി എം ഫില്ലിന്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല ടോപ്പിക്സ് ഉണ്ട്, ഇന്ത്യൻ സൈക്കോളജി ഉണ്ട്, കമ്പാരിറ്റീവ് സൈക്കോളജി ഉണ്ട്, ചൈൽഡ് സൈക്കോളജി ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. അന്ന് എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജി, ഹൂ ഈസ് നോർമൽ, ഹൂ ഈസ് അബ്നോർമൽ, മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, സാത്വികനായിട്ടുള്ളൊരു മനുഷ്യൻ, അയാളെന്താ പൊട്ടിത്തെറിക്കുന്നത്, വേറെ സമയത്ത് വലിയൊരു കള്ളൻ അവനൊരു മോഷണം നടത്തി കഴിഞ്ഞിട്ട് അവന് സങ്കടം തോന്നി തിരിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചതുകൊണ്ട് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്തു. തിരുവനന്തപുരത്ത് പഠിച്ചതും ബാംഗ്ലൂർ പഠിച്ചതും എനിക്ക് കുറച്ചും കൂടി എക്സ്പോസർ കിട്ടി പലതരത്തിലുള്ള ആൾക്കാരൊക്കെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ കാരണം പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഹോസ്റ്റലിൽ തന്നെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു തവണ ഞാൻ ലൈബ്രറിയിൽ ബുക്ക് റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റലിലുള്ള നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റുഡൻ്റ് എന്നെ വിളിച്ചിട്ട്, ജസ്റ്റിൻ യുവർ റൂം ഈസ് ഓപ്പൺ, സിംഗിൾ റൂംസാണ് ഞങ്ങൾക്ക്, ആൻഡ് സോ മെനി വാല്യുബിൾ തിങ്സ് ആർ ദെയർ, ബുക്സ് ആർ ദെയർ, ഐ സെർച്ച് യു അറൗണ്ട്, യു ആർ നോട്ട് ഹിയർ. അപ്പോൾ ലൈബ്രറിയിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച്, ഐ ജസ്റ്റ് നൗ റഷ് ടു ദ റൂം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, ഇഫ് യു ആർ റീഡിങ് സംതിങ്, ഇഫ് യു ആർ എൻഗ്രോസ്ഡ് ഇൻ എ ബുക്ക്, ഡോണ്ട് വറി, ഐ വിൽ സ്റ്റേ ഹിയർ ടിൽ യു കം. വാട്ട് എ കൺസേൺ. അതൊക്കെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നി മനുഷ്യരിലുള്ള മൂല്യങ്ങളൊക്കെ കുറയുന്നു, തൻ്റെ ഇടം നോക്കുന്ന ആൾക്കാർ, തൻ്റെ അടികൾ. അന്നൊക്കെ അത്ര ഇല്ലെന്നുണ്ടെങ്കിലും വി ആർ ബിക്കമിങ് മൊറാൻ മൊറേ കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റി, മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റി. അങ്ങനെ സൈക്കോളജി

0: ചെയ്തതിലും എൻ്റെ ഡിസർട്ടേഷൻ തന്നെ സ്റ്റിഗ്മാറ്റുവേഴ്സ് മെൻ്റൽ ഇൽനെസ് ആയിരുന്നു. അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി, എല്ലാം ദൈവാനുഗ്രഹം. ഐ പാസ്ഡ് ഔട്ട് ഇൻ 1974 നിമാൻസിൽ നിന്ന്. റീസെൻ്റ്ലി ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ ആൻഡ് സോ വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഹു വാസ് സോ ഗുഡ്. അവർക്കിപ്പോൾ 94 ഇയേഴ്സ് ആണ്. ഡോക്ടർ സത്യവതി, അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാഡം ഐ കെയിം ടു സീ യു. പതുക്കെ നടന്നു വന്നിട്ട് പറയാം, ജസ്റ്റിൻ ഐ എം നോട്ട് ഏബിൾ ടു വാക്ക്, ഐ യൂസ് ടു റൺ അറൗണ്ട് ഇൻ ദ ക്ലാസ് യു നോ, നൗ ഐ ആം പ്രെറ്റി ഓൾഡ് യു നോ, ഐ ഹാവ് ഗോട്ട് നീ പെയിൻ ആൻഡ് ഓൾ ദാറ്റ് എന്ന് പറഞ്ഞപ്പോൾ, യു സ്റ്റേ ദർ മാഡം, ഐ വിൽ കം ദർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ എൻ്റെ തോളത്തെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഹൗ ആർ യു മൈ ബിലവ്ഡ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. ടച്ച് ഈസ് ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കോട്ടയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. ഫോർച്ചുനേറ്റ്ലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദി ബോസ് വാസ് ഡോക്ടർ ബേക്കർ ഫെൻ ആൻഡ് ഇ വാസ് സോ ഗുഡ്. അതായത് ഞാനൊരു ഫ്രഷ്നറല്ലേ, അപ്പോൾ കേസുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഹി വിൽ ഡിസ്കസ് വിത്ത് മീ. പേഷ്യൻസ് പലതരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട്, ഡിമാൻഡിങ് പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്ത് നമ്മൾ പറയണം, മാനസികമായിട്ട് തകരാറുള്ളതല്ലേ, നിങ്ങൾക്ക് വയറ്റിൽ അസുഖമായതാണ്, പൊടിയരിക്കഞ്ഞ് കുടിച്ചാൽ മതി. അപ്പോൾ അയാൾ പോയിട്ട് പിന്നെയും വരികയാണ്, സാറേ പൊടിയരി എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് പൊടിയരി മേടിക്കണോ അല്ലെങ്കിൽ അരി മേടിച്ച് പിടിക്കണോ? അപ്പോൾ ഡോക്ടർക്ക് ക്ഷമ വേണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞായിരിക്കും, അത് നോക്കണം. അതിനേക്കാളും നല്ലത് നിങ്ങൾ ഒരു കുറച്ച് അരക്കിലെ ഒരു കിലോ അരി മേടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പോയി. കുറച്ച് കഴിഞ്ഞാൽ അയാൾ പിന്നെ വന്നിട്ട് ചോദിച്ചു, സാറേ ഈ അരി എന്ന് പറയുമ്പോൾ ചെമ്പാവ അരിയുണ്ട് വെള്ള അരിയുണ്ട്, ഏതരിയാണ് സാറിൻ്റെ അഭിപ്രായത്തിൽ? അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അരി ഏതായാലും കുഴപ്പമില്ല, അത് പൊടിഞ്ഞിത്തിരി എളുപ്പം തയ്ക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ അയാൾ വന്നിട്ട് പറഞ്ഞ്, സാറേ നമ്മൾ ഈ ഓരോ പ്രാവശ്യം കഞ്ഞി വെക്കാൻ നേരത്ത് ഫ്രഷായിട്ട് പൊടിച്ച് കഞ്ഞി വെക്കണോ അല്ലെങ്കിൽ കുറച്ച് അരി പൊടിച്ചിങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ട് വല്ലപ്പോഴും വെക്കണം? അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അയാൾ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കും. അരി ഏതായാലും കുഴപ്പമില്ല, ശരിക്ക് പൊടിഞ്ഞെങ്കിലും കുഴപ്പമില്ല, കൂടുതൽ പൊടിഞ്ഞാലും കുഴപ്പമില്ല, പൊടിയരി എന്ന് പറയുമ്പോൾ ശരിക്ക് പൊടിഞ്ഞാന്നും നോക്കണ്ട, ഒരു ദിവസം പൊടിയരി അല്ലാത്ത കുടിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിട്ടു. ബിക്കോസ് ദാറ്റ് ഈസ് ആൻ ഒബ്സഷണൽ പേഴ്സൺ. മാനസിക രോഗികളെ അകറ്റി നിർത്തുന്നു, മാനസിക രോഗികളെ കുറിച്ചുള്ള ബോധമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ട്രീറ്റിംഗ്. എനിക്ക് സന്തോഷം വരുന്നത് അവർ മെച്ചപ്പെടുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് പ്രസിദ്ധനായിട്ടുള്ളൊരു ക്ലിനിക് സൈക്കോളജിസ്റ്റ് ആൽഫ്രഡ് ആഡ്ലർ പറഞ്ഞിട്ടുണ്ട്. ജീവിതം എനിക്കൊരു തീച്ചുളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി. ജി ശങ്കരക്കുറിപ്പ് പറയുന്നത് എൻ്റെ ജീവിതം ഒരു തീച്ചുള പോലെ, ഐ ആം ലൈക്ക് എ ബേണിങ് കാൻഡിൽ. എന്നാൽ എനിക്ക് സന്തോഷം. എന്താ സന്തോഷം? ഈ മെഴുകുതിരിയിലുള്ള പ്രകാശം നിങ്ങൾക്ക് വെളിച്ചം നൽകിയല്ലോ എന്നുള്ളത്. അത് മാറിയിട്ടിപ്പോൾ എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ മനസ്സലിയുന്നവരാണ് നമ്മുടെ കുട്ടികളെങ്കിൽ, കരയുന്ന ഒരാളുടെ കണ്ണുനീര് തുടച്ചു മാറ്റാൻ തോന്നുകയാണെങ്കിൽ, സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു പ്രായമുള്ള ഒരാൾ സൈക്കിളിൽ നിന്ന് വീഴുകയാണെങ്കിൽ അയാളെ പിടിച്ച് എഴുന്നേപ്പിച്ച് സ്കൂൾ ബാഗിലുള്ള കുറച്ച് വെള്ളം കൊണ്ട് അയാളുടെ മുഖം കഴുകി കുറച്ച് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതും വിദ്യാഭ്യാസമാണ്. അതാണ് ടാഗോർ പറയുന്നത്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മെയർലി ലേണിംഗ് ദ ലെസൻസ്, എഡ്യൂക്കേഷൻ ഈസ് ടു ഹെൽപ്പ് എ പേഴ്സൺ ലീവ് ഇൻ ഹാർമണി വിത്ത് ദ നേച്ചർ ആൻഡ് വിത്ത് ദ പീപ്പിൾ. വിദ്യാഭ്യാസം എന്നുള്ളത് പാഠങ്ങൾ പഠിക്കുന്നത് മാത്രമല്ലല്ലോ, മറ്റുള്ളവരുമായും പ്രകൃതിയുമായും നല്ല രമ്യതയിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ്. അതാണ് മാനസികാരോഗ്യം. മെൻ്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി ടു ഹാവ് ഹാർമോണിയസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്.
1: ഈ ഇപ്പോഴത്തെ ഒരു മാറിയൊരു കാലഘട്ടത്തിൽ ഈ ഇപ്പം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇഷ്യൂസൊക്കെ ഒരുപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അത്രയ്ക്ക് എല്ലാവർക്കും ടെൻഷനാണ് ഇപ്പം, ആരും സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് കഴിയുന്ന ഒരു രീതിയല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി പല കാര്യങ്ങളും കൊണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരമായിട്ട് സാറിൻ്റെ ഇത്ര വാസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നു?
0: അതായത് ഇന്ന് മൂല്യ തകർച്ചയുണ്ട്. മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഹോൾഡ് ഫാസ്റ്റ് യുവർ വാല്യൂസ്, ഇഫ് വാല്യൂസ് ആർ ലോസ്റ്റ് ലൈഫ് ഈസ് എ ബ്രോക്കൺ വിങ് ബേർഡ് ദറ്റ് കനോട്ട് ഫ്ലൈ. മൂല്യങ്ങളെ മുറുകെ പിടിക്കുക, മൂല്യങ്ങളില്ലെങ്കിൽ ജീവിതം ചിറകുടഞ്ഞൊരു പക്ഷിയെ പോലെയാണെന്ന് പറയുന്നത്. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരോട് പറയാം, മക്കളെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക. അതൊക്കെയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ളത് കേരളത്തിലാണ്. 10% ആവറേജ്. ലഘുമന രോഗങ്ങൾ, ഉത്കണ്ഠ, വിഷാദം, പേടി, പാറ്റ കാണുമ്പോൾ പേടി, ഫോബിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ദിവസം കേരളത്തിൽ ശരാശരി 22-23 പേർ ആത്മഹത്യ ചെയ്യുന്നു. അതായത് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ആത്മഹത്യ ചെയ്യുന്നു. ജീവിതത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഒരു ലാഘവത്തോടു കൂടി, ഒരു മൂളിപ്പാട്ടോടു കൂടി സ്വീകരിക്കുവാനും ജീവിതത്തിലുണ്ടാവുന്ന വലിയ പ്രശ്നങ്ങളെ ധീരതയോടുകൂടി പക്വതയോടെ

0: കൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ദൈവത്തിലധിഷ്ഠിതമായ ഒരു ശരണത്തോടുകൂടി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പ്, അതിനുള്ള കരുത്ത്, അതിനുള്ള ഊർജ്ജസ്വലത, അതിനുള്ള വിവേകം, അതിനുള്ള പ്രൂഡൻസ്, അതിനുള്ള പക്വത നമ്മുടെ ചെറുപ്പക്കാർക്കില്ല. കാരണം അവർ ഈഗോ സെൻട്രിക് ആയിട്ട് വരികയാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വരികയാണ്. ഈയിടയ്ക്ക് ഒരു അമ്മ വന്നിട്ട് പറഞ്ഞ്, സാറേ എൻ്റെ മകന് മിക്കവാറും ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്നതാണ്, ഞാൻ ഓഫീസിലൊക്കെ ചെന്ന് എല്ലാവരും പറയും എൻ്റെ മകന് ഫസ്റ്റ് കിട്ടിയെന്ന്. സാറേ കഴിഞ്ഞ തവണ അവൻ തേടായിപ്പോയി, എനിക്ക് നാണക്കേടായിപ്പോയി സാറേ, ഞാൻ എന്ത് മുഖം വെച്ച് ഓഫീസിൽ പോകുന്നു, എന്ത് മുഖം വെച്ച് പോകുന്നുള്ളതാണ്. ഇതൊക്കെയാണ് പിള്ളേർ, നമ്മുടെ കുട്ടികൾ പാഠങ്ങൾ പഠിക്കുന്നു, ജീവിക്കാൻ പഠിക്കുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് ബുദ്ധിയുണ്ട്, ബോധമില്ല, നോളജുണ്ട്, വിസ്ഡമില്ല, അറിവുണ്ട്, തിരിച്ചറിവില്ല. ഇതൊക്കെയാണ് പറ്റുന്നത്, ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ഈയിടയ്ക്ക് കോളേജിൽ പോയിട്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ജീവിക്കണം എന്ന് ചോദിച്ചു. എം എസ് സിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പിള്ളേരാണ്, എന്തുകൊണ്ട് ജീവിക്കണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, എന്തുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ചില ദിവസം പുട്ടും കടലയും ചില ദിവസം ഭൂരിവാസമല്ല, അങ്ങനെയാണ് ജീവിതം. നിങ്ങൾ എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് ഞാൻ ഒരാളിനോട് ചോദിക്കുമ്പോൾ, ഞാനൊരു മനുഷ്യനാണ്, മാലാഖയല്ല, എനിക്കെൻ്റെ പരിമിതികളുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അപകർഷതാബോധമില്ല, എല്ലാം തികഞ്ഞിട്ട് ആരുമില്ല, പരിപൂർണതയുള്ള മനുഷ്യൻ ദൈവവും അപൂർണതയുള്ള ദൈവം മനുഷ്യനുമാവുന്നുവെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പരിമിതികളെക്കുറിച്ച് എനിക്ക് ആശങ്കയൊന്നുമില്ല, എൻ്റെ കഴിവുകളെക്കുറിച്ച് എനിക്ക് അഹംഭാവമൊന്നുമില്ല. എനിക്കൊരു വിഷമം വരുമ്പോൾ എത്രയോ ആൾക്കാരെ എന്നെ സഹായിക്കാൻ വരുന്നു, എനിക്കൊരു സന്തോഷം വരുമ്പോൾ അത് പങ്കിടാൻ എത്ര പേരുണ്ട്, എത്രയോ നല്ല സൗഹൃദങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഈ പ്രകൃതിയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. ഐ എം നോട്ട് എ മാസ്റ്റർ ഓഫ് നേച്ചർ, ഐ എം ദ പാർട്ട് ഓഫ് നേച്ചർ. തുമ്പിയെയും തുമ്പപ്പൂവിനെയും പർവ്വതങ്ങളെയും പറവകളെയും നിലാവിനെയും രാത്രി കാണുന്ന നക്ഷത്രങ്ങളെയും കൂരിരുട്ടിൽ മിന്നി മിന്നി മറയുന്ന മിന്നാമനിങ്ങിനെയും രാവിലെ പുൽത്തുമ്പിൽ തങ്ങി നിൽക്കുന്ന ആ മാണിക്കക്കല്ലുകളെയും, കുമാരനാശൻ പറയുന്നത് മാണിക്കക്കല്ലുകളെയും എല്ലാം എനിക്കിഷ്ടമാണ്. ഐ ഫൈൻഡ് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലീവ് ആൻഡ് ദ വേൾഡ് ഫൈൻഡ്സ് മീ എ ബെറ്റർ പേഴ്സൺ ടു ലീവ് എലോങ് വിത്ത് എന്ന് പറയുന്ന ആൾക്കാർ കുറവാണ്. അങ്ങനെ പറയാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് മെൻ്റൽ ഹെൽത്ത് ഉണ്ടെന്ന് അർത്ഥം. ഐ എൻജോയ് സോളിറ്റ്യൂഡ്, ലോൺലിനെസ് വിഷമമാണ്. നമ്മൾ പലതും ചിന്തിക്കും, അപ്പോൾ സ്റ്റാർസൊക്കെ ഇങ്ങനെ പറയും, ചില സ്റ്റാർസൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നു. അങ്ങനെ ഒരു ആലസ്യത്തിൻ്റെ ലാസ്യത ആസ്വദിക്കാൻ സമയമില്ല ഇന്നത്തെ ആൾക്കാർക്ക്. പീപ്പിൾ ആർ നോട്ട് ലിവിങ് ദെയർ ലൈഫ്സ്, പീപ്പിൾ ആർ ജസ്റ്റ് എക്സിസ്റ്റിംഗ്. പീപ്പിൾ ആർ നോട്ട് ആഡിങ് ലൈഫ് ടു ഇയേഴ്സ്, ദേ ആർ ആഡിങ് ഇയേഴ്സ് ടു ലൈഫ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കുന്നു സാറേ, ദൈവം വിളിക്കുന്നവരെ ജീവിക്കട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനൊരാളിനോട് പറഞ്ഞു, നല്ല നിലാവുള്ള രാത്രിയിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചന്ദ്രക്കല ക്രസൻറ്റ് കാണാം, നക്ഷത്രങ്ങളാണ് മുകളിലോട്ടൊക്കെ നോക്കാറുണ്ടാവല്ലോ എപ്പോഴൊക്കെ രാത്രി എന്ന് പറഞ്ഞു. ഇവിടെ താഴെ തന്നെ നോക്കാൻ സമയമില്ല, അപ്പോഴാണ് ആകാശം നോക്കിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മളുടെ രീതികൾ മാറിപ്പോകുന്നു. ഞാൻ കുടുംബകോടതിയുടെ കൺസൾട്ടൻ്റാണ്. 35% ദാമ്പത്യങ്ങൾ തകരാറ് കേരളത്തിൽ, ഒരു സ്റ്റഡി സർവേ. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും, സങ്കല്പ ലോകമല്ല ഈ ഉലകം ചങ്ങമ്പുഴ. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വരുന്നുണ്ട്, കപ്പിള്, ആ സ്ത്രീ പറഞ്ഞ് ഞാൻ ഭർത്താവിനെ വട്ടം കയറി പിടിക്കും സ്കൂട്ടറിൽ പോകുമ്പോൾ, കാണുന്നവരൊക്കെ ഓർക്കണം എന്ത് രസമാണല്ലേ അവർ തമ്മിലുള്ള സൗഹൃദം. അപ്പോൾ ഈ പെണ്ണ് പറയുന്ന, സാറേ ഇപ്പം അയാൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, ഞാനൊരു ദിവസം അയാളെ പുറകിൽ നിന്ന് കണ്ണുകൊത്തിയപ്പോൾ എന്നെ ദേഷ്യം പിടിച്ചു സാറേ. അപ്പം അങ്ങനെ ദാമ്പത്യങ്ങൾ തകരാറാകുന്നു. കുടുംബകോടതിയിലുള്ള 118 ഡിവോഴ്സ് പെറ്റീഷൻസ് ഞങ്ങൾക്ക് ശരിയാക്കാൻ പറ്റി, അതിൽ ഞാനൊരു 10 ശരിയാക്കി. മെഡിക്കൽ കോളേജിൽ വരും സംശയരോഗങ്ങൾ, സംശയരോഗം എന്ന് പറയുന്നത് പലർക്കും അറിയില്ല. അപ്പോൾ അത് കാരണം ഭാര്യ പറയും ഞാനൊരു കുഴപ്പം ചെയ്യുന്നില്ല, അയാളിങ്ങനെ പറയുന്നു എന്നുള്ളത്. ദാറ്റ് ഈസ് എ ഡിസീസ് ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഭർത്താവിൻ്റെ മദ്യപാനം, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, കുറേയൊക്കെ ശരിയാക്കാൻ പറ്റും. ചിലത് ഡിവോഴ്സ് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ലഹരി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരികയാണ്. ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കുട്ടികൾക്ക്. ഒന്ന് ജിജ്ഞാസ, ഇത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ കൂട്ടുകാർ പറയും, എടാ നീ ഒരു കഞ്ചാവ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ നിൻ്റെ കയ്യിലൊക്കെ ഒറ്റ വരും, പറവകൾ വരും, അപ്പോൾ അങ്ങനെയുള്ള ഇത് കിട്ടും. പക്ഷേ കഞ്ചാവ് കഴിക്കുന്നവരിൽ 3% അറിയില്ല, കുറേ പേർക്ക് കഞ്ചാ സൈക്കോസിസ് വരും, മെൻ്റൽ ഇല്ലനസ് വരും. അപ്പോൾ 3 ഒന്ന് ജിജ്ഞാസ എന്താണെന്ന് അറിയാൻ, രണ്ടാമത്തെ പിയർ പ്രഷർ, എടാ നീ ഒരു കഞ്ചാവ് കഴിക്കുക, ഒരു സിഗരറ്റ് കഴിക്കട, 100 കഴിക്കുക, എനിക്ക് വേണ്ട, ഉടനെ തന്നെ നീ പോടാ, നീയൊക്കെ ശിശുക്കൾ. അപ്പോൾ കുട്ടികാരുടെ ഒരു സാധനം കിട്ടാൻ, പിന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അറിയാൻ പാടില്ല, പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വിഷമങ്ങൾ മാറാൻ വേണ്ടി അവർ ഇത് തന്നെ കഴിച്ചു നോക്കും. ബ്രൗൺ ഷുഗറൊക്കെ 1-2 ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഡിക്ഷൻ ആകുകയാണ്. അപ്പോൾ ഈ കഞ്ചാവ് വിൽക്കുന്നവർ ഈ പിള്ളേർക്ക് വെറുതെ കൊടുക്കും, 2-3 പ്രാവശ്യം കഴിയുമ്പോൾ അവർക്ക് ഇതില്ലാതെ പറ്റില്ല. സോ ദേ ബിക്കം ദ ട്രക്ക്. അപ്പോൾ സമൂഹം അങ്ങനെ തന്നെ, ദ മെൻ്റൽ ഹെൽത്ത് ഓഫ് ദി ആവറേജ് കേരളൈറ്റ് ഈസ് കമ്മിങ് ഡൗൺ. എല്ലാവരും അല്ല,
1: നമ്മുടെ പരിപാടി മുതിർന്ന പൗരന്മാർക്ക് കൂടി ഉള്ള പരിപാടിയാണ്, പ്രത്യേകമുള്ള പരിപാടിയാണ്. അപ്പം

0: അവർക്കുള്ള ചില ഉപദേശങ്ങൾ ഇപ്പോഴത്തെ.
1: മുതിർന്ന പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമം ഞാൻ കാണുന്നത്, അവർ ഒറ്റപ്പെട്ടു പോകുന്നു. മുതിർന്ന പൗരന്മാരിൽ ഡിപ്രഷൻ കുറേ ഉണ്ടാകുന്നു, സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ് ഒക്കെ ഉണ്ടാകുന്നു. മുതിർന്ന പൗരന്മാരെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ സമൂഹം തന്നെ അങ്ങനെ ആയി വരുന്നുണ്ട്. മുതിർന്ന പൗരന്മാരെ കൊണ്ട് ഒന്നുമില്ലെന്നുള്ളൊരു ധാരണ. അവരെ കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട്. കൊച്ചുകുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും, പേരക്കിടാവിനും സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി നിർത്തും. വീട്ടിൽ വരുന്ന ഫോണുകളൊക്കെ കുറിച്ച് വെച്ചിട്ട് മകൻ വരുമ്പോൾ പറയും, ഇന്ന ആൾ വിളിച്ചിട്ടുണ്ടായെന്ന് പറയും. വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ മകൻ ഓഫീസിൽ പോകാനുള്ള തിരക്കാണെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യും. സോ ഇതൊന്നും മനസ്സിലാക്കാതെ അവരുടെ കുറവുകളെക്കുറിച്ച് പറയുന്ന ഒരു സംഘം ഒറ്റപ്പെട്ടു പോകുന്നതാണ്. ഞാൻ പറയുന്നത് ഏതവസ്ഥയിലും ഒരു അവസരമുണ്ട്. ഇപ്പം ശൈശവം, അതിനതിൻ്റേതായുള്ള സന്തോഷമുണ്ട്. അവർ മണ്ണിലോടി കളിക്കുന്നു. അതായത് പ്രഭാത സൂര്യകിരണങ്ങൾ വരുമ്പോൾ അതിനൊരു നൈർമല്യമുണ്ട്, അതിനൊരു സുഗന്ധമുണ്ട്, അതിനൊരു ഇളം വെയിലുണ്ട്. അതൊക്കെ കണ്ട് കുട്ടികൾ സന്തോഷിക്കുന്നു, തുമ്പിയുടെ പുറകെ ഓടുന്നു, ബലൂൺ വീർപ്പിച്ച് കളിക്കുന്നു. അതവരുടെ സന്തോഷം. കൗമാരം വരാൻ നേരത്ത് അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾ. അഡൾട്ട് എന്ന് പറയുമ്പോൾ ഒരു മധ്യാഹ്ന സൂര്യൻ്റെ ശക്തിയാണ്. ഈവനിങ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഗോൾഡൻ ഇയേഴ്സ് അതല്ലെങ്കിൽ സായന്തനം, ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ള അവസരങ്ങളുണ്ട്. അതായത് ഒരു സന്ധ്യാസമയത്ത് കടൽ തീരത്ത് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉച്ചക്കത്തെ പോലെ നട്ടുച്ചക്കൾ വെയിലൊന്നുമില്ല, മനസ്സിലായില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള സൗരഭ്യമുണ്ട്, കുളിർകാറ്റുണ്ട്, വർണ്ണങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള കുളിർമയുണ്ട് അല്ലേ. ഓളങ്ങൾ ഇങ്ങനെ തീരത്തേക്ക് വരുമ്പോൾ അത് കണ്ട് ഇരിക്കാൻ രസമുണ്ട്. മനസ്സിനനുസരിച്ചിരിക്കും. അപ്പോൾ അവരോട് അലിവ് കാണിക്കണം, അവരോട് അവരെ ചേർത്ത് പിടിക്കണം. അതുപോലെ തന്നെ പലരും ബോറടിക്കുന്നില്ല. ഇപ്പോൾ കോവിഡ് കാലത്ത് എത്രയോ ആൾക്കാർ പല ഭാഷകൾ പഠിച്ചിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, കഴിവുകൾ ചിലപ്പോൾ ആ സമയത്ത് തന്നെ ഉണ്ട്. എത്രയോ വലിയ വലിയ എഴുത്തുകാർ അവരുടെ 70s-ലും 80s-ലും നല്ല കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പൊട്ടൻഷ്യൽസ് നോക്കുക, കുട്ടികളോടൊത്ത് കളിക്കാൻ നോക്കുക, എല്ലാ പ്രായക്കാരോടും.
0: പലപ്പോഴും മുതിർന്ന ആൾക്കാർക്ക് അവരുടെ കുട്ടികളോടൊക്കെ കുറച്ച് പരാതികളുണ്ട് ഒരുപാട്. അവരെ എന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇവർക്ക് ഒരുപക്ഷെ ഈ അവരുടെ നല്ല നാളുകളിൽ അവരെ അടക്കി ഭരിച്ചിരുന്ന ആ ഒരു ഇത് വിട്ടുകൊടുക്കാനുള്ള ഒരു വൈമനസ്യം പലയിടത്തും നമ്മൾ കാണാറുണ്ട് അല്ലേ.
1: അതുകൊണ്ട് കുട്ടികൾ പറയും, ഇവൻ്റെ അപ്പനെയൊക്കെ ഞാൻ തോളിലേറ്റി വളർത്തി ഇത്രയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ അവൻ്റെ മകനിപ്പോൾ 16 വയസ്സുണ്ട്, ഗ്രാൻഡ് ചൈൽഡ്, അവനൊക്കെ ഇപ്പം എന്നെ വേണ്ട. അത് കുട്ടികളെയും കുറ്റം പറഞ്ഞിട്ട് അറിയില്ല, അവരറിയാൻ പാടില്ല. അവരുടെ അപ്പന അവരുടെ അപ്പൂപ്പനോട് കാണിക്കുന്നത് അനുസരിച്ചിരിക്കും. എടാ നീ പരീക്ഷ വന്നിരിക്കുകയാണ്, അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കും. അമ്മമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കാം. അമ്മമ്മ എനിക്ക് പരീക്ഷയാണ്, എനിക്ക് അനുഗ്രഹം വേണം. നിനക്ക് വിശക്കണല്ലേ, വിശക്കുന്നതല്ലേ എനിക്ക് പരീക്ഷ, അപ്പം നിനക്ക് പനിയുണ്ട. കാരണം ഹാർട്ട് ഓഫ് ഹിയറിംഗ് ആണ്. എന്തൊരു കഷ്ടമാണ്, പറഞ്ഞാലും മനസ്സിലാവില്ല. പ്രായമായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്, കുടുംബത്തിൻ്റെ നിധിയാണ്, കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്. അത് മനസ്സിലാക്കുന്നില്ല കുട്ടികൾ. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. പക്ഷേ ഞാൻ പ്രായമായിട്ടുള്ളവരോട് പറയുന്നത് ദേ ഹാവ് ടു ആക്സെപ്റ്റ് റിയാലിറ്റി. ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻജോയ് ചെയ്തിരുന്നത് പി സുശീലയുടെ പാട്ട് പാടി ഉറക്കാം, 62-ലെ പാട്ട്, അതേസമയത്ത് സൗണ്ട് ഓഫ് മ്യൂസിക്, 65-ലെ സിനിമ, അതിലെ രണ്ട് വരി ഇങ്ങനെയാണ്, വെൻ ഐ ഫീൽ സാഡ്, വെൻ ഐ ഫീൽ ബാഡ്, ഐ സിംപ്ലി റിമെമ്പർ മൈ ഫേവറേറ്റ് തിങ്സ്. വിഷമങ്ങൾ വരുമ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. അപ്പോൾ പ്രായമായവരോട് ഞാൻ പറയുന്നത് ഹോബീസ് ഡെവലപ്പ് ചെയ്യുക. ഈ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ യാത്രകൾ ചെയ്യാം, പുസ്തകങ്ങൾ വായിക്കാം, ഒരു പെറ്റ് ഡോഗിനെ വളർത്താം, ഒരു അക്വേറിയം ഉണ്ടാക്കാം, മുറ്റത്ത് വെറുതെ ഇങ്ങനെ നടക്കാം, ധൃതിയും ബഹളമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചെറുപ്പമാകാൻ നോക്കും ചില ആൾക്കാർ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഏജ്, ഓരോ ഏജിനും അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട്, അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ചെറുപ്പത്തിലെ ഞാൻ മാവിൻ്റെ പുറത്തൊക്കെ കയറും, ഇപ്പം ഞാൻ കയറിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതേസമയത്ത് അറിവുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊച്ചു കുട്ടികളോടൊത്ത് കളിക്കാൻ സമയം കണ്ടെത്തണം. ദേ ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് അതർ പീപ്പിൾ ഓൾസോ, എല്ലാ ഏജിലുള്ളവരോടും. ഞാൻ തന്നെ ഐ മീൻ സീനിയർ പേഴ്സൺ, ഞാൻ എവിടെയെങ്കിലും വിരുന്നിനൊക്കെ പോകാൻ നേരത്ത് എൻ്റെ കയ്യിൽ ചോക്ലേറ്റൊക്കെ ഉണ്ടാവും. കുട്ടികളുടെ അടുത്ത് പറയും, ഏത് കയ്യിലാണ് ചോക്ലേറ്റ് എന്ന് പറയുക. വലത്തെ കയ്യിൽ. ഇല്ലല്ലോ, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. അന്ന് എത്ര ഉണ്ടെന്ന് പറയുക. 4 എണ്ണം, 3 എണ്ണേ ഉള്ളൂ. അങ്ങനെ അവരോട് കളിക്കും. അപ്പൂപ്പനോട് ഞാൻ പറയുന്നത്, ഈ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒന്നും പറയേണ്ട മോനെ, അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമില്ല, പിന്നെ ഞങ്ങൾ ഗോതമ്പ് അതൊക്കെ തിന്നാ ജീവിക്കുന്നത്. അന്ന് ബ്രിട്ടീഷുകാരല്ലേ ഭരിക്കുന്നത് മോനെ. അപ്പോൾ ഞാൻ പറയും, അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അന്നേരം ചേമ്പൊക്കെ എടുത്ത് പുഴുങ്ങി തിന്നുമായിരുന്നു. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാശെന്ന് പറയും. കാശെന്ന് പറഞ്ഞാൽ ചക്രം, ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതൊക്കെ പറയും, അന്നത്തെ കാര്യങ്ങളൊക്കെ പറയും. മിലിറ്ററി പോയിരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ഒരു മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാൾക്ക് എന്നെ ജീവനാണ്. ഞാൻ ചോദിച്ചു, അവിടെ ഈ മിലിറ്ററി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ എങ്ങനെ തണുപ്പൊക്കെ ഉണ്ടാവുക? തണുപ്പുണ്ടാവുക എന്നാൽ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കും. കുളിക്കണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ചൂടാക്കണം.

0: എന്നിട്ട് അയാളൊരു മരം കാണിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൽ കുഴപ്പമൊന്നുമില്ല, ആ മരത്തിൽ ഒറ്റയില ഉണ്ടാവില്ല, ലഡാക്കിൽ തണുപ്പിൽ. നാട്ടിലുള്ള ആൾക്കാർക്ക് ഉറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഉറങ്ങാതിരിക്കുകയാണ്, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ നമ്മളുടെ സംസാരം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടേനെ അവർക്ക് നമ്മളോട് ഇഷ്ടം വരും. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം, സത്യം പറയുവാൻ ധൈര്യമുണ്ടാവണമെന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ റെഡ്യൂസേഴ്സ് ആയിരിക്കണം. ഞാനൊരാളുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ ഇഷ്ടം. ഒരാൾ കാലൊടിഞ്ഞ് കിടക്കുന്നു, ഞാൻ അയാളുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് എന്ത് പറ്റി, ഒന്നും പറയേണ്ട, സ്ലിപ്പ് ചെയ്ത്. ഞാൻ പറഞ്ഞ് സിമ്പിൾ ഫ്രാക്ചറാണ്, നിങ്ങൾ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ബോർ റെഡി ആയിരുന്നു, ഇനി രണ്ടാഴ്ച ഇങ്ങനെ ഒരേ കിടപ്പ്. ഞാൻ പറഞ്ഞ് ഈ അവസ്ഥയിൽ ഒരു അവസരമുണ്ട്. പിന്നെ ഞാൻ അയാളോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഏതവസ്ഥയിലും ഒരു അവസരമുണ്ട്. ഞാൻ നാളെ ഒരു മോണിറ്റർ കൊണ്ടുവന്ന് തരാം, റോമൻ ഹോളിൻ്റെ സിനിമ കാണാനുള്ളത്. അതൊക്കെ സന്തോഷമായി. അതിനുവരെ പറയാണ് കാലൊടിഞ്ഞ് കിടക്കാനല്ല, നമ്മുടെ ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ. അപ്പോൾ അയാൾ വെച്ചാൽ അല്ല, റേഷൻ കടക്കാൻ രാധാകൃഷ്ണൻ്റെ അനിയൻ ഗോപാലകൃഷ്ണൻ, അവൻ്റെ കാല് ഇതുപോലെ ഒടിഞ്ഞ് ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട്, അവസാനം പ്ലാസ്റ്റർ മാറ്റി കഴിഞ്ഞപ്പോൾ എല്ല് കൂടിയിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമത് ഒടിച്ച് പ്ലാസ്റ്റർ ഇട്ട്, രണ്ടാമത് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞരമ്പ് പറഞ്ഞു പോയി. ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വഴി കൂടി പോകുമ്പോൾ ചിലരെ കാണുമ്പോൾ ഓടി ചെല്ലും, ചിലരെ കാണുമ്പോൾ അവർ ടെൻഷൻ ഉണ്ടാക്കുന്ന ആളായിരിക്കും, അവരെ കാണുമ്പോൾ നമ്മൾ ഇടവഴി കയറി. സോ ട്രൈ ടു ബി എ ടെൻഷൻ റെഡ്യൂസർ. കുട്ടികളോട് പറയണം, അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ സന്തോഷം കാണാൻ മുതിർന്നവർ മനസ്സിലാക്കണം. ചെറിയ ജനറേഷൻ്റെ വ്യത്യാസമാണ്, കാലം മാറുന്നു, അതെല്ലാ കാലം ഉണ്ടായിരുന്നല്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇന്നാളെ ഒരു അച്ഛൻ പറഞ്ഞോടാ നിനക്ക് 1.5 കിലോമീറ്ററിന് ബൈക്ക് വേണോ അല്ലേ. ഞാൻ 5 കിലോമീറ്റർ നടന്നു പോയി പഠിച്ചവനാണ്, മനസ്സിലായില്ലേ. മകൻ പറഞ്ഞ് ഈ പറഞ്ഞത് എന്നോട് പറഞ്ഞത് കൊള്ളാം, മറ്റുള്ളവരോട് പറയണ്ട അച്ഛൻ ഇത്രയും മണ്ടനാണെന്ന് ആൾക്കാർ ഓർക്കുന്നു. സോ ദാറ്റ് ഈസ് എ തിങ്, കാലം മാറുന്നു. പക്ഷെ വേറൊന്നുണ്ട്, പണ്ട് ഇപ്പം എൻ്റെ ഫാദർ പേപ്പർ വായിക്കുമ്പോൾ ഞാൻ പുറകിലേ നിൽക്കുകയുള്ളൂ, വായിച്ച് കഴിഞ്ഞ് മാറ്റി വെക്കുമ്പോഴേ എടുക്കുകയുള്ളൂ. ഇപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് ഞാനിന്ന് വൈകിട്ടെ എന്ന് പറഞ്ഞ് വലിക്കും, അത് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ല, തോളത്ത് കൈയിടും അപ്പൻ്റെ, അത് സ്നേഹം കൊണ്ടാണ്. അതും തിരിച്ചറിയണം, കാലം മാറുമ്പോൾ ബിഹേവിയർ മാറുന്നു, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന പലതരത്തിലാവും. അപ്പോൾ പ്രായമായിട്ടുള്ളവർ മനസ്സിലാക്കേണ്ടത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല. ഹാപ്പിനെസ് ഈസ് നോട്ട് ഗെറ്റിംഗ് വാട്ട് യു ലൈക്ക്, ലേണിംഗ് ടു ലൈക്ക് വാട്ട് യു ഗെറ്റ്. ദർ ഈസ് എ പ്രെയർ, ഞാൻ പ്രായമുള്ളവരോട് പറയും, സെർനിറ്റി പ്രെയർ എന്ന് പറയുന്നൊരു പ്രെയറുണ്ട്. അത് പറയുന്നത് ഗോഡ് ഗീവ് മി ദ സെർനിറ്റി ടു ആക്സെപ്റ്റ് തിങ്സ് വിച്ച് ഐ കനോട്ട് ചേഞ്ച്, ഗീവ് മി ദ എബിലിറ്റി ടു ചേഞ്ച് തിങ്സ് വിച്ച് ഐ കാൻ, ഗീവ് മി ദ വിസ്ഡം ടു അണ്ടർസ്റ്റാൻഡ് ബിറ്റ്വീൻ ദീസ് ടു. എൻ്റെ തൊലിയുടെ നിറം ബ്രൗണിഷ് കളറാണ്, ഇത്തിരി കറുപ്പൊക്കെയാണ്. ഇത് വെളുക്കണമെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ വിഷമിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യുക, എൻ്റെ ഹൈറ്റ് ഇത്രയുള്ള, അത് ആക്സെപ്റ്റ് ചെയ്യുക. ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മടി പിടിച്ച ചില കാര്യങ്ങൾ ചെയ്യാറില്ല. എൻ്റെ ഗാർഡനിൽ പ്രൂൺ ചെയ്യേണ്ട സമയമായി, അത് ഞാൻ ചെയ്യാറില്ല. അത് ചെയ്യാനുള്ള കഴിവ് എനിക്കായിരുന്നു. ഒരു ആർട്ടിക്കിൾ ഒരു സ്ഥലത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മടി പിടിച്ചിരിക്കും. അപ്പോൾ ഗീവ് മി ദ എബിലിറ്റി ഡു തിങ്സ്, പിന്നെ ഇത് തിരിച്ചറിയാൻ നോക്കണം. അപ്പോൾ കാരണന്മാരോട് ഞാൻ പറയും, പഴയതുപോലെ കേൾക്കാൻ പറ്റില്ല, പഴയതുപോലെ കാണാൻ പറ്റില്ല, പഴയതുപോലെ ചിലപ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റില്ല, ഓർമ്മക്കുറവ് ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ജീവിത സായാഹ്നത്തിൻ്റെ ചാരുതയും അതിൻ്റെ വർണ്ണഭംഗിയും അതിൻ്റെ അനുഭവ സമ്പത്തും അതിൻ്റേതായിട്ടുള്ള സംഗതികളുണ്ട്. അതുപോലെ തന്നെ നമ്മളാരും മൈൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മൈൻഡ് ചെയ്യുക, നമ്മൾ ലോൺലിനെസ് സോളിറ്റ്യൂഡായിട്ട് മാറ്റുക, എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്യുക അവർക്ക് പറ്റുന്ന വിധത്തിൽ. രണ്ട് കാര്യങ്ങളാണ് ഓൾഡ് ഏജിലെ ഏറ്റവും പ്രധാനം. ഒന്ന്, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. എല്ലാവരും മെറ്റീരിയലിസ്റ്റിക്, കൺസ്യൂമറിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. രണ്ടാമത്തെ കാര്യം ഹെൽത്ത്, പനി വരാൻ നോക്കണ്ട, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ ഇടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്തുക, എന്നിട്ട് ഒരു ഫൈനാൻഷ്യൽ. നല്ല നല്ല കൂട്ടുകാരെ ഉണ്ടാക്കുക, ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക. ഹ്യൂമർ ഉണ്ടാക്കുക, ചിരിക്കാൻ നോക്കുക, ഇന്ന് ചിരിക്കുന്ന ആൾക്കാർ പറയും. പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്.
1: നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ മുതിർന്ന പൗരന്മാരായിട്ടുള്ള നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുകയും ചെയ്തതിൽ വളരെ സന്തോഷം.
0: താങ്ക് യു വെരി മച്ച് സർ.
2: ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ജസ്റ്റിൻ പടമാടനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും

സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴിയുറവകൾ.

പ്രിയ ശ്രോതാക്കളെ, മൊഴി ഉറവകളിലേക്ക് സ്വാഗതം. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ വിപ്ലവാത്മകമായ ചിന്തകൾ, സാഹിത്യ ലോകത്തെ കെട്ടുറപ്പുള്ള ചിന്തകൾ, സംഗീത ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിത്വം, ഇവരാണ് ഇന്നത്തെ മൊഴി ഉറവകളിലെ സാന്നിധ്യം. സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായ കെ പി കേശവമേനോനാണ് മൊഴി ഉറവകളിലെ ഇന്നത്തെ ആദ്യത്തെ അതിഥി. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അവയെ സമരത്തിൻ്റെ പടവാളാക്കുകയും ചെയ്ത അദ്ദേഹം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചിന്തകരിൽ ഒരാൾ കൂടിയാണ്. കഴിഞ്ഞകാലം സായാഹ്ന ചിന്തകൾ, ജീവിത ചിന്തകൾ തുടങ്ങി നിരവധി കൃതികളുടെ കർത്താവ്. ജനാധിപത്യ മൂല്യങ്ങൾ, ഈ വിഷയത്തിൽ കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.

1916 സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള സംഘടിതമായ പരിശ്രമം ആദ്യം തുടങ്ങിയത്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതോടുകൂടി 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിസ്സഹകര പ്രസ്ഥാനം തുടങ്ങി. അത് ഒരു ബഹുജന പ്രസ്ഥാനമായി വളർന്നു വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുവാനായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു അത്. അതിനോട് സാമ്യപ്പെടുത്തുവാൻ ലോക ചരിത്രത്തിൽ തന്നെയും വേറെ ഒരു സമരം ഉണ്ടായി എന്ന് പറയുവാൻ തരമില്ല. 2 ലക്ഷ്യമായിരുന്നു ആ പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്. വിദേശാധിപത്യം ഇന്ത്യയിൽ നിന്ന് നീക്കുക, അതാണ് ഒന്ന്. ഇന്ത്യയിൽ ഡെമോക്രസി സമ്പ്രദായത്തിലുള്ളതായിട്ടുള്ള ഭരണം സ്ഥാപിക്കുക, അത് മറ്റൊന്ന്. ഇത് രണ്ടും നമുക്ക് സാധിച്ചു. 1947 ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം കയ്യേറ്റു. 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഡെമോക്രസിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സമ്പ്രദായത്തിലുള്ള ഡെമോക്രസിയാണ് നാം അനുകരിക്കുവാൻ തീർച്ചപ്പെടുത്തിയത്. നാം മാത്രമല്ല, പുതുതായി സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളതായിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളും ചെയ്തതും അതുതന്നെയാണ്. ആ ഡെമോക്രസി എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇന്നത്തെ ചിന്താവിഷയം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അടങ്ങിയ പാർലമെൻറ്റിൽ കൂടിയിട്ടുള്ളതായിട്ടുള്ള ഭരണമാണ് ഡെമോക്രസിയുടെ ഒരു സവിശേഷത. ആ സമ്പ്രദായം നാമും ആരംഭിച്ചു. ആ പാർലമെൻറ്റ് എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ വിജയിച്ചു എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കുന്നതിനുള്ളതായിട്ടുള്ള സൗകര്യം ആ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടോ? ഭരണം ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കുവാൻ പാർലമെൻറ്റിന് സാധിക്കുന്നുണ്ടോ? മന്ത്രിമാർക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തന്നെ അവരുടെ സ്വച്ഛാധികാര പ്രവണതകൾ തടയുന്നതിന് പാർലമെൻറ്റിന് കഴിയുന്നുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പാർലമെൻറ്റിന് പ്രത്യേകിച്ച് ആരംഭകാലത്ത് തൃപ്തികരമായ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയുടെ നടത്തുന്നതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നേട്ടങ്ങളെ സംബന്ധിച്ചും പല പരിഷ്കാരങ്ങൾ നമ്മൾ വരുത്തിയതിനെ പറ്റിയും വിദേശീയർ പുകഴ്ത്തി പറയുവാൻ തുടങ്ങിയിട്ടുണ്ടായി. പാർലമെൻറ്റിലെ മെമ്പർമാരുടെ അന്തസ്സോടുകൂടിയ പെരുമാറ്റവും കാര്യങ്ങൾ വാദപ്രതിവാദം ചെയ്യുന്നതായിട്ടുള്ള സമ്പ്രദായവും എല്ലാം അവരുടെ പ്രശംസയ്ക്ക് കാരണമായി. പുറം ദിക്കിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്ക, ഇംഗ്ലണ്ട് മുതലായിട്ട് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഡെമോക്രസിയുടെ പ്രവർത്തനത്തെപ്പറ്റി കണ്ടിട്ടുള്ളവർ വളരെ പ്രശംസിച്ച് അതിനെപ്പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. ഇതിന് നെഹ്റുവിൻ്റെ വ്യക്തിപ്രഭാവവും പാർലമെൻറ്റിനോട് അദ്ദേഹം കാണിച്ചിട്ടുള്ളതായിട്ടുള്ള ആദരവും കുറേയെല്ലാം സംഭാവന ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ നിലയിലായിരുന്നു ഏകദേശം 15 കൊല്ലത്തോളം നമ്മുടെ പാർലമെൻറ്റ് വളർന്നു വന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്ത് അതിന് പരിതാപകരമായ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്നത് സ്പീക്കറെ അവരുടെ ആദരവ് കൂടാതെ സംസാരിക്കലും ധിക്കാരപരമായ പെരുമാറ്റവും ലഹള ഉണ്ടാക്കലും ഇതും മറ്റും സാധാരണയായിട്ടുണ്ട്. ഇത് പാർലമെൻറ്റിൽ മാത്രമല്ല അസംബ്ലിയിലും കാണാം. ഈ തരത്തിൽ പോകുന്നതായാൽ നമ്മുടെ ഡെമോക്രസി എവിടെ എത്തും എന്ന് ചോദിക്കുവാൻ കൂടി നമുക്ക് തോന്നിപ്പോകും. ഇത് വളർന്നു വരുവാൻ അനുവദിക്കുന്നതായാൽ തീർച്ചയായും ഡെമോക്രസി സമ്പ്രദായത്തിന് തന്നെ നമ്മൾ അർഹരെന്ന് വന്നേക്കാം. നിയമത്തിൻ്റെ വാഴ്ചയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള മറ്റൊരു അനുകരണീയമായ സമ്പ്രദായം.

0: പൗരന്മാർ ഉണ്ടാക്കുന്നതായിട്ടുള്ള നിയമം അനുസരിക്കുവാൻ അവർ തയ്യാറാവും. അതിനവർ തയ്യാറല്ലെങ്കിൽ തീർച്ചയായും ഭരണം നടത്തുക അസാധ്യമായിത്തീരും. അതാണ് ഇപ്പോൾ നാം കാണുന്നത്. അടുത്ത കാലത്ത് നിയമത്തെ ധിക്കരിക്കുക ഒരു പതിവായി തീർന്നിട്ടുണ്ട്. ബന്ദും ഗറവും ഇന്ന് നാട്ടിലെങ്ങും നടപ്പായിരിക്കുന്നു. പൗരന്മാർക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നതിനോ പ്രവൃത്തിയെടുക്കുന്നതിനോ തരമില്ലാതെ തീർന്നിരിക്കുന്നു. ഈ തരത്തിൽ നിയമത്തിനെ അനാദരിക്കുന്ന ആയാൽ അത് നമ്മുടെ ഡെമോക്രസിയെ എവിടെ എത്തിക്കുമെന്ന് ആലോചിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഡെമോക്രസി ഒരു ഭരണ സമ്പ്രദായം മാത്രമല്ല, അത് ഒരു ജീവിത രീതി കൂടിയാണ്. വ്യക്തിക്ക് തൻ്റെ കഴിവും തൻ്റെ വാസനയും വികസിപ്പിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാവണം. ഭക്ഷണം കഴിക്കുന്നതിന്, ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഭക്ഷണം സുലഭമായി കിട്ടുന്നതിനുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവരുത്. താമസിക്കുവാനായിട്ടുള്ള പാർപ്പിടങ്ങളും അതുപോലെ തന്നെ. വിദ്യാസമ്പന്നന്മാരായ ആളുകളെ ആ ഡെമോക്രസിയിൽ കാണുകയില്ല. തൊഴിലില്ലായ്മയും ഉണ്ടാകുകയില്ല. എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും. ചിലർ കൃഷിപ്പണി ചെയ്യുന്നവരായിരിക്കും, ചിലർ ഉദ്യോഗം ഭരിക്കുന്നവരായിരിക്കും, ചിലർ വ്യാപാരം ചെയ്യുന്നവരായിരിക്കും, ചിലർ പൊതുസേവനത്തിൽ ഏർപ്പെട്ടവരായിരിക്കും. അങ്ങനെ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്യത്തിനെ സേവിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം, ലക്ഷ്യം പൊതുനന്മയാണ്. അതിനുവേണ്ടി അവർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ്. ആ തരത്തിലുള്ളതായിട്ടുള്ള ഒരു ഡെമോക്രസി കൈവരുത്തുവാനായിരിക്കണം നമ്മുടെ ശ്രമം. അത് സാധ്യമല്ലെന്ന് വിചാരിക്കുന്നതിട്ടാണ്. തീർച്ചയായും ഇത്ര വലിയ സാമ്രാജ്യത്തോട് പൊരുതി സ്വാതന്ത്ര്യം നമുക്ക് നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരുത്തി ഈ നാട്ടിനെ നല്ലൊരു മാതൃകാ ഡെമോക്രസിയായി വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അതിന് ഒരുങ്ങി പ്രവർത്തിക്കാനാണ് എൻ്റെ നാട്ടുകാരോട് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.
1: കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. എഴുത്തിൽ കുട്ടനാടിൻ്റെ വളക്കൂറും കയറുപിരി പോലെയുള്ള ചിന്തകളുമായി മലയാളികളുടെ വായനാ ലോകത്തെ പുതിയ പാതയിലേക്ക് നയിച്ച തകഴി ശിവശങ്കരപിള്ള സാമൂഹിക പ്രസക്തിയുള്ള നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും മലയാള സാഹിത്യത്തെ ലോക നിലവാരത്തിലെത്തിച്ചു. 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. തൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ചും സാഹിത്യ ജീവിതത്തെക്കുറിച്ചും തകഴി ശിവശങ്കരപിള്ള നടത്തിയ പ്രഭാഷണം.
2: എൻ്റെ ഇപ്പോഴത്തെ അരുതായ്മയിൽ എനിക്ക് സാഹിത്യ സുഹൃത്തുക്കളെ ഒന്നിച്ചു കാണാൻ കഴിയുന്നൊരു വലിയ കാര്യമാണ്. പണ്ട് നാടൊട്ടൊക്കെ നടക്കുമ്പോൾ എല്ലാവരെയും കാണാം, കോവലിനെ കാണാം, വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ കാണാം, സേതുവിനെ കാണാം, എല്ലാവരെയും കാണാം. കുറഞ്ഞ പക്ഷം ഒരു 3 ദിവസത്തേക്ക് എനിക്കൊരു ഉന്മേഷം കാണും. പിന്നെ ഞാൻ നിരാശയല്ല, ഒരു പടു കുണ്ടിൽ കുഴിയിൽ വീണ പോലെ ആയിപ്പോകും. മുനീസമീരത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കഥകളിൽ അനന്തഗുണനിധി, പരന്തപൻ, ഇവൻ അവന്തി ജനപദ പുരന്തരൻ എന്ന് പറഞ്ഞ് രുക്മി ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മഹാരഥന്മാരെ പരിചയപ്പെടുത്തും. അങ്ങനെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അനന്തഗുണനിധി, പരന്തപൻ, ഇവൻ അവന്തി ജനപദ പുരന്തരൻ, ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്താനുണ്ട്. എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. എൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഇന്ന് ബസ്സും ലോറിയും കാറും 2-വീലർ വെഹിക്കിൾസും ഒക്കെ ഇങ്ങനെ ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദ ബഹളം ശബ്ദം മയമാണ്. രാത്രിയിൽ ഉറക്കം വരാറില്ല ഈ ശബ്ദം കേട്ട്. ആ റോഡ് 20-25 കൊല്ലം മുമ്പ് തോടായിരുന്നു. ഇത് ഞാൻ വരുന്ന സകല പത്രക്കാരോടും സകല പ്രമാണിമാരോടും പറയാറുണ്ട്. ഈ ഒരു തോടായിരുന്നു. ആ തോട്ടിൽ കൂടെയാണ് വള്ളക്കറ്റ കൊണ്ടത്. ഞാൻ കൃഷി ചെയ്യുന്ന ജലം കൊയ്ത് വള്ളക്കറ്റ കൊണ്ടത് വീട്ടിൽ മുറ്റത്ത് കളഞ്ഞു.

മാറിപ്പോയി. ഇന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് ഷർട്ട് ഇടുന്നവർ, തകഴിയിൽ ഷർട്ട് ഇടുന്നവരില്ലായിരുന്നു. ഷർട്ട് ഇടുന്ന ആളുകളെ കാണണമെങ്കിൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും ചെല്ലണം. ഞാൻ ഓലക്കട കാണുന്നത് തിരുവനന്തപുരത്ത്, അല്ല ശീലക്കട കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഈ ഓർമ്മ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാനൊക്കെ എഴുതാൻ തുടങ്ങുന്ന കാലത്തെ കേരളം എന്തായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അത് അന്ന് ഞങ്ങൾ എഴുതുന്നത് പണം കിട്ടുമെന്ന് വെച്ചല്ല, കിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടിയൊരു ശീലമില്ല. ഇന്നത്തെ പറയുമ്പോൾ എൻ്റെ അനിയന്മാർ മുഖം ചുളിക്കരുത്, എല്ലാവരും നഗരത്തിൽ താമസിക്കുന്നവരാണ് ഇന്നത്തെ കഥയെഴുത്തുകാരും കവികളും എല്ലാം. ആ നാട്ടുംപുറവുമായിട്ട്, നാട്ടുംപുറത്ത് വേറെ ഉണ്ടവ അവർക്ക് ഇല്ലയെന്ന് പറയാനൊക്കില്ല, നാട്ടുംപുറവുമായിട്ട് വേർപെട്ടു. വേറെ എവിടെ ഉണ്ടെങ്കിലും അങ്ങ് നീണ്ടു കിടക്കുക നഗരത്തിലാണ്. എല്ലാവർക്കും എഴുതി പണം കിട്ടിയില്ലെങ്കിലും കോളേജുകളിൽ നിന്നും മറ്റും മറ്റ് ഉദ്യോഗങ്ങളിൽ നിന്നും ശമ്പളമുണ്ട്. ഞങ്ങൾക്കിതൊന്നും കിട്ടിയിരുന്നവരല്ല. ഞങ്ങൾ പ്രതിഫലം ഉദ്ദേശിച്ചെന്ന് എഴുതിയതല്ല, ഞങ്ങളുടെ അമർഷം പ്രേരണ നൽകി എഴുതിയതാണ് എന്ന് വെച്ചോളൂ. അത് തെറ്റിപ്പോയിരിക്കാം, അതിൻ്റെ സമീപനം തെറ്റിയിരിക്കാം. കല ഞങ്ങൾ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷേ കലയെ മാത്രം സ്നേഹിച്ചാൽ മതിയോ എന്നും കൂടെ ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവാം. കലയെക്കുറിച്ച് ബഹുമാനമില്ലായ്മയല്ല, അതിനേക്കാൾ കൂടുതൽ ജീവിത പ്രശ്നങ്ങൾ പിന്നിട്ട് വന്നു. ജനങ്ങളെ ജീവിത പ്രശ്നങ്ങളെക്കൊണ്ട് ബോധവാന്മാരാക്കുന്നതിന് മാത്രം വേണ്ടി എഴുതിയിട്ടുള്ളതുമുണ്ട്. സ്വദേശമായി കവിതയും കഥയും ഒക്കെ എഴുതി കലയെ കളഞ്ഞു കുളിച്ചു എന്ന് ഞങ്ങളെ കുറ്റം പറയുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങളുടെ ജീവിച്ചിരുന്ന ആ കാലം ഇന്നത്തെ കാലം. ഒരു സംഗതി കാഥികരോടും കഥ എഴുതുന്ന ആളുകളോടും കവികളോടും എനിക്ക് അപേക്ഷിക്കാനുണ്ട്. എന്തെല്ലാം വികാസമുണ്ടായെങ്കിലും ഗ്രാമാന്തരങ്ങളിൽ ഇന്നും കഷ്ടപ്പെട്ട് ഈ നെല്ലുണ്ടാക്കുന്ന കൃഷിക്കാരനുണ്ടല്ലോ, എൻ്റെ പൊന്നിന് അനിയന്മാരെ, അത്താഴത്തിൻ്റെ ചോറ് വായിച്ചാൽ ഉച്ചക്കലത്തെ ചോറ് വായിലേക്ക് ചെല്ലുമ്പോഴെങ്കിലും ആ അരി ഉണ്ടാക്കിത്തരുന്ന കൃഷിക്കാരനെ നിങ്ങളൊന്ന് ഓർക്കണമേ, എനിക്കൊരു അപേക്ഷയാണ്. നിങ്ങൾ നാഗരിക ജീവിതത്തിൻ്റെ ഭാവങ്ങൾ ശരിക്കുള്ള പ്രശ്നങ്ങളാണല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മറ്റൊരു കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആരുടെയും മുഖം ചുളിയരുത്. ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഞങ്ങളുടെ അടിസ്ഥാന സിദ്ധി എന്തായിരുന്നു? എൻ്റെയും എൻ്റെ തലമുറയുടെയും വളരെ പരിമിതമായിരുന്നു. നിങ്ങളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ അറിവിൻ്റെ ഇരിപ്പിടമാണ്, തൻ്റെ ഇടത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ്. മിടുക്കുണ്ട്, നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു സമീപനമുണ്ട്. പക്ഷേ ഒരു വലിയ പക്ഷേയാണ്, നിങ്ങൾ ജീവിതത്തെ കാണുന്നുണ്ടോ? ജീവിതം പ്രേമനൈരാശ്യം മാത്രമല്ല, അത് നാട്ടും പുറത്തുമുണ്ട്. ജീവിതം വ്യർത്ഥതാബോധമല്ല, അത് എല്ലായിടത്തുമുണ്ട്. ജീവിതം അതിനൊക്കെ വലുതാണ്, ഒരു വ്യഗ്രതയുണ്ട്. ആ വ്യഗ്രതയുടെ ചൂടും ആവേശവും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ വേറിട്ടൊരു കാര്യം ഓർത്തു പോവുകയാണ്. എൻ്റെ ചെറുപ്പം കാലത്ത്, ഒരു 10-20 വയസ്സുള്ള കാലത്ത് രാമായണവും ഭാരതവും ഭാഗവതവും ഒക്കെ വായിച്ചു. അത് പിന്നെ അങ്ങനെ പോയി. അതിനോട് തന്നെ ചില എതിർപ്പുകൾ തോന്നി. ജാതി വ്യത്യാസം അരക്കെട്ട് ഉറപ്പിക്കുന്നു, സ്ഥിതി സമത്വമില്ല, ഒരുപാട് പറയാറുണ്ട് പുരാണങ്ങളെക്കുറിച്ച്. പക്ഷേ ആ പുരാണങ്ങളിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഉള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ, അവർക്ക് ജീവനുള്ളതായിട്ട് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. മൂല്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുവാൻ പുരാണങ്ങൾ ശ്രമിച്ചിട്ടുള്ള മൂല്യങ്ങളാണ് ഞങ്ങളെ അരിശപ്പെടുത്തിയത്. ഞങ്ങളതിനെ കണ്ണും മൂക്കുമില്ലാതെ എതിർത്തു. അതൊക്കെ ശരിയാണ്. ഇത് കഴിഞ്ഞ് ഉള്ള കഥാസാഹിത്യത്തെക്കുറിച്ച് തന്നെ ഞാൻ ആദ്യമായി പറയാം. സി വി രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജായും രാമരാജ് ബഹദൂറും ചന്തുമേനോൻ്റെ ഇന്ദുലേഖയും പിന്നെ അതിനെ തുടർന്ന് അതിൻ്റെ ഛായ പിടിച്ച് എഴുതപ്പെട്ട അനേകം കുറേ അധികം നോവലുകളുണ്ട്. അവയും ഇതെല്ലാം വായിക്കുമ്പോൾ ഇന്ദുലേഖയെക്കുറിച്ചുള്ള വർണ്ണന എനിക്ക് പിടിച്ചില്ല, ആവിഷ്കാരം പോലും പിടിച്ചില്ല. സത്യത്തിൽ മലയാള നോവലിൻ്റെ സാമൂഹ്യഭാവത്തിന് പ്രാധാന്യം കൊടുത്തെഴുത

0: പക്ഷെ ആദ്യത്തെ നോവൽ വലിയ നോവലാണ്, വലിയൊരു സൃഷ്ടിയാണ് ഇന്ദ്രലേഖ. പക്ഷേ ഇന്ദ്രലേഖയുടെ ആവിഷ്കരണം പഴഞ്ചനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ വായിക്കുമ്പോഴാണെന്ന് പഴഞ്ചനല്ല ആ വലിയ മനുഷ്യൻ ജീവിതത്തെ സമീപിച്ച വിധം, അതിലെ ആവിഷ്കാരമല്ല അദ്ദേഹം നോക്കിയത്. ആ നിലയിലും അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ദ്രലേഖയുടെ വർണ്ണനയും മറ്റുമൊക്കെ ആ കാലത്തെഴുതാണ്. ഇന്ന് അതെല്ലാം പുച്ഛിച്ചാൽ പുച്ഛിക്കാനുള്ളതല്ല, നമ്മുടെ സമ്പാദ്യമാണത്. ആദ്യകാലത്തെ സമ്പാദ്യമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കാലം വന്നു. ഞങ്ങൾ പ്രത്യേകമായ ഒരു രീതിയിൽ ജീവിതത്തെ കാണാൻ ആഗ്രഹിച്ചു. അതിനുള്ള കാരണങ്ങൾ പാശ്ചാത്യ ഇംഗ്ലീഷ് ഭാഷയുമായിട്ടുള്ള ബന്ധമാണ്, കോണ്ടിനെന്റൽ ലിറ്ററേച്ചറാണ്, ഇതൊക്കെയാണ്. കുറച്ച് രാഷ്ട്രീയവും കലർത്ത് പോയിട്ടുണ്ട്, അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യ സമരം ആഞ്ഞ് അലയടിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരൊറ്റ ഒരുത്തനെങ്കിലും, വെളിവെള്ള ഒരുത്തനെങ്കിലും രാഷ്ട്രീയ ബോധമില്ലാതെ എഴുതാനോ പ്രവർത്തിക്കാനോ അക്കാലത്ത് കഴിയുമായിരുന്നില്ല. നിങ്ങൾക്കത് കൂടാതെ ഇന്ന് കഴിയാം. രാഷ്ട്രീയം പുച്ഛിച്ച് തള്ളാം. പക്ഷേ ആ കാലത്ത് ആ സമരത്തിൻ്റെ അകത്ത് ജീവിച്ചിരുന്ന ഞങ്ങൾ ചിലരെല്ലാം അതിൽ പ്രവർത്തകരായിട്ടുണ്ട്, ചിലർ പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ട്. ഭീരുത്വം കൊണ്ടാണെന്ന് വെച്ചോളൂ, ഞാൻ ആ കൂട്ടത്തിൽ ഒരാളാണ്. ഞാൻ ജയിലിൽ പോയിട്ടില്ല, ഭീരുത്വമാണ് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ എങ്കിലും ഒരു സമീപനം ഉണ്ടായിരുന്നു, അത് രാഷ്ട്രീയം വന്ന് കൂടിപ്പോയി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഗതി ആകെ മാറി. ഞങ്ങൾ കലയെ ഇല്ലാത്തവരായി, ആവിഷ്കാര ഭംഗിയില്ല. അപ്പോൾ ഇന്നലേഖയിൽ എന്താ ആവിഷ്കാര ഭംഗിയാണ് ഉള്ളത്? നേരെ ഒരു കഥ, മലബാറിൽ നടന്ന ഒരു കഥ, നടന്നതെന്ന് തോന്നുന്ന ഒരു കഥ, അല്ലെങ്കിൽ നടക്കേണ്ടതായ ചില കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കെട്ടിച്ചമച്ച ഒരു കഥ, ഇതെല്ലാം ഉണ്ടായിരുന്നതിൽ. ധർമ്മരാജായും രാമരാജും അതേ കഥാപാത്രങ്ങളുടെ സൃഷ്ടി എന്നൊരു അത്ഭുതകരമാണ്. കലയുണ്ട്, പക്ഷെ ആ ഭാഷയോട് വെറുപ്പുണ്ടായിരുന്നു. ഇതാണോ കേരളീയൻ സംസാരിക്കുന്ന ഭാഷയെന്ന് ചോദിച്ചു. വെറും നാട്ടിൻപുറത്തുകാരുടെ ഭാഷ ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതായി തോന്നി. ഞങ്ങൾ എഴുതുന്ന ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. അത് കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഈ നാട്ടിൻപുറത്തുകാരുടെ ഭാഷയിൽ നാട്ടിൻപുറത്തുകാരുടെ ജീവിതം, കൃഷിക്കാരൻ്റെ ജീവിതം, തൊഴിലാളിയുടെ ജീവിതം അങ്ങനെ ശരിയാണ്. നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞു, ആ കുറ്റങ്ങളൊക്കെ ശിരസ വഹിച്ചുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കണമെന്ന് ചെറുപ്പക്കാരോടൊരു അപേക്ഷ ഉണ്ട്. അതോടൊപ്പം ജീവിതത്തെ അവർ കണ്ടാൽ വേണ്ടില്ല എന്നും എനിക്കൊരപേക്ഷയുണ്ട്.
1: തകഴി ശിവശങ്കരപിള്ള നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. മലയാള ചലച്ചിത്ര രംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത സംഗീത സംവിധായകനാണ് വി. ദക്ഷിണാമൂർത്തി. 125 ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം, JC ദാനിയൽ പുരസ്കാരം എന്നിവ നേടി. പല പ്രശസ്ത ഗായകരുടെയും സംഗീത സംവിധായകരുടെയും ഗുരു കൂടിയാണ് ദക്ഷിണാമൂർത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ സംഗീത ജീവിതയാത്രയെക്കുറിച്ച് ദക്ഷിണാമൂർത്തി.
2: എനിക്ക് എന്നെ പറ്റി എനിക്കൊരു ചിന്തയും ഒരു അറിവും ഇതൊക്കെ ഞാൻ മനസ്സിൽ നിന്നും വച്ചിട്ടുണ്ട്. ബാക്കി ഉള്ളവർ പറയുന്നുണ്ട് സ്വാമി, അയ്യോ സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെ യാതൊരു സ്വാമിയും ഇല്ല ഞാൻ എന്നുള്ളതാണ് എൻ്റെ പരിപൂർണ വിശ്വാസം. പക്ഷെ അതോടുകൂടെ അങ്ങനെ ചെന്നാൽ ഞാനങ്ങനെ മദ്രാസിൽ ചെന്നത് വാസ്തവത്തിൽ ഒരു 3-4 ട്യൂഷൻ വയ്ക്കാം, ഏതോ അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു കച്ചേരി കിട്ടിയാൽ പാടാം എന്നൊക്കെ പറഞ്ഞ് വെക്കത്തപ്പനെ ധ്യാനിച്ച് എൻ്റെ സർവത്ര അവിടെ അടിയറ വച്ചിട്ട് ഞാൻ മദ്രാസിന് പോയതാണ്. അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് NC വസന്തകുലത്തിൻ്റെ ട്യൂഷൻ കിട്ടിയത്. അങ്ങനെ ഇരുന്ന് പി ലീലയുടെ അച്ഛൻ ഒന്ന് പറഞ്ഞു, ആ തേടിയ വള്ളി കാലേ ചുറ്റി എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു എൻ്റെ മകളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അഭയദേവും കോഷി സാറ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, പിന്നെ യേശുദാസൻ്റെ ഫാദർ അഗസ്റ്റിൻ ജോസഫ് എല്ലാവരുമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് സ്വാമി നല്ലതങ്ക എന്നൊരു പടം എടുക്കുന്നുണ്ട്, അതിന്.

0: സ്വാമി ഒരു കതവ് തുറക്കുന്ന വിരുത്തം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അത് സിനിമയ്ക്ക് അതൊന്നുമില്ല സ്വാമി, ഞാൻ ഇട്ടാൽ മതി, ഞാൻ കതവ് തുറക്കണം അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശംഭോ ഞാൻ കാണുമതെന്താണിതം അടയുകയോ മൽക്കവാടങ്ങളയ്യോ എന്നാണ് എൻ്റെ സാഹിത്യം. ഓ എന്നാൽ ശരി ഞാനിടാം എന്നും പറഞ്ഞ് ആ വിരുത്തം ആണ് ആദ്യമായിട്ട് ഞാൻ ഇട്ടത്. അതിന് ശേഷം എൻ്റെ ഈ കവാടം തുറന്നിരിക്കുകയാണ്, പിന്നെ ഇതുവരെ അടച്ചിട്ടില്ല. വെക്കത്തപ്പം ചെയ്തതാ.
1: ആ അത് പാടിതരായിരുന്നു?
0: പാടിയത് പീലിയില്ല. അതെ, പാടിയത് പീലിയില്ല. അതിലവസാനം മണ്ണായൻ പിഞ്ചു പൈതങ്ങൾ വയറുപൊരിഞ്ഞ് ആർത്തരാകുന്നു, അവർക്കൊന്നുണ്ണാനൊക്കില്ല എന്നോ, കഥകിതു ജഗദീശ തുറക്കില്ല എന്നോ എന്നൊരു വിളിയുണ്ട്. അപ്പോൾ കഥ തുറക്കുകയും ചെയ്യും. അതാണ് പിക്ചറൈസേഷൻ. അന്ന് തുറന്നിട്ട കഥവ് ഇന്ന് വരെ അടച്ചിട്ടില്ല വെക്കത്തപ്പൻ.
1: ഈ രാഗമാലിക ചെയ്യുന്ന പാട്ടുകൾക്ക് സ്വാമി സാധാരണ ഒരുപാട് രാഗമാലികകൾ ചെയ്തിട്ടുണ്ടല്ലോ.
0: ഉണ്ട്.
1: അതിനെ തിരഞ്ഞെടുക്കുന്ന രാഗങ്ങളുടെ അടുക്കിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്?
0: അടുക്കെന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല.
1: ഒരു പ്രത്യേക രാഗം കഴിഞ്ഞ്
0: അതെ
1: അടുത്ത് വേറൊരു രാഗം എടുക്കുമ്പോൾ അത് തമ്മിലുള്ള ബന്ധത്തെ പറ്റി,
0: ബന്ധത്തെ ചോദിച്ചാൽ നിവൃത്തിയുള്ളിടത്തോളം ഞാനിപ്പോൾ രാഗം ഒരു രാഗമാലിക ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്വപ്നങ്ങളിൽ നിന്നെടുത്തോളൂ.
1: അതെ.
0: അപ്പോൾ ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ശഹാനയിലിട്ടു. അപ്പോൾ അതിൻ്റെ സ്വരങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാം, ഏറെക്കുറെ അതിൻ്റെ സ്വരങ്ങളുടെ ശുദ്ധമധ്യമം അങ്ങനെ മാതിരിയുള്ള ഇത് വരുമ്പോൾ അതിന് അത് കാതിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിന് കുറച്ചുകൂടെ പ്രതീകമായി വേറൊരു പ്രതീകമായിട്ട് കാതിൽ മുഴക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രതിമധ്യമ രാഗം മനസ്സിൽ കൊടുത്താൽ ചിലപ്പോൾ അത് ശരിക്കും ടക്കെന്നും പറഞ്ഞ് പിടിച്ചോളൂ.
1: ആ രാഗമായിട്ട് ബന്ധമില്ലാത്ത
0: ബന്ധമില്ലാത്ത വേറൊരു രാഗം. അങ്ങനെ ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും ഒരു രാഗമാലിക നമ്മൾ പാടുമ്പോൾ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ആസ്വാദന സുഖം കൂടുതലായിട്ട് കിട്ടും.
1: അതെ അതെ,
0: അത് തീർച്ചയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കച്ചേരിക്ക് തന്നെ ഒരു കച്ചേരി പാട്ട് കച്ചേരി തന്നെ ഉണ്ട്. ആ പാട്ട് കച്ചേരിക്ക് തന്നെ ഇപ്പോൾ ഒരു അന്തർഗാന്ധാരം, ഒരു ശുദ്ധമധ്യമം, ശുദ്ധമധ്യമം തന്നെ ആയിക്കോട്ടെ അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അന്തർഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്ശു ഋഷഭം, ചതുശ്രുത ഋഷഭം എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു ഒരു പാട്ട് പാടുക എന്ന് വെച്ചോളൂ. ആ പാട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു ശുദ്ധ ഋഷഭം, ഒരു സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധയുതം, കൈശീനിഷ എന്നും പറഞ്ഞ ഒരു രാഗം നമ്മളെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉടനെ നമ്മളെ വേറൊരു സ്ഥലത്ത് കൂട്ടി ഇരുത്തുന്ന പോലെ ആ സുഖം, ഒരു സുഖം കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് തന്നെത്താനും ഉണ്ടാകും. അതുകൊണ്ട് അതിന് തക്കതായിട്ടുള്ള രാഗങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ ഉടനെ ശുദ്ധമധ്യം കഴിഞ്ഞാൽ പ്രതിമധ്യം, സാധാരണ ഗാന്ധാരമാണെങ്കിൽ അന്തർഗാന്ധാരം.
1: ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ പാട്ടില്ലേ,
0: അതെ,
1: അതിനകത്ത് അങ്ങും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവസാനം
0: അത് ഒരു ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും വന്ന് പാടണമെന്ന് പറഞ്ഞു. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ

0: ഇല്ലെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം സ്വപ്നങ്ങൾ.
1: സ്വാമി പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്യുന്നുണ്ട് ഇപ്പോഴേ.
0: അതെ,
1: ട്യൂൺ ചെയ്ത ശേഷം പാട്ട് ചെയ്യാറുണ്ട്.
0: അതെ,
1: ഇതിൽ അങ്ങേക്ക് താല്പര്യമുള്ളത് എതിനോടാണ്?
0: എനിക്ക് താല്പര്യം വാസ്തവത്തിൽ പാട്ട് എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്യുന്നതാണ്. കാരണം ഞാനിതുവരെ അതേ ചെയ്തിട്ടുള്ളൂ. ഒരു സിനിമയ്ക്ക് ട്യൂൺ വേണം, അല്ലെങ്കിൽ വേറെ ഒരു പാട്ടിന് ട്യൂൺ വേണം എന്ന് പറയുമ്പോൾ അതിനൊരു തന്നെ പറഞ്ഞിട്ട് ഇതുവരെ ട്യൂൺ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സിനിമാ പാട്ടി തന്നെ പറയുകയാണ്, ഞാനെപ്പോഴും ഈ പാട്ട് എഴുതുന്ന ആൾക്ക് 60% മാർക്ക് കൊടുക്കും. കാരണം നമ്മുടെ സംഗീതമല്ല മുഴച്ച് നിൽക്കേണ്ടത്, നമ്മുടെ സംഗീതം മുഴച്ച് നിൽക്കേണ്ടതല്ല എന്ന് പറയുന്നില്ല, എന്നാലും ആ സാഹിത്യത്തിന് നമ്മൾ എഴുതാനുള്ള ആ അവർക്ക് സാഹിത്യകാരന്മാർക്ക് നമ്മൾ ആ 60% കൊടുത്താൽ അവരുടെ മനോഭാവം കംപ്ലീറ്റ് ആയിട്ട് അവർക്കതിൽ വരുത്താൻ സാധിക്കും. അതിപ്പോൾ ഏത് റിതമിലിടുന്നു, ഏത് പ്ലാനിൽ കൊണ്ടിരുന്നു. ചിലപ്പോൾ ചില സാഹിത്യം ചില സ്ഥലത്ത് വരുമ്പോൾ മധ്യമകാലത്തിൽ കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് വന്ന് നിൽക്കും.

ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

0: മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കളിക്കളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ബോയിങ് ബോയിങ്.

പ്രിയ ശ്രോതാക്കളെ, ട്രിനിറ്റി കൊയർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ആബാ പിതാവേ ആരാധന, സ്നേഹസ്വരൂപ ആരാധന.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനം, 8:00 നാട്ടുചിന്ത്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. വാർത്താ ബുള്ളറ്റിൻ 9:15 പണ്ട്, 9:30 അക്ഷര സൌരഭം, 10:00 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത് സഭ, 11:00 സുഭാഷിതം കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ടി എൻ ഗിരിജ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, NP കൃഷ്ണവാര്യർ എഴുതിയ ആഫ്രിക്ക എന്ന കവിത ആലാപനം പൂജാ സുനിൽ. 6:10 അറിയിപ്പുകൾ. 6:15 ഉദയഗീതം, പുതുക്കോട് കൃഷ്ണമൂർത്തി, തൃപ്പൂണിത്തുറ കെ ലളിത എന്നിവരും സംഘവും പാടിയത്. പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം. 7:25 വാർത്തകൾ, 7:35 പുലർവട്ടം തുടരും, ഇതിൽ കലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 168 ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി, 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത

ഗാനങ്ങൾ. രാജ്യകൃഷ്ണ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1 ഗാനസല്ലാമ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാനപരിപാടി, 2:15 തുടർ നാടകം, 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 സായന്തനം, 4:30 മഴവില്ല്, 5:00 അക്ഷരശ്ലോകം, 5:30 ചലച്ചിത്രഗാനം, 5:45 പുരാണ പാരായണം, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്രഗാനം, 8:00 ഹലോ ഡോക്ടർ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് മെയ്ക്ക് ഇൻ ഇന്ത്യ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നവരാത്രി സംഗീതോത്സവം 2026 ഒന്നാം ദിവസം, 11:00 സുഭാഷിതം, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം.

കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 24.4°C. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
1: ഒരു രാജ്യത്തിന്റെ സാങ്കേതികവും സാമ്പത്തികവുമായ വളർച്ച

0: ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിന്റെ തുടർച്ചയായി കൂടുതൽ വിപുലമായ സെമി കണ്ടക്ടർ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനായി 2026 ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ 1,27,500 കോടി രൂപയുടെ മൊത്തം വിഹിതത്തോടെ സെമികോൺ 2.0 അംഗീകാരം നൽകി. സെമികോൺ 2.0 പ്രധാനമായും 6 മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്നാമതായി ചിപ്പ് ഡിസൈൻ, സെമി കണ്ടക്ടർ ഡിസൈൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, സിസ്റ്റം ഡിസൈൻ എന്നിവയിൽ ഇന്ത്യയുടെ ശേഷി കൂടുതൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. രണ്ടാമതായി ചിപ്പ് നിർമ്മാണത്തിനാവശ്യമായ പ്രത്യേക മെഷീനുകൾ, രാസവസ്തുക്കൾ, വാതകങ്ങൾ, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നു. ഫാബുകളുടെ വികസനമാണ് മൂന്നാമത്തേത്. സിലിക്കൺ ഫാബുകൾ, കോമ്പൌണ്ട് സെമി കണ്ടക്ടർ ഫാബുകൾ, ഡിസ്പ്ലേ ഫാബുകൾ തുടങ്ങിയ അത്യാധുനിക നിർമ്മാണ കേന്ദ്രങ്ങൾ ഈ പദ്ധതിയിലൂടെ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു. 4. പാക്കേജിംഗും ടെസ്റ്റിംഗും. ATMB, OSAT തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ചിപ്പുകളുടെ അസംബ്ലി, പാക്കേജിംഗ്, പരിശോധന എന്നിവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. പുതിയ സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായി ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. അതോടൊപ്പം ചിപ്പ് ഡിസൈൻ, നിർമ്മാണം, ടെസ്റ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ വിദഗ്ധർക്ക് പരിശീലനവും നൽകുന്നു. സെമികോൺ 1.0 ഭാഗമായി ഇതിനകം തന്നെ 12 സെമി കണ്ടക്ടർ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 1.64 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതികൾ രാജ്യത്ത് 1,000,000 നേരിട്ടുള്ളതും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ചിപ്പുകളുടെ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനും ഇലക്ട്രോണിക് വാഹനങ്ങൾ, കൃത്രിമബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളുടെ വളർച്ച ഉറപ്പാക്കുന്നതിനും സെമി കണ്ടക്ടർ ശേഷി നിർണായകമാണ്. ഡിസൈൻ മുതൽ നിർമ്മാണം വരെയും മെഷീനുകളും മെറ്റീരിയലുകളും മുതൽ പാക്കേജിംഗും ഗവേഷണവും വരെയും സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ മുഴുവൻ മൂല്യ ശൃംഖലയും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുക എന്നതാണ് സെമികോൺ 2.0 ലക്ഷ്യം. സാങ്കേതിക സ്വയം പര്യാപ്തതയിലേക്കും ആഗോള സെമി കണ്ടക്ടർ ശക്തിയായി മാറുന്നതിനുമുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പ്പാണ് സെമികോൺ 2.0.
1: ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: see Joseph Vijay in the Metro Rail. The 14.5-kilometer Metro Rail service features a unique 3.7-kilometer double-decker structure with advanced signaling systems designed to support driverless operations. The Prime Minister also performed darshan and puja at the Jalakandeshwarar Shiva Temple and dedicated the Sudha Gopalakrishnan Brain Center at IIT Madras. Prime Minister Narendra Modi also attended Golden Jubilee celebrations of Jai Gopal Garudiya Hindu Vidyalaya in Chennai today. Addressing the students, the Prime Minister said the world is looking for solutions to emerging challenges and expressed confidence that India's youth have the talent and potential to provide them. Mr. Modi stressed that the youth will play a crucial role in realizing the vision of a Viksit Bharat. The Supreme Court today directed authorities to ensure that people gathering peacefully are not illegally detained and that the free movement of people is allowed subject to traffic regulations. It also called for a review of barricading arrangements in Delhi and directed the centre to ensure that metro services operate according to the normal schedule and that internet services remain uninterrupted subject to law and order requirements. The court said metro and train services should function normally in accordance with the prevailing law and order situation. It further directed that lawyers must not be obstructed from discharging their professional duties. Issuing notice to the centre on a plea seeking initiation of contempt proceedings against authorities over alleged violations of its directions, the Supreme Court said it would hear all parties and ensure that no inconvenience was caused. Solicitor General Tushar Mehta informed that the court that entry and exit had been restricted at only 45 of the 303 stations across the metro network on October 10th. India Today called out the Office of the High Commissioner for Human Rights, OHCHR, for its double standards and approach of extreme selectivity when it comes to public positions while rejecting the organization's remarks on yesterday's events in New Delhi. In a statement, External Affairs Ministry spokesperson Randhir Jaiswal described the OHCHR's remarks as unwarranted and an unacceptable interference in the country's internal affairs. Mr. Jaiswal said that violent responses to protests in India's neighbourhood as well as law enforcement actions in the organisation's own vicinity had gone unremarked. He stressed that such double standards only erode the credibility of its standing and contribute to the loss of faith in multilateralism. The spokesperson highlighted that India is the world's largest democracy where the right to peacefully assembly is guaranteed by the constitution and safeguarded by robust institutions and independent judiciary and a free media. In Nepal, nearly 50 people have been rescued after a flash flood in the Buri Gandaki River swept away dozens of houses and bridges and damaged hydropower projects in Gorkha district. The flood struck in VRs today, sweeping through the settlements in Chumnobri rural municipality. At least 10 people remain missing with no immediate reports of casualties. Preliminary reports indicate that around 3 dozen houses have been washed away. A suspension bridge connecting Nyakshet and Pilim Bazar was also swept away. Nepal Army personnel and other security agencies have been deployed for search and rescue operations, while the full extent of the damage is yet to be assessed. In men's cricket, India will face West Indies in the third T20 International at Holkar Stadium in Indore today. The match will begin at 7 p.m. Indian Standard Time. The five-match series is currently levelled at 1-1. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Palakkad Jilla Vrittantham.
2: തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പൊതുജന പങ്കാളിത്തത്തോടെയുള്ള മാലിന്യ പരിപാലന ക്യാമ്പയിൻ നിർമ്മലത്തിന് ജില്ലയിൽ തുടക്കമായി. വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക, ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക, ശാസ്ത്രീയ ശേഖരണവും സംസ്കരണവും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ടി ബി മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി രൂപീകരിച്ച ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട്ട് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ക്ഷയരോഗം കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമൊപ്പം രോഗബാധയ്ക്ക് സാധ്യതയുള്ള വിഭാഗങ്ങളെ മുൻകൂട്ടി കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ലക്ഷ്യം. തുടർച്ചയായി 3 വർഷം ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പദവി നിലനിർത്തി ഗോൾഡ് അവാർഡ് നേടിയ നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിനെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാഹി സേവ കൈയോട് കൈ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി ക്യുസ് മത്സരം സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിത ചരിത്രം, ശുചിത്വം, മാലിന്യ സംസ്കരണം, അവബോധം എന്നിവയെ ആസ്പദമാക്കിയായിരുന്നു പരിപാടി. 14 സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 27-ാമത് ലോക

0: ഭാഷാദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക, അന്ധത തടയാൻ ഭാവി സംരക്ഷിക്കാം എന്ന സന്ദേശത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, ജില്ലാ കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നല്ലേപ്പള്ളി കമ്മ്യൂണിറ്റി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു വി ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി പ്രത്യേക യോഗം ചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. പ്രൊമോട്ടർമാരുടെ സഹായത്തോടെ വീടുകളിൽ ചെന്ന് അപേക്ഷ എഴുതി വാങ്ങി പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പട്ടയമേളയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗ്രാമങ്ങളിലെയും മലയോര മേഖലകളിലെയും സാധാരണക്കാർക്ക് കോടതി സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ മൊബൈൽ ഇ സേവാ വാഹനം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സുപ്രീംകോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും മേൽനോട്ടത്തിലാണ് സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. കോടതികളിൽ നേരിട്ടെത്താൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വാഹനം എത്തുന്ന സ്ഥലങ്ങളിൽ വെച്ച് തന്നെ കേസിന്റെ വിവരങ്ങൾ അറിയാനും രേഖകൾ കൈപ്പറ്റാനും സാധിക്കും. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ 100-ാം വാർഷിക ആഘോഷങ്ങളുടെ തുടക്കവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി ടി സിദ്ദീഖ് നിർവഹിച്ചു. നിർമ്മാണം പൂർത്തിയായ ബയോ കൺട്രോൾ ലാബ്, മൾട്ടി ന്യൂട്രിയൻ മിക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ആലത്തൂർ ഹൈടെക് നെൽവിത്ത് ഗോഡൌൺ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രാമശേരി ഗാന്ധി ആശ്രമം പ്രവർത്തകരും ചേർന്ന് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ കുന്നാച്ചി കുളം ശുചീകരിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 150-ഓളം പേർ ഗ്രാമത്തിൽ ക്യാമ്പ് ചെയ്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ റബ്ബർ പുനർനടീലിനായി കർഷകർക്ക് പരിശീലനം നൽകി. രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 170-ഓളം കർഷകർ പരിശീലനത്തിൽ പങ്കെടുക്കുകയും പുനർനടീലിനായുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തതായി കേര പദ്ധതി അധികൃതർ അറിയിച്ചു. ഫിഷറീസ് വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന റിസർവോയറിലെ മത്സ്യക്കുഞ്ഞു നിക്ഷേപം പദ്ധതിയുടെ ഭാഗമായി വാളയാർ ഡാമിൽ 463,000 എണ്ണം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലയിലെ വാളയാർ, കാഞ്ഞിരപ്പുഴ, മംഗലം, പോത്തുണ്ടി, ചുള്ളിയാർ, മീങ്കര എന്നീ റിസർവോയറുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. വാളയാർ റിസർവോയറിലെ മത്സ്യക്കുഞ്ഞു നിക്ഷേപം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 2-ാമത്തെ കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റ് കൊഴിഞ്ഞാമ്പാറയിൽ സുമേഷ് അച്യുതൻ MLA ഉദ്ഘാടനം ചെയ്തു. എയർ കണ്ടീഷൻ ചെയ്ത പ്രീമിയം കഫേയിൽ വെജ്, നോൺ വെജ് വിഭവങ്ങൾ, ചൈനീസ് വിഭവങ്ങൾ എന്നിവ ലഭ്യമാണ്. ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെയും സാമൂഹിക സുരക്ഷാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. കൊടുമ്പു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ A പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുതിർന്ന പൌരന്മാരെ ആദരിക്കുകയും വയോജനം, അവകാശം, സംരക്ഷണം, പങ്കാളിത്തം എന്ന വിഷയത്തിൽ പാനൽ ഡിസ്കഷൻ സംഘടിപ്പിക്കുകയും ചെയ്തു.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 6:50 വയലും വീടും പരിപാടിയിൽ ഹോർട്ടികോർപ്പിന്റെ തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് പ്രവർത്തനോദ്ഘാടനം റിപ്പോർട്ട്. എട്ടുമണിക്ക് നാട്ടുചിന്തലും കാളഞ്ചേരിൽ മുഹമ്മദ് സലിമും സംഘവും അവതരിപ്പിക്കുന്ന കൈമുട്ട് മാപ്പിളപ്പാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM ജന്മൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. രാത്രി 10:00 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത് സഭയിൽ ജഗദീഷ് ഹുഗാറിന്റെ തബല.

നാളെ രാവിലെ 10:15 രാഗമൃദത്തിൽ കൃഷ്ണമൂർത്തി ആർ പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഞാഞ്ചുലേയാർ അരുൾ മൃദംഗം, തുടർന്ന് എൻ രവികിരൺ ചിത്രവീണയിൽ വായിച്ച കൃതികൾ. നാളെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ

വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും സൈനിക ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്ത്രീകളും രക്തദാനവും ഡോക്ടർ വിനു രാജേന്ദ്രൻ സംസാരിക്കുന്നു. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നാളെ ഉച്ചയ്ക്ക് 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 17-ാം ഭാഗം. രചന സലീം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. നാളെ 4:00 സായന്തരം പരിപാടിയിൽ മനഃശാസ്ത്രജ്ഞനായ ശ്രീ ജസ്റ്റിൻ പടമാടൻ പങ്കെടുത്തു. നാളെ വൈകിട്ട് 5:00 അക്ഷരശ്ലോകം പരിപാടിയിൽ തിരുവനന്തപുരം വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:45 പുരാണ പാരായണം, കുരിപ്പുഴ സജീവ പാരായണം ചെയ്യുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ പുതിയ നായക്കുട്ടി പരിചരണവും പരിപാലനവും ഡോക്ടർ ദിവ്യ ആർ നായരുമായി അഭിമുഖം. രാത്രി 8:00 ഹലോ ഡോക്ടർ, കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ ചിന്തകൾ, സതീഷ് കുമാർ സി കെ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026 ഒന്നാം ദിവസം തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ സഞ്ജയ് സുബ്രഹ്മണ്യൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. എസ് വരദരാജൻ വയലിൻ, നെയ്വേലി വെങ്കടേഷ് മൃദംഗം, ആലത്തൂർ രാജഗണേഷ് ഗഞ്ചറ, മുഖ്യകൃതി ദേവി ജഗഞ്ജിനി, രാഗം ശങ്കരാഭരണം.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി അദ്യ തമിഴ്നാടു രാജ്യേ ത്രയോദശ സഹസ്ര കോട്യധിക രൂപ്യകാണാം നൈകാസാം വികാസ പരിയോജനാനാം ശുഭാരംഭം അകരോത്. അത്രാവസരെ തേനോക്തം യത് ഇമാഃ പരിയോജനാഃ സമ്പർക്ക വ്യവസ്ഥാം വൃത്തേഃ അവസരാഞ്ച ജനയിഷ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് സമ്പ്രതി സമ്പൂർണ വിശ്വം ഉദീയമാനാനാം നൂതനാഹ്വാനാനാം നിവാരണായ സമാധാനാനി അന്വിഷ്യതി. ഏതേഷാം സമാധാന പ്രദാനായ ഭാരതസ്യ യുവസു പര്യാപ്ത പ്രതിഭാ വർത്തതെ. സർവോച്ച ന്യായാലയന അധികാരിഭ്യഃ ശാന്തിപൂർണരീത്യാ ഏകത്രിതാനാം ജനാനാം അവൈധ നിഗടനം വാരയിത്തും സാമാന്യം ആവാഗമനം സഞ്ചാലിത്തും നിർബാധ അന്തർജാലം ച സുനിശ്ചേതും നിർദ്ദിഷ്ടം. നേപാളസ്യ ഗോർഖാ ജനപദ ബൂഢി ഗണ്ഡകീ നദ്യാം ജലവൃദ്ധി കാരണേന പ്രഭാവിതാഃ പഞ്ചാശത് ജനാഃ സമുദ്ധാരിതാഃ. അപി ച ഭാരത് വെസ്റ്റ് ഇൻഡീസ് ദലയോഃ തൃതീയ വിംശതി പ്രതിവിംശതിഃ സ്പർദ്ധാ അദ്യ ഇന്ദോര നഗരേ ആയോജ്യതേ.

0: അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ചെന്നൈ നഗരെ ഭാരതീയ പ്രൗദ്യോഗികി സംസ്ഥാനസ്യ പ്രാംഗണേ ആയോജിത ഭവ്യസമാരോഹേ തമിഴ്നാടുരാജ്യായ ത്രയോദശസഹസ്രകോടിരുപ്യതോപ്യധികാനാം വിവിധാനാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസഞ്ച കൃതവാൻ. എതാസു പരിയോജനാസു മാർഗരേല പരിവഹനം, പത്തനം മൂലഭൂത സംരചന, പെട്രോളിയം ക്ഷേത്രം അഥ വൈജ്ഞാനികാനുസന്ധാന പ്രകൽപ്പാഃ സമ്മിലിതാഃ സന്തി. അത്ര സപ്തശതാധികത്രിസഹസ്രകോടിരുപ്യകാണാം രാഷ്ട്രീയ രാജമാർഗ കാര്യാണി, ചെന്നൈ പത്തന വികാസ പരിയോജനാഃ, അമൃതഭാരത സ്ഥാനകയോജനായാഃ അന്തർഗതം രേലസ്ഥാനകാനാം നവീനീകരണം ച മുഖ്യമംഗമസ്തി. അത്രാവസരെ തമിഴ്നാടുരാജ്യസ്യ മുഖ്യമന്ത്രി സി ജോസേഫ് വിജയഃ അപി ഉപസ്ഥിതഃ ആസീത്. സഭാം സംബോധയതാ പ്രധാനമന്ത്രിണാ അയം ദിവസഃ ഐതിഹാസികാവസരത്വേന വർണിതഃ.
1: This is a historic day for Tamil Nadu. Today's program involves projects worth 13,000 crore rupees. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier. Others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
0: സഹ അവോചത് യത് ഏതൈഹ് പദക്രമൈഹ് സമ്പർക്ക വ്യവസ്ഥ സുദൃഢ ഭവിഷ്യതി. ഉദ്യോഗ വ്യാപാരയോഃ വിസ്താരഃ സമ്പത്സ്യതെ, രാജ്യസ്യ യുവഭ്യശ്ച നൂതനാഃ ഉദ്യമാവസരാഃ സൃജ്യന്തെ. ജനസേവായാം സ്വകീയ യാത്രാം സംസ്മരൻ ശ്രീമോദിനാ ഉക്തം യത് സർവകാര പ്രമുഖത്വേന സഹ പഞ്ചവിംശതി വർഷാണി സമ്പൂരിതവാൻ. യതഃ ഏകാധിക ദ്വിസഹസ്രതമസ്യ വർഷസ്യ ഒക്ടോബർ മാസെ ഗുജറാത്ത് രാജ്യസ്യ മുഖ്യമന്ത്രിത്വേന ശപഥഗ്രഹണാത് ആരഭ്യ പ്രധാനമന്ത്രിത്വപര്യന്തം ഇയം യാത്ര അവിരതം പ്രചലതി. സഹ പ്രത്യപാദയത് യത് ഭാരതസ്യ പ്രഗതിഃ സ്വകീയായാഃ സമൃദ്ധ സാംസ്കൃതിക ന്യാസാത്, വൈജ്ഞാനിക ഉപലബ്ധിഭ്യഃ, ആധുനിക മൂലഭൂത സംരചനായാശ്ച ശക്തിം ഗൃഹണാതി. പ്രധാനമന്ത്രിണാ ഐഐടി മദ്രാസ് പരിസരെ സുധാ ഗോപാലകൃഷ്ണൻ മസ്തിഷ്ക കേന്ദ്രമപി രാഷ്ട്രായ സമർപ്പിതം. ഇദം കേന്ദ്രം ശത സംഖ്യാധിക മാനവ മസ്തിഷ്കാനാം കൗശികീയ സൂക്ഷ്മതായാം ത്രി ആയാമീയ മാനചിത്രീകരണസ്യ യുഗാന്തരകാരി വൈജ്ഞാനിക പ്രയാസസ്യ ഭാഗഃ അസ്തി. യത്ര ഭ്രൂണാവസ്ഥാതഃ വാർദ്ധക്യ പര്യന്തം സമ്പൂർണ ആയുകാലസ്യ അധ്യയനം ഭവിഷ്യതി. ഇതഃ പൂർവസ്മിൻ ദിവസേ പ്രധാനമന്ത്രിണാ ചെന്നൈ മെട്രോ റെയിൽ പ്രകൽപ്പസ്യ ദ്വിതീയ ചരണസ്യ പൂനമല്ലി വഡപലനി മാർഗഖണ്ഡഃ അപി ലോകാർപ്പിതഃ. യസ്യ നിർമ്മാണം പ്രായഃ നവശതാധിക ചതുസ്സഹസ്രകോടി രൂപ്യകൈഹ് അസ്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ചെന്നൈ നഗരെ അവോചത് യത് സമ്പ്രതി സമ്പൂർണ വിശ്വം ഉദീയമാനാനാം നൂതനാഹ്വാനാനാം നിവാരണായ സമാധാനാനി അന്വിഷ്യതി. സഹ ദൃഢവിശ്വാസം പ്രാകടയത് യത് ഏതേഷാം സമാധാനാനാം പ്രദാനായ ഭാരതസ്യ യുവസു പര്യാപ്ത പ്രതിഭ സാമർഥ്യം സംഭാവനാശ്ച സന്തി. അദ്യ സായങ്കാലെ ചെന്നൈ നഗരെ ജയഗോപാൽ ഗാരോദിയ ഹിന്ദു വിദ്യാലയെ ആയോജിതേ സ്വർണജയന്തി മഹോത്സവേ ഭാഷമാണഃ പ്രധാനമന്ത്രി ഏതദുക്തവാൻ. സഹ വിശേഷതയ അവദത് യത് വികസിത ഭാരതസ്യ സങ്കല്പം പൂരയിത്തും ദേശസ്യ യുവശക്തിഃ മഹത്വപൂർണാം ഭൂമികാം നിർവക്ഷ്യതി. സർവോച്ച ന്യായാലയേന ശാന്തിപൂർണരീത്യാ ഏകത്രിതാനാം ജനാനാം അവൈധ നിഗടനം വാരയിത്തും സാമാന്യം ആവാഗമനം സഞ്ചാലിത്തും ച അധികാരിണഃ നിർദ്ദിഷ്ടാഃ. ന്യായാലയേന ദില്ല്യാം മാർഗാവരോധായ ബാരിക്കേഡിംഗ് വ്യവസ്ഥായാഃ സമീക്ഷാ, മെട്രോ സേവായാഃ സമയാനുസാരം സഞ്ചാലനം, അന്തർജാലസേവാ ച നിർബാധരൂപേണ പ്രവർത്തയിത്തും ആദിഷ്ടം. ന്യായാലയേന ഉക്തം യത് അധിവക്തൃണാം ദായിത്വാനാം നിർവഹണേ ബാധാ ന കർത്തവ്യാ. സർവോച്ച ന്യായാലയസ്യ നിർദ്ദേശാനാം കഥിതോല്ലംഘനായ അവമാനനാ കാര്യാചരണ സംബദ്ധ യാചികായാം ന്യായാലയേനോക്തം യത് അസൌ സമേഷാം പക്ഷാണാം മന്തവ്യം ശ്രോഷ്യതി സുനിശ്ചിതം ച കരിഷ്യതി യത് കസ്മയപി അസൗവിധ്യം ന ഭവേത്. സംസ്കൃത വാർത്തായാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതേ.
2: വിശദ വൃത്താന്തായ എക്സ് മാധ്യമേ

0: @AIRNewsAlerts ഇത്യനുഗച്ഛന്തു യൂട്യൂബ് മഞ്ചേ ച ന്യൂസ് ഓൺ AIR ഓഫീഷ്യൽ വാഹിന്യാഃ അനുഗ്രാഹകാഃ ഭവന്തു.
1: നവദിനാത്മകഃ നവരാത്ര മഹോത്സവഃ അദ്യ മഹതാ ഉത്സാഹേന ഭക്തിഭാവേന ച പ്രാരബ്ധഃ. അയം മഹോത്സവഃ ദുർഗാദേവ്യാഃ നവാനാം സ്വരൂപാണാം ആരാധനായൈ സമർപ്പിതഃ അസ്തി. ശാരദീയ നവരാത്രസ്യ പ്രഥമദിനെ മാതുഃ ദുർഗായാഃ ശൈലപുത്രി രൂപസ്യ അർച്ചനാ വിധീയതെ. ഹിമാലയതനയാ ശൈലപുത്രി ശക്തിം സ്ഥൈര്യം നവാരംഭം ച ദ്യോതയതി. ശ്രദ്ധാലവഃ ദേശസ്യ പ്രസിദ്ധേഷു ദേവീമന്ദിരേഷു ദർശനാർത്ഥം ഗച്ഛന്തി. അത്രാവസരെ ഉപരാഷ്ട്രപതിഃ സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച ദേശവാസിഭ്യഃ നവരാത്ര പർവണഃ ശുഭകാമനാഃ ദത്തവന്തൗ. റെയിൽവേ ചയന പരിഷദാ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമസ്യ സ്നാതകസ്തരീയ നിയുക്തയെ അധിസൂചനാ പ്രകാശിതാ. റെയിൽമന്ത്രാലയേന സൂചിതം യത് അഷ്ടചത്വാരിംശദധിക പഞ്ചശതോത്തരത്രിസഹസ്രാധിക സ്നാതകസ്തരീയ പദാനാം കൃതെ ഇയം ചയന പ്രക്രിയ ആയോജ്യത്തെ. റെയിൽമന്ത്രാലയസ്യ വിവരണാനുസാരം അസ്യാം നിയുക്തി പ്രക്രിയായാം ചത്വാരഃ പ്രമുഖ സംവർഗാഃ സമാവിഷ്ടാഃ. യേഷു മുഖ്യ വാണിജ്യിക സഹയാത്രാപത്ര പര്യവേക്ഷകഃ, വസ്തുയാന പ്രബന്ധകഃ, കനിഷ്ഠ ലേഖാ സഹായക സഹടങ്കകഃ അഥ ച വരിഷ്ഠ ലീപിക സഹടങ്കകഃ ഇത്യാദീനി പദാനി അന്തർഭവന്തി. അസ്യാഃ പ്രക്രിയായാഃ കൃതെ അന്തർജാല മാധ്യമേന ആവേദനഗ്രഹണം അക്ടൂബർ മാസസ്യ അഷ്ടമേ ദിനാങ്കേ പ്രാരബ്ധം. യോഗ്യാഃ അഭ്യർത്ഥിനഃ ച ആഗാമി മാസസ്യ ഷഷ്ഠ ദിനാങ്കം യാവത് സ്വ ആവേദനപത്രാണി പ്രേഷയിതും ശക്നുവന്തി. ഗതദിനെ പൂർവോപായരൂപേണ നിഗടിതാഃ സിജെപി സമൂഹസ്യ നേതാരഃ അഭിജിത് ദീപ്കെ, ആശുതോഷ് റാങ്കാ, സഹൈവ സൗരവദാസഃ ഇത്യേതെ അദ്യ നവദില്യാം വിശേഷ കാര്യപാലകദണ്ഡാധികാരി ന്യായാലയേന വിമോചിതാഃ. ദില്യാരക്ഷിദലേന സംസൂചിതം യത് സർവവിധാനാം വിഹിത വൈധാനിക പ്രക്രിയാണാം പാലനാനന്തരം എത്തെ ത്രയഃ ജനാഃ അദ്യ പ്രാതഃകാലെ ദില്ലീ ഛാവനി സ്ഥിതെ വിശേഷ കാര്യപാലകദണ്ഡാധികാരിണഃ സമക്ഷം പ്രസ്തുതാഃ. ആരക്ഷി പ്രശാസനേന സ്പഷ്ടീകൃതം യത് ഏകവർഷപര്യന്തം ശാന്തിവ്യവസ്ഥാം സദാചാരം ച രക്ഷിതും എത്തേഭ്യഃ പഞ്ചാശത്സഹസ്രരൂപ്യകാണാം പ്രതിഭൂബന്ധപ്രപത്രം സ്വീകൃത്യ മുക്തിഃ പ്രദത്താ. നേപാലസ്യ ഗോർഖാ ജനപദേ ബൂഢീഗണ്ഡകീ നദ്യാഃ ജലസ്തരേ ആകസ്മികവൃദ്ധേഃ അനന്തരം തടവർത്തി നിവാസിനഃ സുരക്ഷിതസ്ഥാനേഷു ഗന്തും പരാമൃഷ്ടാഃ. ജലവൃദ്ധികാരണേന പ്രഭാവിതാഃ പഞ്ചാശജ്ജനാഃ സമുദ്ധാരിതാഃ. അദ്യ പ്രാതഃകാലെ ജലവൃദ്ധികാരണേന അനേകാനി ഗൃഹാണി ജലപ്രവാഹേ ഗതാനി. ഭാരത വെസ്റ്റ് ഇൻഡീസ് ദലയോഃ വിംശതി പ്രതിവിംശതിഃ ക്രിക്കറ്റ് സ്പർദ്ധാ മാലികായാഃ തൃതീയ ക്രീഡാ അദ്യ ഇന്ദോരനഗരെ ആയോജ്യത്തെ. ഭാരതീയ സമയാനുസാരേണ ഇയം സ്പർദ്ധാ രാത്രൌ സപ്തവാദനെ ആരപ്സ്യത്തെ. ഇതഃ പൂർവം ദലദ്വയം ശൃംഖലായാം സാമ്യത്വം സന്ധത്തെ. ഇതി വാർത്താഃ.
2: ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
3: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
4: മോളെ,
3: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
4: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
5: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ. അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
3: എങ്ങോട്ട്?
5: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
3: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier. Others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
1: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിതവേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M. ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടു

0: ഉള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 KV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 33 KV ലൈനിലൂടെയാണ് ബേളൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് ബേളൂരിലേക്ക് പുതിയ 33 KV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
0: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം

0: വരെ അടച്ചിടും.
1: തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഉച്ചയോടെ നേമത്തെത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അതേസമയം വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 8 വരെ ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. 26 വാർഷികത്തോടനുബന്ധിച്ച് BSNL കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവുമായി ചേർന്ന് തിരുവനന്തപുരത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. PMG ജംഗ്ഷന് സമീപത്തുള്ള BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിച്ച 5 കിലോമീറ്റർ മാരത്തണിൽ 600 പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ ഗാനം ചിത്ര പാടിയത് പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും വിദ്യാസാഗറും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:55 കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: വയലും വീടും.
1: എല്ലാ ശ്രോതാക്കൾക്കും വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരാൾക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. സത്യത്തിന്റെ വഴി ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതായി തോന്നാം. എങ്കിലും സത്യസന്ധതയിലൂടെ നേടിയ നേട്ടങ്ങൾ മാത്രമാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നടന്ന തേൻ ഗുണനിലവാര പരിശോധന ലാബ് ഉദ്ഘാടനത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് പശുക്കളിൽ ക്ഷീരസന്നി രോഗം ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നടന്ന തേൻ ഗുണനിലവാര പരിശോധന ലാബ് ഉദ്ഘാടനത്തിന്റെ റിപ്പോർട്ട്.
2: കേരള സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ ഹോർട്ടികോർപ്പ് പഴം പച്ചക്കറി സംഭരണ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ്. തേനീച്ച വളർത്തൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സംസ്ഥാന നോഡൽ ഏജൻസി കൂടിയാണ് ഹോർട്ടികോർപ്പ്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ പ്രവർത്തിക്കുന്ന ഹോർട്ടികോർപ്പിന്റെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നാഷണൽ ബീ ബോർഡിന്റെ സാമ്പത്തിക സഹകരണത്തോടെ തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് ഇക്കഴിഞ്ഞ 7-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തേനീച്ച വളർത്തൽ പ്രോത്സാഹന പദ്ധതികളുടെ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് ആരംഭിച്ചത്. തേനിലെ ജലാംശം, വിഘടിത പഞ്ചസാരയുടെ അനുപാതം, കൃത്രിമമായ പഞ്ചസാരയുടെ അളവ്, HMF, തേനിലേക്ക് കലരുന്ന ഡയസ്റ്റസ് എന്ന ദഹനരസത്തിന്റെ സാന്നിധ്യം തുടങ്ങി തേനിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുഴുവൻ പരിശോധനകളും ഇവിടെ നടത്താൻ കഴിയും. തേനിലെ പൂമ്പടിയുടെ പ്രത്യേകത പരിശോധിച്ച് തേനിനെ സസ്യനാമത്തിൽ വർഗീകരിക്കാൻ കഴിയുന്നതിലൂടെ തേനിന് ഉയർന്ന വില ലഭിക്കുകയും തേനീച്ച കർഷകർക്ക് ഏറെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും.

0: ഹോർട്ടികോർപ്പ് തേൻ ഗുണനിലവാര പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനം സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിച്ചു.
1: പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള മധുര സമ്മാനമാണ് തേൻ എന്നുള്ളത്. ആ മധുരത്തിനൊപ്പം ഇത്രയധികം ശാരീരികമായ ഗുണം ലഭിക്കുന്നതായ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി കൂടിയാണ് തേൻ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കമ്പോണൻസും ഇല്ലാതെ പ്രകൃതിദത്തമായിട്ടുള്ള തേൻ നല്ലപോലെ സംസ്കരിച്ചും പ്യൂരിഫൈ ചെയ്തും ഔഷധമേഖലയിലും ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും ദൗത്യവുമാണ്. തേൻ ഉൽപ്പാദനവും അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ലഭ്യമാക്കലും അത് കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണങ്ങൾ ലഭ്യമാകുന്ന സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. ഈ ലാബിൻ്റെ പരിശോധനയിലൂടെ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ അവിടെ പരിശോധിക്കപ്പെടുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള ലാബുകൾ പലയിടങ്ങളിലായിട്ടുണ്ട്. ഈ ലാബുകളിൽ തേനിലെ ജലാംശമുൾപ്പെടെ വിഘടിത പഞ്ചസാരയുടെ അനുപാതം അടക്കം, കൃത്രിമ പഞ്ചസാര അതുണ്ടെങ്കിൽ അതിൻ്റെ അളവടക്കം, തേനിലേക്ക് കലരുന്നതായിരിക്കുന്ന ഡയസ്റ്റേസ് ഉൾപ്പെടെയുള്ള ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അത് മുഴുവൻ അറിയാനുള്ള എല്ലാ സംവിധാനവും ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഹോർട്ടികോർപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ പ്രവർത്തനം കാർഷിക കേരളത്തിന് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് തേൻ വളർത്തൽ മാത്രമല്ല, തേൻ വളർത്തൽ മുഖ്യ കാർഷിക ഉപാധിയായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ള കാർഷിക വൃത്തിയുടെ കൂടെ തേൻ വളർത്തൽ കൊണ്ടു നടക്കുന്ന ആളുകളുമുണ്ട്. ആദിവാസി ഗോത്രമേഖലയിൽ സവിശേഷമായ വനങ്ങളിൽ നിന്നുള്ളതായ ഏറ്റവും മനോഹരമായിട്ടുള്ള തേൻ ശേഖരിക്കുന്നതായ ഇടങ്ങളുമുണ്ട്, ഗോത്രവിഭാഗങ്ങളുമുണ്ട്. അന്തർദേശീയ മാർക്കറ്റിലേക്ക് ഏറ്റവും നല്ലതായ തേൻ എത്തിക്കാൻ സാധിച്ചാൽ അതിന് ലഭിക്കുന്നതായിരിക്കുന്ന വില പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പുമായി ഉള്ള സംസാരത്തിനിടയിൽ അവർ പറഞ്ഞത് 1 ലിറ്ററിന് 2 ലക്ഷമോ 3 ലക്ഷമോ കിട്ടിയാലും എടുക്കാൻ കഴിയുന്നതായ തേൻ വിപണി അവിടെ റയർ ആയിട്ടുള്ള തേനുകൾക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. ഇപ്പം സ്റ്റോറി ടെല്ലിംഗ് ഹണി, അത് കൃത്യതയോടുകൂടി ആ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പല രീതിയിലുള്ള മാർക്കറ്റുകളും അവൈലബിളാണ്. അതേസമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ മായം ചേർക്കപ്പെടുന്നതായിട്ടുള്ള ഒരു പദാർത്ഥം കൂടിയാണ് തേൻ എന്നുള്ളത്. വളരെയധികം ഗുണപരമായ തേനും ലഭിക്കുന്നുണ്ട്, അതല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന തേനും ലഭ്യമാണ്. അപ്പം ഇത് പരിശോധനയ്ക്ക് വിധേയമായി അത് കൃത്യമായി FSSAI അഗ്മാർക്കിൻ്റെയും ഒക്കെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കേഷനോടുകൂടി ഔദ്യോഗിക ലാബിൽ നിന്നും പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്നതായ ഒരിടമായി ഈ ലാബ് പരിശോധനയിലൂടെ നമുക്ക് ലഭ്യമാവുകയാണ്. 14 ലാബുകൾ കേരളത്തിൽ പലയിടത്തായിട്ടുണ്ട്. സ്വാഭാവികമായി തേനീച്ച കർഷകരെ സംബന്ധിച്ച് അവർക്ക് വളരെ ദൂരത്ത് സഞ്ചരിക്കാതെ തന്നെ ഇത് മുഴുവൻ പ്രോസസ്സ് ചെയ്തെടുക്കാൻ, പരിശോധിച്ച് കൃത്യതയോടുകൂടി സർട്ടിഫൈ ചെയ്ത് മാർക്കറ്റുകളിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ ഫലമായി സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകം സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ഹോർട്ടികോർപ്പ് തന്നെ പല രീതിയിലുള്ള തേനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിത്തേൻ ഉൾപ്പെടെ വെളുത്തുള്ളിത്തേൻ, നെല്ലിക്കത്തേൻ, ചക്കത്തേൻ, പൈനാപ്പിൾ തേൻ തുടങ്ങി പല തലത്തിലുള്ളതായിരിക്കുന്ന തേനുകളും ഏറ്റവും നന്നായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹോർട്ടികോർപ്പ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് നൽകുന്നതായിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല. ഈ കഴിഞ്ഞ ഓണത്തിന് 432 കോടി രൂപയുടെ സപ്ലൈകോയുടെ സെയിൽ നടന്നു. സബ്സിഡി കൊടുക്കാവുന്ന 13 ഐറ്റംസും യഥേഷ്ടം എല്ലാ ഷോപ്പുകളിലും ഉണ്ടായിരുന്നു. കൃഷിവകുപ്പ് 2000 ഓണച്ചന്തകളാണ് കേരളത്തിൽ നടത്തിയത്. ഈ തവണത്തെ ഓണച്ചന്തയുടെ സവിശേഷത ടോട്ടൽ ഡിജിറ്റലായിരുന്നു എന്നുള്ളതാണ്. വിവിധങ്ങളായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ, വന്യമൃഗശല്യത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിലും അനുവദിക്കാത്ത തുക 192 കോടി രൂപയാണ് ഇത്തവണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിട്ടുള്ളത്. അത് മുഴുവൻ ക്രമീകരിച്ച് നല്ല പദ്ധതികളാക്കി ആവിഷ്കരിക്കാൻ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളും സ്ഥാപനങ്ങളും എല്ലാവരും ഒന്നിച്ച് കർഷകരുടെ കൂടെ ഇരുന്ന് കർഷകരെ കേട്ട്, അവൻ്റെ ആവലാതികൾ കേട്ട് അത് പരിഹരിച്ച് അവരെ ചേർത്ത് നിർത്തി കാർഷിക മേഖലയെ സമൃദ്ധമാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തലത്തിലുമുള്ള നടപടികൾക്ക് നേതൃത്വം

0: നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നു. കതിർ കാർഷിക ക്ലബ്ബ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പദ്ധതിയാണ്. ചെറുപ്പം കാർഷിക മേഖലയിൽ ഇല്ല, വളരെ വളരെയധികം പരിമിതമാണ്. അവരെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബ് ആരംഭം കുറിച്ചിട്ടുള്ളത്. ആ കതിർ കാർഷിക ക്ലബിന് നോഡൽ ടീച്ചർ ഉണ്ടാകും, ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും, കതിർ സഞ്ചാരമുണ്ടാകും, കതിർ മാർക്കറ്റുകൾ നിലവിൽ വരും. 10,000 രൂപ വെച്ചുകൊണ്ട് സ്കൂളിലേക്ക് ആ പ്രവർത്തനത്തിന് കൊടുക്കും. അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകും. ഈ വർഷം 500 സ്കൂളുകളിൽ അത് തുടങ്ങാനുള്ള നടപടിയെടുത്തു. അടുത്ത വർഷം മുഴുവൻ സ്കൂളുകളിലേക്കും കതിർ കാർഷിക ക്ലബിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് കാർഷിക പ്രവൃത്തി നടത്താൻ സംവിധാനമുണ്ടാക്കി കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് മാത്രമല്ല, അവർക്ക് അതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുകയാണ്.
1: തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശീല രവീന്ദ്രൻ ഉണ്ണിത്താൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന് ഹോർട്ടികോർപ്പ് മാനേജിംഗ് ഡയറക്ടറും കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായ ശ്രീമതി സിന്ധു എസ് സ്വാഗതവും ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ എപ്പിക്കൾച്ചർ ശ്രീ സുനിൽ ബി നന്ദിയും പറഞ്ഞു. തേൻ കർഷകർക്കും ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് പ്രയോജനപ്പെടും. ഹോർട്ടികോർപ്പ് മാനേജിംഗ് ഡയറക്ടറും കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായ ശ്രീമതി സിന്ധു എസ്.
2: ഹോർട്ടികോർപ്പ് പഴം പച്ചക്കറി സംഭരണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ ബീ ബോർഡിന്റെ സഹായത്തോടുകൂടി, സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷന്റെ സഹായത്തോടുകൂടിയും മാവേലിക്കര കല്ലിമ്മേൽ ഒരു തേനീച്ച വളർത്തൽ കേന്ദ്രവും തേൻ ഉൽപാദനത്തിനുള്ള പരിശീലന പരിപാടികൾ നടക്കുന്ന ഒരു സംവിധാന സ്ഥാപനമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. നാഷണൽ ബീ ബോർഡിന്റെ സാങ്കേതിക സഹായത്താൽ, സാമ്പത്തിക സഹായത്താലും ഈ കേന്ദ്രത്തിൽ ഒരു തേൻ പരിശോധനാ ലാബ് സജ്ജമാവുകയാണ്. തേനിലെ ജലാംശം, വിഘടിത പഞ്ചസാരയുടെ അനുപാതം, കൃത്രിമമായ പഞ്ചസാരയുടെ അളവ്, തേനിലേക്ക് കലരുന്ന ഡയസ്റ്റൈസ് എന്ന ദഹനരസത്തിന്റെ സാന്നിധ്യം തുടങ്ങി തേനിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുഴുവൻ പരിശോധനകളും ഇവിടെ നടത്താൻ കഴിയും. തേനിലെ പൂമ്പടിയുടെ പ്രത്യേകത പരിശോധിച്ച് തേനിനെ സസ്യനാമത്തിൽ വർഗീകരിക്കാൻ കഴിയുന്നതിലൂടെ തേനിന് ഉയർന്ന വില ലഭിക്കുകയും തേനീച്ച കർഷകർക്കേറെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. തേനിന്റെ പരിശോധന എല്ലാത്തരം ഗുണഭോക്താക്കൾക്കുൾപ്പെടെ ഉൽപാദകർക്കുൾപ്പെടെ ഈ ലാബിൽ ചെയ്യാവുന്നതാണ്. മാർക്കറ്റിങ്ങിന് മുമ്പ്, അതായത് വിപണിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തേനിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് ഉൽപാദകർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ഉപഭോക്താവിന് താൻ വാങ്ങിയിരിക്കുന്ന തേൻ ഗുണനിലവാരമുള്ളതാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ അവർക്കും ഈ ലാബിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാവേലിക്കര കല്ലുമേലുള്ള ഹോർട്ടികോർപ്പിന്റെ തേനീച്ച വളർത്തൽ കേന്ദ്രം 2003 സ്ഥാപിതമായതാണ്. റീജിയണൽ മാനേജർ എപ്പിക്കൾച്ചർ എന്ന തസ്തിക ഉൾപ്പെടെ 15 ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ 50 ടൺ തേൻ സംഭരിക്കുവാനും സൂക്ഷിക്കുവാനുമുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇതിനു പുറമെ ഇടുക്കി കൊച്ചറയിലും ഇതുപോലെ ഒരു തേൻ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിന്റെ കീഴിൽ തേനീച്ച വളർത്തൽ കർഷകരുടെ 2 FPO കർഷകോൽപാദക സംഘടനകളും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്.
1: മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രം റീജിയണൽ മാനേജർ എപ്പിക്കൾച്ചർ ശ്രീ സുനിൽ ബി.
3: കേരള സംസ്ഥാനത്തിലെ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും തേനീച്ച വളർത്തൽ പദ്ധതികൾ നടപ്പിലാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സംസ്ഥാന നിർദ്ദിഷ്ട ഏജൻസിയാണ് ഹോർട്ടികോർപ്പ്. ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകി തേനീച്ച കർഷകരെ സംഘടിപ്പിച്ച് അവർക്ക് ഏകദേശം 40% സബ്സിഡിയിൽ തേനീച്ച കോളനികളും അനുബന്ധ ഉപകരണങ്ങളും നൽകി വരുന്നുണ്ട്. ഈ പദ്ധതികളിലൂടെയും അല്ലാതെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേനിനെ നേരിട്ട് സംഭരിച്ച് സംസ്കരിച്ച് തേനും തേൻ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി വിപണനം നടത്തുന്നുണ്ട്. അമൃത് ഹണി എന്ന ബ്രാൻഡ് ലൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ക്രോഡീകരിക്കുന്നതിന് മാവേലിക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് തേനീച്ച വളർത്തൽ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രം വഴി തേൻ സംഭരണവും സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എല്ലാം ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഇനി പുതുതായി ഒരു സംരംഭത്തിലേക്ക് കടക്കുകയാണ്. അത് തേൻ സംസ്കരിക്കുന്നു, തേൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ തേനിലെ ഗുണനിലവാരത്തെക്കുറിച്ച്, തേനിൻ്റെ ഗുണനിലവാരം പരിശോധിക്കപ്പെടുന്നതിന് നമുക്ക് അക്മാക് ലാബുകളുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. എങ്കിൽ തന്നെ ഒരു കർഷകന് നേരിട്ട് തേനിലെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന് വേണ്ടി

0: എന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ലാബുകൾ മാത്രമേ നമുക്ക് കേരളത്തിലുള്ളൂ. മാത്രമല്ല, ഒരു കൺസ്യൂമറിനെ അയാളൊരു തേൻ മേടിച്ചു, ആ തേൻ ഗുണനിലവാരമുള്ള തേനാണോ അതെന്തെങ്കിലും ഫേക്ക് ഹണിയാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കർഷകർക്ക് പ്രയോജനകരമായ രീതിയിൽ മാറുന്നതിന് വേണ്ടിയാണ് തേൻ ഗുണനിലവാര പരിശോധന ലാബ്. അതിനകത്തുള്ള അക്മാർക്കും FSSAI പറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണനിലവാര ടെസ്റ്റുകളും കൂടി നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി. അങ്ങനെയാണ് നമ്മുടെ ഈ പരിശോധന ലാബ് ചെയ്തിരിക്കുന്നത്. ഇത് മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ബീ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിൽ നമുക്ക് FSSAI പോലുള്ള ഏജൻസികൾ വയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. കാര്യം ഈ ബ്രാൻഡിംഗ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബ്രാൻഡിങ് സ്വാഭാവികമായിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് ഒരു ബ്രാൻഡിങ് പാറ്റേണാണ് പോകുന്നത് തേനിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അങ്ങനെ അല്ലാതെ തന്നെ തേൻ ഏത് പൂവിൽ നിന്നാണ് തേനെടുക്കുന്നതിനെ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തേനിനെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ അത്ര വ്യാപകമായിട്ടത് ചെയ്യുന്നില്ല. ഇവിടെ അതുകൂടി നോക്കുന്നുണ്ട്. ഒരു ഒരു തേൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ തേൻ ഏത് ചെടിയുടെ ഏത് പൂവിൽ നിന്നാണോ തേനെടുത്തത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തേനിനെ ബ്രാൻഡ് ചെയ്യുന്നൊരു ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ ഈ ലാബ് ആരംഭിക്കുന്നതോടുകൂടി നമുക്കങ്ങനെ മാറാൻ കഴിയും. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്ത എല്ലാ തേനും നമ്മൾ തേനെന്ന് മാത്രമാണ് പറയാറുള്ളത്. പക്ഷേ ഏത് ചെടിയുടെ തേനും നമ്മൾ സ്പെസിഫൈ ചെയ്യാറില്ല. വ്യാപകമായ രീതിയിൽ കേരളത്തിലെ തേനെല്ലാം റബ്ബർ തേനാണ് എന്നുള്ളൊരു പ്രചരണമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഏലം ധാരാളമായി കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ തേനീച്ച കോളനി സ്ഥാപിച്ചുകൊണ്ട് ഏലത്തിൻ്റെ തേൻ നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കോഫി വയനാട് ഇടുക്കി ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ കാപ്പി ധാരാളം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടെ നമുക്ക് കാപ്പിയുടെ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കശുമാവ് ധാരാളം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ, വലിയ കശുമാവ് തോട്ടങ്ങളുണ്ടെങ്കിൽ ഈ തോട്ടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കശുമാവിൻ്റെ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ എള്ള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. നമ്മൾ ഓണാട്ടുകര ഏരിയയിലൊക്കെ കുറച്ച് നല്ല രീതിയിൽ എള്ള് കൃഷിയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ എള്ള് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തേനീച്ച കോളനികൾ സ്ഥാപിച്ചുകൊണ്ട് എള്ളിൻ്റെ തേൻ എടുക്കാൻ കഴിയും. അപ്പോൾ ഇത് തേനീച്ചയുടെ പ്രത്യേക സ്വഭാവം വെച്ചുകൊണ്ട് ഒരു മോണോക്രോപ്പ് ഹണിയാണ് സാധാരണ കളക്ട് ചെയ്യാറുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ തേൻ ഉളവാകുന്ന, തേൻ ലഭ്യമാകുന്ന ഏത് ചെടികളാണോ നിൽക്കുന്നത് അതിൽ നിന്ന് മാത്രമേ തേൻ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക മരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തേനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. കാഷ്യു ഹണിയെന്നും കോഫി ഹണിയെന്നും ഒക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ആദായം ലഭിക്കുന്നുവെന്ന്. സാധാരണ റബ്ബർ തേനിന് നമുക്കൊരു 300 രൂപ അല്ലെങ്കിൽ 400 രൂപ ലഭിക്കുന്ന സ്ഥാനത്ത് അതേ കർഷകൻ തന്നെ ഏലത്തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ കാപ്പിത്തോട്ടത്തിൽ നിന്നോ തേനെടുക്കുകയാണെങ്കിൽ അതിന് കൂടും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? തേനിലടങ്ങിയിരിക്കുന്ന പൂമ്പൊടിയുടെ പരിശോധിച്ചിട്ട് ആ പൂമ്പൊടിയുടെ എണ്ണം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ പൂമ്പൊടി ഏത് ചെടിയുടേതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തേനെ ആ പൂവിൻ്റെ തേനായിട്ട് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്കൂടെ നമ്മൾ ഹോർട്ടികോർപ്പ് കടക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു വൈവിധ്യമാർന്ന തേൻ, അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ ഏത് ചെടിയിൽ നിന്ന് തേനെടുക്കുന്നതിനെ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു മാർഗങ്ങളിലേക്കൂടെ കടക്കാൻ ഈ ലാബ് ഉപകരിക്കുമെന്നാണ് പറയാനുള്ളത്.
1: ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നടന്ന തേൻ ഗുണനിലവാര പരിശോധന ലാബ് ഉദ്ഘാടനത്തിന്റെ റിപ്പോർട്ട് സമാപിക്കുന്നു. സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപ്പാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവ

0: ളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യമിതായിരുന്നു, ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് പശുക്കളിൽ ക്ഷീരസന്യ രോഗം ഉണ്ടാകുന്നത്? ഉത്തരം, കാൽസ്യത്തിന്റെ അഭാവം മൂലമാണ് പശുക്കളിൽ ക്ഷീരസന്യ രോഗം ഉണ്ടാകുന്നത്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.

0: വേടും സമാപിക്കുന്നു.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ.

0: ആകാശവാണി ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികളുൾപ്പെടെ 109 മരണം. 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരങ്ങൾ നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിൽ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിൽ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. മസ്തിഷ്ക പഠനത്തിനായുള്ള സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ചെന്നൈ മെട്രോ 2nd ഘട്ടത്തിലെ 4th ഇടനാഴിയിൽ 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂനമല്ലി വടപളനി പാതയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ മുതൽ മെട്രോ വരെയുള്ള തമിഴ്നാട്ടിലെ അനുഭവങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചൈതന്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് അപ്നി സാംസ്കൃതിക് ശക്തി പ്രേരണ ലേത്ത വിജ്ഞാൻ കി പ്രഗതി ആകെ ബഡത്താധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ നയ അവസരോ കർമ്മ കരമാരി വിരാസത് ഭവിഷ്യ ആകാംക്ഷയെ സാത് ആകെ ബഡ്ഹി.
1: സമാധാനപരമായി ഒത്തുചേരുന്നവരെ തടഞ്ഞുവെക്കരുതെന്നും സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. മെട്രോ സർവീസുകളും ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കണം. ഡൽഹിയിലെ ബാരിക്കേഡ് ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കണം. അഭിഭാഷകരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. CJP മുൻപ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തതും ഡൽഹിയിൽ നിലവിലുള്ള സുരക്ഷാ ക്രമസമാധാന നില കണക്കിലെടുത്തുമാണ് ജന്തർ മന്ദറിൽ ധർണയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് ഡൽഹി DCP നേഹ യാദവ്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ മുത്തശ്ശിയുടെ നിര്യാണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചയുടൻ ഉദ്യോഗസ്ഥർ അത് അറിയിച്ചിരുന്നു. മാതാപിതാക്കളോട് സംസാരിക്കാൻ അനുമതി നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായതെന്നും DCP വ്യക്തമാക്കി. ജന്തർ മന്ദർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് പത്മ പുരസ്കാര പ്രക്രിയ സുതാര്യവും ജനാധിപത്യപരവുമാക്കാൻ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്.
3: 2014 ശേഷം പത്മ പുരസ്കാരങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിപുലമായ മാറ്റങ്ങൾ വരുത്തി, കൂടുതൽ ലളിതമാക്കി. രാജ്യത്തെ ഏതൊരു പൌരനും അർഹനായ ഏതു വ്യക്തിയെയും നാമനിർദ്ദേശം ചെയ്യാം. മാത്രമല്ല സ്വയം നാമനിർദ്ദേശം

0: ചെയ്യാനും അവസരമുണ്ട്. ഈ പരിഷ്കാരങ്ങൾ പത്മ പുരസ്കാരത്തെ ജനകീയ പുരസ്കാരമാക്കി മാറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ ശ്രമങ്ങളെ പത്മശ്രീ ജേതാക്കളായ മാലിനി അവസ്ഥി, മംഗള കപൂർ എന്നിവർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധി ഗണ്ഡകി നദിയിലാണ് ഇന്ന് പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലയായ പശ്ചിമ ചമ്പാരനിൽ ജാഗ്രത ശക്തമാക്കി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് 15 കുട്ടികൾ ഉൾപ്പെടെ 109 പേർ മരിച്ചു. 116 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയായ IOM അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സാമൂഹ്യ പരിഷ്കർത്താവ് നാനാജി ദേശ്മുഖിന്റെയും സ്വാതന്ത്ര്യസമരസേനാനി ലോക്നായക് ജയപ്രകാശ് നാരായണന്റെയും ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുവരുടെയും ആശയങ്ങളും പൊതുസേവനത്തോടുള്ള സമർപ്പണവും രാജ്യത്തിന് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്തുടനീളം ഭക്തി നിർഭരമായ തുടക്കം. ഉമാ ആഗമനി ചടങ്ങോടെയാണ് ദുർഗാപൂജ ആഘോഷങ്ങൾ പശ്ചിമബംഗാളിൽ ആരംഭിച്ചത്. കേരളത്തിലും വിവിധയിടങ്ങളിൽ നവരാത്രി ആഘോഷ ഒരുക്കങ്ങൾ പൂർത്തിയായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സവത്തിന് കൊടിയേറി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. ഈ മാസം 18-ന് വലിയ കാണിക്ക. 9-ാം ദിവസമായ ഈ മാസം 19-ന് രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഈ മാസം 20-ന് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20-ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 5 മണിക്കൂർ അടച്ചിടും.
1: ഈജിപ്തിൽ നടക്കുന്ന ISSF റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. ഈ മാസം 16 വരെ നീളുന്ന ടൂർണമെന്റിൽ 24-അംഗ ഇന്ത്യൻ സംഘമാണ് പങ്കെടുക്കുന്നത്. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ഇൻഡോറിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർ കാശിയെ 2-0 തോൽപ്പിച്ചത്. ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം ഗോവയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികകളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മന്ത്രി CP ജോൺ ഗതാഗത കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്ന് മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേരളത്തിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 23 വയസ്സായിരിക്കെ 19-കാരന് മദ്യം നൽകിയെന്ന കണ്ടെത്തലാണ് ബാറുകൾക്കെതിരായ നടപടിക്ക് കാരണം. മറ്റന്നാൾ വരെ മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. സൌദി അറേബ്യയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്കുണ്ടായ തുടർച്ചയായ ഹൂതി ആക്രമണത്തെ അപലപിച്ച ഇന്ത്യ. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. ഹൂതികൾക്കെതിരായ നടപടികളിൽ പങ്കാളിയാവുന്ന കാര്യം പരിഗണനയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുക്രൈനുമായുള്ള സംഘർഷം അവസാനം.

0: അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താൽപര്യമുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ വിഷയത്തിൽ UK പ്രധാനമന്ത്രി ആന്റി ബേൺഹാം യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ UK ഉഭയകക്ഷി സമുദ്രാഭ്യാസമായ കൊങ്കൺ 26 പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ത്രിശൂൽ ബ്രിട്ടനിലെത്തി. രണ്ട് ഘട്ടങ്ങളിലായി പ്ലൈമൌത്ത് തീരത്താണ് അഭ്യാസം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിലകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി അദ്വൈതം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം. സമയം 8 മണി.
1: നാട്ടുചിന്ത്. നാട്ടുചിന്തിൽ ഇന്ന് കൈമുട്ട് മാപ്പിളപ്പാട്ട് അവതരിപ്പിക്കുന്നത് കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും.

കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ടി കെ അഷ്റഫ്, കെ കെ നാസി, പി എം ഷംസുദ്ദീൻ, സി എസ് മണിയപ്പൻ, കെ വി സുരേഷ്.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം ജന്മൻ. ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെ ഏറ്റവും മനോഹരമായ മുഖങ്ങളിലൊന്നാണ് നമ്മുടെ ഗോത്രവർഗ സമൂഹങ്ങൾ. വ്യത്യസ്തമായ ജീവിത രീതികളും പാരമ്പര്യങ്ങളും ഭാഷകളും സംസ്കാരവും പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവുമാണ് ഇവരുടെ പ്രത്യേകത. എന്നാൽ നമ്മുടെ രാജ്യത്തെ ചില പ്രത്യേക ഗോത്രവർഗ സമൂഹങ്ങൾ ഇന്നും അടിസ്ഥാന സൌകര്യങ്ങളുടെയും ആരോഗ്യ പരിചരണത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഉപജീവന അവസരങ്ങളുടെയും കാര്യത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ പ്രത്യേകമായി ദുർബലമായ ഗോത്രവർഗ വിഭാഗങ്ങളുടെ അഥവാ PVTGകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പിഎം ജന്മൻ. പിഎം ജന്മൻ എന്നത് പ്രധാനമന്ത്രി ജൻജാതി ന്യായ മഹാ അഭിയാൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. 2023 നവംബർ 15 ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മദിനമായ ജൻജാതീയ ഗൌരവ് ദിവസ് ആചരിക്കുന്ന വേളയിലാണ് ഈ മഹത്തായ ദൌത്യം ആരംഭിച്ചത്. രാജ്യത്തെ 75 PVTG സമൂഹങ്ങളിലെ കുടുംബങ്ങളിലേക്കും ജനങ്ങളിലേക്കും അടിസ്ഥാന സൌകര്യങ്ങളും വിവിധ സർക്കാർ സേവനങ്ങളും എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു സാധാരണ വികസന പദ്ധതി മാത്രമല്ല, വികസനത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പല കാരണങ്ങളാൽ അകന്നു നിൽക്കുന്ന സമൂഹങ്ങളിലേക്ക് സർക്കാർ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രത്യേക ഇടപെടലാണിത്. പിഎം ജന്മന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് സുരക്ഷിതമായ ഭവനം. സ്വന്തമായി സുരക്ഷിതമായ വീട് ലഭിക്കാത്ത അർഹരായ PVTG കുടുംബങ്ങൾക്ക് വീടിന്റെ സൌകര്യം ഒരുക്കുന്നത് ഇതിന്റെ പ്രധാന ഘടകമാണ്. അതോടൊപ്പം ശുദ്ധമായ കുടിവെള്ളം, വൈദ്യുതി, റോഡ്, ടെലികോം കണക്ടിവിറ്റി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് പദ്ധതി ലക്ഷ്യമിടുന്നു. ആരോഗ്യരംഗത്തും പിഎം ജന്മൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നു. ദൂരെയുള്ള വനമേഖലകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും താമസിക്കുന്ന ഗോത്രവർഗ സമൂഹങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകണമെന്നില്ല. അതിനാൽ ആരോഗ്യ പരിചരണം അവരുടെ വീടിനും താമസ സ്ഥലത്തിനും അടുത്തെത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, ആരോഗ്യ സേവനങ്ങളുടെ വ്യാപനം, പോഷകാഹാരവും മാതൃ ശിശു ആരോഗ്യവും സംബന്ധിച്ച ഇടപെടലുകൾ എന്നിവയിലൂടെ ഈ സമൂഹങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. വിദ്യാഭ്യാസത്തിനും പദ്ധതിയിൽ വലിയ പ്രാധാന്യമുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ കുറയ്ക്കുകയും താമസ സൌകര്യങ്ങളും വിദ്യാഭ്യാസ പിന്തുണയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഒരു കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവിയെ മാറ്റാൻ കഴിയും. ഉപജീവനമാണ് മറ്റൊരു പ്രധാന മേഖല. പരമ്പരാഗത അറിവും കഴിവുകളും പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട ജീവിത രീതികളും PVTG സമൂഹങ്ങളുടെ പ്രധാന സവിശേഷതകളാണ്. ഈ കഴിവുകൾ സംരക്ഷിക്കുന്നതിനൊപ്പം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്ന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇതിനൊപ്പം ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തുടങ്ങിയ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം അർഹരായവരിലേക്ക് എത്തിക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ്. ഇന്ത്യയുടെ വികസനയാത്രയിൽ

0: ആരും പിന്നിലാകരുത് എന്ന ആശയമാണ് ഇത്തരം പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ കാണുന്നത്. നമ്മുടെ ഗോത്രവർഗ സമൂഹങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവും അറിവും സംരക്ഷിക്കുന്നതിനൊപ്പം അവർക്ക് മാന്യമായ ജീവിതത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും അവസരങ്ങളും ഉറപ്പാക്കുക എന്നത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. PM ജന്മൻ അതിനുള്ള ഒരു പ്രധാന ശ്രമമാണ്.
1: ഇതുവരെ കേട്ടത് PM ജന്മൻ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരം നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിൽ ജയ്ഗോപാൽ ഗരുഡിയ ഹിന്ദു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. മസ്തിഷ്ക പഠനത്തിനായുള്ള സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ചെന്നൈ മെട്രോ രണ്ടാം ഘട്ടത്തിലെ 4-ാം ഇടനാഴിയിൽ 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂനമല്ലി വടപളനി പാതയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ തടഞ്ഞു വയ്ക്കരുതെന്നും സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. അഭിഭാഷകരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഡൽഹിയിൽ നിലവിലുള്ള സുരക്ഷാ ക്രമസമാധാന നില കണക്കിലെടുത്താണ് ജന്തർ മന്ദറിൽ ധർണയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് ഡൽഹി DCP നേഹ യാദവ്. CJP മുൻപ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തതും ഇതിന് കാരണമായെന്ന് DCP പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഗോർഖ ജില്ലയിൽ ബുധി ഗണ്ഡകി നദിയിലാണ് ഇന്ന് പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ മന്ത്രി CP ജോൺ ഗതാഗത കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. അമിത വേഗതയിലെത്തിയ കാറടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി M. ലിജു. കേരളത്തിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 23 വയസ്സായിരിക്കെ പ്രതിയായ 19-കാരന് മദ്യം നൽകിയെന്ന കണ്ടെത്തലാണ് ബാറുകൾക്കെതിരെ നടപടിക്ക് കാരണം. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളിലെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നാളെയാണ് പരിപാടി. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതുമാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്തുടനീളം ഭക്തി നിർഭരമായ തുടക്കം. കേരളത്തിലും വിവിധയിടങ്ങളിൽ നവരാത്രി ആഘോഷ ഒരുക്കങ്ങൾ പൂർത്തിയായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഈജിപ്തിൽ നടക്കുന്ന റൈഫിൾ ആൻഡ് പിസ്റ്റൽ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിന്ധുവിന് സ്വർണം. ഈ മാസം 16 വരെ നീളുന്ന ടൂർണമെന്റിൽ 24-അംഗ ഇന്ത്യൻ സംഘമാണ് പങ്കെടുക്കുന്നത്. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഇൻഡോറിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർ കാശിയെ 2-0 തോൽപ്പിച്ചത്. ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം ഗോവയിൽ പുരോഗമിക്കുന്നു. ഇന്ദ്ര 2026 സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS സഹ്യാദ്രി റഷ്യയിലെത്തി. ഇന്ത്യയുടെ മഹാസാഗർ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് പങ്കാളിത്തം. ഈ മാസം 13 മുതൽ 18 വരെയാണ് ഉഭയകക്ഷി അഭ്യാസം. ഗുവാഹത്തിയിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തിയ റെയ്ഡിൽ 53 കിലോഗ്രാമിലധികം മെത്താഫെറ്റമിൻ ലഹരി വസ്തു പിടികൂടി. ഇതിന് ഏകദേശം 43 കോടി രൂപ വിലമതിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പഖ്തൂൺഖ്വയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മേഖലയിലെ ക്രമസമാധാനം തകർന്നതായി ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകൾ

0: ജലസേചന വകുപ്പിന് കീഴിലുള്ള സാഫ്, സമുദ്ര അക്ഷര സമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 106,000-ലധികം യുവാക്കൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം, മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ലക്ഷദ്വീപ് എം പി ഹംദുള്ള സയ്യിദ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ലക്ഷദ്വീപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ദ്വീപ് നിവാസികളുടെ ഭരണഘടനാപരവും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുകയാണെന്ന് ആരോപിച്ചാണ് പരാതി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം മായാമയൂരം, പാടിയത് യേശുദാസും ജാനകിയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം.

0: Detained. India rejects UN rights body's remarks on New Delhi events, cites double standards and unwarranted interference in its internal affairs. Flash floods hit Gorkha district of Nepal. 80 people rescued so far, 5 missing. An Indian shooter, Udaivir Sidhu, wins gold in the men's 10-meter air pistol event at ISSF World Cup in Cairo. And that's all in the news at 9. Good night.
1: ആകാശവാണി. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇത് കുട്ടികളുടെ കഥയുടെ സമയം.
2: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
4: കൂട്ടുകാരെ, നമ്മൾ ഒഡീസിയൂസിന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസ് വേഷം മാറി സ്വന്തം നാട്ടിലെത്തി കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഭാര്യയ്ക്കും മകനും ഒന്നും അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ചുറ്റും ശത്രുക്കളുണ്ട്. ഇനി ഈ ശത്രുക്കളൊക്കെ തനിക്ക് ഒറ്റയ്ക്ക് നേരിടാനാവുമോ, താൻ വിജയിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഒഡീസിയൂസ്. കഥ തുടരാം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സർവലോക നേതാവായ സിയൂസ് ഭഗവാൻ പ്രാർത്ഥന കേട്ടു. തെളിഞ്ഞ ആകാശത്തിൽ ഒരു വെള്ളിടി വെട്ടി. രാത്രി അരി പൊടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ മാത്രം ഉണർന്നിരുന്നു. മറ്റുള്ള പരിചാരികമാരെല്ലാം സുഖനിദ്രയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. വെള്ളിടിയുടെ മുഴക്കം കേട്ട് ആ സ്ത്രീ പറഞ്ഞു, ഇതെന്താ ഒരു അതിശയം! ഒരു മേഘം പോലും ഇല്ലാതെ ആകാശത്തിൽ ഇടിനാഥം മുഴങ്ങിയിരിക്കുന്നു. ഇത് ദേവദേവനായ സ്യൂസ് നൽകിയ അപകട സൂചനയായിരിക്കും. ഈ ദുരിതക്കാരിയായ എന്റെ പ്രാർത്ഥന സ്യൂസ് ദേവ കേട്ടാലും, ഒഡീസിയൂസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ധൂർത്തടിക്കുന്ന മുട്ടാളന്മാർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ചങ്ക് പൊട്ടിച്ച് ജോലി ചെയ്യുന്നത്. ഈ ധാന്യം അവരുടെ ഒടിവിലത്ത അത്താഴത്തിനുള്ള വകയാകണമേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. ഇടിമുഴക്കവും സാധു പരിചാരികയുടെ വാക്കുകളും ഒഡീസിയൂസിനെ സന്തുഷ്ടനാക്കി. ടെലമാക്കസ് ഉണർന്ന് ഉചിതമായ വസ്ത്രങ്ങളും ഖഡ്ഗവും ധരിച്ച് പാദരക്ഷകൾ അണിഞ്ഞു. കുന്തവും കയ്യിലെടുത്ത് വെളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ടെലമാക്കസ് യൂറിക്ലിയയെ വിളിച്ചു. വൃദ്ധ പരിചാരിക അടുത്തെത്തി. തലേനാൾ വന്ന യാചക വൃദ്ധന് വേണ്ട സഹായങ്ങളും ഉറങ്ങുന്നതിനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തോ എന്ന് ടെലമാക്കസ് അവളോട് ചോദിച്ചു. യൂറിക്ലിയ പറഞ്ഞു, മദ്യം മാത്രമേ അപരിചിതൻ കുടിച്ചുള്ളൂ. കിടക്ക കൊടുത്തിട്ടും സ്വീകരിച്ചില്ല. പരാന്തയിലാണ് കിടന്നുറങ്ങിയത്. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു പുതപ്പ് കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ട് ടെലമാക്കസ് കുന്തവും ധരിച്ച് അവിടെ നിന്ന് പോയി. യൂറിക്ലിയ തോഴിമാരെയെല്ലാം വിളിച്ച് അവർക്ക് ജോലി നിർദ്ദേശിച്ചു കൊടുത്തു. പന്നി സൂക്ഷിപ്പുകാരനായ യൂമിയോസ് 3 കൊഴുത്ത പന്നികളെയും കൊണ്ട് അവിടെ എത്തി. ഒഡീസിയൂസ് അദ്ദേഹത്തോട് കുശലമന്വേഷിച്ചു. കിങ്കരന്മാരായ യുവാക്കളുടെ തെമ്മാടിത്തങ്ങളെക്കുറിച്ച് അയാൾ ദുഃഖത്തോടെ ഒഡീസിയൂസിനോട് പറഞ്ഞു. തത്സമയം ആടുനോട്ടക്കാരനായ മെലന്തിയോസ് അവിടെ ആടുകളുമായി വന്നു. അയാൾ തരത്തിനൊത്തു നിൽക്കുന്നവനാണ്. ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ഒഡീസിയൂസ് നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തെ മെലന്തിയോസ് അധിക്ഷേപിച്ചു തുടങ്ങി. അയാളെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനുള്ള അരിശം ഒഡീസിയൂസിനുണ്ടായി. പക്ഷേ അതെല്ലാം ഉള്ളിലൊതുക്കി അദ്ദേഹം കഠിന ചിന്തയിലാണ്ടു. കാമുകവൃന്ദത്തെയും അവരുടെ പിണിയാളുകളെയും നിഗ്രഹിക്കേണ്ട വിധങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം തല പുകഞ്ഞാലോചിച്ചത്. അപ്പോൾ ഫിലിയോഷ്യസ് എന്ന ഇടയനെത്തിയവിടെ അപരിചിതനാരെന്ന് അയാൾ തിരക്കി. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്റെ യജമാനനായ ഒഡീസിയൂസിന്റെ ഓർമ്മയാണ് തനിക്കുണ്ടാവുന്നതെന്ന് ഫിലിയോഷ്യസ് പറഞ്ഞു. ആൾമാറാട്ടം നടത്തുന്ന ഒഡീസിയൂസ് രഹസ്യം വെളിപ്പെടുത്തിയില്ല. ഫിലിയോഷ്യസിന്റെ ആത്മാർത്ഥതയും യജമാന സ്നേഹവും കണ്ട് ഒഡീസിയൂസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇടയാ, നിങ്ങൾ ധൈര്യമായിരിക്കൂ. ഒഡീസിയൂസ് ഇന്നല്ലെങ്കിൽ നാളെ ഇഥാക്കയിൽ പ്രത്യക്ഷനാകും. അപ്പോൾ കൊട്ടാരം മുടിക്കുന്ന ഈ ദുഷ്ടന്മാരെ സംഹരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. രാജകുമാരൻ

രാജകുമാരൻ വേഷഭൂഷാദികളോടെ വിരുന്നിനെത്തി. ഓരോരുത്തരായി ഇരുന്നു കഴിഞ്ഞപ്പോൾ ടെലമാക്കസ് വാതിലിനടുത്തുള്ള ഒരു കസേരയിൽ ഒഡീസിയൂസിനെ ഇരുത്തി. വറുത്ത മാംസവും ഒരു സ്വർണ ചഷകത്തിൽ മദ്യവും ഒഡീസിയൂസിന്റെ മുൻപിൽ വച്ച് അയാൾ പറഞ്ഞു, ഇവിടെ മാന്യന്മാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആന്റിനൂസ് കോപത്തോടെ പറഞ്ഞു, സ്യൂസ് ദേവന്റെ ആനുകൂല്യം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ പ്രസംഗമൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു. തൽക്കാലം നമുക്ക് ക്ഷമിച്ചു കളയാം. ആഭാസനായ ടെലിപ്പോസ് ഇങ്ങനെ പറഞ്ഞു, ടെലമാക്കസ്, നിങ്ങളുടെ ഓഹരി നിങ്ങൾ മാന്യനായ അതിഥിക്ക് നൽകിയല്ലോ, ഇതാ എന്റെ സമ്മാനം കൂടി. ടെസിപ്പോസ് പശുവിന്റെ ഒരു തുടയിലെടുത്ത് ഒഡിയോസ്യൂസിന്റെ നേരെ എറിഞ്ഞു. ഒഡിയോസ്യൂസ് ഒഴിഞ്ഞുമാറി. എല്ലിൻ കഷ്ണം വലിയ ശബ്ദത്തോടെ ഭിത്തിയിൽ കൊണ്ട് താഴെ വീണു. ഒഡിയോസ്യൂസ് പുറമെ പുഞ്ചിരിച്ചെങ്കിലും ഉള്ളിൽ രോഷം കൊണ്ടു. ടെലമാക്കസ് പറഞ്ഞു, ടെസിപ്പോസ്, നിങ്ങൾ ചെയ്തത് മിടുക്കായി കരുതേണ്ട. ആ മനുഷ്യൻ ഏറുകൊള്ളാതെ മാറിയത് നന്നായി. ഏറുകൊണ്ടിരുന്നെങ്കിൽ എന്റെ കയ്യിലെ കുന്തം നിങ്ങളുടെ ചങ്കിന് നേരെ പതിക്കുമായിരുന്നു. എന്റെ അമ്മയുടെ വിവാഹത്തിന് പകരം നിങ്ങളുടെ ശവസംസ്കാരം ഇവിടെ നടന്നേനെ. ഏജിലയോസ് ടെലമാക്കസിനെ സാന്ത്വനിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, താങ്കൾ ഞങ്ങളെ സഹായിക്കണം. താങ്കളുടെ പിതാവ് ഒഡീസിയോസ് ഇനി മടങ്ങിവരില്ല. ഇവിടെ കൂടിയിട്ടുള്ളവരിൽ ഏറ്റവും യോഗ്യനും കന്യാധനം കൂടുതൽ നൽകുന്നവനുമായ ഒരാളെ വിവാഹം ചെയ്യാൻ പെനിലോപ്പി രാജ്ഞിയോട് അഭ്യർത്ഥിക്കണം. ആ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഈ വീട് സ്വന്തമാക്കി താങ്കൾക്ക് ഭരിക്കാമല്ലോ. ടെലമാക്കസ് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളയാളെ ഭർത്താവായി ഭരിക്കാം, ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല. ഇതുകേട്ട പ്രണയാർത്ഥികൾ മതിച്ചാർത്തു. സന്തോഷം കൊണ്ട് അട്ടഹാസം ഒഴുക്കി. പലവിധ ഗോഷ്ടികളും അവർ കാട്ടിത്തുടങ്ങി. പെട്ടെന്നൊരു മാറ്റമുണ്ടായി ആ അന്തരീക്ഷത്തിൽ. ഭോജനപാത്രങ്ങളിൽ രക്തക്കണികകൾ എവിടെ നിന്നോ പതിച്ചിരിക്കുന്നു. എല്ലാവരും സംഭ്രമിച്ചു. അപ്പോൾ പ്രവാചകനായ തിയോക്ലിമിനിസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നരകസന്തതികളെ, പരമനിർഭാഗ്യരെ, നിങ്ങൾക്കിതാ അപകടം വരാൻ പോകുന്നു. ഘോര നരകവും കരാളമായ കൂരിരളും എല്ലാവരെയും ഗ്രസിക്കാൻ പോകുന്നു. ആദിത്യൻ പ്രകാശമണ്ഡലത്തിൽ നിന്ന് അകലുന്നു. എവിടെയും അന്ധകാരം, മൂടൽമഞ്ഞ്. ഭ്രാന്തന്മാരായി തീർന്ന ആ യുവാക്കൾ പ്രവാചകനെ പരിഹസിച്ചു. അവരുടെ നേതാവായ യൂറിമാക്കസ് പറഞ്ഞു, ഈ മനുഷ്യന് ഭ്രാന്താണ്. സ്നേഹിതന്മാരെ, ഇയാളെ എത്രയും വേഗം ചന്തയിലെത്തിക്കുക. ഇവിടെയെല്ലാം അന്ധകാരം നിറഞ്ഞിരിക്കുന്നുവെന്ന് അയാൾ ഭ്രാന്ത് പറയുന്നത് കേട്ടില്ലേ? തിയോക്ലിമിനസ് പറഞ്ഞു, എടാ കീടമേ, എനിക്ക് ഭ്രാന്തില്ല, എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്. വരാൻ പോകുന്ന ഘോര വിപത്ത് കാണുവാൻ എനിക്ക് കഴിയും. ഒഡീസിയസിന്റെ ധനം തൂർത്തടിക്കുന്ന നിങ്ങൾ ഒറ്റയാളും അവശേഷിക്കാതെ തകരുവാൻ നിമിഷങ്ങളെ വേണ്ടിവരികയുള്ളൂ. പ്രവാചകൻ ഇറങ്ങി നടന്നു. പീറിയോസിന്റെ ഭവനത്തിൽ അയാളെത്തി. ആ നല്ല മനുഷ്യൻ അയാൾക്ക് ആതിഥ്യമരുളി. കൊട്ടാരത്തിൽ കോലാഹലങ്ങൾ തുടർന്നു. അവർ ടെലമാക്കസിനെ പരിഹസിച്ചു. നിങ്ങൾ കേമന്മാരായ അതിഥികളാണല്ലോ ഉള്ളത്. ഒന്നാമത് മടിയനും ഭൂമിക്ക് ഭാരമായിട്ടുള്ളവനുമായ അപരിചിതൻ യാചകൻ, പിന്നെ ഇപ്പോൾ സ്ഥലം വിട്ട ഭ്രാന്തൻ പ്രവാചകൻ. നിങ്ങൾ അവരുടെ ഉപദേശം സ്വീകരിക്കുന്ന പക്ഷം അതിന്റെ ഫലം ശരിക്കും കിട്ടും. നമുക്കവരെ രണ്ടുപേരെയും വരിഞ്ഞുകെട്ടി സിസിലിയയിലേക്ക് അയക്കാം, നല്ല വില കിട്ടും. കാമുക വൃന്ദത്തിന്റെ പരിഹാസങ്ങൾ ടെലമാക്കസ് ശ്രദ്ധിച്ചതേയില്ല. നിശ്ചേഷ്ടനായി ടെലമാക്കസ് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ ബലിഷ്ട കരങ്ങൾ അവരുടെ ശിരസിൽ ഇടിവാൾ പോലെ നിപതിക്കുന്ന മുഹൂർത്തം എപ്പോൾ ആഗതമാകുമെന്നുള്ള ചിന്തയിൽ ടെലമാക്കസ് മുഴുകുകയായിരുന്നു. പെനിലോപ്പി രാജ്ഞി സാവധാനം എഴുന്നേറ്റ് കോണിപ്പടികൾ കയറി അംഗരക്ഷകരോടുകൂടി ആയുധപുരയിലെത്തി. അവിടെ ഇരുമ്പിലും ഓടിലും സ്വർണത്തിലും പണി ചെയ്യപ്പെട്ടിരുന്ന ആയുധങ്ങളുടെയും വിശിഷ്ട വസ്തുക്കളുടെയും കൂമ്പാരമുണ്ടായിരുന്നു. കലാബിരുദുകൊണ്ട് കമനീയമായ വാതിൽ തുറന്ന് പെനിലോപ്പി ഉള്ളിൽ കടന്നു. അവിടെ ഒരു ഉയർന്ന പീഠത്തിൽ സൂക്ഷിച്ചിരുന്ന ഒഡീസിയസിന്റെ വില്ല് അവളെടുത്തു. എന്നിട്ട് തറയിലിരുന്നു. അവളുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. ആ വില്ല് അവൾ മടിയിൽ വച്ച് മന്ദം തലോടി. കഴിഞ്ഞ കാലസ്മരണകൾ പെനിലോപ്പിയുടെ മനസ്സിൽ കുമിഞ്ഞുകൂടി. അവളുടെ കരച്ചിലുയർന്നു. പിൻഭാഗത്ത് രണ്ട് വളവുകളുള്ള ആ ധനുസ് ഒഡീസിയസിന്റെ സ്നേഹിതനായ ഇഥിട്ടോസ് വർഷങ്ങൾക്ക് മുമ്പ് ലേസിഡമോണസിൽ വെച്ച് സമ്മാനിച്ചതായിരുന്നു. യുദ്ധരംഗത്ത് ഒഡീസിയസ് അതൊരിക്കലും കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇഥാക്കയിൽ ആ വില്ല് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. പ്രാണനാഥന്റെ വില്ലും ശരങ്ങളും ആ കൈകളിൽ താങ്ങി പെനിലോപ്പി സഭാമണ്ഡപത്തിലെത്തി. നിരവധി പരിചാരികമാർ അമ്പ് നിറഞ്ഞ തൂണീരവുമായി പെനിലോപ്പിയെ അനുധാവനം ചെയ്തു. മൂടുപടമണിഞ്ഞ് വിശാലമായ ഹാളിൽ

0: എന്റെ മുമ്പിൽ നിന്ന് പെനിലോപ്പി വിളിച്ചു പറഞ്ഞു, രാജകുമാരന്മാരെ, എന്റെ വാക്കുകൾ കേട്ടാലും എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ എന്നെ വിവാഹം കഴിക്കുവാനായി വന്നിട്ടുള്ളവരാണല്ലോ നിങ്ങൾ. ഇതാ നിങ്ങൾക്ക് വേണ്ട സമ്മാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ ഭർത്താവിന്റെ വില്ലാണിത്. വില്ല് കുലച്ച് അമ്പയ്യുക. ദൂരെ ഒരേ വരിയിൽ 12 മഴു നാട്ടി നിർത്തും. അവയുടെ കുഴകളിൽ കൂടി മാത്രം അസ്ത്രം കടത്തിവിടുവാൻ ആർക്കാണ് കഴിയുന്നതെന്ന് കാണിച്ചു തരിക. അത് സാധിക്കുന്ന ആളിനെ ഞാൻ വിവാഹം കഴിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ രാജ്ഞിയായി ഞാൻ ഉടനെ പോകാം. സമ്പൽ സമൃദ്ധവും എന്റെ ഓർമ്മകളുടെ പുണ്യക്ഷേത്രവുമായ ഇഥാക്കയോട് ആ നിമിഷം ഞാൻ വിട പറഞ്ഞുകൊള്ളാം. രാജ്ഞി യൂമിയോസിനെ വിളിച്ച് വില്ല് ഓരോരുത്തരുടെയും പക്കൽ കൊണ്ടു ചെല്ലുവാൻ കൽപ്പിച്ചു. യൂമിയോസ് അത് ഏറ്റുവാങ്ങിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജപാലകനായ ഫിലിഷ്യോസും സ്വാമി ഭക്തിയിൽ കണ്ണീരൊഴുക്കി. ആന്റിനോസ് ഉറക്കെ പറഞ്ഞു, ചേടാ മരക്കഴുതകളെ, ഇത് പെണ്ണുങ്ങളെപ്പോലെ കരയാനുള്ള സ്ഥലമല്ല. രാജ്ഞിയെ ഇനിയും വേദനിപ്പിക്കുകയാണോ? കരയുന്നവർ വെളിയിൽ പോയി കരയട്ടെ. നിങ്ങൾ വില്ല് വച്ചിട്ട് പോകൂ, ടെലമാക്കസ് ആന്റിനോസിനോട് പറഞ്ഞു. ആന്റിനോസ്, നിങ്ങൾ എന്താണ് ഭ്രാന്തനെ പോലെ പെരുമാറുന്നത്? സർവഗുണസമ്പന്നയായ എന്റെ അമ്മ ഈ ഭവനം എന്നേക്കുമായി ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു വിഡ്ഢിയെ പോലെ നിങ്ങൾ ചിരിച്ചുല്ലസിക്കുന്നു. നിങ്ങൾ വെല്ലുവിളി സ്വീകരിച്ച് അമ്പയ്യുക. മുഴുവൻ കുഴകളിൽ കൂടി വിജയകരമായി അമ്പയക്കുവാൻ കഴിയുന്ന പക്ഷം എന്റെ അഭിമാന സമ്പന്നയായ മാതാവ് പുതിയൊരു ഭർത്താവിനോടൊരുമിച്ച് ഈ വീട് ഉപേക്ഷിച്ചു പോകുന്നതിൽ എനിക്ക് വിഷമമില്ല. ടെലമാക്കസ് തന്റെ കഞ്ചികവും വാളും അഴിച്ചുമാറ്റി തറയിൽ നീളത്തിലുള്ള ഒരു ചാല് കീറി അവിടെ ഒറ്റ വരിയായി 12 മഴുക്കൽ നാട്ടി നിർത്തി. ടെലമാക്കസ് തന്നെ വില്ല് കുലയ്ക്കാൻ പരിശ്രമിച്ചു. 3 പ്രാവശ്യം പരാജയപ്പെടുകയാണുണ്ടായത്. 4 പ്രാവശ്യം വർദ്ധിത വീര്യനായി വില്ല് കുലയ്ക്കുവാൻ തുടങ്ങി. ഇപ്രാവശ്യം ടെലമാക്കസ് വില്ല് കുലച്ച് 12 കുഴകളിൽ കൂടിയും അമ്പയക്കുമെന്ന് തോന്നി. ഒഡീസിയോസ് മകരെ കണ്ണു കാണിച്ച് തടഞ്ഞു. ഉടനെ തന്നെ ടെലമാക്കസ് വില്ല് താഴെ വെച്ച് ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ആന്റിനോസ് രാജകുമാരന്മാരുടെ നേതാവായി. അയാൾ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായി വന്ന് മത്സരിക്കണം. ആ ഇതാ മദ്യം പകർന്നു നിൽക്കുന്ന ആള് നിൽക്കുന്നില്ലേ, അവിടെ നിന്ന് ആരംഭിക്കണം. ആന്റിനോസിന്റെ നിർദ്ദേശപ്രകാരം ലിയോസിസ് എന്ന ചെറുപ്പക്കാരൻ വന്നു. അയാൾക്ക് ആ വില്ലെടുത്ത് വളയ്ക്കുവാൻ പോലും ശേഷിയില്ലായിരുന്നു. സ്വന്തം കഴിവുകേട് ഏറ്റുപറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പിന്മാറി. ആന്റിനോസ് അയാളെ പരിഹസിച്ചു. പ്രണയാർത്ഥികളുടെ സഹകാരിയും അജപാലകനുമായ മെനന്തിയോസിനെ വിളിച്ച് അവിടെ അടുത്തു തന്നെ തീ കൂട്ടാൻ ആന്റിനോസ് പറഞ്ഞു. കൂടാതെ കുറച്ച് കൊഴുപ്പ് കൊണ്ടുവന്ന് പുരട്ടി വില്ല് മയപ്പെടുത്താനും നിർദ്ദേശിച്ചു. മെലന്തിയോസ് കൊഴുപ്പുരുക്കി വില്ലിൽ പുരട്ടി. കാമുക സംഘം വന്ന് ഓരോരുത്തരായി വില്ലെടുത്ത് പരീക്ഷിച്ചു. അവരുടെ എല്ലാ ശ്രമം പരാജയപ്പെട്ടു. തല കുനിച്ചുകൊണ്ട് ഓരോരുത്തരും വേദിയിൽ വന്നിരുന്നു. ഇനി ആന്റിനോസും യൂറിമാക്കസും മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാനുള്ളൂ. അതിനിടയിൽ ഒഡീസിയോസ് മറ്റുള്ളവരാരും അറിയാതെ യൂമിയോസിനെയും അജപാലനായ ഫിലോഷ്യസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം അവരോട് ചോദിച്ചു, ഈ നിമിഷത്തിൽ ഒഡീസിയോസ് നിങ്ങളുടെ പക്കലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? അജപാലൻ വികാരാധീനനായി പറഞ്ഞു, പിതാവായ സ്യൂസ് ആ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഈ നിമിഷത്തിൽ കശ്മലന്മാരായ രാജാക്കന്മാരെ മുഴുവൻ നിഗ്രഹിച്ചേനെ. യൂമിയോസും വികാരവിവശനായി. അവർ രണ്ടുപേരും വിശ്വസ്തരായ ഭൃത്യന്മാരാണെന്ന് ഒഡീസിയോസിന് ബോധ്യമായി. ഒഡീസിയോസ് തന്റെ യഥാർത്ഥ സ്ഥിതി അവർ രണ്ടുപേർക്കും വെളിപ്പെടുത്തി. അവരുടെ വിശ്വാസത്തിന് വേണ്ടി തന്റെ കണങ്കാലുകളെ മൂടിയിരുന്ന കീറത്തുണി മാറ്റി ഒരു മുറിവിന്റെ വടു കാണിച്ചു. പർണാസസിൽ വെച്ച് ഒരു കാട്ടുമൃഗം ഒഡീസിയസിനെ ഉപദ്രവിച്ചതിന്റെ അടയാളം രണ്ട് ഭൃത്യന്മാർക്കും അറിയാമായിരുന്നു. അടക്കാനാവാത്ത ആനന്ദമാണ് ആ ഭൃത്യന്മാർക്ക് അപ്പോഴുണ്ടായത്. കാണാൻ കൊതിച്ച യജമാനനെ അവർ പലവട്ടം ആശ്ലേഷിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദബാഷ്പമൊഴുകി. സമയം അതിക്രമിച്ചിരിക്കുന്നു, കരയാനും സ്നേഹം കാട്ടാനുമുള്ള സമയമല്ല ഇത്, ഒഡീസിയോസ് യൂമിയോസിനോട് പറഞ്ഞു. നിങ്ങൾ വില്ലും ശരവും എടുത്ത് എനിക്ക് തരണം. ആര് തടഞ്ഞാലും കാര്യമാക്കണ്ട. സ്ത്രീജനങ്ങളോട് അന്തപുരത്തിനകത്ത് കടന്ന് ഭദ്രമായി വാതിലുകൾ ബന്ധിക്കാൻ പറയണം. ഇവിടെ എന്തെല്ലാം കലാപമുണ്ടായാലും അവരാരും പുറത്തു കടക്കരുത്.
1: ഒഡീസിയോസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96 43 21, മറ്റൊരു നമ്പർ 9496 55 63 21, ഒരു നമ്പർ കൂടി 9496 59 63 21. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: അക്ഷര സൗരഭം ഇടശ്ശേരി. കാലത്തിനും ലോകത്തിനും മുമ്പേ. രചന നിർവഹണം ശ്രീകുമാർ മുഖത്തല.
2: ഇടശ്ശേരി എപ്പോഴും താൻ ജീവിച്ച കാലത്തിന് അല്പം മുമ്പേ നടന്നു. അങ്ങനെ നടക്കുമ്പോൾ കൂട്ടായി ഭൂതകാലത്തെ പിടികൂടി. ഭൂതകാലത്തിൽ നിന്ന് കണ്ടെത്തിയതിൽ അതേപടി നിന്നില്ല, അതിനെ സ്വാംശീകരിച്ചും നവീകരിച്ചും തന്റെ കാലത്തിന് മുമ്പേ നടന്നു. കാവ്യ ജീവിതത്തിൽ കാലത്തിലൂടെയുള്ള ഒരു ത്രിവിക്രമത്വമുണ്ട് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു. വിവിധ വൈകാരികാവസ്ഥകളോടും അദ്ദേഹത്തിന്റെ കവിത ഉദാരമായ ആഭിമുഖ്യം പുലർത്തി. അനുകമ്പയും ശൗര്യവും ശോകവും പ്രകാശവും എല്ലാറ്റിന്റെയും അന്തർധാരയായി നേർത്തതെങ്കിലും കൂർത്ത ചിരിയും ഇടശ്ശേരി കവിതകളിൽ ചേർത്ത് നിർത്തി.
3: ഇടശ്ശേരിയിൽ ഒരേ സമയം വ്യക്തിയും സമൂഹവും സ്പന്ദിച്ചു. ഇടശ്ശേരിയെ ശക്തിയുടെ കവിയാക്കാൻ നാം മത്സരിച്ച് വോട്ടു ചെയ്തത് അത്തരം കവിതകളുടെ ജനപ്രീതി തെളിയിക്കുന്നു. ഇടശ്ശേരി കടുത്ത ആഹ്വാനങ്ങൾ ചെയ്ത കവിയാണ്, തളരില്ല എന്ന് പ്രഖ്യാപിച്ച കവിയാണ്. അല്പം ആക്രമണോത്സുകത ഉണ്ടെങ്കിലും മാനുഷസത്ത പുലർന്നാൽ മതി എന്നു പറഞ്ഞ കവിയാണ്. പക്ഷേ അതിൽ മനുഷ്യഹിംസ പാടില്ല എന്നും ഉടനെ പറഞ്ഞു. മനുഷ്യഹിംസ എന്നല്ല, പ്രാണിഹിംസയെ പാടില്ല എന്നാണ് പറഞ്ഞത്. ജീവൻ എത്ര വിലപ്പെട്ടതാണ് എന്ന് ബിംബിസാരന്റെ ഇടയൻ എന്ന കവിതയിൽ അതിന്റെ ശക്തമായ പ്രഖ്യാപനം കാണാം.
4: കൊടുക്കുവാനരുതാത്തതെടുക്കരുതെന്നോ മാമുനി ശാസിപ്പൂ.

ഈ പുതിയ കുളിരുണ്ടല്ലോ, അത് സാധാരണ നീതിയുടെ നടത്തിപ്പുകാരായ നമുക്കെല്ലാം ഉണ്ടാവേണ്ട കുളിരാണ്. ഇടശ്ശേരി അസാധാരണ നീതിയെക്കുറിച്ച് ചിന്തിച്ചയാളാണ്. മനുഷ്യനെന്നത് എത്ര സങ്കീർണമാകിലും സുന്ദരമായൊരു സൃഷ്ടിയാണ് ഭൂമിയിലെന്ന് തിരിച്ചറിഞ്ഞയാളാണ്. അസമത്വത്തിന്റെ വേരറുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ രണ്ടാലോചനയില്ല, ഒന്നേയുള്ളൂ എന്നിടശ്ശേരി കരുതുന്നു. അത് ഒരവിവേകിതയല്ല, അതാണ് തനിക്ക് നിർദ്ദേശിക്കാനുള്ള മാർഗം എന്നദ്ദേഹം കരുതുന്നു. പണിമുടക്കം, പുത്തൻകലവും അരിവാളും എന്നീ കവിതകളാണ് ഈ മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നവ. പണിമുടക്കത്തിലാണല്ലോ ഇടശ്ശേരിക്ക് ശക്തിയുടെ കവി എന്ന ശീർഷകം ചാർത്തിക്കിട്ടിയ വരികളുള്ളത്.

0: മറ്റൊന്ന് പുത്തൻ കലവും അരിവാളും എന്ന കവിതയിലും.
1: അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ.
2: ഇത് രണ്ടും ഒട്ടും അവഗണിക്കപ്പെട്ടുകൂടാത്ത ഇടശ്ശേരി വാക്യങ്ങളാണ്. പക്ഷേ ഇത് മാത്രമല്ല ഇടശ്ശേരി. സിനിമയിലൊക്കെ ഉള്ളതുപോലെ കവികളും വല്ലാതെ ബ്രാൻഡ് ചെയ്യപ്പെടാറുണ്ട്. അതൊരു ദോഷമൊന്നുമാണെന്ന് പറയാനാവില്ല, അനിവാര്യമായ ചെറിയൊരു തിന്മ എന്നൊക്കെ പറയാം. പക്ഷേ ഇടശ്ശേരി അതിലുമൊക്കെ മണ്ണിലേക്ക് വേരിറക്കിപ്പോയ ഫലവൃക്ഷമാണ്. അതുകൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.

1929 മുതൽ 1974 വരെ 45 വർഷം പടർന്നു കിടക്കുന്നതാണ് ഇടശ്ശേരിയുടെ കാവ്യജീവിതം. ഇടശ്ശേരി കവിതയിൽ മുഴുകുക എന്നത് വ്യത്യസ്തമായൊരു അനുഭവലോകം സമ്മാനിക്കും. ഈ മനുഷ്യൻ എത്രയധികം തീയാണ് തന്റെ കവിതകളിൽ കനലിട്ട് കൂട്ടിയിരിക്കുന്നത് എന്നൊരു നിരൂപകൻ എഴുതിയത് വെറുതെ ആയില്ല. ഗുമസ്തന്റെ ജോലി എന്ന അതിസാധാരണമായ ജീവിതവൃത്തിയിൽ നിന്ന് അസാധാരണമായ കാവ്യസൃഷ്ടി നടത്തി അദ്ദേഹം. പൊന്നാനിയിൽ നിന്ന് മഹാവിശ്വത്തെ തേടുകയാണ് അദ്ദേഹം ചെയ്തത്. എൻ വി നിരീക്ഷിച്ചതുപോലെ ഇടശ്ശേരി തന്റേതുമാത്രമായ നിലപാടിൽ നിന്നുകൊണ്ട് സമകാലിക ജീവിതത്തിന്റെ യക്ഷപ്രശ്നങ്ങളെ ആഴത്തിൽ നിരീക്ഷിക്കുകയും കരുത്തുറ്റ പരുക്കൻ ശൈലിയിൽ ഈ നിരീക്ഷണങ്ങളെ ശാശ്വതീകരിക്കുകയും ചെയ്തു. പ്രമേയത്തിലെന്നതുപോലെ പ്രതിപാദനത്തിലും ഇത്രയേറെ കനമുള്ള കവിതകൾ മലയാളത്തിൽ ഏറെയില്ല.

0: മനുഷ്യന്റെ ജീവിത ദുഃഖങ്ങളും ദുരിതങ്ങളും മിക്കപ്പോഴും ദുരന്തങ്ങളും കവിതയ്ക്ക് വിഷയമായി. നാട്ടുമ്പുറത്തെ കാളവണ്ടി, ചകിരിക്കുഴികൾ, ദരിദ്രഗൃഹത്തിലെ പെണ്ണുകാണൽ, കറുത്ത ചെട്ടിച്ചികളെപ്പോലെ കിഴക്കുനിന്ന് വരുന്ന തുലാവർഷമേഘങ്ങൾ, കുഞ്ഞാങ്ങളെ പോറ്റാൻ വഴിതെറ്റിപ്പോകുന്ന പെങ്ങൾ, കുറ്റിപ്പുറം പാലം, തുള്ളിവരുന്ന പൂതങ്ങൾ, അങ്ങനെ കണ്ടതും കടിയതുമെല്ലാം വിഷയമായി. മലയാളം അതിൻ്റെ ഗ്രാമജീവിതത്തിൽ ശരിക്കും നിലം തൊട്ടുനിന്നത് ഇടശ്ശേരിയിലാണ്.
1: ഇടശ്ശേരിക്ക് കവിത മായികമായൊരു വിഭ്രാന്തിയല്ല, അത് ജീവിതത്തിന്റെ തല്ലേറ്റ് വടുകെട്ടിയ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളുടെ പക്വഫലങ്ങളാണ് ഇടശ്ശേരിയുടെ കവിതകൾ.

0: ആദ്യകാലത്തെ സ്വാധീനം വള്ളത്തോളായിരുന്നു. അതിൽ നിന്ന് കുതറി മാറാൻ സഹായിച്ചത് നാലപ്പാട്ട് നാരായണ മേനോന്റെ പരിപ്രേക്ഷ്യവും ശൈലിയുമാണ്. ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1970 കാവിലപ്പാട്ടിന് കേന്ദ്ര അക്കാദമി പുരസ്കാരവും. 1974 ഒക്ടോബർ 16 അന്തരിച്ചു.
1: ഇടശ്ശേരി കവിതയുടെ സമസ്ത പ്രത്യേകതകളും ചേർന്ന ചില കവിതകൾ ഉദാഹരിച്ചു മാത്രമേ നമുക്ക് മുന്നോട്ടു പോകാനാവൂ. അതിന് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപിടി കവിതകൾ മുന്നിൽ വരും. ഒന്നാമത് കാവിലപ്പാട്ട്. ഇടശ്ശേരി കവിതകൾ ഒരു ഗിരിനിരയാണെങ്കിൽ അതിലെ കൊടുമുടി ഇതാണ്. ഇടശ്ശേരി കവിത ഒരു തടാകമാണെങ്കിൽ അതിൻ്റെ ആഴമേറിയ കയവും ഇതുതന്നെ.

ഭാവന, ശില്പം, ദർശനം, ശൈലി എന്നിങ്ങനെ ഏത് തോത് വെച്ചളന്നാലും ഇതിനെ പിന്നിലേക്ക് മാറ്റി നിർത്താനാവില്ല. പിന്നൊന്ന്, ഈ സമസ്ത പ്രത്യേകതകളും വെച്ച് പറയുകയാണെങ്കിൽ അത് ഭൂതപ്പാട്ടാണ്. എന്താണ് ഈ കവിതകളുടെ സവിശേഷത? മെരുക്കിയെടുക്കപ്പെട്ട ക്രൂരത എന്ന് മനുഷ്യന് വിളിക്കാമോ? മൃഗം എന്ന ആദിമസത്തയിൽ അനേകം സമ്മർദ്ദങ്ങളേറ്റും പരീക്ഷണങ്ങൾക്ക് വിധേയമായും മനുഷ്യൻ സാമൂഹിക ജീവിതം നയിക്കാൻ പര്യാപ്തനായി തീർന്നത് നമ്മുടെയൊക്കെ വംശത്തിന്റെ ആത്മകഥയാണ്. പക്ഷേ എത്രയെത്ര മെരുക്കാൻ ശ്രമിച്ചിട്ടും അത് പിന്നെയും പിന്നെയും തന്റെ പഴയ മൃഗീയതയിൽ ചെന്ന് താനായി മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മാധവൻ അയ്യപ്പത്ത് ഇടശ്ശേരിയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കണം.

0: ശേരിയുടെ ഇഷ്ടദേവത ക്രൂരതയാണെന്ന്.
1: ക്രൂരതേ നീതാനത്രേ ശാശ്വത സത്യം, നിന്റെ നേരെ ഞാൻ കൃതജ്ഞതാപൂർവകമെറിയട്ടെ. ഹേ

ഇതുകൊണ്ട് ഇടശ്ശേരി ക്രൂരതയ്ക്കടിപണിയുന്നു എന്നല്ല, അതിനെ മെരുക്കി പാകമാക്കി ജീവിതവ്യമാക്കി തീർക്കാനാണ് ശ്രമം. അതിൻ്റെ സാക്ഷാത്കാരമാണ് കാവിലപ്പാട്ട്. മിനുത്ത തൂലിക കൊണ്ട് നനുത്ത വെൺതാളിലെഴുതുന്ന കവിയല്ല ഇടശ്ശേരി. മധുചന്ദ്രികയിൽ മഴവിൽക്കൊടിയുടെ മുനമുക്കി എഴുതുന്ന കാര്യം ചിന്തിക്കാനുമാവുമായിരുന്നില്ല ഇടശ്ശേരിക്ക്. കാവിലപ്പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ കെ പി ശങ്കരൻ പറയുന്നുണ്ടല്ലോ, കൂർത്ത എഴുത്താണി കൊണ്ട് കടുത്ത കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ കരുത്തുണ്ട് ഇടശ്ശേരി കവിതയ്ക്കെന്ന്. അനന്യമാവുക എന്നതാണ് ഇടശ്ശേരിയുടെ ലക്ഷ്യം. അന്യനെയും അവനവനെയും അനുകരിക്കാതിരിക്കുക, അതായിരുന്നു വ്രതം.

0: പകർപ്പെന്നു മാത്രം.
1: ഇതൊരു നിർബന്ധമാണ്, മൗലികതയിലുള്ള നിർബന്ധം. നരവംശാസ്ത്രം പറയുന്നത് മനുഷ്യനെന്ന വർഗബോധമുണ്ടാവുന്നതിന് മുൻപ് തന്നെ മാതൃബോധമുണ്ടായി എന്നാണ്. പ്രകൃതിയോട് മനുഷ്യനുള്ള ബന്ധം അമ്മയുടെ ഗർഭപാത്രത്തിന് ഭ്രൂണത്തോടുള്ള ബന്ധത്തിന് സമാനമാണത്രേ. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സൗമ്യവും ക്രൂരവുമായ മുഖം മാതൃത്വത്തിനുമുണ്ടാവും എന്ന സിദ്ധം. ഭാരതീയ ചിന്തയിൽ ജഗന്മാതാവിന് എത്രയാണ് ഭാവങ്ങൾ! രുധിരപാനം ചെയ്യുന്നതും പാലൂട്ടുന്നതും അമ്മ തന്നെ.
2: ഒരേ അമ്മ തന്നെയാണ് ക്രൂരരൂപിണിയിൽ നിന്ന് സൗമ്യരൂപിണിയായി പരിണമിക്കുന്നത്. ഇടശ്ശേരിയിൽ പലയിടത്ത് പലതരത്തിൽ പലതരം അമ്മമാരെ കാണാം. ശാക്തേയത്തിൽ കൗളമെന്നും സമയമെന്നും രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് അധമ സമ്പ്രദായവും മറ്റൊന്ന് ഉത്തമവും സാത്വികവുമാണ്. കാവിലപ്പാട്ടിൽ കൗളത്തെ സമയമാക്കുകയാണ് ഇടശ്ശേരി. വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ്.

0: കവിയുടെ ശ്രദ്ധ മുഴുവൻ ക്രൗര്യമൂർത്തിയായ മാതാവെങ്ങനെ സ്നേഹമായി പരിവർത്തിപ്പിക്കപ്പെട്ടു എന്നാണ്.
1: കാവിലപ്പാട്ടിലെ കഥ വളരെ ലളിതമാണ്. അതിന് പൂതപ്പാട്ടിന്റെ കഥാതന്തവുമായി അകന്നതല്ലാത്ത ചാർച്ച പോലുമുണ്ട്. മനുഷ്യന്റെ അമ്മയുടെ മുന്നിൽ ആദിമാതാവ് പതറിപ്പോകുന്നു. അതിലടങ്ങിയിരിക്കുന്നു ഇടശ്ശേരിയുടെ ദർശനം. പേടിപ്പെടുത്തുന്ന ഒരു പ്രമേയത്തെ പ്രശാന്ത ദീപ്തമാക്കുന്നു ഇടശ്ശേരി.

0: എന്നതിലെ ടായിൽ നിന്നും ലായിലേക്ക് മാറുമ്പോഴുള്ള ശബ്ദപ്രതീതി പോലും ചില നിരൂപകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
1: ഇടശ്ശേരിയുടെ ദർശനം എവിടെയും ഇത് തന്നെ. പണിമുടക്കത്തിലായാലും പുത്തൻകലവും അരിവാളും എന്ന കവിതയിലായാലും ബിംബിസാരന്റെ ഇടയനിലായാലും ഒക്കെ മനുഷ്യൻ നേടുന്ന വിജയമുണ്ട്. ഒക്കെ ക്രൗര്യത്തിന്റെ മേൽ നേടുന്ന വിജയമാണ്. ഇത് ഇടശ്ശേരി ആവർത്തിച്ചുറപ്പിക്കുന്നു.
0: കുട്ടികൾക്കുള്ള റേഡിയോ കാവ്യമായി രചിക്കപ്പെട്ട പൂതപ്പാട്ട് ഇടശ്ശേരിയുടെ കാവ്യജീവിതത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാം തരം പാഠപുസ്തകമായി നിലനിൽക്കുന്നു. ഇടശ്ശേരി കവിതയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന പെങ്ങളാണ് ഇതിലെ ആഖ്യാതാവ്. ഒരു പെങ്ങളാങ്ങള ബന്ധം

0: ഇടശ്ശേരിയിൽ ഇടയ്ക്കിടെ കാണാം. പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും നെല്ലുകുത്തിക്കാരി പാറു, വിവാഹ സമ്മാനം തുടങ്ങി പല കവിതകളിലും കാണാം ഈ സാന്നിധ്യം.
1: ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകൾ പലപ്പോഴും നിർമ്മമനായ ആഖ്യാതാവിന്റെ അവതരണമാകുന്നത് കാണാം. ഒരുതരം നിഷ്പക്ഷതയുണ്ടതിൽ, ആഖ്യാതാവിന് വിഷയത്തോടുള്ള അനാസക്തി, അത്ര തന്നെ പ്രതിജ്ഞാബദ്ധതയും. ഇതൊരു വൈരുദ്ധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇടശ്ശേരി സാമൂഹിക മനുഷ്യന്റെ ബന്ധവൈചിത്ര്യങ്ങളാണ് എഴുതാൻ ശ്രമിച്ചത്.
0: പൂതപ്പാട്ടിന്റെ ആഖ്യാന ഘടന വളരെ സവിശേഷതയുള്ളതാണ്. റേഡിയോ അവതരണത്തിനായി എഴുതിയത്. ആ മാധ്യമത്തിന്റെ സകല സാധ്യതകളും ഇടശ്ശേരി ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. ഇന്നും അതിനെ അതിശയിപ്പിക്കുന്ന ഒരു രചന ആകാശവാണിയിലൂടെ സംഭവിച്ചിട്ടില്ല എന്നും ഓർക്കാം നമുക്ക്. ആഖ്യാനത്തിന്റെയും കാവ്യഭാഗത്തിന്റെയും വിന്യാസം വളരെ ഔചിത്യത്തോടെയാണ് നിർവഹിച്ചിരിക്കുന്നത്.
1: ഗദ്യഭാഗങ്ങൾ ഒന്നുകിൽ പദ്യത്തിൽ നിന്ന് കുതറിയിറങ്ങിയതോ അല്ലെങ്കിൽ പദ്യത്തിലേക്ക് ഇടറിക്കയറാൻ ശ്രമിക്കുന്നതോ ആണ്. അങ്ങേയറ്റം താളാത്മകം. പദ്യഭാഗമാവട്ടെ, ആകാശവാണിയുടെ ശബ്ദത്തിലൂടെ ഒരു തവണ കേട്ട് ശൂന്യാകാശത്തിൽ ലയിക്കാനുള്ളതായി തീർന്നില്ല. പകരം പല വിധത്തിൽ, പല മട്ടിൽ, പല ശീലിൽ മലയാളത്തിന്റെ നാട്ടുമൊഴി ചന്തമാകെ കവർന്നെടുത്ത് നിലകൊണ്ടു.
2: ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കുകാതിൽ കൂടക്കടുക്കൻ
1: എന്നെഴുതുമ്പോഴുള്ള പതിഞ്ഞ കാൽത്തളക്കിലക്കമല്ല.
2: ഉണ്ണിക്കേഴുവയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു, പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു
1: എന്നെഴുതുമ്പോഴുള്ള ചിലമ്പൊലി.
0: പൂതപ്പാട്ടിൽ വാത്സല്യവും മാതൃത്വവും തമ്മിലുള്ള വടംവലിയുണ്ട്. പൂതത്തിന്റെ വാത്സല്യത്തെ അമ്മ തന്റെ മാതൃഭാവം കൊണ്ടാണ് നേരിടുന്നത്. ഓരോ വീട്ടിലും പൂതം കയറി ഇറങ്ങുന്നത് അതിനല്പകാലം ലഭിച്ച ഒരാനന്ദത്തിന്റെ വീണ്ടെടുക്കലാണ്. പൂതം എന്ന മനുഷ്യാതീത ജീവിതത്തിനു പോലും തീരെ ചെറിയ കാലമെങ്കിലും താൻ അനുഭവിച്ച വാത്സല്യത്തെ വീണ്ടെടുക്കാനാണ് ആഗ്രഹം. ഇടശ്ശേരി ഒരിക്കലും സമൂഹത്തിലെ ഉന്നതരുടെ ജീവിത വ്യഥകൾ ആവിഷ്കരിച്ചില്ല. ഷേക്സ്പിയർ ടെമ്പസ്റ്റ് എഴുതുമ്പോൾ കാലിബാന് മിഴിവേറുന്നതുപോലെ പൂതപ്പാട്ടിൽ പൂതത്തിനാണ് മിഴിവ് കൂടുതൽ. മർത്യവിജയത്തിനുമേൽ ഇടശ്ശേരി അത്ര അഹങ്കരിച്ചില്ല.

0: ശേഷഭക്ഷണ വിഭവങ്ങൾ വിയോഗമെന്തെന്നറിയാനരുതാത്ത വിഘ്നസിദ്ധ പ്രണയങ്ങൾ ഒരിറ്റു നിണവും വീഴാതഴകോടൊഴിഞ്ഞു കിട്ടും വിജയങ്ങൾ.
1: ഇടശ്ശേരി ജീവിതത്തെ പുണർന്നും ജീവിതത്തിൽ ലയിച്ചും കവിതകൾ എഴുതി. പക്ഷെ അപ്പോഴെല്ലാം മർത്യലോകത്തെ മാറി നിന്ന് കണ്ടു. കവിതയുടെ ലാവണ്യം അതിലടങ്ങിയിരിക്കുന്ന ആന്തര സൗന്ദര്യത്തിന്റെ ആവിഷ്കാരത്തിലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഇടശ്ശേരി ഇക്കാലത്തെയും വരും കാലത്തെയും കടന്ന് മനസ്സിന്റെ അജ്ഞാത സമസ്യകളെ നിർദ്ധാരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നിരന്തരം ആവിർഭവിക്കും, അമരമായി തുടരും.
2: അക്ഷര സൗരഭം.
3: ഇടശ്ശേരി, കാലത്തിനും ലോകത്തിനും മുമ്പേ. രചന നിർവഹണം ശ്രീകുമാർ മുഖത്തല. കാവ്യാലാപനം പട്ടണക്കാട് പുരുഷോത്തമൻ, സുദീപ് കുമാർ, കാവാലം സജീവ്, എം കെ ദിലീപ്. ആഖ്യാനം ശ്രീകുമാർ മുഖത്തല, ഷീല രാജ്. നിർവഹണ സഹായം ലക്ഷ്മി ശോഭ.

മേലേ പറമ്പിലാൺ വീട് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ സംഗീതം നൽകി, യേശുദാസും മിൻമിനിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭ.
1: ഹേ ആകാശവാണി ഹേ രവിവാസരിയ സംഗീത സഭ കാര്യക്രമേ ആപ്കാ സ്വാഗത് ഹെ. പ്രസ്തുത ഹെ പണ്ഡിത് ജഡേഷ് ഹുഗാർജി കാ തബ്ല വാദൻ. പണ്ഡിത് ജഡേഷ് ഹുഗാർജി കാ ജന്മ

ഭിന്നാ തെട്ടേ കത്ത കത്ത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത ധൃത

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: മഹാത്മാഗാന്ധിയെപ്പോലെ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു മഹാൻ അടുത്ത കാലത്തെങ്കിലും ജീവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ നിദാനം പലതാണെങ്കിലും അവയ്ക്കെല്ലാം ആധാരമായത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതമാണ്. അദ്ദേഹം അനുഷ്ഠിച്ച സാമൂഹ്യ സാധനയാണ്. അതാണ് അദ്ദേഹത്തെ മഹാത്മാവാക്കിയത്. ഇക്കാലത്തേക്ക് ഏറ്റവും പ്രസക്തവും ആവശ്യവുമായ ഒരു സാധനാരീതി, എല്ലാ മതവിശ്വാസികൾക്കും നാസ്തികർക്ക് പോലും അംഗീകരിക്കാവുന്നത്. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നു, ഞാൻ നേടാൻ ഇച്ഛിക്കുന്നത് നേടാൻ ഈ 30 കൊല്ലമായി നിരന്തരം യത്നിക്കുകയും തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആത്മസാക്ഷാത്കാരമാണ്, ഈശ്വരനെ മുഖത്തോട് മുഖം കാണാനാണ്, മോക്ഷം പ്രാപിക്കാനാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ സദാ ഇടപെട്ടതെന്തിന്? വല്ല കാട്ടിലോ ആശ്രമത്തിലോ ഇരുന്ന് തപസ് ചെയ്യുകയല്ലേ?

0: വേണ്ടിയിരുന്നത് അല്ല തന്നെ. അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച ഈശ്വരൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളല്ല. പിന്നെ ആരാണ്? 1931 അദ്ദേഹം പറഞ്ഞു, ഈശ്വരന് ഒരു പൂർണ്ണ വിവരണം നൽകുന്നതിന് മനുഷ്യഭാഷയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ സത്യമാണ്. യാതൊന്നിനു മാത്രമാണോ അസ്തിത്വമുള്ളത്? അതാണ് സത്യം. എല്ലാ വസ്തുക്കളും യാതൊന്നിനാലാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതാണ് സത്യം. സത്യം ഒന്നു മാത്രമാണ് സനാതനം. മറ്റെല്ലാം നൈമിഷികമാണ്. അതിന് രൂപമോ ആകാരമോ വേണമെന്നില്ല. അത് ശുദ്ധമായ ബോധമാണ്, ശുദ്ധമായ ആനന്ദം. എന്താണ് ആ സത്യം എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം എന്താണോ പറയുന്നത് അത് തന്നെ സത്യം. തന്നെ ഉള്ളിലുള്ള സത്യത്തിൻ്റെ ശബ്ദം ഗ്രഹിക്കുക അത്ര എളുപ്പമല്ല. വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു അത്. അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം തുടങ്ങിയ യമനിയമാനുഷ്ഠാനങ്ങൾ ചിരകാലമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതിനാണല്ലോ. തികഞ്ഞ വിനയത്തോടെ തങ്ങളെ തന്നെ ശൂന്യമാക്കി തീർക്കാൻ കഴിയുന്നവർക്കേ യഥാർത്ഥ സത്യം കണ്ടെത്താൻ കഴിയൂ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാത്രമേ സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നാണല്ലോ ഭഗവത്ഗീത പറയുന്നത്. ഈ അഭ്യാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും സത്യദർശനം. അതുകൊണ്ട് ഓരോ വ്യക്തിയും തൻ്റെ അറിവിനൊത്ത് സത്യത്തെ പിന്തുടരുന്നതിൽ തെറ്റില്ല എന്നല്ല, അതാണ് അയാളുടെ കർത്തവ്യം. അങ്ങനെ സത്യത്തെ പിന്തുടരുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് താനേ തിരുത്തപ്പെട്ടുകൊള്ളും. ഈ ആപേക്ഷിക സത്യം നമ്മുടെ ഓരോ നിമിഷവുമുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നാൽ, ഉള്ളിൽ നിന്ന് വരുന്ന ഈശ്വര നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ നാം തയ്യാറായാൽ, നാം പടിപടിയായി ഉയർത്തപ്പെട്ട് സ്വസ്വരൂപമായ സത്യം സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാകുന്നു. ഊർജ്ജസ്വലമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ഗാന്ധിജി ഈ തപസ് അനുഷ്ഠിച്ചത്. കർമ്മനിവൃത്തിയും സത്യാന്വേഷണവും പരസ്പര വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യ സമൂഹത്തിൻ്റെ നടുക്ക് നിന്നുള്ള പ്രവർത്തനത്തിൽ കൂടി മാത്രമേ സത്യാന്വേഷണം സാധിക്കൂ. പ്രവർത്തനമില്ലെങ്കിൽ സത്യപാലനത്തിനോ സത്യധ്വംസനത്തിനോ അവസരമെവിടെ? ഒരു ഈശ്വരഭക്തൻ പരനന്മയ്ക്കായുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും വേണം. ഗാന്ധിജിയുടെ ഈ സത്യാന്വേഷണത്തിൽ എല്ലാ അന്യായങ്ങളോടുമുള്ള എതിർപ്പും അന്തർലീനമായിരുന്നു. അത് തന്നിലോ സഹധർമ്മിണിയിലോ കുടുംബത്തിലോ ഇന്ത്യക്കകത്തോ പുറത്തോ ആവട്ടെ, നിസ്സാരമാണെന്ന് സാധാരണ കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിലും ആ പ്രയോഗം കാണാം. മനുഷ്യരിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ഈശ്വരനാണെങ്കിൽ അവരിലുള്ള നീചത്വം കാണുന്നത് അസത്യമല്ലേ? ആ അസത്യത്തെ എതിർത്ത് അവസാനിപ്പിക്കാതെ അതുമായി പൊരുത്തപ്പെടുന്നത് സത്യധ്വംസനമല്ലേ? അയൽവാസിക്കും കൂടി അർഹതയുള്ള ജീവിതോപാധികൾ തൻ്റെ ജീവിത രീതി കൊണ്ട് അപകൃതമായാൽ അത് സത്യനിഷേധമല്ലേ? ഇങ്ങനെ ജീവിതത്തെ നേരിടുന്ന 100,000 കാര്യങ്ങളിൽ നാം സത്യവിരുദ്ധമായി വർത്തിക്കുന്നു, അസത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അസത്യാചരണം പോലെ തെറ്റാണ് അതിനെതിരായി പ്രവർത്തനവും. അതിന് വേണ്ടി വരുന്ന ജീവത്യാഗവും ഈശ്വരാരാധന തന്നെ. ഗാന്ധിജിയുടെ സത്യഗ്രഹം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഈ യുഗത്തിൻ്റെ സാധനയാണ്.
1: കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: अच्छा तुम ये तो गाओ,
1: तेरे नैना
2: तेरे नैना तेरे।
0: तुम ऐसा करो ये गाओ,